ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമി ആകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 19-ന്റെ ഹൃദയഭൂമികയിലാണ്. 1860 മെയ് 19, വിയറ്റ്നാം ജനതയുടെ വിമോചന നായകനും ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ മഹാനായ വിപ്ലവകാരിയുമായ ഹോച്ചിമിൻ ജന്മം കൊണ്ടിരിക്കുന്നു. 1935 മെയ് 19, ധീരസാഹസികനായ ഒരു നായക കഥാപാത്രത്തിന്റെ യഥാർത്ഥ ജീവിതത്തെ അതിശയിപ്പിക്കും വിധത്തിൽ അറബി നാടുകളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ലോറൻസ് ഓഫ് അറേബ്യ എന്ന പേരിൽ ധീര സാഹസികങ്ങളായ അനേകം പോരാട്ടങ്ങളിൽ ഐതിഹാസികമായ നേതൃത്വം നൽകിയ ടി.ഇ. ലോറൻസ് അന്തരിച്ചിരിക്കുന്നു. വീതി കുറഞ്ഞ നാട്ടുപാതയിലൂടെ രണ്ട് കുട്ടികൾ സൈക്കിളിൽ വളവ് തിരിഞ്ഞു വരുന്നത് കണ്ട ലോറൻസ് കുട്ടികളെ രക്ഷിക്കാൻ തന്റെ മോട്ടോർ സൈക്കിൾ വെട്ടിത്തിരിക്കുന്നതിനിടെ സൈക്കിളിൽ തട്ടി നിലത്ത് വീഴുകയും മസ്തിഷ്ക ആഘാതത്തിൽ മരണപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. മനുഷ്യൻ ചന്ദ്രനെ കീഴടക്കിയ കാലം. പത്രങ്ങളിൽ വന്ന വാർത്തകൾ അവികസിത രാജ്യങ്ങളിലെ പലർക്കും അവിശ്വസനീയമായിരുന്നു. അതെങ്ങനെ സാധ്യമാകും എന്നവർ ചിന്തിച്ചു. അതുവരെ ചന്ദ്രനെക്കുറിച്ച് ഭാവനകളിലൂടെ അബദ്ധങ്ങൾ മെനഞ്ഞിരുന്ന മതങ്ങൾക്കും ആ വാർത്തയുണ്ടാക്കിയ അമ്പരപ്പ് ചെറുതായിരുന്നില്ല. ശാസ്ത്രം മതത്തെയും മതവിശ്വാസങ്ങളെയും പുറന്തള്ളുമോ എന്ന ഉത്കണ്ഠ രൂപപ്പെട്ടു തുടങ്ങി. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്നും ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നുമുള്ള വിശ്വാസങ്ങളെ പാടെ ഉടച്ചുകളയുവാൻ പര്യാപ്തമായിരുന്നു ചന്ദ്രനെ കീഴടക്കൽ എന്ന പ്രതിഭാസം. ആകാശത്തിന്റെ അപാരതകളിലാണ് സ്വർഗമിരിക്കുന്നത് എന്നും അവിടെ മനുഷ്യന് മരിച്ചാലേ പ്രവേശനമുള്ളൂ എന്നുമുള്ള വിശ്വാസങ്ങളെല്ലാം അതോടെ തകർന്നു. മതം തെല്ലൊന്നുമല്ല പരിഭ്രമിച്ചത്. മനുഷ്യൻ തങ്ങളെ കൈവെടിയുമോ എന്ന ഭയം തന്നെ മതങ്ങൾക്കുണ്ടായി എന്ന് വേണം പറയാൻ. ചന്ദ്രനിലൊന്നും പോയതല്ല, പകരം ഏതോ മരുപ്പറമ്പിൽ ചെന്ന് നിന്ന് ഫോട്ടോയെടുത്ത് പ്രചരിപ്പിക്കുന്നതാണെന്നുവരെ പറഞ്ഞു പരത്തി എന്നതാണ് സത്യം. ആകാശഗോളങ്ങളെ അമ്മാനമാടുന്നത് തങ്ങളുടെ ദൈവങ്ങളാണെന്ന വിശ്വാസത്തിനും പ്രചാരണത്തിനും ഏറ്റ ആഘാതമായിരുന്നു ചന്ദ്രനിൽ മനുഷ്യനെത്തിയതോടെ സംഭവിച്ചത്. അതിനെ അതിജീവിക്കാൻ മതം കണ്ടെത്തിയ സൂത്രപ്പണി അതിലും വിചിത്രമായിരുന്നു. അതെല്ലാം അവന്റെ ഇച്ഛകൾ എന്ന് പറഞ്ഞു. വിശ്വാസികൾ അതേറാൻ മൂളി. എന്നാൽ ചിന്തിക്കുന്ന ഒരു ന്യൂനപക്ഷം ചോദിച്ചു, 4300 മതങ്ങളിലെ ഏതൊരാളിന്റെ ഇച്ഛയായിരിക്കാം ഇതിനൊക്കെ കാരണം? അതോ ഈ മതങ്ങളിലെയൊക്കെ നാഥന്മാർ തമ്മിൽ മത്സരിച്ച് ഒടുവിലെത്തുന്ന ആളുടേതായിരിക്കുമോ? മനുഷ്യൻ ചൊവ്വ കീഴടക്കിയതോടെ ചൊവ്വാദോഷത്തിന് തീർപ്പായി. ഇനി ശനിയിലൊക്കെ എത്തുന്ന കാലം വരും. അതോടെ കണ്ടക ശനിക്കും ഏഴരാണ്ട ശനിക്കുമൊക്കെ വിരാമമാകും. ശാസ്ത്രം മനുഷ്യന്റെ കണ്ണു തുറക്കും, വെളിച്ചമുള്ള പാതകൾ ദർശിപ്പിക്കും, തിരിച്ച് ജീവിതത്തെ ലഹരിയാക്കുക, ശിരസുയർത്തി നിൽക്കുക.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

ആഗ്രഹിക്കാത്തത്. പ്രപഞ്ചത്തിന്റെ താളക്രമം തകരാറിലാകുകയും മനുഷ്യന്റെ മൂല്യങ്ങൾ തകിടം മറിയുകയും അപരനെക്കുറിച്ചുള്ള ഭീതിയിൽ കഴിയേണ്ടിയും വരുമ്പോൾ മനഃശാന്തിയോടെ എങ്ങനെ ജീവിക്കും? കൊറോണ എന്ന വൈറസ് ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളിൽ പടർന്നു പിടിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ രോഗികളായി. 60 ലക്ഷത്തോളം ആളുകൾ മരണമടഞ്ഞു. ധാരാളം രാജ്യങ്ങൾ മാസങ്ങളോളം ലോക്ഡൌണിലായി. സാമ്പത്തിക രംഗം എല്ലായിടത്തും താറുമാറായി. സിനിമകൾ അന്യം നിന്നു പോകുമോ എന്ന ആധിയായിരുന്നു സിനിമാക്കാർക്ക്. തൊഴിൽ നഷ്ടമായതിന്റെ സങ്കടം ഒരു വശത്ത്, കോവിഡ് മൂലം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം മറ്റൊരിടത്ത്. ആരുടെ പക്കലാണ് രോഗകാരണമായ വൈറസ് ഉള്ളതെന്ന് അറിയാൻ സാധിക്കാത്തതിനാൽ എല്ലാവരെയും ഭീതിയോടെ കാണുന്ന അവസ്ഥ. സാമൂഹ്യ അകലം പാലിക്കുന്നതുകൊണ്ട് ഊഷ്മള ബന്ധങ്ങൾ നഷ്ടമാകുന്ന അവസ്ഥ. യാത്രകൾ ഒഴിവാക്കുമ്പോൾ ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാകുന്നു. ബിസിനസ് ആവശ്യങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുവാൻ കഴിയാതെ വരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളുടെ അമിത ഉപയോഗം ഭവനത്തിനുള്ളിൽ പോലും മാനസിക അകലം സൃഷ്ടിക്കുന്നു. ഇത് മനസ്സിന്റെ താളം തെറ്റിക്കുന്നു. മനഃശാന്തി എക്കാലത്തേക്കാളും അധികം ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ ആവശ്യമായി തീരുന്നു. മാനസിക ആരോഗ്യവും അതിലൂടെ അനുഭവിക്കുന്ന മനഃശാന്തിയുമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ശരീരം ക്ഷീണതമായിരുന്നാലും മനസ്സിന് സ്വസ്ഥത അനുഭവിക്കാൻ സാധിച്ചാൽ ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ അത് പ്രയോജനകരമായി തീരും. ദുഷിച്ച ചിന്തകളും തെറ്റായ സമീപനങ്ങളും ദുരാഗ്രഹങ്ങളും സ്വയം മതിപ്പില്ലായ്മയും ഒക്കെയാണ് മനസ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഘടകങ്ങൾ. നിഷേധാത്മക ചിന്തകളും അത്തരത്തിലുള്ള ആളുകളുമായുള്ള നിരന്തര സഹവാസവും മനഃശാന്തി നഷ്ടപ്പെടുത്തും. ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, ജീവിതത്തിലെ സംതൃപ്തിയില്ലായ്മ മുതലായവ മനക്ലേശമാണ് സമ്മാനിക്കുന്നത്. ഇത്തരത്തിലുള്ള ചിന്തകളും സമീപനങ്ങളും ആവർത്തിക്കപ്പെടുമ്പോൾ അത് ആധിയായും അതിലൂടെ അനേക വ്യാധികളായും പരിണമിക്കും. ചിലർ ജീവിതം തന്നെ അവസാനിപ്പിക്കുവാൻ ഇതിലൂടെ ഇടയാകും. മാനസികാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായത് സ്വയംമതിപ്പാണ്. സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ചുള്ള അവബോധത്തിലൂടെയാണ് സ്വയംമതിപ്പ് വികസിപ്പിക്കേണ്ടത്. സ്വന്തം കഴിവുകളും ദൌർബല്യങ്ങളും ശരിയായ രീതിയിൽ വിലയിരുത്തണം. ഇത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്താൽ പ്രതിലോമ ചിന്തകളായിരിക്കും അനന്തരഫലം. നിത്യജീവിതത്തിലെ പാളിച്ചകളെയും വീഴ്ചകളെയും തന്റെ കുറവുകളായി മാത്രം കാണാതെ സാഹചര്യങ്ങളെ മാറി നിന്ന് വീക്ഷിക്കുകയും വിലയിരുത്തുകയും വേണം. അപ്പോൾ ആ സാഹചര്യങ്ങളുടെ മധ്യത്തിലും തനിക്ക് എന്തൊക്കെ സാധ്യമായി എന്നത് ചികഞ്ഞെടുക്കാനാകും. അതിനെ അതിജീവിക്കാനുള്ള വ്യത്യസ്തമായ മാർഗങ്ങൾ കൺമുന്നിൽ തെളിഞ്ഞുവരും. അങ്ങനെയുള്ള കാഴ്ച

0: ആവശ്യം. അത് തന്നെ പിടിച്ചടക്കുന്ന തന്ത്രങ്ങളാണ് പിന്നീട് തിരിച്ചറിയേണ്ടത്. അത് വരുത്തിവെക്കുന്ന വിനകളാണ് ചിന്തിക്കേണ്ടത്. അതിൽ നിന്ന് വിമോചിതനായാലുള്ള മാനസിക സന്തോഷവും അതിന്റെ വ്യത്യസ്ത അനുഭവങ്ങളെക്കുറിച്ച് ബോധവും ഉണ്ടാകുമ്പോൾ ദൃഢമായ സ്വയം മനസ്സിലാക്കലാണ്. ഇത് മാനസികാരോഗ്യം നിലനിർത്താനും മനഃശാന്തി നേടിത്തരുവാനും ഇടയാകും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നി മറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായി പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഈ മാസം 21-22 തീയതികളിൽ നടത്തും. ഇതിനായി പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. May 29 ഗവർണറുടെ നയപ്രഖ്യാപനം നടത്താനും മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. പ്രോടേം സ്പീക്കറായി ജി സുധാകരനെ നിയമിക്കും. വ്യാഴാഴ്ച പ്രോടേം സ്പീക്കർക്ക് മുന്നിലാകും മറ്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക. വെള്ളിയാഴ്ചയായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനാർത്ഥിയെ ഭരണപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്.
0: നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെരിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചതിൽ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, JP നദ്ദ, പീയൂഷ് ഗോയൽ, മനോഹർ ലാൽ, കിരൺ റിജിജു എന്നിവരുൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ അഭിനന്ദനം അറിയിച്ചു. ഈ അന്താരാഷ്ട്ര പുരസ്കാരം മോദി നേതൃത്വത്തിന്റെ വ്യാപ്തി ലോകത്തിന്റെ തെക്കുനിന്ന് വടക്കോട്ട് വ്യാപിക്കുന്നതിന്റെ അടയാളമാണെന്ന് അമിത് ഷാ സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഡെസ്ക് റിപ്പോർട്ട്.
2: ജോർജിയ മെലോണിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായി കൂടിക്കാഴ്ചയും നടത്തും. ഇറ്റലിയിലെ വ്യവസായ പ്രമുഖരുമായും നിക്ഷേപ സാഹചര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. ഇന്നലെ നോർവേയിലെ ഓസ്ലോയിൽ നരേന്ദ്രമോദി വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. കിരീടാവകാശി ഹാക്കോൺ, പ്രധാനമന്ത്രി ജോനാസ് ഗാസ്റ്റോറെ എന്നിവരും മോദിയോടൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുത്തു. 50-ലേറെ പ്രമുഖ കമ്പനി CEOമാർ പരിപാടിയിൽ സംബന്ധിച്ചു.
0: പശ്ചിമേഷൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്ത് ആവശ്യത്തിന് ക്രൂഡോയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്തൊരിടത്തും LPG വിതരണം തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ഖാരിഫ് സീസണിലെ രാസവള ലഭ്യത സംസ്ഥാനങ്ങളിൽ 50% ശതമാനത്തിലേറെയാണെന്ന് രാസവള മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി അപർണ എസ് ശർമ്മയും പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു വകുപ്പ് സെക്രട്ടറിമാർ. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യയിൽ രോഗസാധ്യത വിരളമാണെങ്കിലും കരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോംഗോയിൽ ആഴ്ചകൾക്ക് മുൻപ് തുടങ്ങിയ എബോള ബാധയിൽ ഇതുവരെ 118 പേരാണ് മരിച്ചത്. 300-ലേറെ പേരിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. കഴിഞ്ഞ August 12 ലോക്സഭാ സ്പീക്കർ അന്വേഷണ സമിതി രൂപീകരിച്ചത്. ഇറാനെതിരെ നടത്താനിരുന്ന സൈനികാക്രമണം ചർച്ചകൾ ഗൌരവമായി തുടരുന്ന സാഹചര്യത്തിലും ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യപ്രകാരവും തൽക്കാലം മാറ്റിവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഖത്തർ അമീറും സൌദി രാജകുമാരനും UAE പ്രസിഡന്റും ആക്രമണം മാറ്റിവെയ്ക്കാൻ അഭ്യർത്ഥിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു. ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം നിരീക്ഷിക്കാനും ഇടപെടാനും പുതിയ നിയന്ത്രണ അതോറിറ്റി രൂപീകരിച്ചതായി ഇറാൻ അറിയിച്ചു. കടലിടുക്കിൽ പ്രവേശിക്കാനും കടന്നുപോകാനും വിദേശ കപ്പലുകൾ അതോറിറ്റിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണം. അതിനിടെ ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലിൽ ലെബനനിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ 292 സ്ത്രീകളും 211 കുട്ടികളും ഉൾപ്പെടുന്നതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിലിന് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധ ഇളവ് അമേരിക്ക 1 മാസം കൂടി നീട്ടി. നിലവിൽ റഷ്യയിൽ നിന്ന് പുറപ്പെട്ട കപ്പലുകൾക്കാണ് ഈ ആനുകൂല്യമെന്ന് US കേന്ദ്രങ്ങൾ അറിയിച്ചു. മഹാരാഷ്ട്രയിൽ പാൽഘർ ജില്ലയിലെ ധനിവാരിയിൽ കണ്ടെയ്നർ ട്രക്കും ടെമ്പോയും കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചനം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര ഗവൺമെന്റ് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് അറിയിച്ചു. ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരം ഏറ്റെടുത്ത് കേന്ദ്രം സ്വർണ ബോണ്ടുകൾ പുറപ്പെടുവിക്കുമെന്ന സാമൂഹ്യമാധ്യമ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. ഗവൺമെന്റ് ഇക്കാര്യം ചിന്തിച്ചിട്ടില്ലെന്ന് PAB ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഔദ്യോഗിക കേന്ദ്രങ്ങൾ നൽകുന്ന വാർത്തകളെ മാത്രം വിശ്വസിക്കണമെന്നും PAB അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്നും മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കേരളത്തിൽ എല്ലാ ജില്ലകളിലും പുതുതായി ആരംഭിക്കുന്ന പുതിയ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് തൃശൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാഫലം അടുത്ത ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-നായിരിക്കും ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. ആശാപ്രവർത്തകരുടെ വേതനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ വരുത്തിയ 3000 രൂപ വർധന മല എലിയെ പ്രസവിച്ചതിന് തുല്യമാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കഴിഞ്ഞ 6 മാസങ്ങളിൽ 2000 രൂപയുടെ വർധന ഇടത് ഗവൺമെന്റ് തന്നെ നടപ്പാക്കിയിരുന്നുവെന്ന് ബാലഗോപാൽ അറിയിച്ചു. ഗുണമേന്മയേറിയ വിഷരഹിത തണ്ണിമത്തൻ വിപണിയിലെത്തിച്ച് കാസർകോട്ടെ കുടുംബശ്രീ മാതൃകയാകുന്നു. കാസർകോട് നിന്ന് PG.
3: കുടുംബശ്രീ അംഗങ്ങളുടെ കൃത്യമായ ആസൂത്രണവും മണ്ണറിഞ്ഞുള്ള അധ്വാനവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. തരിശായി കിടന്ന സ്വകാര്യ ഭൂമികളും പാട്ടത്തിനെടുത്ത പാടശേഖരങ്ങളും കൃഷിയോഗ്യമാക്കി JLG സംഘങ്ങൾ തണ്ണിമത്തൻ കൃഷി വ്യാപിപ്പിച്ചു. വിപണിയിലെ ആവശ്യകത മുൻകൂട്ടി കണ്ട് വിവിധ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. ഷുഗർ ബേബിക്കും യെല്ലോ മഞ്ചിനത്തിനും മികച്ച സ്വീകാര്യത ലഭിച്ചു. നാംദാരി, മഹാരാജ, ഇറാനി, സ്വാം തുടങ്ങിയ ഇനങ്ങളിലും ജില്ലയിൽ വ്യാപകമായി കൃഷി ചെയ്തു. സംസ്ഥാനത്താകെ തണ്ണിമത്തൻ കൃഷിയിലൂടെ കുടുംബശ്രീ നേടിയത് 6.78 കോടി രൂപയുടെ വിറ്റുവരവാണ്. ഇതിൽ 3.91 കോടി രൂപയുടെ വിറ്റുവരവുമായി കാസർഗോഡ് ജില്ലയാണ് മുന്നിലെത്തിയത്.
0: ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ പരാജയപ്പെടുത്തി. കൊച്ചിയിൽ 1-2 ഗോളിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. ഇന്ന് ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. വൈകിട്ട് 5-നാണ് മത്സരം. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇതോടെ ഒരു മത്സരം കൂടി ശേഷിക്കുമ്പോൾ 16 പോയിന്റുമായി സൺറൈസേഴ്സ് പ്ലേ ഓഫ് ബെർത്ത് ഉറപ്പാക്കി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30-ക്കാണ് മത്സരം. കോഴിക്കോട്ട് കാറിൽ കടത്താൻ ശ്രമിച്ച 70 ഗ്രാമിലേറെ MDMA 2 യുവാക്കളെ ഡാൻസാഫും ചേവയർ പോലീസും ചേർന്ന് പിടികൂടി. NGO ക്വാർട്ടേഴ്സിന് സമീപം വാഹന പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. കുറ്റിക്കാട് സ്വദേശി മുഹമ്മദ് മിഖ്ദാദ്, ചേളന്നൂരിലെ ജാഫർ സാദിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് മാനാഞ്ചിറയിലെ കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി കെട്ടിടവും പരിസരവും നഗരത്തിലെ പ്രധാന ലഹരി ഉപയോഗ വിപണന കേന്ദ്രമായെന്ന പരാതിയെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ജൂണിൽ കോഴിക്കോട്ടെ സിറ്റിംഗിൽ കേസ് വീണ്ടും പരിഗണിക്കും. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 5 പ്രതികളെ 1-ാം സാക്ഷി ഇന്നലെ തിരിച്ചറിഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ നിയുക്ത MLA സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യ മന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ഓക്കുവയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. ഉറക്ക ചടവുകളിൽ നിന്നുണർന്ന് നവഭാവുകത്വത്തിന്റെ സൗരകിരണങ്ങളിലേക്ക് നോക്കൂ. ഈ പ്രഭാതം എത്ര സുന്ദരമായിരിക്കുന്നു! മഴനൂലുകൾ കൊണ്ട് മേഘച്ചാർത്തുകൾക്ക് തോരണമണിഞ്ഞാലും ഇളവെയിലിൻ്റെ സ്വർണ്ണനാരുകൾ കൊണ്ട് ആത്മഹർഷങ്ങളുടെ പട്ടുടയാടകൾ നെയ്താലും ഹിമഗണങ്ങൾ കൊണ്ട് കുളിരിൻ്റെ കഞ്ചുകം ചാർത്തിയാലും നിർമ്മലമായ ഈ പ്രഭാതത്തിന് എന്തൊരു ഹൃദ്യചാരുത! കമനീയമായ ഒരു പകലിലേക്കുള്ള ഒരുക്കം. മുടികോതി മലർച്ചൂടി വരുന്ന പ്രഭാതമേ, പ്രണയമാർ നിന്നെയും നിന്റെ ഈ പ്രസരിപ്പിൻ ഭാഗമാക്കൂ. പുറത്തു പൂത്തു തുടങ്ങിയ പൂവാങ്കുരുന്നുകൾ, തൊടിയിലെങ്ങും പറന്നുതിങ്ങും പൂത്തുമ്പികൾ, വെളിച്ചം തിരക്കുകൂട്ടാൻ തുടങ്ങുന്നു. സജീവമായ ഒരു പകലിനെ വരവേൽക്കാൻ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നിലാവുദിച്ചതുപോലെ കൺതടങ്ങളിൽ തിളഞ്ഞു മാഞ്ഞു പോകാതെ നിൽക്കും ചന്ദ്രബിംബം പോലെ പ്രണയിനി നീ പകർന്നു നൽകും സ്നേഹചുംബനങ്ങൾ പോലെ ആത്മതടങ്ങളിൽ തൊട്ടുണർത്തും അക്ഷരങ്ങൾ അമൃത്യമായ വാക്വിലാസങ്ങളുടെ ചാരുത പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതാഭയിൽ നിന്ന് ഊർജമാർന്ന് പ്രകാശിക്കുന്ന എൻ്റെ ഭാഷ എൻ്റെ മലയാളം ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ആനുകാലിക സാഹിത്യ പ്രസിദ്ധീകരണങ്ങളെ കുറിച്ച് കേൾക്കാം. ഭാഷയുടെയും സാഹിത്യത്തിന്റെയും പരിപോഷണത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന പത്രമാസികകളാണ് സാഹിത്യ ആനുകാലികങ്ങൾ എന്നറിയപ്പെടുന്നത്. സാഹിത്യത്തിന് പൊതുവായോ സാഹിത്യത്തിലെ ഏതെങ്കിലും വിഭാഗത്തിന് പ്രത്യേകമായോ പ്രാധാന്യം കൊടുക്കുന്നവയായിരിക്കും ഇത്തരം സാഹിത്യ ആനുകാലികങ്ങൾ. ഗുണ്ടട്ടിന്റെ നേതൃത്വത്തിൽ ഉത്തര കേരളത്തിൽ സുവിശേഷ പ്രവർത്തനം നടത്തിയ ബാസൽ മിഷൻ പ്രസിദ്ധീകരിച്ച രാജ്യസമാചാരം എന്ന പ്രതിമാസിക പത്രികയാണ് മലയാളത്തിലെ ആദ്യത്തെ ആനുകാലികം. സരള കോമളമായ ശൈലിയിൽ പ്രസിദ്ധീകരിച്ച രാജ്യസമാചാരം 1847 ജൂണിലാണ് പുറത്തിറങ്ങിയത്. മലയാളത്തിലെ രണ്ടാമത്തെ മാസിക എന്ന വിശേഷണം പശ്ചിമോദയത്തിനാണ്. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചിരുന്ന തലശ്ശേരിക്കടുത്തുള്ള ഇല്ലിക്കുന്നിൽ നിന്ന് തന്നെയാണ് പശ്ചിമോദയവും പ്രസിദ്ധീകരിച്ചത്. മൂന്നാമത്തെ മാസിക ജ്ഞാനനിക്ഷേപമായിരുന്നു. അതേ തുടർന്ന് 1864 പശ്ചിമ താരക പുറത്തിറങ്ങി. 1881 തിരുവനന്തപുരത്ത് നിന്ന് വിദ്യാവിലാസിനി പുറത്തിറങ്ങി. വിദ്യാവിലാസിനിയായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക. സർവാധികാരിക്കാർ പി ഗോവിന്ദപിള്ളയായിരുന്നു ഇതിന്റെ മുഖ്യ ചുമതലക്കാർ. മലയാള സാഹിത്യത്തിന്റെ ബഹുമുഖമായ പുരോഗതിക്ക് വിലപ്പെട്ട സംഭാവന നൽകാൻ വിദ്യാവിലാസിനിക്ക് കഴിഞ്ഞു. നിധീരിക്കൽ വാണിക്കത്തനാരുടെ പത്രാധിപത്യത്തിൽ മാന്നാനത്ത് സ്ഥാപിതമായ പത്രമാണ് ദീപിക. ഇന്ന് നിലവിലുള്ള ദിനപത്രങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള ദീപിക തുടക്കം മുതൽക്കേ ഭാഷാ സാഹിത്യത്തിന് മുൻതൂക്കം നൽകിയിരുന്നു. മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വികാസ പരിണാമങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മാസികയായിരുന്നു ഭാഷാ പോഷിണി. 1892 ഭാഷാ പോഷിണി ആരംഭിച്ചത്. 1894 കടത്തനാട് ഉദയവർമ്മ തമ്പുരാന്റെ കൽപ്പന പ്രകാരം ടി കേളുക്കുറുപ്പ് ജനരഞ്ജിനി അച്ചുകൂടത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരണം ചെയ്ത മാസികയായിരുന്നു കവനോദയം. സി പി അച്യുതമേനോന്റെ പത്രാധിപത്യത്തിൽ തൃശൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ച സാഹിത്യ മാസികയാണ് വിദ്യാവിനോദിനി. അപ്പൻ തമ്പുരാന്റെ ഉടമസ്ഥതയിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പത്രാധിപരായി തൃശൂരിൽ നിന്ന് ആരംഭിച്ച രസികരഞ്ജിനിയിലാണ് മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യമായ ഒരു വിലാപം ഖണ്ഡശ പ്രസിദ്ധീകരിച്ചത്. കുമാരനാശാന്റെ ചുമതലയിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖപത്രമായി തിരുവനന്തപുരത്ത് നിന്ന് 1904 May 13 പ്രസിദ്ധീകരണം ആരംഭിച്ച പ്രതിമാസ പത്രികയാണ് വിവേകോദയം. പൂർണമായും കവിതാമയമായി പ്രസിദ്ധീകരിക്കപ്പെട്ട ഭാരതത്തിലെ ഏക ആനുകാലിക പ്രസിദ്ധീകരണമാണ് കവന കൗമുദി. 1908 ദേശമംഗലം മനക്കാരുടെ വകയായിരുന്ന ദേശമംഗലം പ്രസ്സിൽ നിന്നും യോഗക്ഷേമ സഭയുടെ പിൻബലത്തോടെ പുറത്തിറങ്ങിയ മാസികയാണ് മംഗളോദയം. 1911 മയ്യനാട് സുവർണപ്രകാശം പ്രസ്സിൽ നിന്ന് കേരള കൗമുദിയും 1932 January 18 മാതൃഭൂമി ആഴ്ചപ്പതിപ്പും 1930 September 18 എ ബാലകൃഷ്ണപിള്ള പത്രാധിപരായി കേസരിയും ആരംഭിച്ചു. 1942 September 6 ദേശാഭിമാനി വാരിക പുറത്തിറങ്ങുന്നത്. കേരള ഗ്രന്ഥശാലാ സംഘത്തിന്റെ മുഖപത്രമായ ഗ്രന്ഥാലോകം 1948 മുതൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. വിജ്ഞാന കൈരളി, സഞ്ചാര മാസികകൾ തുടങ്ങി ഇനിയും എത്രയോയുണ്ട് മലയാളത്തിൽ ആനുകാലികങ്ങൾ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

പരിതാപ കുളിർന്ന ഒരു ശൈലകൂടത്തിൽ ഇനിയൊന്ന് പാടുവാൻ നീ വരും ശാരികേ. ഈ നിഴൽ പോലും എന്റെ വനഗായകനെ വാസന്തചന്ദ്രിക സ്പർശലഹരിയിൽ ഉന്മത്തമായി ഉണർത്തുന്നു. ഞാനതിൽ ലയിക്കുന്നു ലാസ്യമായി സൗന്ദര്യലവണമായി. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയതാളങ്ങൾക്കനുസൃതമാം വിധം തുടിക്കുമൊരു രാഗകല്ലോലിനി. മന്ത്രചാരുതയാൽ അനുഗ്രഹീതമായൊരു ഗാനധാരതൻ കുളിർസ്പർശം.

പ്രഭാത രശ്മികളേറ്റ് തിളങ്ങുന്ന നെൽപ്പാടങ്ങളെപ്പോലെ ഹൃദ്യമായ വാക്കുകൾ. വസന്തം കടം തന്ന താമര നൂലുകൾ കൊണ്ട് ഞാൻ വാക്കുകൾ കോർത്തെടുക്കുന്നു. സ്നേഹത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള എൻ്റെ നടത്തങ്ങൾ, പ്രണയം തേടിയുള്ള എൻ്റെ സഞ്ചാരങ്ങൾ, വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നു, കവിതയുടെ ചിറകുകൾ മുളയ്ക്കുന്നു. എവിടെ നിന്നൊക്കെയോ ഭാവങ്ങളുടെ ചായങ്ങൾ എടുത്തണിഞ്ഞ് അവ പുറത്തേക്ക് പറക്കുന്നു. കവിതകളുടെ ചിത്രശലഭങ്ങൾ, കവിതകളുടെ തുമ്പിച്ചിറകുകൾ, കവിതയിൽ നിന്നൂറുന്ന കന്മദം, കവിതയിൽ നിന്ന് പിറക്കുന്ന പ്രതിഷേധങ്ങൾ, കവിത കത്തി കാട്ടുതീയായ ചരിത്രങ്ങൾ, വിപ്ലവത്തിൻ്റെ നാനാർത്ഥങ്ങൾ, ബൗദ്ധികതയുടെ പര്യായങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവേ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ്. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഇന്ത്യ നോർവേ ഉഭയകക്ഷി വ്യാപാരത്തിലും നിക്ഷേപത്തിലുമുള്ള വളർച്ച അഭൂതപൂർവമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവേ ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോർവേ കിരീടാവകാശി ഹാക്കോണും പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറയും ഉച്ചകോടിയിൽ പങ്കെടുത്തു. നീല സമ്പദ്വ്യവസ്ഥ, കപ്പൽ നിർമ്മാണം, ഹരിത പരിവർത്തനം, പുനരുപയോഗ ഊർജ്ജം, നിർണായക ധാതുക്കൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി നോർവീജിയൻ വ്യവസായങ്ങളോട് ആഹ്വാനം ചെയ്തു.
1: आज प्रधानमंत्री जी और मैंने भारत नॉर्वे संबंधों को एक ग्रीन स्ट्रेटेजिक पार्टनरशिप के रूप में एलिवेट किया है. इस स्ट्रेटेजिक पार्टनरशिप से नॉर्वे की कंपनीज को क्रिटिकल मिनरल्स, एआई, साइबर, स्पेस और डिफेंस जैसे क्षेत्रों में भी पूरा पूरा समर्थन मिलेगा. इन सभी क्षेत्रों में मैं आपको भारत को एक इनोवेशन और मैन्युफैक्चरिंग बेस बनाने के लिए इन्वाइट करता हूं.
0: ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഹരിത തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി നോർവേ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ശ്രീ മോദി വ്യക്തമാക്കി. നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമ നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് മീറ്റിംഗിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്തുള്ള ബദൽ തർക്ക പരിഹാര മാർഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. എംഎൽഎയും മുൻമന്ത്രിയുമായ ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹം അറിയിച്ചു. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3,000 രൂപ വർധന. അംഗനവാടി ജീവനക്കാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1,000 രൂപ വർധന എന്നിവയ്ക്കും തീരുമാനമായി. കോംഗോയിൽ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു.

0: ഹാനോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ആഗോള സമാധാനത്തിനായി ചേർന്ന് പ്രവർത്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തെ ക്ഷണിക്കുന്നതായും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഖത്തർ, സൌദി അറേബ്യ, യുഎഇ എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ യുഎസ് സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിൽ നൽകിയ ഇളവ് അമേരിക്ക ഒരു മാസത്തേക്ക് നീട്ടി. ഏപ്രിൽ 17-നോ അതിനു മുൻപോ കടലിൽ കുടുങ്ങിയ കപ്പലുകളിലെ റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിലെ ഇളവ് ജൂൺ 17 വരെ നീട്ടി. ലെബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലെ സൈനിക ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ മാർച്ച് 2-നാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം ആരംഭിച്ചത്. താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഇത് ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന് പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാട്ടർ മെട്രോ സർവീസുകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ആദ്യഘട്ടത്തിൽ ഗുവാഹത്തി ഉൾപ്പെടെ 18 നഗരങ്ങളിൽ വാട്ടർ മെട്രോ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതികൾ വികസിപ്പിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. വളരെ കുറഞ്ഞ മൂലധനം ആവശ്യമുള്ള നിർദ്ദിഷ്ട വാട്ടർ മെട്രോ നഗരഗതാഗതത്തിന് പ്രായോഗികവും പരിസ്ഥിതി സൌഹൃദവുമാണെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. IPL 2020 ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 wicketsന് പരാജയപ്പെടുത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ചു. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത ഓവറിൽ 7 wicket നഷ്ടത്തിൽ 180 runs നേടി. മറുപടി ബാറ്റിംഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 19 overs 5 wicket നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ FC ഗോവയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗോവയെ 1-2 goals കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കോവളം, കൊല്ലം, കുമരകം, കൊച്ചി, കാക്കനാട്, മൂന്നാർ, കോഴിക്കോട്, കണ്ണൂർ, ബേക്കൽ തുടങ്ങിയ പല മേഖലകളിലും രാവിലെ മുതൽ ചെറിയ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴ ലഭിച്ചു വരുന്നുണ്ട്. സംസ്ഥാനത്തിൽ നാളെ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തീരപ്രദേശങ്ങളിൽ 60 km വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്.
0: ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന് പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര സർക്കാർ നിഷേധിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം ഈ വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കി. സത്യസന്ധമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക ഉറവിടങ്ങൾ ശ്രദ്ധിക്കാനും PIB നിർദ്ദേശിച്ചു. ഛത്തീസ്ഗഡിലെ ബസ്തറിന്റെ ഡിവിഷണൽ ആസ്ഥാനമായ ജഗൽപൂരിൽ ഇന്ന് നടക്കുന്ന സെൻട്രൽ സോണൽ കൌൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവേ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവേയുടെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ MLA മാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ്. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ്

0: ദ്വീപ്തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ കഴിഞ്ഞു, അടുത്ത വാർത്താ പ്രക്ഷേപണം.
1: സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. മഹച്ചരിതമാല എന്നൊരു പുസ്തക ശൃംഖലയുണ്ടായിരുന്നു. പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് ഓരോന്നായി ഞാൻ എടുത്തോണ്ടുവരും. എനിക്ക് വേണ്ടി മാത്രമല്ല, മാധവി അമ്മൂമ്മയും ആവേശത്തോടെ വായിക്കുമായിരുന്നു. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ പോരാളികളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ. അവർ പറയുമായിരുന്നു, എന്നാണോ നിന്റെ അമ്മ ഈ പെണ്ണുങ്ങളെ വിളിച്ച് അടുക്കളയിൽ കയറ്റി അർത്ഥമില്ലാത്ത വർത്തമാനം നിർത്തുന്നത്, അന്ന് നന്നാവും ഈ അടുക്കള. അടുക്കളയിൽ ഇരുന്ന് സംസാരിക്കേണ്ടത് ചോറിനും കറിക്കുമിടയിലുള്ള വിശേഷങ്ങളല്ല, മറിച്ച് നമ്മുടെ നാടിനെ കുറിച്ച്, നാടിന്റെ രാഷ്ട്രീയ വികസനങ്ങളെക്കുറിച്ച്, വലുതുമൊക്കെ വായിച്ചതിനെക്കുറിച്ച്, സിനിമയെക്കുറിച്ചൊക്കെയാണ് എന്നായിരുന്നു മാധവി അമ്മൂമ്മയുടെ പക്ഷം. പക്ഷെ ആരോട് പറയാൻ, വട്ടം കൂടിയിരുന്ന് മറ്റുള്ളവരുടെ ദോഷം പറയുന്നതിന്റെ സുഖം ഇതിനൊന്നും കിട്ടില്ലല്ലോ. നിനക്കൊന്നും വേറെ പണിയില്ലേ പെണ്ണുങ്ങളെ എന്ന് എത്ര വട്ടം അവർ ചോദിച്ചിട്ടുണ്ടെന്നോ? എന്തെങ്കിലും വായിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഏറ്റവും കൂടുതൽ കലി പഞ്ഞിയമ്മയോടായിരുന്നു. നല്ല പഞ്ഞി പോലെ നീണ്ട വെളുത്ത മുടിയുണ്ടായിരുന്നു അവർക്ക്. ഞാൻ അവരെ പഞ്ഞിയമ്മ എന്ന് വിളിക്കുമ്പോ അത് കേട്ട് മാധവി അമ്മൂമ്മ ചിരിക്കും. ഇവരെ ആ പേര് പറഞ്ഞ് വിളിക്കരുതെന്ന് പറയും. അതെന്താ ഞാൻ ചോദിക്കും. അതൊക്കെ ഉണ്ട് എന്ന് പറയും. ഒരു ദിവസം പഞ്ഞിയമ്മയും ഓമനമാമിയും അമ്മയും പപ്പിനി മാമിയും ഒക്കെയുള്ള സദസ്. ഇതുപോലെ പഞ്ഞിയമ്മ എന്ന് ഞാൻ വിളിക്കുന്നത് കേട്ട് മാധവി അമ്മൂമ്മ ചിരിച്ചു. നീ എന്താടി മാധവി എന്നെ പഞ്ഞിയമ്മ എന്ന് വിളിക്കുമ്പോ ഇങ്ങനെ നടന്ന് കിണിക്കുന്നേ എന്ന് പഞ്ഞിയമ്മ തന്നെ നേരിട്ട് ചോദിച്ചു. അപ്പോഴാണ് അവർ പറയുന്നത്, നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിനൊരു പഞ്ഞിയമ്മ ഉണ്ടായിരുന്നു എന്ന്. അതാരെന്നറിയാൻ ഞങ്ങൾക്കൊക്കെ താല്പര്യമായി. അല്ലെങ്കിലും മാധവി അമ്മൂമ്മ ചരിത്രം പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. അത് അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല, കുറെ പേരെ കുറിച്ച് പറയാനുണ്ട്. എന്നാലേ അവരിൽ എത്തൂ. മാധവി അമ്മൂമ്മ പറഞ്ഞു തുടങ്ങിയതും എവിടെ നിന്നെന്നറിയാതെ ലത ചേച്ചിയും ശ്രീജയും സാവിത്രിയും ഇന്ദിരയും തങ്കം ചേച്ചിയും സുജേടത്തിയും വന്ന് ഇരിപൂടിച്ചു. വടക്കേവിള ഒരു ക്ലാസ് മുറിയായി മാറുന്ന അത്യപൂർവ കാഴ്ച. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വന്തം ചോരയും മാംസവും നൽകിയ, എന്നാൽ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട സ്ത്രീകളെക്കുറിച്ച് അവർ പറഞ്ഞു. ചരിത്ര പുസ്തകങ്ങൾ നമുക്ക് പലരെയും പരിചയപ്പെടുത്തി തന്നു. എന്നാൽ മീര ആര്യ എന്ന പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അവർ ചോദിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ചാരവനിത, നേതാജിയുടെ വിശ്വസ്ത പോരാളി. അവരുടെ ജീവിതം ഒരു കനലാണ്. ഉത്തർപ്രദേശിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച മീരയ്ക്ക് വേണമെങ്കിൽ സുഖസൗകര്യങ്ങളിൽ ജീവിക്കാമായിരുന്നു. പക്ഷേ അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകൾ അവരുടെ ഉറക്കം കെടുത്തി. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ആദർശങ്ങളിൽ ആകൃഷ്ടയായ അവർ ആസാദ് ഹിന്ദ് ഫൗജിന്റെ റാണി ഝാൻസി റെജിമെന്റിൽ ചേർന്നു. കേവലം ഒരു പട്ടാളക്കാരിയായല്ല, ശത്രുപാളയത്തിലെ രഹസ്യങ്ങൾ ചോർത്തുന്ന ഒരു ചാരവനിതയായാണ് അവർ നിയോഗിക്കപ്പെട്ടത്. നീരയുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകവും എന്നാൽ വിപ്ലവാത്മകവുമായ അധ്യായം തുടങ്ങുന്നത് അവരുടെ വിവാഹശേഷമാണ്. ബ്രിട്ടീഷ് CID ഓഫീസറായ ശ്രീകാന്ത് ജയരഞ്ജൻ ദാസിനെയാണ് അവർ വിവാഹം കഴിച്ചത്. തന്റെ ഭർത്താവ് ബ്രിട്ടീഷുകാരുടെ വിശ്വസ്തനാണെന്നും അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം നേതാജിയെ വധിക്കുക എന്നതാണെന്നും നീര വൈകാതെ തിരിച്ചറിഞ്ഞു. ഒരിക്കൽ നേതാജിയെ വെടിവയ്ക്കാൻ ലക്ഷ്യം വച്ച് തോക്കുമായി നിൽക്കുന്ന ഭർത്താവിനെ നീര കണ്ടു. തന്റെ പ്രസ്ഥാനത്തെയും നേതാവിനെയും രാജ്യത്തെയും രക്ഷിക്കാൻ അവർക്ക് മുന്നിൽ മറ്റൊരു വഴിയുമില്ലായിരുന്നു. ഒട്ടും മടിക്കാതെ നീര സ്വന്തം ഭർത്താവിനെ കുത്തിക്കൊന്നു. മംഗല്യസൂത്രത്തെക്കാൾ വലുത് മാതൃഭൂമിയാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത നിമിഷമായിരുന്നു അത്. ഭർത്താവിനെ കൊന്ന കുറ്റത്തിന് നീര ജയിലിലായി. ബ്രിട്ടീഷ് ഭരണകൂടം അവരോട് ചെയ്തത് മൃഗീയമായ ക്രൂരതകളാണ്. നേതാജി എവിടെ എന്ന ചോദ്യത്തിന് മുന്നിൽ നീര മൗനം പാലിച്ചു. ആ മൗനത്തിന് പ്രതികാരമായി ഇരുമ്പ് കൊടിലുകൾ കൊണ്ട് അവരുടെ മാംസം അവർ പിച്ചു ചീന്തി. വിറയ്ക്കുന്ന കൈകളോടെയല്ലാതെ നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയില്ല ആ രംഗം. അവരുടെ സ്തനങ്ങൾ അറുത്തുമാറ്റപ്പെട്ടു. ബോധം മറയുമ്പോഴും ആ ചുണ്ടുകൾ മന്ത്രിച്ചത് ജയ് ഹിന്ദ് എന്ന് മാത്രമായിരുന്നു. 1947 ഇന്ത്യ സ്വതന്ത്രമായി. നീര ജയിൽ മോചിതയായി. പക്ഷേ സ്വതന്ത്ര ഇന്ത്യ അവർക്ക് എന്ത് നൽകി? അധികാരത്തിന്റെ ഇടനാഴികളിൽ അവർക്കിരിക്കാൻ കസേരകൾ ലഭിച്ചില്ല, പെൻഷനോ ആദരവോ ലഭിച്ചില്ല. ഹൈദരാബാദിലെ തെരുവുകളിൽ ഒരു ചെറിയ കുടിലിൽ താമസിച്ച് പൂക്കൾ വിറ്റാണ് ആ വിപ്ലവകാരി തന്റെ വിശപ്പടക്കിയത്.
വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ വേട്ടയാടിയപ്പോഴും ഒരു നേരത്തെ മരുന്നിന് പോലും വകയില്ലാതെ ഹൈദരാബാദിലെ ഫുട്പാത്തിൽ വച്ച് 1998 അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. നമ്മൾ ഇന്ന് ശ്വസിക്കുന്ന ഈ സ്വതന്ത്ര വായുവിന് വേണ്ടി സ്വന്തം ജീവിതം ഹോമിച്ച ഒരു സ്ത്രീയുടെ അന്ത്യം എത്ര ദയനീയമായിരുന്നു. നീര ആര്യ ഒരു വ്യക്തിയല്ല, അതൊരു പാഠമാണ്. നമ്മൾ ആഘോഷിക്കുന്ന ചരിത്രങ്ങൾ പലപ്പോഴും അപൂർണമാണ്. അധികാരത്തിന് പിന്നാലെ പോകാതെ രാജ്യത്തിനു വേണ്ടി എല്ലാം ത്യാഗം ചെയ്ത ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് നീര ആര്യമാരുടെ കൂടി വിയർപ്പാണ് നമ്മുടെ സ്വാതന്ത്ര്യം. അടുക്കളയിൽ പണിത്തിരക്കുകൾക്കിടയിൽ റേഡിയോ കേൾക്കുന്ന ഓരോ അമ്മമാരും മക്കളും ഈ പേര് ഓർത്തു വയ്ക്കണം.

നാടിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് രാജാക്കന്മാരുടെയും വലിയ നായകന്മാരുടെയും പേരുകളാണ്. എന്നാൽ അടുക്കളയിലെ പുകയ്ക്കും കരിക്കുമിടയിൽ ജീവിച്ച് രാജ്യം അപകടത്തിലായപ്പോ വീടിന്റെ ഉമ്മറപ്പടി കടന്ന് യുദ്ധക്കടത്തിലേക്ക് ഇറങ്ങിയ സാധാരണക്കാരായ സ്ത്രീകളെ നമ്മൾ എത്രത്തോളം ഓർക്കുന്നുണ്ട്. വയനാടൻ കാടുകളിൽ ബ്രിട്ടീഷ് പടയെ വിറപ്പിച്ച പഴശ്ശിരാജയുടെ വിശ്വസ്തയായ പടയാളി പഞ്ഞിയമ്മയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധിനിവേശത്തിനെതിരെ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു പഴശ്ശി വിപ്ലവം. തലയ്ക്കൽ ചന്തുവിന്റെ നേതൃത്വത്തിലുള്ള കുറിച്ചപ്പടയായിരുന്നു പഴശ്ശിയുടെ കരുത്ത്. ആ പടയിലെ ഒരു അംഗമായിരുന്നു പഞ്ഞിയമ്മ. അമ്പെയ്ത്തിലും ഒളിപ്പോരിലും പുരുഷന്മാരെക്കാൾ മികവ് കാട്ടിയ ഒരു ധീരവനിത. ഇന്ന് നമ്മൾ സ്പോർട്സ് ഷൂവും ട്രാക്ക് സ്യൂട്ടും ഇട്ട് വ്യായാമം ചെയ്യുമ്പോൾ അന്ന് കഠിനമായ കാട്ടുപാതകളിലൂടെ വെറും കാലാൽ ഓടി ശത്രുവിനെ വീഴ്ത്തിയവരാണ് പഞ്ഞിയമ്മയെ പോലുള്ളവർ. പഞ്ഞിയമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം പ്രതിരോധം എന്നതാണ്. സ്വന്തം മണ്ണിനുമേൽ അധിനിവേശ ശക്തികൾ പിടിമുറുക്കിയപ്പോൾ, നികുതി ഭാരം കൊണ്ട് ജീവിതം വഴിമുട്ടിയപ്പോൾ അവൾ അടങ്ങിയിരുന്നില്ല. മുള കൊണ്ടുള്ള വില്ലും വിഷം പുരട്ടിയ അമ്പുകളുമായി അവൾ കാടിന്റെ മറവിൽ പതിയിരുന്നു. അന്ന് ബ്രിട്ടീഷുകാരുടെ തോക്കുകൾക്ക് കാടിനുള്ളിൽ പ്രസക്തിയില്ലായിരുന്നു. പഞ്ഞിയമ്മയെ പോലുള്ളവർ തൊടുത്തുവിട്ട അമ്പുകൾ മരങ്ങൾക്കിടയിലൂടെ വന്ന് വെള്ളക്കാരന്റെ നെഞ്ചു തറച്ചു. പഞ്ഞിയമ്മയുടെ കഥ കേവലമൊരു യുദ്ധക്കഥയല്ല, അതൊരു രാഷ്ട്രീയമാണ്. സാധാരണക്കാരായ ജനങ്ങൾ വിചാരിച്ചാൽ ലോകശക്തികളെപ്പോലും വിറപ്പിക്കാൻ കഴിയുമെന്ന രാഷ്ട്രീയം. ഇന്നത്തെ കാലത്ത് നമ്മുടെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുമ്പോൾ നമ്മൾ പുലർത്തുന്ന മൗനത്തിന് ഒരു മറുപടിയാണ് പഞ്ഞിയമ്മ. ഒരു ആദിവാസി സ്ത്രീ എന്ന നിലയിൽ സാമൂഹികമായ എല്ലാ പരിമിതികൾക്കുള്ളിൽ നിന്നുമാണ് അവർ പോരാട്ടത്തിനിറങ്ങിയത് എന്നത് ശ്രദ്ധേയമാണ്. പുരോഗമനം എന്നത് വസ്ത്രത്തിലോ സംസാരത്തിലോ അല്ല, മറിച്ച് അനീതിക്കെതിരായ നിലപാടുകളിലാണെന്ന് അവർ കാണിച്ചു തന്നു. ചരിത്രം എപ്പോഴും എഴുതപ്പെട്ടത് വരേണ്യവർഗത്തിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് തലയ്ക്കൽ ചന്തുവിനെക്കുറിച്ചും എടച്ചേന കുങ്കനെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടും പഞ്ഞിയമ്മയെ പോലെയുള്ള സ്ത്രീകളെക്കുറിച്ച് അറിയാതെ പോയത്. തന്റെ ഗോത്രത്തിലെ സ്ത്രീകളെ സംഘടിപ്പിക്കാനും യുദ്ധത്തിൽ അവർക്ക് പങ്കാളിത്തം ഉറപ്പാക്കാനും അവർ മുന്നിട്ടിറങ്ങി. പഴശ്ശിരാജാവിന്റെ പതനത്തിന് ശേഷവും പഞ്ഞിയമ്മയെ പോലുള്ളവർ കാടിനുള്ളിൽ ചെറുത്തുനിൽപ്പുകൾ തുടർന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ അടുക്കളകളിൽ നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങൾക്ക് ഈ മണ്ണിന്റെ ഗന്ധമുണ്ട്. ആ മണ്ണിനു വേണ്ടി ചോര ചിന്തിയ പഞ്ഞിയമ്മമാരുടെ ഓർമ്മകൾക്ക് അവിടെ വലിയ സ്ഥാനമുണ്ട്. ചരിത്രം മറന്നുപോയ ഇത്തരം നായകരെ വീണ്ടെടുക്കുക എന്നത് നമ്മുടെ കടമയാണ്. ആധുനിക കാലത്തെ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവർക്ക് പഞ്ഞിയമ്മ ഒരു ഊർജമാണ്. തളരാത്ത മനസ്സും തറയ്ക്കുന്ന ലക്ഷ്യവുമുണ്ടെങ്കിൽ ഏത് ബ്രിട്ടീഷ് പടയെയും നമുക്ക് തോൽപ്പിക്കാം.

ബ്രിട്ടീഷുകാർ അവധരാജ്യം പിടിച്ചെടുക്കുകയും ഭർത്താവായ വാജിദ് അലി ഷായെ കൊൽക്കത്തയിലേക്ക് നാടുകടത്തുകയും ചെയ്തപ്പോൾ ബീഗം ഹസ്രത്ത് മഹൽ തളർന്നിരുന്നില്ല. തന്റെ പ്രായപൂർത്തിയാകാത്ത മകനെ രാജാവായി പ്രഖ്യാപിച്ച് അവർ ഭരണമേറ്റെടുത്തു. ഒരു രാജ്ഞി എന്നതിലുപരി ഒരു സൈന്യാധിപയുടെ മികവോടെ അവർ യുദ്ധക്കളത്തിൽ മുന്നിൽ നിന്നു. ലഖ്നൌവിലെ റെസിഡൻസി ബ്രിട്ടീഷുകാരിൽ നിന്നും തിരിച്ചുപിടിക്കാൻ അവർ കാട്ടിയ ധീരത സമാനതകളില്ലാത്തതാണ്. ബീഗം ഹസ്രത്ത് മഹലിന്റെ പോരാട്ടം കേവലമൊരു യുദ്ധമായിരുന്നില്ല, അതൊരു വലിയ രാഷ്ട്രീയ പാഠമായിരുന്നു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുപോലെ വിശ്വസിച്ചും സ്നേഹിച്ചും അവർ ഒപ്പം നിർത്തി. നാനാജി സാഹിബിനെ പോലെയുള്ള വിപ്ലവകാരികളുമായി ചേർന്ന് അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പടനയിച്ചു. നമ്മുടെ മതം അപകടത്തിലാണ്, നമ്മുടെ മണ്ണ് അപകടത്തിലാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ഉണർത്താൻ അവർക്ക് കഴിഞ്ഞു. അടുക്കളയിലെ ചെറിയ തർക്കങ്ങൾക്കിടയിൽ പോലും ഐക്യം നഷ്ടപ്പെടുന്ന ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു ജനതയെ ഒന്നിച്ചു നിർത്തിയ ബീഗത്തിന്റെ മാതൃക നാം കാണാതെ പോകരുത്. ലഖ്നൗ വീണ്ടും ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയപ്പോൾ അവർ ബീഗത്തിന് മുന്നിൽ വലിയ വാഗ്ദാനങ്ങൾ വെച്ചു. മാപ്പ് അപേക്ഷിച്ചാൽ വലിയ പെൻഷനും സുഖസൗകര്യങ്ങളും നൽകാമെന്ന് അവർ അറിയിച്ചു. എന്നാൽ രാജ്യത്തെ ഒറ്റുകൊടുത്ത് ലഭിക്കുന്ന സുഖത്തേക്കാൾ അഭിമാനത്തോടെയുള്ള മരണമാണ് ശ്രേഷ്ഠമെന്ന് അവർ പ്രഖ്യാപിച്ചു. കൊട്ടാരത്തിലെ പട്ടുനൂൽ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് നേപ്പാളിലെ കൊടുങ്കാടുകളിലേക്ക് അവർ പലായനം ചെയ്തു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും സങ്കടകരമായ കാഴ്ചകളിലൊന്നാണത്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന ബീഗം ഹസ്രത്ത് മഹൽ 1879 നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ വെച്ച് ആരുമറിയാതെ മരണപ്പെട്ടു. ഒരു നേരത്തെ അന്നത്തിനു പോലും കഷ്ടപ്പെട്ടാണ് അവർ അന്ത്യനാളുകൾ കഴിച്ചുകൂട്ടിയത്. ഇന്നും കാഠ്മണ്ഡുവിലെ ഒരു ചെറിയ പള്ളിയുടെ അങ്കണത്തിൽ അനാഥമായി കിടക്കുന്ന ആ കല്ലറ നമ്മളോട് ചോദിക്കുന്നത് ഒന്നുമാത്രം: എന്റെ ത്യാഗത്തിന് നിങ്ങൾ നൽകിയ വില എന്താണ്? ഒരു ദീർഘനിശ്വാസത്തോടെ മാധവി അമ്മുമ ചരിത്രം പറഞ്ഞു നിർത്തി. ഞാൻ നോക്കുമ്പോഴുണ്ട് ലതചേച്ചിയും ശ്രീജയും കരയുന്നു. സീരിയൽ മാത്രം കാണുന്ന ഓമനമാമി ഉറങ്ങിക്കഴിഞ്ഞു. വിശ്വസിക്കാനാവാതെ അന്തം വിട്ടിരിക്കുകയാണ് മറ്റെല്ലാവരും. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കിതൊക്കെ എങ്ങനെ അറിയാം? അവർ കൂളായി പറഞ്ഞു, നീ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവരുന്ന മഹച്ചരിത മാലയിൽ നിന്ന്. ഒന്നും പറയാനാവാതെ ഞാൻ നിന്നു. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വിഷാദത്തിന്റെ ശൈത്യഘട്ടങ്ങളിൽ ആര് വിളിച്ചാലും ഉണരാത്ത വിധം മറഞ്ഞുപോകും മൗനത്തിലേക്ക് ആണ്ടുകുറുകുമ്പോൾ എവിടെ നിന്നോ കേൾക്കുന്നൊരു വാക്ക്, ചിലപ്പോൾ ഒരു വാക്യം, സടകുടഞ്ഞുണർന്ന് ഉന്മത്തമായ ഭൂമിയിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന വസന്തസ്പർശം. വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! പ്രചോദനത്തിന്റെ തീയാളും വെയിൽ, പ്രജ്ഞയുണർത്തും ചന്ദന ചിറകുകൾ, വാക്കുകൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം, തളിരില്ല.
1: സുരക്ഷിത ബോധത്തിന്റെ ആവശ്യകത എന്ന വിഷയമാണ് ഇന്ന് തളിരിലയിൽ. സുരക്ഷിതത്വം എന്നത് കേവലം ശാരീരികമായ സുരക്ഷ മാത്രമല്ല, മറിച്ച് മാനസികവും വൈകാരികവുമായ സുരക്ഷ കൂടിയാണ്. സുരക്ഷിത ബോധം എന്നത് നമ്മുടെ മനസ്സിൽ ഒരു ഭയമില്ലായ്മ ഉണ്ടാക്കുക എന്നതാണ്. നമുക്കൊരു ഭയവുമില്ലാതെ നമ്മുടെ ജീവിതത്തെ സമീപിക്കാൻ സാധിക്കണം. നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്ത് ഫലം ലഭിക്കും എന്ന് ചിന്തിക്കാതെ ആ ജോലി അതിന്റെ പൂർണ്ണതയോടെ ചെയ്യാൻ സാധിക്കണം. സുരക്ഷിത ബോധം നമ്മുടെ ജീവിതത്തിന് ഒരു ദിശാബോധം നൽകുന്നു. അത് നമ്മളെ കൂടുതൽ സജീവമാക്കാൻ സഹായിക്കുന്നു. സുരക്ഷിത ബോധം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം ദുരിതപൂർണമാകുന്നു. നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും തയ്യാറാവില്ല. നമുക്ക് സുരക്ഷിത ബോധം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയം നിറയും. ഈ ഭയം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു. സുരക്ഷിത ബോധം വളർത്താൻ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാകാം. ആ നല്ല കാര്യങ്ങൾ ഓർത്ത് നമ്മൾ സന്തോഷിക്കണം. ഒറ്റയ്ക്കാണ് എന്ന ചിന്ത ഉപേക്ഷിക്കുക. സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരിക്കണം. നമ്മൾ സുരക്ഷിത ബോധം വളർത്തുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ മാറുകയാണ്. നമ്മൾ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരായി മാറുന്നു. നമ്മുടെ ആരോഗ്യവും മനഃശാന്തിയും വർദ്ധിക്കുന്നു. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും തയ്യാറാകുന്നു. ഓർക്കുക, സുരക്ഷിത ബോധം എന്നത് പൂർണ്ണമായും വൈയക്തികമായ ഒന്നല്ല. അത് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ലഭ്യമാകേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾക്ക് ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ മനസ്സിനെ സുരക്ഷിതത്വത്തോടെ സമീപിക്കുക. നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കുക.

0: കായാമ്പൂവുകൾ വീണ് കിടക്കുന്ന പാതയോരങ്ങൾ, നിരത്ത് നിറയെ നീലപ്പൂവുകൾ, നിത്യമായ കാഴ്ചവട്ടങ്ങൾ പകർന്നു തന്ന ധ്യാനാത്മകത. എന്തുകൊണ്ടെന്നറിയില്ല, നിരത്തിൽ നിരന്ന് വീണുകിടക്കുന്ന നീലപ്പൂവുകൾ റൂമിയുടെ കവിതകളെ ഓർമ്മിപ്പിക്കുന്നു. ധ്യാനാത്മകമായ പ്രണയ കവിതകൾ, ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പടരുന്ന വേരുകൾ, ഇത്രമേൽ ധന്യമാർ നുൽഭൂതമാകുന്ന പ്രണയാമൃതത്തിന്റെ ചാരുലതകൾ വേറെ എവിടെയാണ് അനുഭവിക്കാനാവുക? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ജലാലുദ്ദീൻ റൂമിയുടെ കവിതകൾ.
1: Beautiful poem written by Jalal ad-Din Rumi. Love and soul. Apart from love, everything passes away. The way to heaven is in your heart. Open and lift the wings of love. When love's wings are strong, you need no ladder. Though the world is thorns, a lover's heart is a bower of roses. Though heaven's wheel be mired down, lovers' lives go forward. Invite love into each dark corner. The lover is bright as 100,000 candles. Even if a lover seems to be alone, the secret beloved is nearby. The time span of union is eternity. The life is a jar, and in it, union is the pure wine. If we aren't together, of what use is the jar? The moment I heard my first love story, I began seeking you, not realizing the search was useless. Lovers don't finally meet somewhere. They are in one another's souls all along. The alchemy of love. You come to us from another world, from beyond the stars and void of space. Transcendent, pure, of unimaginable beauty, bringing with you the essence of love. You transform all who are touched by you. Mundane concerns, troubles and sorrows dissolve in your presence, bringing joy to ruler and ruled, to peasant and king. You bewilder us with your grace. All evils transform into goodness. You are the master alchemist. You light the fire of love in earth and sky, in heart and soul of every being. Through your love, existence and non-existence merge. All opposites unite. All that is profane becomes sacred again. And the only soul. This is love, to fly heavenward, to rend every instant 100 veils. The first moment, to renounce life. The last step, to fare without feet. To regard this world as invisible. Not to see what appears to one's self. Heart, I said, may it bless thee to have entered the circle of lovers.

അകലെ എവിടെയോ ആണ് പച്ചത്തുരുത്ത്. അത് കണ്ണിൽ തെളിഞ്ഞു കാണാം. ഇരുവശവും ആകാശം പുഴയെ ചുംബിക്കുന്നുണ്ട്. പുഴയിലിപ്പോൾ തോണിയുമായി ഭാർഗവൻ ചേട്ടനുണ്ടാകുമോ? തോണിയിൽ തീരപ്പഴകി പൊളിഞ്ഞു തുടങ്ങിയ റേഡിയോ അതിപ്പോഴും ഉണ്ടാകുമോ? കർക്കിടകത്തിൽ പുഴകളെല്ലാം കവിഞ്ഞൊഴുകിയപ്പോൾ മൗനമായി പോയ കാമുകയെക്കുറിച്ച് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു കരഞ്ഞു. റേഡിയോയെ, അവളെന്ന് പറയുന്ന കാമുകൻ. തോണി തുഴയുമ്പോഴും തീരത്തിരിക്കുമ്പോഴുമൊക്കെ അവളുടെ പാട്ടിൻ്റെ ഈണത്തിലലിയുന്ന കാമുക ഹൃദയം, ഗന്ധർവ ഗീതങ്ങൾ കേട്ട് നിർവൃതിപ്പെട്ട മാനസം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയരാഗമധുരമായ ഒരു ഗാനസമ്മോഹനത.

0: നമുക്ക് ചുറ്റും സദാ പുതിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അറിയുന്നത് കുറച്ച് മാത്രം, അറിയാത്തതാണ് ഏറെയും. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾ എത്രമേൽ മാറിക്കൊണ്ടേയിരിക്കുന്നു. അതൊന്നും അറിയാത്തതുകൊണ്ടാവും അന്ധവിശ്വാസത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരാകാതെ നമ്മളിൽ പലരും ഇന്നും അനാചാരങ്ങളിൽ തടഞ്ഞുകിടക്കുന്നത്. ചങ്ങലകളിൽ നിന്ന് മുക്തമാകാൻ പുതിയ പാഠങ്ങൾ അനിവാര്യമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പുതിയ പാഠങ്ങൾ.
1: പൊതുവെ നമ്മൾ കരുതി വച്ചിരിക്കുന്നത് ഒരു പ്രായം കഴിഞ്ഞാൽ ഇനി പുതിയതൊന്നും പഠിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പ്രായം കൂടുമ്പോൾ തലച്ചോറിന്റെ ശേഷി കുറയും എന്നാണ്. എന്നാൽ ആധുനിക ന്യൂറോ സയൻസ് ഈ ധാരണകളെയെല്ലാം തിരുത്തിക്കുറിക്കുന്നതാണ് ഇന്നത്തെ പുതിയ പാഠം, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. ഈ പ്രഭാഷണത്തിലൂടെ നമ്മുടെ തലച്ചോറിന് ഏത് പ്രായത്തിലും പുതിയ കണക്ഷനുകൾ ഉണ്ടാക്കാനും സ്വയം വയറിങ് മാറ്റാനും കഴിയുമെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കാം. ഈ സാധ്യതകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും കൂടുതൽ മികച്ച ചിന്താഗതി, ഓർമ്മശക്തി, പ്രശ്നപരിഹാര ശേഷി എന്നിവ നേടാൻ എങ്ങനെ തലച്ചോറിനെ പുനഃക്രമീകരിക്കാമെന്നും നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ തലച്ചോറ് ഒരു കളിമണ്ണ് പോലെയാണ്. അതിനെ ഏത് രൂപത്തിലേക്കും മാറാൻ കഴിയും. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന പ്രതിഭാസം അക്ഷരാർത്ഥത്തിൽ അതാണ് അർത്ഥമാക്കുന്നത്. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും പുതിയ നാഡീപരമായ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള തലച്ചോറിന്റെ ശ്രദ്ധേയമായ കഴിവ്. പണ്ടുകാലത്ത് കുട്ടിക്കാലം കഴിഞ്ഞാൽ തലച്ചോറിന്റെ വികസനം അവസാനിച്ചു എന്നായിരുന്നു ശാസ്ത്രജ്ഞർ കരുതിയിരുന്നത്. എന്നാൽ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് നിങ്ങൾ ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോഴോ ഒരു വാദ്യോപകരണം വായിക്കുമ്പോഴോ ഒരു പുതിയ ശീലം രൂപപ്പെടുത്തുമ്പോഴോ നിങ്ങളുടെ തലച്ചോറ് അക്ഷരാർത്ഥത്തിൽ സ്വയം പുനരൂപകൽപ്പന ചെയ്യുകയാണ് എന്നതാണ്. ഇവിടെ നടക്കുന്ന മാറ്റങ്ങൾ ഇവയാണ്. ന്യൂറോണുകൾ പരസ്പരം ആശയവിനിമയം നടത്തുന്ന ചെറിയ വിടവുകളാണ് സിനാപ്സുകൾ. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ സിനാപ്സുകൾ വളരുകയും പുതിയ പാതകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ കാര്യക്ഷമവും ശക്തവുമായി മാറുന്നു. തലച്ചോറിന്റെ വ്യത്യസ്ത പ്രദേശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുന്നു. ഈ കഴിവ് നൽകുന്ന സന്ദേശം ശക്തമാണ്. പ്രായം എന്നത് നിങ്ങളുടെ തലച്ചോറിന്റെ പൊരുത്തപ്പെടാനുള്ള കഴിവിന് ഒരു പരിധി നിശ്ചയിക്കുന്നില്ല. തലച്ചോറിന്റെ ഈ സാധ്യതകൾ പുറത്തെടുക്കാൻ നമ്മൾ ബോധപൂർവം ചില മാനസികവും ശാരീരികവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട്. ഈ പ്രവർത്തനങ്ങൾ തലച്ചോറിനെ പഠനം, ഓർമ്മ, മൊത്തത്തിലുള്ള വൈജ്ഞാനിക മെച്ചപ്പെടുത്തൽ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥകളിലേക്ക് മാറ്റുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പൂർണ്ണമായും ശ്രദ്ധിച്ച് പഠനം നടത്തുന്നത് പുതിയ സിനാപ്സുകളുടെ വളർച്ചയെ ഏറ്റവും കൂടുതൽ ഉത്തേജിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, ഇത് തലച്ചോറിന്റെ ഭാഷാകേന്ദ്രങ്ങളെ സജീവമാക്കുകയും പുതിയ ന്യൂറൽ പാതകൾ രൂപപ്പെടുത്തുകയും ചെയ്യും. സുഡോക്കു, ചെസ്, ക്രോസ്വേഡ് തുടങ്ങിയവ പരിഹരിക്കുന്നത് തലച്ചോറിന്റെ യുക്തിചിന്താ കേന്ദ്രങ്ങൾ അഥവാ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെ സജീവമാക്കും. ശാരീരിക വ്യായാമം തലച്ചോറിന് ഒരു ടോണിക് പോലെയാണ്. വ്യായാമം ചെയ്യുമ്പോൾ തലച്ചോറിൽ BDNF അഥവാ ബ്രെയിൻ ഡെറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ പോലുള്ള വളർച്ചാ ഘടകങ്ങൾ പുറത്തുവിടുന്നു. BDNF എന്നത് ന്യൂറോണുകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ഓർമ്മയുടെ കേന്ദ്രമായ ഹിപ്പോ ക്യാമ്പസിൽ പുതിയ ന്യൂറോണുകൾ രൂപപ്പെടാൻ സഹായിക്കുകയും ചെയ്യുന്നു. നടത്തം, നീന്തൽ, ഓട്ടം തുടങ്ങിയ ഏത് വ്യായാമവും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഓക്സിജന്റെയും പോഷകങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു. മൈൻഡ് ഫുൾനെസ് ധ്യാനം പരിശീലിക്കുന്നത് തലച്ചോറിന്റെ ഘടനയിൽ പോലും മാറ്റങ്ങൾ വരുത്തും. ധ്യാനം സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുന്നു. ഇത് അമിഗ്ഡല അഥവാ വൈകാരിക പ്രതികരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കുറയ്ക്കുകയും പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഈ മാറ്റം വൈകാരിക നിയന്ത്രണം മെച്ചപ്പെടുത്താനും ശ്രദ്ധാശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താനുള്ള താക്കോൽ സ്ഥിരമായ പരിശീലനവും ശരിയായ മാനസിക ഇടപെടലുമാണ്. നിങ്ങൾ ഒരു പുതിയ കഴിവ് പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പുതിയ ന്യൂറൽ പാതകൾ ഉണ്ടാക്കുകയാണ്. ഈ പാതകൾ ആദ്യം ദുർബലമായിരിക്കും. എന്നാൽ നിങ്ങൾ അത് ആവർത്തിച്ച് പരിശീലിക്കുമ്പോൾ തലച്ചോറ് ആ പാതകളെ ശക്തിപ്പെടുത്തുകയും വേഗത്തിൽ വിവരങ്ങൾ കൈമാറാൻ കഴിയും വിധം ഇൻസുലേഷൻ നൽകുകയും ചെയ്യുന്നു. ഓർക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്ന ഓരോ തവണയും നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിനെ പുനരൂപകൽപ്പന ചെയ്യുകയാണ്. കൂടുതൽ മികച്ച ചിന്താഗതി, പഠനം, പ്രശ്നപരിഹാരം എന്നിവയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഏതു പ്രായമായാലും നിങ്ങളുടെ തലച്ചോറിന് പൊരുത്തപ്പെടാനും കരുത്തു നേടാനും കഴിയും. ശരിയായ മാനസികവും ശാരീരികവുമായ അന്തരീക്ഷം ബോധപൂർവം സൃഷ്ടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറിനെ പുനഃക്രമീകരിക്കാനും നിങ്ങളുടെ വൈജ്ഞാനിക ശേഷി വർദ്ധിപ്പിക്കാനും ജീവിതത്തിൽ കൂടുതൽ കരുത്തോടെയും സന്തുലിതാവസ്ഥയോടെയും നിലകൊള്ളാനും സാധിക്കും.

ദൂരെ മൊട്ടച്ചിക്കുന്നതിന് മുകളിൽ ഓലമേഞ്ഞ വീട്. സന്ധ്യയുടെ ഷോണിമ കറുത്തു തുടങ്ങുമ്പോൾ അനാദിയായ ആകാശത്തിൽ നിന്നെന്ന പോലെ പാട്ടൊഴുകി വരും. ഏതോ ജന്മകൽപ്പനയിൽ എന്ന പോലെ വിദൂരതയിൽ നിന്നൊഴുകി വരുന്ന പാട്ട് ആത്മാവിൻ്റെ അഗാധതകളെ തൊട്ടുണർത്തുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി നൊസ്റ്റാൾജിയ കേൾക്കാം. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: ഇംഗ്ലീഷ് മദ്യം കാണാതെ പഠിക്കാൻ പെട്ട പാട്, ഒട്ടുമില്ലാതെ കാണാതെ പഠിച്ച സിനിമാ ഡയലോഗുകൾ, വർത്തമാനങ്ങൾക്കിടയിൽ പോലും അനായാസേന തിരികെ കയറ്റാൻ കഴിഞ്ഞ മിടുക്ക്, അത്രമേലാണ് സിനിമയോടുണ്ടായിരുന്ന കമ്പം, പ്രിയം, ഇഷ്ടം. ഇന്നും അതെ. സിനിമയേക്കാൾ മനുഷ്യനെ സ്വാധീനിക്കാൻ എളുപ്പമുള്ള കല വേറെയില്ല തന്നെ. വെള്ളിത്തിരയേക്കാൾ കണ്ണുകളെ കമനീയമാക്കാൻ പോകുന്ന ദൃശ്യവിരുന്നുകളും വേറെയില്ല തന്നെ. വൈകാരിക ഭാവങ്ങളുടെയും ബൗദ്ധിക തലങ്ങളുടെയും പ്രകാശനം സിനിമ, വ്യാകരണങ്ങൾ സ്വന്തമായുള്ളൊരു മാധ്യമം, തിരക്കഥ എന്ന അത്ഭുതം. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം തിരക്കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ട കുട്ടികൾ. എല്ലാത്തിനും ഒരുമിച്ച് സ്കൂളിൽ നിന്ന് പേര് വെട്ടി വിട്ടിരിക്കുക. അനുസരണ വളരെ ഉള്ള കൂട്ടങ്ങളാ. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പ അങ്ങോട്ട് പോകും.
2: ഡോണ്ട് വറി,
1: പഠിക്കാൻ ബഹുമിടുക്കന്മാരാ, കുരുത്തക്കേട് പഠിക്കാം.
2: ഡോണ്ട് വറി,
1: ഇതുവരെ നിങ്ങളെ പോലുള്ള ആറ് വാദ്യമാരും മനം മടുത്ത് രാഖി രാമാനെ ഇവിടുന്ന് ഒളിച്ചോടി പോയിട്ടുണ്ട്.
2: ഡോണ്ട് വറി,
1: അവസാനമായിട്ട് വന്നത് കക്കൂസ എന്ന് പറഞ്ഞൊരു സായിപ്പാ. ആ രണ്ടും ഒന്ന് തന്നെ. അയാൾക്ക് കുടിക്കാനുള്ള ചായയില് ഈ കുട്ടിപ്പട്ടാളം എലിവേഷം കലക്കി. നല്ല കാലത്തിന് അയാൾ അതറിഞ്ഞ് ജീവനും കൊണ്ടോടി. ഇത്രയും പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ കടുവാക്കൂട്ടിലേക്കാത്താൻ തലയിടാൻ പോകുന്നതെന്ന് അറിയിക്കാനാ.
2: നോ പ്രോബ്ലം.
3: അയ്യേ, മാഷ്ടർ കാപ്പിയോ ചായ എന്താന്ന് വെച്ചാൽ കൊടുക്ക്. മാഷ്ടെ, ശമ്പളത്തിന്റെ കാര്യമൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ടേ. പിന്നെ കുട്ടികള് സ്വല്പം തലതെറിച്ച് നിങ്ങളാണ്.
2: ഇത് കണ്ടോ, പിടിച്ച പിള്ളേരെ പഠിപ്പിക്കാനുള്ളതാണ് ഈ കിറ്റ്.
3: എന്താണ് അത്?
2: കണ്ടോ, പലതരം പേന കത്തികൾ. ഇതിന്റെ അറ്റം തള്ളവിരൽ ചേർത്ത് വെച്ചുകൊണ്ട് ചന്തിക്കൊരു പിച്ച് വിച്ചാൽ 7 ദിവസം ഇരിക്കാൻ നിൽക്കാനും പറ്റില്ല. ഇത് കാന്താരി അരച്ചു തേച്ച് എണ്ണയിൽ പഴുപ്പിച്ചെടുത്തതാണ്.

0: അടിക്ക് ഏഴ് സ്വർഗം തോന്നും. ഇത് കണ്ട പാതാളക്കരണ്ടി, ഇത് അങ്ങക്കിനെ തമർത്തി വെളിയിലേക്ക് ഒരു വലി വലിച്ചാൽ നാക്ക് വെളിയിൽ വരും. ഇത് നോക്ക്, തരണ്ടി വാച്ചാട്ടം, ഒരടി ഇന്ന് കിട്ടിയാൽ അടുത്ത വർഷം ഇതേ ദിവസം പഴുക്കും. അതായത് ഇന്ന് തെറ്റിക്കുന്ന കണക്ക് എല്ലാ വർഷവും പഴുക്കുമ്പോൾ. ഇവരെ മര്യാദക്കാരാക്കിയിട്ട് ഞാനിവിടുന്ന് പോകും. പക്ഷെ എന്റെ കാര്യത്തിൽ ആരും ഇടപെടരുത്. യു അണ്ടർസ്റ്റാൻഡ്? വാട്ട് അബൌട്ട് യു?
1: മാസ്റ്റർക്ക് എന്ത് വേണം ചെയ്യാം? ഇവരൊന്ന് നേരെ ചൊവ്വാഴ്ച കിട്ടിയാൽ മതി.
0: ഡോണ്ട് വറി. ഭാരതം, ഭാരതമല്ല ഭാരതം, ബിരിയാണിയുടെ പായുടെ അടിയിൽ നാഗറിഞ്ഞാൽ എന്തു പറയും?
2: ഓടാ പറയും സർ.
0: ഓടാ പറയും? ആരോട്?
2: നായോട്.
0: ഇവിടെ വേണം, ഇവിടെ വേണം. അധികം പ്രസംഗം തോതിവാസം പറയുന്നു. ക്ഷമ കൈ നോട്ടം. തോതിവാസം കാണിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇത് തുടക്കം.
2: മാഷെ എത്ര വരെയും അടിച്ചോ മാഷെ, ഇന്ന് ഒരു ദിവസമല്ലേ ഉള്ളൂ.
0: അതെന്തായാലും നാളെ ഞാൻ ചത്തു. നീ എന്താണ് ചക്കയെ കരയുന്നത്?
3: സത്യം പറയാ, ഞങ്ങള് പറഞ്ഞു മാഷ് ആരോടും പറയരുത്.
2: മാഷ ക്രിസ്ത്യാനിയാണോ?
0: ആണെങ്കിൽ
2: അതാണ് അച്ഛൻ കുരിശുണ്ടാക്കാൻ പറഞ്ഞേ. ഇന്ന് രാത്രി മാഷ കൊല്ലും. ഞങ്ങളുടെ വല്യപ്പൻ
0: കരിമ്പൂതം
2: നേരത്തെ പറഞ്ഞില്ലേ ഡിസൂസാ സാറിന് വിഷം കൊടുത്തു എന്ന്? അത് ഞമ്മളല്ല, കൊല്ലാൻ വേണ്ടി കരിമ്പൂതം ചെയ്തതാ.
4: അങ്ങേരും മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ, ബാക്കി നാലു പേരും
2: രാത്രിയായില്ല. ഹോളിൽ കണ്ടില്ലേ ആ വാളും എടുത്തോണ്ട് വരും. ഇനി ആരും അല്ലാതെ കുളിച്ചിടും. രാത്രി ദേഹത്ത് അപ്സരി സാഹിബ് കേറുന്നതാ.
0: നിങ്ങളൊക്കെ പൂച്ച വേണ്ടല്ലോ, അത് എന്റെ അടുത്ത് വേണ്ട കേട്ടോ.
4: ഞങ്ങൾ പറയാനോട് പറഞ്ഞു, മാഷ് സൂക്ഷിച്ചാൽ മാഷിനോളാം.
0: ആ ഞാൻ സൂക്ഷിച്ചോളാം കേട്ടോ. ആ പറ പായുടെ അടിയിൽ നാ കിടന്ന എന്താ ഉച്ചരിക്ക?
2: പായുടെ മുകളിലല്ലേ സർ നാ കിടക്ക.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മളൊരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം, ശ്രദ്ധയോടെ കേൾക്കാം. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. പക്ഷേ നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാറില്ല. നമ്മൾക്ക് പറയാനുള്ളത് മാത്രം പറയാൻ ശ്രമിക്കുന്നു. ശ്രദ്ധയോടെ കേൾക്കുന്നത് ഒരു വലിയ കഴിവാണ്. അത് നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ചിന്തകൾ, അവരുടെ വികാരങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രദ്ധയോടെ കേൾക്കുന്നത് ഒരു സ്നേഹത്തിന്റെ അടയാളമാണ്. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു ഗുരുവും ശിഷ്യനും ഉണ്ടായിരുന്നു. ശിഷ്യൻ എപ്പോഴും ഗുരുവിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. പക്ഷെ ഗുരു ശിഷ്യൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാറില്ലായിരുന്നു. ഒരു ദിവസം ഗുരു ശിഷ്യനോട് പറഞ്ഞു, നീ എന്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ നിനക്ക് ഒരു മറുപടി നൽകാം. ശിഷ്യൻ സന്തോഷത്തോടെ ഗുരുവിന്റെ അടുത്തേക്ക് പോയി സംസാരിച്ചു. ഗുരു ശിഷ്യൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു. ശിഷ്യൻ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഗുരു പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ഞാൻ ശ്രദ്ധയോടെ കേട്ടു. ഇപ്പോൾ നീ നിന്റെ മനസ്സിലുള്ളതെല്ലാം പുറത്തു പറഞ്ഞത് കാരണം നിനക്കൊരുപാട് ശാന്തത ലഭിച്ചു. അത് തന്നെയാണ് ശ്രദ്ധയോടെ കേൾക്കുന്നതിന്റെ ശക്തി. ഈ കഥയിലെ ഗുരുവിനെ പോലെയാണ് നമ്മൾ. നമ്മൾ മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ അവർക്കൊരുപാട് ആശ്വാസം ലഭിക്കുന്നു. അവർക്ക് നമ്മളെ കൂടുതൽ വിശ്വസിക്കാൻ സാധിക്കുന്നു. നമ്മൾക്കെങ്ങനെ ശ്രദ്ധയോടെ കേൾക്കാൻ സാധിക്കും? ഒന്ന്, ശ്രദ്ധ കൊടുക്കുക. ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശ്രദ്ധ അവർക്ക് നൽകുക. ഫോൺ നോക്കുകയോ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയോ ചെയ്യാതിരിക്കുക. രണ്ട്, ചോദ്യങ്ങൾ ചോദിക്കുക. അവർ സംസാരിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കണം. അതവർക്ക് നമ്മൾ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. മൂന്ന്, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരുടെ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ പ്രഭാതത്തിൽ നമ്മൾക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കാൻ നമ്മൾക്ക് ശ്രമിക്കാം. ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. നമ്മുടെ ഈ യാത്രയിൽ ശ്രദ്ധയോടെ കേൾക്കുന്നത് നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാനുള്ള അവസരം നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്, നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട സന്ദർഭങ്ങൾ എന്തായിരുന്നു? വെറുതെ ആലോചിക്കും, ഉത്തരം കൂടുതൽ ശ്രദ്ധ നൽകിയേക്കും.

അച്ചടിമഷിക്ക് വിധേയപ്പെടാത്ത വാക്കുകൾ. എഴുതി എഴുതിയാണ് മുമ്പിലെത്തിയതെന്ന് ആർക്കും അവകാശപ്പെടാനാകാത്ത ചരിത്രം. ജീവിതത്തിൽ നിന്ന് തിളച്ചു തൂവിയ വാക്കുകൾ, അസ്ത്രത്തേക്കാൾ മൂർച്ചയുള്ള പ്രയോഗങ്ങൾ, കൃത്രിമത്വം ഏതുമില്ലാത്ത ഭാഷാചാരുത, മനസ്സിന്റെ മട്ടുപ്പാവുകളിൽ ഉച്ചവെയിലിന്റെ വാസന്ത ഭംഗിയിൽ പൂത്ത പാട്ടിന്റെ കുങ്കുമപ്പാടങ്ങൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് നിത്യജീവിതത്തിലെ അദൃശ്യ വിഷം മൈക്രോ പ്ലാസ്റ്റിക് ഭീഷണി എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. പ്ലാസ്റ്റിക് മാലിന്യത്തെക്കുറിച്ച് നമ്മൾ ധാരാളം ചർച്ച ചെയ്യാറുണ്ട്. കടലിൽ ഒഴുകി നടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളും പ്ലാസ്റ്റിക് കവറുകളും നമ്മെ അസ്വസ്ഥരാക്കാറുമുണ്ട്. എന്നാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും നിങ്ങളിപ്പോൾ ശ്വസിക്കുന്ന വായുവിലുമെല്ലാം ആ പ്ലാസ്റ്റിക് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ ഈ ലോകം ഇപ്പോൾ വലിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങളാൽ മാത്രമല്ല, ഈ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ ദശലക്ഷക്കണക്കിന് ചെറുകണികകളായി പൊടിഞ്ഞതിന്റെ ഒരു വലയ്ക്കുള്ളിലാണ്. ഒരു മില്ലിമീറ്ററിന്റെ 5 മടങ്ങ് വലിപ്പത്തിൽ താഴെയുള്ള, അതായത് നമ്മുടെ വിരൽത്തുമ്പിലെ ഒരു നുള്ളുപ്പിന്റെയോ മണലിന്റെയോ അത്രയും മാത്രം വലിപ്പമുള്ള പ്ലാസ്റ്റിക് കണികകളെയാണ് നമ്മൾ മൈക്രോ പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. ഇവ അദൃശ്യമായ ഒരു ഭീഷണിയാണ്. മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി? ഇത് നമ്മുടെ ആരോഗ്യത്തെയും ഭൂമിയിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയായ സമുദ്രത്തെയും അതിഭീകരമായാണ് ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കണം. നമുക്ക് മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് നോക്കാം. പ്രധാനമായും 2 വഴികളിലൂടെയാണ് ഈ ചെറുകണികകൾ ഉണ്ടാകുന്നത്. ഒന്ന്, പ്രാഥമിക മൈക്രോ പ്ലാസ്റ്റിക്കുകൾ. ഉദാഹരണത്തിന്, നമ്മൾ മുഖം കഴുകാൻ ഉപയോഗിക്കുന്ന ചില സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും, അതായത് മുഖത്തെ നിർജീവ കോശങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന എക്സ്ഫോളിയേറ്ററുകൾ, ചില ടൂത്ത് പേസ്റ്റുകളിലും മൈക്രോബീഡുകൾ എന്നറിയപ്പെടുന്ന ചില പ്ലാസ്റ്റിക് കണികകൾ ചേർക്കാറുണ്ട്. ഇവ ഉപയോഗശേഷം അഴുക്കുചാലുകളിലൂടെ ഒഴുകി പുഴകളിലും കടലുകളിലും എത്തുന്നു. അതുപോലെ നമ്മുടെ വസ്ത്രങ്ങൾ കഴുകുമ്പോൾ പുറത്തുവരുന്ന സിന്തറ്റിക് ഫൈബറുകളും ഈ പ്രാഥമിക വിഭാഗത്തിൽ പെടും. രണ്ടാമത്തേത് കൂടുതൽ അപകടകാരിയായ ദ്വിതീയ മൈക്രോ പ്ലാസ്റ്റിക്കുകളാണ്. ഇത് നമ്മൾ വലിച്ചെറിയുന്ന വലിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങളായ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പ്ലാസ്റ്റിക് കവറുകൾ, വലകൾ, വാഹനങ്ങളുടെ ടയറുകൾ എന്നിവയെല്ലാം കാലക്രമേണ വെയിലേറ്റും കാറ്റടിച്ചും തിരമാലകളടിച്ചും പൊടിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഈ പൊടിഞ്ഞ കണികകൾക്ക് 1000 കണക്കിന് വർഷങ്ങൾ ഭൂമിയിൽ നിലനിൽക്കാൻ സാധിക്കും. ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഇപ്പോൾ എവിടെയെല്ലാം ഉണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. ഒരു വർഷം ഒരു മനുഷ്യൻ ഏകദേശം 1 ക്രെഡിറ്റ് കാർഡിന്റെ ഭാരത്തിന് തുല്യമായ പ്ലാസ്റ്റിക് കണികകൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടെന്നാണ് കണക്ക്. നമ്മൾ ദിവസവും കുടിക്കുന്ന കുപ്പിവെള്ളത്തിൽ, പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിൽ സൂക്ഷിക്കുന്ന ഭക്ഷണത്തിൽ, അതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഭക്ഷണം ചൂടാക്കുമ്പോൾ ഒക്കെ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കരുതുന്നത് ഫിൽറ്ററുകൾ ഉപയോഗിച്ച് വെള്ളം ശുദ്ധീകരിക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് കണികകൾ നീക്കം ചെയ്യപ്പെടും എന്നാണ്. എന്നാൽ ഏറ്റവും മികച്ച ഫിൽറ്ററുകൾക്ക് പോലും ഈ അതിസൂക്ഷ്മ കണികകളെ തടയാൻ കഴിഞ്ഞെന്ന് വരില്ല. മാത്രമല്ല, നമ്മൾ ധരിക്കുന്ന പോളിസ്റ്റർ, നൈലോൺ പോലുള്ള സിന്തറ്റിക് വസ്ത്രങ്ങൾ കഴുകുമ്പോൾ പുറത്തുവരുന്ന ചെറുനാരുകൾ ലോകത്തിലെ അഴുക്കുചാൽ സംവിധാനങ്ങൾ വഴി ഒടുവിൽ നദികളിലേക്കും സമുദ്രങ്ങളിലേക്കും എത്തുന്നു. ഒരു തവണ ഒരു വാഷിംഗ് മെഷീൻ നിറയെ തുണികൾ കഴുകുമ്പോൾ 1000 കണക്കിന് നാരുകളാണ് പുറത്തുപോകുന്നത്. എന്നാൽ ഇതിലെ ഏറ്റവും പുതിയതും ഗുരുതരവുമായ ഭീഷണി ഈ പ്ലാസ്റ്റിക് കണികകൾ വായുവിലൂടെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തുന്നു എന്നതാണ്. റോഡരികിലെ ട്രാഫിക്കിൽ നിന്നുള്ള ടയറുകളുടെ തേയ്മാനം, സിന്തറ്റിക് തുണികളിൽ നിന്ന് പൊടിഞ്ഞുപോയ നാരുകൾ, പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് പൊങ്ങുന്ന പൊടി, ഇവയെല്ലാം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഈ പ്ലാസ്റ്റിക് കണികകളും ഉള്ളിലേക്ക് എടുക്കുന്നു. ലോകത്തിലെ ഏറ്റവും വിദൂരമായ പർവ്വതങ്ങളിലെ മഞ്ഞിലും ആഴമേറിയ സമുദ്രഗർത്തങ്ങളിലെ ജലത്തിലും പോലും ഇന്ന് മൈക്രോ പ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുണ്ട് എന്ന വസ്തുത ഈ ഭീഷണി എത്രത്തോളം വ്യാപകമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ സമുദ്രജീവികളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. ലോകത്തിലെ പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ വലിയൊരു ഭാഗം ഒടുവിൽ എത്തിച്ചേരുന്നത് സമുദ്രങ്ങളിലാണ്. അവിടെ വച്ച് ഈ വലിയ പ്ലാസ്റ്റിക്കുകൾ പൊടിഞ്ഞ് മൈക്രോ പ്ലാസ്റ്റിക് ആവുന്നു. ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾക്ക് സമുദ്രജലത്തിലെ മറ്റ് വിഷവസ്തുക്കളെ ആകർഷിക്കാനും അവയിൽ പറ്റിപ്പിടിച്ച് സഞ്ചരിക്കാനും കഴിയും. അതായത് ഒരു ചെറിയ മൈക്രോ പ്ലാസ്റ്റിക് കണിക സാധാരണ പ്ലാസ്റ്റിക്കിനേക്കാൾ വിഷാംശമുള്ള ഒരു വിഷബോംബായി മാറുന്നു. ചെറിയ മത്സ്യങ്ങൾ, പ്ലവകങ്ങൾ, ഞണ്ടുകൾ, കൊഞ്ച് തുടങ്ങിയ സമുദ്രജീവികൾ ഭക്ഷണമാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകളെ അകത്താക്കുന്നു. ഒരു ചെമ്മീൻ ഈ പ്ലാസ്റ്റിക് കഴിക്കുമ്പോൾ അതിലടങ്ങിയ വിഷാംശം ചെമ്മീന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഈ ചെമ്മീനിനെ വലിയ മത്സ്യം ഭക്ഷിക്കുമ്പോൾ ആ വിഷാംശം അതിലേക്ക് മാറ്റപ്പെടുന്നു. ഈ വലിയ മത്സ്യത്തെ നമ്മൾ കഴിക്കുമ്പോഴോ ആ വിഷം നമ്മുടെ തീൻമേശയിലേക്കും എത്തുന്നു. ഈ പ്രതിഭാസത്തെയാണ് ബയോ അക്യുമുലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഭക്ഷ്യശൃംഖലയിലൂടെ നമ്മളിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നു. പ്ലാസ്റ്റിക് കണികകൾ കാരണം ആമാശയം നിറഞ്ഞതായി തോന്നി വിശപ്പില്ലാതെ പോഷകാഹാരക്കുറവ് വന്ന് നിരവധി സമുദ്രജീവികൾ ഇന്ന് മരണപ്പെടുന്നുണ്ട്. ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് നിലവിൽ ധാരാളം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില കാര്യങ്ങൾ ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ദഹന വ്യവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഈ കണികകൾ കുടലിലെ ആവരണത്തെ തകർക്കാൻ സാധ്യതയുണ്ട്. ഇതിലൂടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ അത് ബാധിക്കുകയും വീക്കം അഥവാ ഇൻഫ്ലമേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം. കൂടാതെ മൈക്രോ പ്ലാസ്റ്റിക് കണികകളിൽ നിന്ന് രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് ഓർന്നിറങ്ങാം. പ്ലാസ്റ്റിക്കുകൾക്ക് മൃദുത്വം നൽകാൻ ഉപയോഗിക്കുന്ന ബിസ്ഫെനോൾ എ പോലുള്ള രാസവസ്തുക്കൾ ഹോർമോൺ വ്യവസ്ഥയെ താളം തെറ്റിക്കാനും പ്രത്യുൽപാദനപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അടുത്തിടെ നടന്ന ഗവേഷണങ്ങളിൽ മനുഷ്യന്റെ രക്തത്തിലും ശ്വാസകോശത്തിലും കരൾ കോശങ്ങളിലും മൈക്രോ പ്ലാസ്റ്റിക് കണികകൾ കണ്ടെത്തുകയുണ്ടായി. ഇതൊരു മുന്നറിയിപ്പാണ്. മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ശരീരത്തിലെ കോശങ്ങൾക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇപ്പോഴും പൂർണമായി മനസ്സിലാക്കിയിട്ടില്ല. ഒരുപക്ഷെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നതിനോ അല്ലെങ്കിൽ മറ്റു നിഗൂഢമായ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ ഈ പ്ലാസ്റ്റിക് കണികകൾ കാരണമായേക്കാം. ഈ ഭീഷണി ഇത്രത്തോളം ഗുരുതരമായതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായും സാമൂഹികപരമായും ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്നവ പൂർണമായി ഒഴിവാക്കുക എന്നതാണ്. പ്ലാസ്റ്റിക് ബോട്ടിലുകൾക്ക് പകരം ഗ്ലാസ് ബോട്ടിലുകളോ സ്റ്റീൽ ബോട്ടിലുകളോ ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം തുണിസഞ്ചികളോ പേപ്പർ ബാഗുകളോ ഉപയോഗിക്കുക. രണ്ടാമതായി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ചൂടുള്ള ഭക്ഷണങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ കഴിക്കുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് മൈക്രോവേവ് ഓവനിൽ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വെച്ച് ചൂടാക്കുമ്പോൾ പ്ലാസ്റ്റിക് കണികകൾ ഭക്ഷണത്തിലേക്ക് എളുപ്പത്തിൽ കലരുന്നു. ഈ ശീലം നമ്മൾ നിർബന്ധമായും മാറ്റേണ്ടതുണ്ട്. മൂന്നാമതായി, നമ്മുടെ വസ്ത്രധാരണ രീതിയിൽ ശ്രദ്ധ ചെലുത്തുക. സിന്തറ്റിക് തുണിത്തരങ്ങൾ കഴുകുമ്പോൾ മൈക്രോഫൈബറുകൾ വെള്ളത്തിൽ കലരുന്നത് തടയാൻ വസ്ത്രങ്ങൾ കഴുകുമ്പോൾ ഫിൽറ്റർ ബാഗുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കഴിയുന്നത്ര കോട്ടൺ പോലുള്ള പ്രകൃതിദത്തമായ തുണിത്തരങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കുകയോ ചെയ്യുക. നാലാമതായി, ഈ മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്കും ഇതിൽ പങ്കുണ്ട്. വിപുലീകരിച്ച നിർമ്മാതാവിന്റെ ഉത്തരവാദിത്വം എന്നൊരു തത്വം നിലവിലുണ്ട്. അതായത് ഒരു പ്ലാസ്റ്റിക് ഉൽപ്പന്നം വിപണിയിലെത്തിക്കുന്ന കമ്പനിക്ക് അത് മാലിന്യമാകുമ്പോൾ ശേഖരിക്കാനും സംസ്കരിക്കാനുമുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട്. സർക്കാരുകൾ ഈ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുകയും പ്ലാസ്റ്റിക്കിന് കൂടുതൽ പരിസ്ഥിതി സൗഹൃദപരമായ ബദലുകൾ കണ്ടെത്താൻ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മൈക്രോ പ്ലാസ്റ്റിക് ഭീഷണി ഒരു വിദൂര ഭീഷണിയല്ല, അത് നമ്മുടെ തീൻമേശയിലും ശ്വാസകോശത്തിലും എത്തിക്കഴിഞ്ഞു. ഈ അദൃശ്യ കണികകൾ നമ്മുടെ ശരീരത്തിൽ വരുത്തുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായ അറിവില്ലായിരിക്കാം. പക്ഷേ അതിനുവേണ്ടി കാത്തിരിക്കരുത്. നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ഗ്രഹത്തെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പ്ലാസ്റ്റിക് യുഗത്തിൽ നിന്ന് നമ്മുടെ പരിസ്ഥിതിയെയും വരും തലമുറയെയും സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കൂ. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു പ്രതിജ്ഞയെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക. അടുത്ത തലമുറയ്ക്ക് ശുദ്ധമായ വായുവും വെള്ളവും ഭക്ഷണവും നൽകേണ്ടത് നമ്മളാണ്.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

റഹ്മാനിയ ഉച്ചസ്ഥായും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ. മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: കുഞ്ചാക്കോ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു ഇണപ്രാവുകൾ. കഥയും സംഭാഷണവും മുട്ടത്ത് വർക്കിയുടേതായിരുന്നു. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് ദക്ഷിണാമൂർത്തി ഈണം പകർന്നു. യേശുദാസ്, എം രാജ, പി ബി ശ്രീനിവാസ്, സിവു ആന്റോ, എൽ ആർ ഈശ്വരി, ലത എന്നിവരായിരുന്നു ഗായകർ. 1965 ഏപ്രിൽ 10 പ്രദർശനത്തിലെത്തിയ ചിത്രത്തിൽ സത്യൻ, പ്രേംനസീർ, തിക്കുറിശി സുകുമാരൻ നായർ, മുത്തയ്യ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, അടൂർ ഭാസി, എസ് പി പിള്ള, മുതുകുളം രാഘവൻ പിള്ള, ബഹദൂർ, മണവാളം ജോസഫ്, ശാരദ, സച്ചു, അടൂർ പങ്കജം, കാഞ്ചന, നളിനി, തങ്കം, ജോളി, ബേബി, ഉഷ, ഗോപിനാഥ് എന്നിവർ വേഷമിട്ടു. ശാരദയുടെ ആദ്യ മലയാള ചിത്രം എന്ന ഖ്യാതി ഇണപ്രാവുകൾ എന്ന ചിത്രത്തിനുണ്ട്. 7 പാട്ടുകളായിരുന്നു ഇണപ്രാവിൽ ഉണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ഇണപ്രാവുകൾ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം കാണാനിരിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായി അന്നും ഇന്നും ആസ്വദിച്ചിട്ടുള്ളത് അവതരണ ഗാനങ്ങൾ തന്നെയാണ്. മറ്റേതു പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് അവതരണ ഗാനങ്ങൾക്കുള്ളത്. വരികൾ വല്ലാതെ പ്രചോദിപ്പിക്കും. ഒരുണർവ് എവിടെ നിന്നില്ലാതെ അനുഭവപ്പെടും. പ്രത്യേകമായ ഒരു ജീവൽ സ്പന്ദനമുള്ള പാട്ടുകൾ, നാടകഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

మాత్రం పదికున్న మనసే కనలి దైవం.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം എത്രയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് പൊതുജനാരോഗ്യത്തിന്റെ ശില്പി ഡോക്ടർ സി ഒ കരുണാകരനെ കുറിച്ച് കേൾക്കാം. ആധുനിക കേരളത്തിന്റെ പൊതുജനാരോഗ്യ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ട ഒരു വ്യക്തിത്വം ഡോക്ടർ സി ഒ കരുണാകരൻ. കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് അടിത്തറപ്പാകിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ആദ്യത്തെ പ്രിൻസിപ്പലായിരുന്നു ഡോക്ടർ സി ഒ കരുണാകരൻ. അതിസമ്പന്നമായ ഒരു തറവാട്ടിൽ ജനിച്ച അദ്ദേഹം തന്റെ പ്രതിഭയും കഠിന അധ്വാനവും കൊണ്ട് ലോകോത്തര നിലവാരം നേടുകയും ആ അറിവ് മുഴുവൻ സ്വന്തം നാടിന്റെ ആരോഗ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്ത മഹത്തായ ജീവിതമായിരുന്നു നയിച്ചത്. ഡോക്ടർ സി ഒ കരുണാകരൻ തിരുവിതാംകൂറിലെ അതിസമ്പന്നമായ ആലുമൂട്ടിൽ തറവാട്ടിലാണ് ജനിച്ചത്. വിദ്യാഭ്യാസം നേടാനും ഉന്നത സ്ഥാനങ്ങളിലെത്താനും അക്കാലത്ത് അദ്ദേഹത്തിന് ലഭിച്ച സാമൂഹിക പശ്ചാത്തലം ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. 1921 അദ്ദേഹം മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കോഴ്സ് റാങ്കോടുകൂടി പാസായി. ഇതോടെ തന്നെ വൈദ്യശാസ്ത്ര രംഗത്ത് അദ്ദേഹത്തിന്റെ മികവും തെളിയിക്കപ്പെട്ടു. എന്നാൽ അതുകൊണ്ട് മാത്രം തൃപ്തനാകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. തുടർന്ന് അദ്ദേഹം മലേഷ്യയിലേക്ക് പോവുകയും അവിടെ മെഡിക്കൽ ഓഫീസറായി ജോലി നേടുകയും ചെയ്തു. ഈ ഉദ്യോഗത്തിലിരിക്കുമ്പോഴാണ് അദ്ദേഹം തന്റെ അറിവിന്റെ ലോകം വിപുലീകരിക്കാൻ തീരുമാനിക്കുന്നത്. അവധിയിൽ പോയി അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഉപരിപഠനത്തിനായി എത്തി. ലണ്ടൻ, കേംബ്രിഡ്ജ് എന്നീ വിഖ്യാത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അദ്ദേഹം മൈക്രോബയോളജി, ബാക്ടീരിയോളജി എന്നീ വിഷയങ്ങളിൽ ഉയർന്ന ബിരുദങ്ങൾ കരസ്ഥമാക്കി. പിന്നീട് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ഫെലോഷിപ്പ് നേടിയ അദ്ദേഹം അമേരിക്കയിലെ പ്രശസ്തമായ ജോൺസ് ഹോപ്കിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശീലനം നേടുകയും ചെയ്തു. ഡോക്ടർ സി ഒ കരുണാകരൻ അറിവ് നേടാനായി നടത്തിയ ഈ യാത്രകൾ അദ്ദേഹത്തെ ഒരു ലോകോത്തര നിലവാരമുള്ള ശാസ്ത്രജ്ഞനാക്കി മാറ്റി. ലോകോത്തര വിദ്യാഭ്യാസം നേടിയ ഡോക്ടർ കരുണാകരൻ വിദേശത്ത് തുടരാൻ ആഗ്രഹിച്ചില്ല. തന്റെ സ്വന്തം അറിവും കഴിവും സ്വന്തം നാടിനായി സമർപ്പിക്കാൻ തിരുവിതാംകൂറിൽ തിരിച്ചെത്തി. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ തിരുവനന്തപുരത്ത് അദ്ദേഹം പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി സ്ഥാപിച്ചു. ഇത് കേരളത്തിന്റെ ആരോഗ്യ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ഈ ലബോറട്ടറിയിൽ വച്ച് പേപ്പട്ടി വിഷം, വസൂരി, കോളറ തുടങ്ങിയവയ്ക്കുള്ള വാക്സിനുകൾ അദ്ദേഹം നിർമ്മിച്ചു. ഈ വാക്സിനുകൾ തിരുവിതാംകൂറിന് മാത്രമല്ല കൊച്ചി, ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലേക്കും വിതരണം ചെയ്യപ്പെട്ടു. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ജീവൻ രക്ഷിച്ചു. കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് ഈ സംരംഭം നൽകിയ സംഭാവന വിലമതിക്കാനാവാത്തതാണ്. ഡോക്ടർ കരുണാകരന്റെ വ്യക്തിജീവിതത്തിലെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഉപരിപഠനത്തിനായിരുന്നപ്പോൾ പെനിസിലിൻ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഫ്ലമിംഗ് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഡോക്ടർ കരുണാകരന്റെ ക്ഷണം സ്വീകരിച്ച് അലക്സാണ്ടർ ഫ്ലമിംഗ് തിരുവനന്തപുരത്ത് വരികയും ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയും മെഡിക്കൽ കോളേജും സന്ദർശിക്കുകയും ചെയ്തു. ഇത് ആ കാലഘട്ടത്തിൽ കേരളത്തിന്റെ ആരോഗ്യരംഗം ലോകോത്തര ശാസ്ത്ര സമൂഹവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരുന്നു എന്നതിന്റെ തെളിവാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ കേരളത്തിന് ഒരു മെഡിക്കൽ കോളേജ് വേണമെന്ന ആവശ്യം വന്നപ്പോൾ സർക്കാർ ആ ചുമതല ഏൽപ്പിച്ചത് ഡോക്ടർ സി ഒ കരുണാകരനെയായിരുന്നു. 1948 മുതൽ അദ്ദേഹം നടത്തിയ കഠിന പ്രയത്നത്തിന്റെ ഫലമായി 1951 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായി, കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ്. അക്കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ഈ കോളേജ് ഉദ്ഘാടനം ചെയ്തത്. ഡോക്ടർ സി ഒ കരുണാകരൻ ഈ സ്ഥാപനത്തിന്റെ ആദ്യത്തെ പ്രിൻസിപ്പലായി ചുമതലയേറ്റു. ഒരു സ്ഥാപനം സ്ഥാപിക്കുക മാത്രമല്ല അതിന് മികച്ച അക്കാദമിക നിലവാരം ഉറപ്പാക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ആ ഉത്തരവാദിത്തം പൂർണ്ണമാക്കി. ഇന്നത്തെ കേരളത്തിന്റെ ആരോഗ്യരംഗം നിലനിൽക്കുന്നത് ഈ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയെടുത്ത ശക്തമായ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും അടിത്തറയിലാണ് താനും. ഡോക്ടർ സി ഒ കരുണാകരൻ 1970 നവംബർ 30 അന്തരിച്ചത്. കേരളത്തിന്റെ പൊതുജന ആരോഗ്യരംഗം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിന് ഡോക്ടർ സി ഒ കരുണാകരൻ ഓഡിറ്റോറിയം എന്ന പേര് നൽകിയിരിക്കുന്നു. പ്രതിഭ, രാജ്യസ്നേഹം, ദീർഘവീക്ഷണം, കഠിനാധ്വാനം ഇവയുടെ മൂർത്തിഭാവമായിരുന്നു ഡോക്ടർ സി ഒ കരുണാകരൻ. ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് നേടിയ ലോകോത്തര നിലവാരമുള്ള അറിവ്, സ്വന്തം നാടിന്റെ ആരോഗ്യത്തിനായി സമർപ്പിച്ച ഈ മഹത്വ്യക്തിയുടെ ജീവിതം നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

പ്രണയം എപ്പോഴാണ് നിശുദ്ധാത്മകമാകുന്നത്? അതത്രമേൽ രഹസ്യാത്മകമാകുമ്പോഴാണോ, അതോ നാലാൾ അറിഞ്ഞു പോകുമ്പോഴോ? ശൈത്യ പറഞ്ഞത് ആരുമറിയാതെ ഹൃദയത്തിൻ്റെ ശിഖരങ്ങളിൽ ഒരിതൾപ്പൂവായി വിടർന്നു നിൽക്കുമ്പോഴെന്നാണ്. ഇന്ദ്രനീലത്തിൻ്റെ നിറമുള്ള പൂവുകളെ പോലെയാണ് പ്രണയമെന്ന് അവൾ പറഞ്ഞു. നിരത്തിൽ വീണുകിടക്കുന്ന നീലപ്പൂവുകളാണ് കൂടുതൽ പ്രണയഭരിതമെന്ന് പറഞ്ഞ് ഞാൻ അവളോട് തർക്കിക്കും. നിലാവിട്ട് വീണ് കൂടുതൽ ചേതോഹരമായ നിശാഗന്ധികളെ ഓർമ്മിപ്പിക്കും വിധം പ്രണയാമൃതമായ കവിതകൾ ഞാൻ ഓർമ്മിക്കും. ശൈത്യയുടെ പ്രണയത്തിനാണോ അവളുടെ പ്രണയ കവിതകൾക്കാണോ ഭംഗി കൂടുതൽ? തർക്കമേതുമില്ല, കവിതകൾക്ക് തന്നെയാണ്. പ്രണയ കവിതകൾ, പ്രണയഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രകാശമുള്ള ചിന്തകൾ പറഞ്ഞും പാട്ടുകൾ കേട്ടും സാംസ്കാരികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തും നാടകഗാനങ്ങൾ കേട്ടും കവിത ആസ്വദിച്ചും ഈ പ്രഭാതം സാർത്ഥകമാവുകയാണ്. ഇത്ര നേരം ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞത് തന്നെ എത്ര ധന്യം. ഈ പകൽ നിറയെ സാഹോദര്യത്തിന്റെ വാടാമലരുകൾ വിടരട്ടെ. കർമ്മനിരതമായി ഈ ദിനം സമ്പന്നമാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ മലയാളത്തിൽ ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് നന്ദകുമാർ.
1: പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സംവദിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: ഇഷ്ടഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മധുരമായ വാക്കുകൾ മണക്കുന്ന അരയാൽ തറകൾ, പാട്ടും കവിതയും കഥയും കഥകളിപ്പദങ്ങളും ഉയർന്നു കേട്ട ചുറ്റുവട്ടങ്ങൾ. വൈകുന്നേരമായാൽ ആൽത്തറയിൽ പോകാതിരിക്കാനാവാത്ത ആണുങ്ങളായിരുന്നു നാട്ടിലുണ്ടായിരുന്നത്. പനിച്ചെരിച്ചു കിടന്നാലും ആറുമണിയാകുമ്പോൾ ആൽത്തറയിലെത്തിയിരിക്കും. ആ പതിവ് തെറ്റിക്കാൻ വയ്യ. താഴേക്കോവിൽ ഉത്സവം വന്നാലും ചാമുണ്ടിക്കാവിൽ കൊടുതി വന്നാലും ആൽത്തറയിൽ അല്പനേരം കൂടിയിരിക്കാതെ സമാധാനം കിട്ടാത്തവരായിരുന്നു വിലക്കമത്തുകാര്. അതേക്കാൾ വലിയ ഉത്സവം അവർക്ക് വേറെ ഉണ്ടായിരുന്നില്ല. മരച്ചില്ലയിൽ റേഡിയോ തൂക്കിയിടും. തമ്പിയണ്ണന്റേതാണ് റേഡിയോ, പക്ഷേ വേട്ടമ്പള്ളിയും ശശിമാവനും ഒക്കെ ആയിരിക്കും ബാറ്ററി വാങ്ങിയിടുന്നത്. ഒരറ്റത്ത് റേഡിയോ കേട്ടുകൊണ്ടേയിരിക്കും. അതു കേട്ടിരുന്ന് വർത്തമാനം പറയുന്നതിന്റെ സുഖം അതൊന്നു വേറെ തന്നെയാണ്. പക്ഷേ 6:30 വാർത്ത തുടങ്ങുമ്പോൾ ഒറ്റൊരാളും മിണ്ടില്ല. നിശബ്ദവും നിശ്ചലവുമായിരുന്നു വാർത്ത കേൾക്കും. ഒരു പരീക്ഷാ ഹാളിന് പോലും ഉണ്ടാവില്ല ഇത്രയും നിശബ്ദത. ഒരു ഗ്രാമത്തിന്റെ സുഖത ചാരുത. അല്ലാതെ എന്തു പറയാൻ. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം ആരണ്യകം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ഒ എൻ വി, സംഗീതം രഘുനാഥ് സേത്ത്, ആലാപനം കെ എസ് ചിത്ര. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കൊക്കോട്ടയിൽ നിന്ന് സാജൻ, രവി, ചന്ദ്രൻ, മോഹനൻ എന്നിവർ.

ഒലിപ്രാം കടവിലെ തെളിനീരൊഴുകുന്ന ചെറുകടവിലിരുന്ന് കുട്ടികൾ വെള്ളാരം കല്ലുകൾ പുഴയിലേക്കിട്ട് കളിക്കുന്നു. ചില കല്ലുകളെ വെള്ളം മൂടും, ചിലതിനെ മൂടില്ല. കളിവീടുകളെ കടലെടുക്കുന്നത് പോലെയാണത്. കുട്ടികളോടൊപ്പം പെൺകുട്ടികളുമുണ്ട്. അവരും കടവിലേക്ക് കല്ലിടും. കൺകോണുകളിൽ കള്ളത്തരം വിരിയും. കല്ലിനെ വെള്ളം മൂടിയാൽ പ്രണയം സഫലമെന്ന വിശ്വാസം. അതറിയാനായിരുന്നു അവരവിടെ വരുന്നത്. കവിതകൾ എഴുതുന്ന കാളിദാസിനെ അപർണയ്ക്കിഷ്ടമായിരുന്നു. അവളത് അവനോട് ചോദിച്ചില്ല, പകരം ഒലിപ്രാം കടവിനോട് ചോദിച്ചു. കടവിൽ കല്ലുകൾ പലതിട്ടിട്ടും വെള്ളം മൂടിയില്ല. ആൻസിയുടെയും ശാലിനിയുടെയും കൺകോണുകളിൽ പ്രണയം പൂവിരിയിച്ചു. അപർണയുടെ കണ്ണുകൾ നിറഞ്ഞു. രാത്രിയിൽ കാക്കഞ്ചേരിയിൽ റോഡിലേതോ വണ്ടി അവളെയും അവളുടെ സങ്കടങ്ങളെയും കവർന്നെടുത്തു. ഡയറി നിറയെ കാളിദാസായിരുന്നു. അതറിഞ്ഞ് അവനൊരു നോട്ട്ബുക്ക് എനിക്ക് തന്നു. അത് നിറയെ അപർണയെക്കുറിച്ച് എഴുതിയ കവിതകളായിരുന്നു. പരസ്പരം അറിഞ്ഞിട്ടും പറയാതെ പോയവർ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കിളിമാനൂരിൽ നിന്ന് ബാബു ആവശ്യപ്പെട്ട ഗാനമാണ് ചിത്രം സ്വാഗതം. രചന ബിജു തിരുമല, സംഗീതം രാജാമണി, ആലാപനം എം ജി ശ്രീകുമാറും സംഘവും.

മാഷെ, മാഷക്ക് എന്നെ ഇഷ്ടാണോ? മാഷോട് എനിക്കുള്ളൊരിഷ്ടം മാനമറിയാതെ കാക്കുകയാണ് ഞാൻ. പൊൻപീലിയായത് പോക്കുമൊരിക്കൽ എന്റെ ആത്മാവിൽ ഞാനത് ചേർത്തു വയ്ക്കുന്നു. അവളുടെ കാവ്യപുസ്തകം നിറയെ മാഷായിരുന്നു. സ്മൃതിപരാഗങ്ങൾ തൻ നിറച്ചാർത്തുകൾ. നിന്നെ സ്നേഹിക്കുവാൻ മാത്രം ഈ വീഥിയിൽ നിത്യവും വന്നു നിൽക്കുന്നു ഞാൻ. മാഷെ, മനസ്സിന്റെ മച്ചകങ്ങളിൽ നീ ഒരു ഇന്ദ്രധനുസായി പൂത്തു നിൽക്കുമ്പോൾ ഞാൻ എന്റെ ഏകാന്ത സന്ധ്യകളിൽ ഒരു ചമ്പകപ്പൂവായി വിടർന്നു പോകുന്നു. സുഹൃത്തെന്ന നിലയിൽ ഞാൻ അവളോട് ചോദിച്ചു, നീ ഇത് പുസ്തകമാക്കിയാൽ എന്ത് പേരിടും? ഒറ്റവാക്കിൽ അവൾ പറഞ്ഞു, മാഷ്. അല്ലാതെ പിന്നെന്താ? ഇഷ്ടഗാനങ്ങളിൽ അവൾ പാട്ടുകൾ എഴുതി ചോദിച്ചതും അവളുടെ മാഷക്ക് വേണ്ടിയായിരുന്നു. ആരായിരുന്നു അവളുടെ ആ മാഷ്? അതെന്നും എനിക്കറിഞ്ഞുകൂടാ. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ചെമ്പകമംഗലത്ത് നിന്ന് ആദിത്യ മാഷക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന ഗാനമാണിത്. ചിത്രം വരവേൽപ്പ് രചന കൈതപ്രം, സംഗീതം ജോൺസൺ, ആലാപനം കെ ജെ യേശുദാസ്.

ചന്തയെന്ന് പറയാനാവില്ല, റോഡരികിലാണ്. പച്ചക്കറിയും പഴവും പൂവും മീനും എല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. സരോജിനി ചേച്ചിയും ലില്ലി അമ്മായിയും ഒക്കെയുണ്ട്. മത്സരിച്ചാണ് വിൽപ്പന. പച്ചമീൻ പച്ചമീൻ, പിടയ്ക്കുന്ന മീൻ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരിക്കും. സംഗതി കരിവാടായി കഴിഞ്ഞിട്ട് തന്നെ നാളുകളായി. എന്നാലും പരാതികൾ ഏതുമില്ലാതെ നാട്ടുകാർ അതൊക്കെ വാങ്ങും. ലീലാന്റി പക്ഷെ അതൊന്നും വാങ്ങില്ല. ദേ പരിഷ്കാരി വരുന്നു എന്ന് അവർ വരുമ്പോ തന്നെ കമന്റുകൾ തുടങ്ങും. മാടം വരുന്നടി മാടം എന്ന് കാർത്തിയായനെ പറയും. സംഗതി അടുത്തു വരുന്നത് വരെയുള്ള കളിയാക്കലേ ഉള്ളൂ. എത്തിക്കഴിഞ്ഞാലുടൻ സരോജിനി ചേച്ചിയടക്കം കെഞ്ചാൻ തുടങ്ങും. ദേ നല്ല മീനാണ് ലീല, ഇത് വാങ്ങ്. ദേ ഇന്നലെ വന്ന കത്തിരിക്കയ, നല്ല ചെറുപയറ. ലീലാന്റി എല്ലാം വാങ്ങും, മീനൊഴികെ. നല്ല മീൻ അവർക്ക് നിർബന്ധമാണ്, അതില്ലെങ്കി വാങ്ങില്ല. വാങ്ങാതെ പോയാൽ ഉടനെ കമന്റ് വരും, ഓ അവളൊരു പരിഷ്കാരി. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും ചന്തയ്ക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒരു റേഡിയോ കൊടുത്തത് ലീലാന്റിയായിരുന്നു. പിന്നെ അത് കേട്ടുകൊണ്ടായി പെണ്ണുങ്ങളുടെ കച്ചവടം. റേഡിയോ ചന്ത എന്ന പേരും അങ്ങനെ ഞങ്ങളുടെ ചന്തയ്ക്ക് കിട്ടി. ലീലാന്റിക്ക് വേണ്ടി ഒരു പാട്ട് ചോദിക്കണമെന്നത് സരോജിനി ചേച്ചിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ചന്തയിലിരുന്ന് അത് കേൾക്കണം. പക്ഷേ അത് നടന്നില്ല. പച്ചച്ചീര പച്ചച്ചീര, നല്ല നാടൻ പച്ചച്ചീര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ കുഴഞ്ഞു വീണു. പിറ്റേന്നും അതിന്റെ പിറ്റേന്നും റേഡിയോ ചന്ത അവധിയായിരുന്നു. ലീലാന്റി പിന്നെ ചന്തയിലേക്ക് വന്നതേയില്ല. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം റേഡിയോ ചന്തയിൽ നിന്ന് സരോജിനി ചേച്ചി ആവശ്യപ്പെടാൻ ആഗ്രഹിച്ച ഗാനം. ചിത്രം ഒരു സായാഹ്നത്തിന്റെ സ്വപ്നം. ഒ എൻ വി കുറിപ്പ് രചിച്ച്, ഔസിപ്പച്ചൻ ഈണം നൽകി, എം ജി ശ്രീകുമാർ പാടിയ ഗാനം.

പ്രായമായപ്പോൾ വേലായുധൻ സാറിന് ഒരു പ്രശ്നമുണ്ടായി. ആളുകളുടെ പേര് മറന്നുപോകും. ഭവാനി ടീച്ചറായിരുന്നു സാറിന്റെ ഭാര്യ. എത്ര ആലോചിച്ചാലും സാറിന് ഭവാനി എന്ന പേര് കിട്ടില്ല. ഞാനീ മനഃശാസ്ത്രമൊക്കെ പഠിച്ച് നാട്ടിലെത്തിയ കാലമായിരുന്നു അത്. സാർ എന്നെ കാണാൻ വന്നു. സാറിന് എത്ര ആലോചിച്ചിട്ടും എന്റെ പേര് കിട്ടുന്നില്ല. രസമതല്ല, നിനക്കെന്നെ മനസ്സിലായോ എന്ന് സാറ് ചോദിച്ചു. എനിക്കാണെങ്കിൽ എത്ര ആലോചിച്ചിട്ടും സാറിന്റെ പേര് കിട്ടുന്നില്ല. പേര് മറന്നുപോകുന്നത് ഒരു പ്രശ്നമാണോ എന്നറിയാനാണ് സാറിന്റെ അടുത്ത് വന്നത്. എന്റെ അവസ്ഥ കണ്ടിട്ട് കുഴപ്പമില്ല, പിന്നെ വരാമെന്ന് പറഞ്ഞ് സാറ് പോയി. കുറ്റബോധം തീർക്കാൻ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ സാറിനെ പോയി കണ്ടു. പേര് മറന്നുപോകുന്ന പ്രശ്നത്തെ അനോമിയ എന്നാണ് പറയുന്നത്. ഇത് ഓർക്കാനുള്ള ചില ടിപ്സുകളും പറഞ്ഞുകൊടുത്തു. പാട്ടുകൾ വലിയ ഇഷ്ടമായിരുന്നു സാറിന്, പ്രത്യേകിച്ചും ശ്രീകുമാരൻ തമ്പിയുടെ. അന്ന് വൈകുന്നേരം പാട്ടുകളെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഹൃദയം കൊണ്ടെഴുതുന്ന കവിത പ്രണയാമൃതം അതിൻ ഭാഷ എന്ന പാട്ട് എഴുതിയ മറ്റേ കവിയുണ്ടല്ലോ എന്ന് പറയുന്നതല്ലാതെ ശ്രീകുമാരൻ തമ്പി എന്ന് ഓർത്തെടുക്കാൻ സാറിനായില്ല. സാറിന്നില്ല. സാറിന് ഇഷ്ടപ്പെട്ട എല്ലാ പാട്ടുകളും അനശ്വരമാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കോയിക്കലിൽ നിന്ന് വേലായുധൻ സാർ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ ഗാനം. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം എം ജി ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് ആലപിച്ച ഗാനം. ഗാനശില്പികൾ ഷിബു ചക്രവർത്തിയും ഔസേപ്പച്ചനും. ചിത്രം വന്ദനം.

സ്വയം സ്നേഹിക്കുന്നവർക്കേ മറ്റുള്ളവരെ സ്നേഹിക്കാനും അഭിനന്ദിക്കാനും കഴിയൂ. അഭിനന്ദിക്കുന്നവന്റെ മനസ്സും വാക്കും ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ളവയാണ്. അപരന്റെ വിജയത്തിൽ അസ്വസ്ഥനാകുന്നവർ ബലഹീനരാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഇറ്റുവേഴും നിലാവ് എത്ര കൈക്കുടന്നയിലെടുത്തിട്ടുണ്ട്, പാടങ്ങൾ തഴുകി കടന്നുപോകും, പോക്കുവയിൽ എത്ര കൊണ്ടിട്ടുണ്ട്, കിണറൻ ആഴങ്ങളിൽ നിന്ന് എത്ര പാള ഇരുട്ട് കോരിയെടുത്തിട്ടുണ്ട്, തണുത്ത പാത്രങ്ങളിൽ എത്രമേൽ വേൽപൂക്കൾ വാരിയെടുത്തിട്ടുണ്ട്. ആദിത്യയുടെ കവിതയിൽ അന്തരാർത്ഥങ്ങളുടെ പൂക്കൾ, അവൾ എഴുതിയതൊക്കെ അവളുടെ മാഷ വായിച്ചിട്ടുണ്ടാവുമോ? ഉണ്ടാവില്ല. അതുകൊണ്ടാവും മാഷ പോയിട്ടും അവൾ എഴുതിക്കൊണ്ടേയിരുന്നത്. നിലാവും ഇരുട്ടും പോക്കുവയിലും പ്രിയമായിരുന്ന ആൾ അവളുടെ മാഷ്. കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച പുളിയിലക്കരയോലും എന്ന പാട്ട്. ജാതകം എന്ന ചിത്രത്തിലെ ഗാനത്തിന്റെ രചന ONV യും സംഗീതം R. സോമശേഖരനും.

വസന്തങ്ങൾ കാമുകർക്ക് വനമാല കൊരുക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞവൻ വന്നില്ല. ഏകാന്തതകളുടെ ഇന്ദ്രനീല കൂടാരങ്ങളിൽ മഞ്ഞുകണങ്ങൾ പോലെ തണുത്തിരുന്ന ദിനരാത്രങ്ങൾ, വിരഹത്തിന്റെ മാറാലകൾ, അവനെങ്ങോ പോയെന്നും ഉപേക്ഷിക്കപ്പെട്ടെന്നുമുള്ള വേദനകൾ, പാട്ടുമാത്രം കൂട്ടായ രാത്രികൾ, ഒരു വിലാപഗീതം പോലെ വന്ന ചങ്ങാതിയുടെ കത്ത്, അവനില്ല. ഒരു ചോക്ക് വര പോലെ അവൻ മാഞ്ഞു പോയിരിക്കുന്നു. നിനക്കായി കുറച്ച് വരികളും കുറെ പാട്ടുപുസ്തകങ്ങളും, അത് ഞാൻ നിനക്കയക്കുന്നു. മറ്റൊന്നും ഇവിടെ ശേഷിക്കുന്നില്ല. ശേഷിച്ചത് അവനെന്ന സത്യം മാത്രം. അവന്റെ പാട്ടുപുസ്തകം ഞാൻ തുറന്നു നോക്കി. നീലമഷി കൊണ്ടെഴുതിയതെല്ലാം ഇഷ്ടപ്പെട്ട പാട്ടുകൾ, പച്ച കൊണ്ടെഴുതിയതെല്ലാം അതിലേറെ പ്രിയപ്പെട്ട പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി ആരന്ധതി ആലപിച്ച ഗാനമാണ്. രചന ONV, സംഗീതം വിദ്യാധരൻ, ചിത്രം ഉത്തരം.

തൊടിയിലെ കിണർക്കരയിലെ എന്ന പാട്ട് കേട്ട് തൊടി എന്ന് വച്ചാൽ എന്താണെന്ന് അവൾ ചോദിക്കുന്നു. മകൾക്കതറിയില്ല. അതെങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്കും അറിയില്ല. പഴയ ഏതോ ചലച്ചിത്രത്തിന്റെ പാട്ടുസീനിൽ ഞാനത് അവൾക്ക് കാണിച്ചു കൊടുത്തു. മരങ്ങളും നീർച്ചാലുകളും ഒക്കെയുള്ള ഒരിടം, കാറ്റും തണുപ്പുമുള്ള ഒരിടം, ഇരിക്കാൻ മരച്ചില്ലകൾ, ചാമ്പമരത്തണലുകൾ, വിശക്കില്ല, ചാമ്പയ്ക്കയും പച്ചമാങ്ങയും തെച്ചിപ്പഴങ്ങളും വയറു നിറയെ കഴിക്കാനുണ്ട്. വീടിനു താഴെ ഒരു ചെറിയ താഴ്വാരം, അതാണ് തൊടി. കവുങ്ങും വാഴയും തുളസിയും തുമ്പയും ഒക്കെയുണ്ട്. ഒരു തീർത്ഥകണം പോലെ വാഴക്കൊമ്പുകളിൽ നിന്നൂർന്ന് വീഴാനൊരുങ്ങി നിൽക്കുന്ന മഞ്ഞുകണങ്ങൾ, കരിയിലെ കിളികൾ, ചിത്തിരകൾ, നിരുപദ്രവകാരികളായ നീർപ്പുളവന്മാർ, നീർച്ചാലുകളിൽ നിറയെ മാനത്ത് കണ്ണികളാണ്. മക്കളോടൊപ്പം കൂട്ടം കൂട്ടമായി അവ നീന്തി തുടിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ്. വേനൽ അവധിക്കാലം മുഴുവനും തൊടിയിലായിരിക്കും. ചിത്രചേച്ചിയുടെ കയ്യിൽ പാട്ടെഴുതിയ ബുക്കുകളുണ്ട്. അതും കൊണ്ടേ ചേച്ചി തൊടിയിൽ വരൂ. ആരും കേൾക്കണമെന്നൊന്നും ചേച്ചിക്ക് നിർബന്ധമില്ല. ചെമ്പകമരത്തിന്റെ ചോട്ടിലിരുന്ന് ആത്മാവോടലിഞ്ഞിരുന്ന ചേച്ചി പാടും. തൊടിയിലാകെ പാട്ട് ലയിക്കും. നീർച്ചാലുകളിലെ കുഞ്ഞോളങ്ങളിൽ പല്ലവികൾ അലിയും. കുറച്ചുനേരമെങ്കിലും മാനത്തെ കണ്ണികൾ നിശ്ചലമാകും. അണ്ണാറക്കണ്ണന്മാർ പോലും നിശബ്ദരുമാകും. മൈനകളും കരിയില പക്ഷികളും കലവില കൂട്ടാതെ മിണ്ടാതിരിക്കും. പാട്ടിന്റെ പളുങ്കുകൾ കാലം പക്ഷെ എല്ലാം മായ്ച്ചു കളഞ്ഞു. തൊടി വലിയേട്ടന് ഭാഗം വെച്ചു. ഗൾഫിലെ പണം കൊണ്ട് വലിയേട്ടൻ അവിടെ മണിമാളിക പണിതു. പാട്ടുകളൊക്കെ പൊന്നാരിയൻകാവിൽ നടക്കിവെച്ച് ചിത്രചേച്ചിയും പോയി. ഗന്ധർവഗീതം കേൾക്കാനാണ് പോകുന്നതെന്ന് ഡയറിയിൽ അവൾ കുറിച്ചുവെച്ചു. ചിത്രം ക്ഷണക്കത്ത്, രചന കൈതപ്രം, സംഗീതം ശരത്, ആലാപനം കെ ജെ യേശുദാസ്, ഗാനം ആവശ്യപ്പെട്ടത് ഇറയൻകോട് നിന്ന് രാജലക്ഷ്മി, ജയലക്ഷ്മി എന്നിവർ.

സമർത്ഥമായൊരു കാലത്ത് സന്തോഷത്തോടെ ജീവിച്ചിരിക്കാനാവുക എന്നതൊക്കെയാൾ ഭാഗ്യമുള്ള കാര്യം, വേറെയില്ല. ഓരോരുത്തർക്കും ബാല്യകൗമാരങ്ങൾ പ്രിയപ്പെട്ടതാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അനാദിയായി അത് ആത്മഹൃദങ്ങളിൽ ഹിമകണം പോലെ പറ്റിപ്പിടിച്ചു നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം ശ്രീവിദ്യയും ബാലചന്ദ്ര മേനോനും ചേർന്ന് ആലപിച്ച ഗാനമാണ്. ചിത്രം ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ. രചന എസ് രമേശൻ നായർ, സംഗീതം ദർശൻ രാമൻ. ഗാനം ആവശ്യപ്പെടുന്നത് ആനപ്പാറ നിന്ന് രാജശേഖരൻ, സുഭദ്ര, മീന എന്നിവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: മുപ്പതിനായിരം രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1 കോടി രൂപയുടെ വാഹനമോടിച്ചാലും 500,000 രൂപയുടെ വാഹനമോടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജനശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രത്യേക പോക്കുവയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാഹ്ന ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എല്ലാർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8 വരെ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് 22 ഫീമെയിൽ കോട്ടയം എന്ന ചലച്ചിത്രത്തിലെ ടെസ്സ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കേൾക്കാം. ടെസ്സ കെ എബ്രഹാം നഗരത്തിലെ ഏതോ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പേര് എന്ന രീതിയിൽ നമുക്കൊക്കെ സുപരിചിതമായ നാമധേയം ടെസ്സ കെ എബ്രഹാം. എന്നാൽ ഈ പേര് മലയാള ചലച്ചിത്രത്തിൽ അടയാളം ചെയ്ത് ആസ്വാദകരുടെ അന്തരംഗങ്ങളിൽ ഒരു നടുക്കം തന്നെ ഉളവാക്കുന്ന വിധം പ്രകാശമാനമാക്കിയത് ആഷിഖ് അബുവാണ്. 22 ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിൽ സദാചാരത്തിന്റെ നിയമങ്ങളെ ഭയപ്പെടാതെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ വാസനകളെക്കുറിച്ചും ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന ദുരന്ത സംഘർഷങ്ങളെക്കുറിച്ചും സൗന്ദര്യാത്മകമായി ചിത്രീകരിച്ച ചിത്രം. നമുക്കു ചുറ്റുമുള്ള ലോകവും മാറുന്നു, മാറുന്ന ലോകത്തെ നിർവചിക്കുകയും ചെയ്യുന്നു എന്ന നിലയിലാണ് ചിത്രം പ്രസക്തമാവുന്നത്. മനുഷ്യപ്രകൃതിയിലെ വൈരുദ്ധ്യങ്ങളും മനുഷ്യബന്ധങ്ങളുടെ ശൈഥില്യവും വർത്തമാന ജീവിതത്തിന്റെ തകർച്ചയും ചലച്ചിത്രം സൂക്ഷ്മമായി ആവിഷ്കരിക്കുന്നു. ജീവിതം കൂടുതൽ ഹിംസാത്മകമായതുകൊണ്ട് അപ്രതീക്ഷിതമായ കടന്നാക്രമണങ്ങളെ നേരിടാൻ ഏകാഗിയായ ടെസ്സ എന്ന പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല. ഒരു ഘട്ടത്തിൽ നേളുകളെപ്പോലും യാഥാർത്ഥ്യമാണെന്ന് അവൾ വിശ്വസിച്ചു. ഭാവിയെപ്പോലെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം അവൾക്കില്ല. നിസ്സഹായതയിൽ നിന്ന്, ഭയത്തിൽ നിന്ന് അവൾ ഉണർന്നെണീക്കുന്നത് ഒരു പ്രതികാര ദാഹിയായിട്ടല്ല, പകരം പെണ്ണിന്റെ സഹനം ഒരു ദൗർബല്യമായി കാണരുതെന്നുള്ള ഓർമ്മപ്പെടുത്തലായാണ്. അതുകൊണ്ടാണ് ടെസ്സ കെ എബ്രഹാം എക്കാലത്തും ശക്തികേന്ദ്രമായ ഒരു സ്ത്രീ കഥാപാത്രമായി നിലനിൽക്കുന്നത്.

0: വിദേശത്ത് നഴ്സിംഗ് ജോലിക്ക് ശ്രമിക്കുന്ന അനേകായിരം കോട്ടയംകാരായ പെൺകുട്ടികളിൽ ഒരാളാണ് ടസാക്കെ എബ്രഹാം. കാനഡയിലേക്കുള്ള ജോലി തരപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് അവൾ റിക്രൂട്ട് ഏജൻസി നടത്തുന്ന സിറിൽ സി മാത്യുവിന്റെ അടുക്കലെത്തുന്നത്. കാനഡയിലേക്കുള്ള വിസ ശരിയാക്കി കൊടുത്ത ശേഷം അവർ തമ്മിൽ സുഹൃത്തുക്കളാകുന്നു. അവൾ സിറിലിന് സന്തോഷ സൂചകമായി പാർട്ടി നൽകാൻ തീരുമാനിച്ചു. നാട്ടിൻപുറത്തിന്റെ നിഷ്കളങ്കതകൾ മാത്രമുള്ള ടെസ സിറിലിന്റെ പ്രത്യക്ഷത്തിലുള്ള നിഷ്കളങ്കമായ ചിരിയിൽ തന്റെ മനസ്സിന്റെ താക്കോൽ അയാൾക്ക് നൽകുന്നു.
1: അപ്പൊ 2012 ശരിക്കും ലോകം അവസാനിക്കും?
2: ലോകം അവസാനിക്കും ഞാൻ പറയുന്നില്ല, പക്ഷെ ഡിസംബറോടെ പല മാറ്റങ്ങളും നടക്കും. അതെന്താണെന്ന് നമ്മൾ അനുഭവിച്ചറിയേണ്ടി വരും. But our planet is not going to be the same after
1: 2012.
2: എന്റെ ഓഫീസിൽ വരുന്ന പല പെൺകുട്ടികളും പറയുന്നത് നഴ്സ് ജോലി ഒരു താങ്ക്ലെസ് ജോബാണെന്നാണ്.
1: ആണോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ജോലി ചെയ്യാനാത്തിന് നന്ദി, ചിലപ്പോ നല്ല ടിപ്സും കിട്ടും, കാശിനാവശ്യമുള്ള സമയമാണെങ്കിൽ വാങ്ങുകയും ചെയ്യും. കൊച്ചിലെ മുതലെ ഞാൻ ആരാവുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഞാൻ ജനിച്ചതേ നഴ്സാൻ വേണ്ടിയാ. സിറിലിന് ഞാൻ പറയുന്ന എത്രത്തോളം മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല, പക്ഷേ
2: എന്റെ അമ്മ ഒരു നഴ്സായിരുന്നു.
1: നാട്ടിലെ മെഡിക്കൽ ഷോപ്പ് നടത്തിയിരുന്ന ബെന്നി എന്ന് പറഞ്ഞൊരാളായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അമ്മച്ചിക്ക് മരുന്ന് വാങ്ങാൻ പോയി പോയി പരിചയതാ. അപ്പം തോന്നി ഇഷ്ടാണെന്ന്, ഇപ്പൊ തോന്നുന്നു വിവരക്കേടാണെന്ന്.
2: എന്തായിരുന്നു പേര്?
1: ബെന്നി.
2: ഓ,
1: നല്ല ആളാണെന്ന് തോന്നി. അതുവരെ എനിക്കറിയുന്നവരൊക്കെ നല്ല ആൾക്കാരായിരുന്നേ. അബദ്ധം പറ്റിപ്പോയി. അടുത്ത സ്റ്റെപ്പ് കല്യാണം എന്നുള്ള സ്റ്റേജ് വന്നപ്പോ ബെന്നി മുങ്ങി. അയാൾക്ക് എറണാകുളത്ത് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വേലി ചാടി എന്നുള്ള പേരുമായി. നല്ല പണി കിട്ടി. നമ്മുടെ ഈ റിലേഷൻഷിപ്പിന്റെ ഭാവി എന്താവുന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഇത് സിറിലിനോട് പറയാതെ എനിക്കൊരു മനസമാധാനം കിട്ടുന്നില്ല.
2: എനിക്കും ആദ്യം മുതലേ പറഞ്ഞു തോന്നിയ ഒരു കാര്യമുണ്ട്.
1: ഞാനും പറയുന്നേ
2: ഫാവിയല്ല.

0: भावी भावी
1: फावी
0: भावी
1: അത് തന്നെയല്ലേ ഞാനും പറയുന്നത് ഭാവി
0: ശരിയാ
1: എന്നാണേ
0: ബ്യൂട്ടിഫുൾ
1: അതല്ലേ ഞാനും പറയുന്നത്
0: ഓക്കേ കറക്റ്റ് ആണ് പെർഫെക്റ്റ് ആണ്
2: അടുത്ത സ്റ്റെപ്പിൽ കല്യാണം എന്ന സ്റ്റേജ് വന്നപ്പോൾ ബെന്നി മുങ്ങി. അയാൾക്ക് എറണാകുളത്ത് ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വേലിചാടി എന്ന പേരുമായി നല്ല പണി കിട്ടി. നമ്മുടെ ഈ റിലേഷൻഷിപ്പിന്റെ ഭാവി എന്തെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് സിറിലിനോട് പറയാതെ ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല. ടെസ സിറിലിനോട് ഒരു കാമുകനോടൊന്ന് പോലെ മനസ്സു തുറന്ന് സംസാരിച്ചു. വെളുത്തു കാണുന്നതെല്ലാം പാലാണെന്നും ചിരിച്ചു കാണിക്കുന്നവരെല്ലാം നല്ലവരാണെന്നും ടെസ ഒരിക്കൽ കൂടി വിശ്വസിച്ചു. കാനഡയിലേക്ക് പോകാൻ ഇനി കുറച്ചു ദിവസം കൂടിയേയുള്ളൂ. അതുവരെ സിറിലിന്റെ ഒപ്പം താമസിക്കാൻ ടെസ തീരുമാനിച്ചു. ബാർ ഹോട്ടലിൽ വെച്ച് ടെസയെ സ്പർശിക്കാൻ ശ്രമിച്ച ചെറുപ്പക്കാരനെ സിറിൽ മർദ്ദിച്ച ശേഷം ടെസയെയും കൊണ്ട് അവിടെ നിന്ന് വേഗത്തിൽ സ്ഥലമിട്ടു. പിറ്റേ ദിവസം സിറിൽ വീട്ടിൽ വന്നില്ല. വിഷമിച്ചു നിൽക്കുന്ന ടെസയുടെ അടുക്കിലേക്ക് സിറിലിന്റെ ബോസ് ഹെഗ്ഡെ എത്തുന്നു. സിറിൽ തന്റെ ഫാം ഹൌസിൽ സുരക്ഷിതനായി ഉണ്ടെന്നും രണ്ടു ദിവസം കഴിഞ്ഞ് മടങ്ങുവരുമെന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. എന്നിട്ടയാൾ ടെസയെ തലക്കടിച്ചു വീഴ്ത്തി ബലാത്സംഗം ചെയ്തു. തലയിൽ 3 സ്റ്റിച്ചുണ്ട്. വിരൽ ഒടിയുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയ ടെസയുടെ അടുക്കൽ സിറിൽ പൊട്ടിത്തെറിച്ചു.
3: ഹൈ, ലൈക്ക് ഐ സെഡ് ഐ സ്പോക്ക് ടു ദം, ഐ നീഡ് യുവർ സപ്പോർട്ട്. കം ഓൺ, സിറിൽ ഈസ് മൈ ബോയ്. ടോക്ക് ടു ദം ആൻഡ് അപ്ഡേറ്റ് മീ പ്ലീസ്. സ്വൽപ്പ അഡ്ജസ്റ്റ് മാഡി, കോൾ മീ ബാക്ക്.
1: സർ, സിറിൽ
3: ഇന്നലെ പയ്യന്മാരുമായിട്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടായില്ലേ? സിറിൽ കയറി അടിച്ചത് കർണാടക രക്ഷണവേദിയുടെ സെക്രട്ടറിയുടെ മകനെയാണ്. അവരിപ്പോ അവന്റെ കൈവെട്ടാൻ നടക്കുക. യു ഡോണ്ട് പാനിക് മാ, ദിസ് ഇസ് ദ വേ ദേ ടോക്ക്. സംഭവം ഇപ്പൊ ഡിസ്കസ് ചെയ്ത് സോൾവ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. രണ്ടു ദിവസം മാറി നിൽക്കുന്ന സേഫ്. സിറിൽ ഇപ്പൊ എന്റെ ഫാം ഹൗസിലുണ്ട്. അവിടെ കവറേജ് ഇല്ലാത്തതുകൊണ്ട് അവനെ ഫോണിൽ കിട്ടത്തില്ല. I'll call the landline. Hello? Hello? Still get phone good.
1: I'll just... Hello, Cyril?
4: Tessa, കാര്യങ്ങളൊക്കെ എത്ര സീരിയസ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല.
1: ഞാൻ ആകെ പേടിച്ചു പോയി സിറിൽ.
4: ഐ നോ. ഇപ്പൊ ഹെഗ്ഡേ സാർ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ രണ്ടു ദിവസത്തിനകം വീട്ടിലേക്ക് വരാം. ഓക്കെ.
1: കൈ എങ്ങനെയുണ്ട്?
4: ഏ, അതൊന്നും കുഴപ്പമില്ല. ഐ എം ഫൈൻ. നീ പേടിക്കാതിരിക്കെ, രണ്ടു ദിവസം കഴിഞ്ഞ് കാണാം. യു ടേക്ക് കെയർ.
3: സിറിൽ മെച്ചുവർഡായി ഈ സിറ്റുവേഷനെ കാണണം. തനിക്ക് സംഭവിച്ചത് ഒരു വലിയ ഡിസാസ്റ്റർ അല്ലെന്ന് ടെസയെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് സിറിലാണ്. നമ്മുടെ ഡോക്ടേഴ്സ്, ഓഫീസ് സ്റ്റാഫ് കുറച്ചു പേർക്ക് മാത്രമേ ഈ ഇൻസിഡന്റിനെ പറ്റി അറിയൂ. കാനഡയ്ക്ക് വിസ കൺഫേം ആയി ടിക്കറ്റ് വന്നിരിക്കുന്ന ഈ സമയത്ത് ടെസ ആവശ്യപ്പെട്ടതും അത് തന്നെയാണ്. പുറത്തതറിഞ്ഞാൽ മീഡിയാസൊക്കെ ഹോസ്പിറ്റലിന്റെ ഗുഡ്വില്ലിനെ പറ്റി മാനേജ്മെന്റ് കൺസേൺഡ് ആണ്. നോ നോ, ഐ ഡിഡ്ന്റ് മീൻ ദാറ്റ്.
4: താങ്ക് യു ഫോർ യുവർ കൈൻഡ്നസ്.
1: സിറിൽ, ടെസയുടെ തലയിൽ 3 സ്റ്റിച്ചുണ്ട്. അവളുടെ വിരൽ ഒടിഞ്ഞിരിക്കുക. ശരീരം മുഴുവൻ കടി കിട്ടിയ പാടുകളും ഉണ്ട്. ഈ ഒരവസ്ഥയിൽ അവൾക്ക് ആവശ്യം നിന്നെയോ? നീ അത് മനസ്സിലാക്കി അവളുടെ അടുത്തൊന്ന് ചെന്നിരിക്കുക.
4: എനിക്കയാളെ കൊല്ലണം.
5: എല്ലാരും എന്നോട് പറഞ്ഞു പ്രാക്ടിക്കൽ ആവാൻ. എനിക്ക് പറ്റില്ല പ്രാക്ടിക്കൽ ആവാൻ.
1: സിറിൽ, പോകുന്നത് വരെ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പുള്ളൂ. ഇവിടുന്നൊക്കെ രക്ഷപ്പെട്ട് പുതിയൊരു ലൈഫ് തുടങ്ങാനുള്ള വഴി ഇപ്പൊ നമ്മുടെ മുമ്പിലുണ്ട്.
4: മനസ്സ് നല്ല മുഖം പോകുന്നില്ല.
1: കണ്ണടയ്ക്കുമ്പോ വേദന ചികരൻ എന്നെ തന്നെ എനിക്ക് കാണാൻ പറ്റുമോ അറിയോ?

0: കുറച്ചു ദിവസത്തിനു ശേഷം ടെസ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. ആലിംഗനത്തിൽ അമർന്നു നിന്നുകൊണ്ട് സിറിൽ ഹെഗ്ഡേക്ക് മെസ്സേജ് അയച്ചു, ടെസ റെഡിയായിരിക്കുന്നു. സിറിൽ ഇല്ലാത്ത സമയം ഹെഗ്ഡേ പൂച്ചണ്ടുമായി അവിടെ എത്തി. ചെയ്തുപോയ തെറ്റിന് മാപ്പ് ചോദിച്ചു. പോകാൻ നേരം അയാൾ ടെസയോട് ചോദിച്ചു, ഒരിക്കൽ കൂടി ശാരീരികമായി ബന്ധപ്പെടാൻ അവസരം നൽകുമോ എന്ന്. ഭയന്ന് നിലവിളിച്ച ടെസയെ അയാൾ വീണ്ടും ബലാത്സംഗം ചെയ്തു. കാനഡയിലേക്ക് പോകാതെ ഹെഗ്ഡേയുടെ പ്രതികാരം ചെയ്യണം എന്ന ചിന്തയാണ് ടെസയ്ക്ക്. ടെസയുടെ ബാഗിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചുവെച്ച് സിറിൽ പോലീസിനെ അറിയിച്ച് അവളെ ജയിലിലടച്ചു. ജയിലിൽ വച്ച് സുബൈദ എന്ന തടവുകാരിയിൽ നിന്ന് സിറിലിനെയും ഹെഗ്ഡേയും പറ്റി ടെസ മനസ്സിലാക്കുന്നു. പെൺകുട്ടികളെ പ്രണയിച്ചു വലയിലാക്കി ഉന്നതർക്ക് കാഴ്ചവെച്ച് പണം സമ്പാദിക്കുന്ന ആളാണ് സിറിൽ എന്ന തിരിച്ചറിവിൽ ടെസ തകർന്നുപോയി. സുബൈദയുടെ സഹായത്തോടെ ടെസ ജാമ്യത്തിലിറങ്ങി. ഡി കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദിനേശൻ എന്ന ബിസിനസ്സുകാരൻ ഹെഗ്ഡേയോട് പ്രതികാരം ചെയ്യാൻ ടെസയെ സഹായിച്ചു. വരിഞ്ഞുകെട്ടി കാലിൽ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചാണ് അവൾ ഹെഗ്ഡേയെ കൊന്നത്. പ്രാർത്ഥന എന്ന പേരിൽ ഒരു മോഡൽ ഗേളിന്റെ വേഷത്തിൽ സിറിലിന്റെ അടുക്കലെത്തിയെങ്കിലും ടെസ പിടിക്കപ്പെട്ടു.
1: ടെസ, ഉനക്ക് ഇതെല്ലാം സേരത്തിക്ക് വെളിയിൽ ഒരു ഹെൽപ്പ് വേണം. എന്നോട് ഫ്രണ്ട് ദിനേഷ് ഓർത്തറക്കാം, അറിമുഖപ്പെടുത്തി
2: വെക്കുകയാണ്. എന്തായാലും കുറച്ചുനാൾ ജയിലിൽ കിടന്നു വെറുതെ ആയില്ല. ചെയ്യുമ്പോ നീറ്റായിട്ട് ചെയ്യണം, നാച്ചുറൽ ഡെത്ത് ആയിട്ട് തോന്നണം. സുബൈദ പഴയൊരു ഫ്രണ്ടാ, ഐ ഹെൽപ് യു.
3: ഒന്നും വെറുതെ വേണ്ട.
2: ഒന്നും വെറുതെ കിട്ടില്ല ടെസ, കുറച്ചൊക്കെ പ്രേമിക്കണം. മനുഷ്യരെല്ലാവരും എപ്പോഴും പ്രേമിക്കണം. എത്ര പേരെ പ്രേമിക്കാമോ അത്ര പേരെ പ്രേമിക്കണം.
3: ജിൻസി വിളിക്കാറുണ്ടോ?
2: യെസ്, ഇടയ്ക്ക് വിളിക്കും.
3: ഞാൻ ജിൻസി അല്ല. രണ്ട് പ്രാവശ്യം റേപ്പ് ചെയ്യപ്പെട്ട് ഡ്രഗ് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് ഇറങ്ങിയവളാ. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തപ്പോ വരുന്നൊരു ധൈര്യമല്ലേ, അത് മാത്രമേ ഉള്ളൂ എന്റെ കയ്യിലിപ്പോ.
2: Everything's fine.
4: Yeah, everything's fine. I'll talk to you later, yeah? Bye.
5: That'll be your last phone call.
4: Why?
5: There's no network coverage after this. Even if you scream, no one will hear you.
4: Are you gonna make me scream?
5: You wanna scream? Come in. What's happening here?
4: No one's gonna hear you, even if you scream. Have fun.
5: Who the hell are you? Who sent you? Come on. I'm a patient. I'm not all right. ഞാൻ ഒരു രോഗിയാണ്. നീ ഒരു നേഴ്സല്ലേ, യു ഷുഡ് ബി നോയിങ് ഇറ്റ്. നിനക്കറിയാമല്ലോ അത്. I'm a patient. ഞാൻ രോഗിയാണ്. Please don't hurt me. Please don't hurt me.
3: നീ എനിക്കൊരു രോഗിയാണ്, പക്ഷേ മരണം കൊണ്ട് മാറാവുന്ന രോഗമേ നിനക്കുള്ളൂ.
6: ഒറ്റക്കമ്പി നാദം.
0: ടെസയുടെ അഭിനയത്തിൽ അയാൾ വിശ്വസിച്ചു. രാത്രിയിൽ സിറിൽ കഴിച്ച മദ്യത്തിൽ ഉറങ്ങാനുള്ള മരുന്ന് കലർത്തിയ ശേഷം അയാളുടെ ലിംഗം അവൾ മുറിച്ചു മാറ്റി. സിറിലിനെ എന്തു ചെയ്യണമെന്ന് അവൾ കുറെ ആലോചിച്ചു. അയാളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്നുപോലും ആലോചിച്ചു. എന്നിട്ടും ഇതിൽ കുറഞ്ഞതൊന്നും ചെയ്യാൻ അവൾക്ക് തോന്നിയില്ല. അയാൾക്ക് മരുന്ന് നൽകി മുറിവ് സുഖപ്പെടുത്തിയ ശേഷം അവൾ കാനഡയിലേക്ക് പോയി. അതിനു മുൻപ് സിറിൽ തന്നോട് ചെയ്തതെന്തെന്ന് അവൾ അയാൾക്ക് മനസ്സിലാക്കി കൊടുത്തു. പ്രാർത്ഥന എന്ന പേരിൽ വേഷം മാറിയെത്തി പിടിക്കപ്പെട്ടപ്പോൾ അവൾ വിചാരിച്ചു അത് തന്റെ അന്ത്യമാണെന്ന്. ഒരു പ്രൊഫഷണൽ ഫ്രോഡിന്റെ മുന്നിലേക്കാണ് വേഷം കെട്ടി വരുന്നതെന്ന് അവൾ ആലോചിച്ചില്ല. സിറിൽ അവളെ കൊല്ലാതെ വിട്ടത് അയാളുടെ ഉള്ളിലെവിടെയോ ഇപ്പോഴും അവൾ ഉള്ളതുകൊണ്ടാണ്. രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തയായ പുതിയ ടെസയെ സൃഷ്ടിച്ചത് സിറിൽ തന്നെയാണ്. അയാൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവളെ ജയിലിലേക്ക് അയച്ചതാണ്. അവൾ ചുറ്റും നോക്കിയപ്പോൾ കണ്ടത് മുറിവേറ്റ, മരണം മുന്നിൽ കണ്ട, കൊന്നിട്ടുള്ള കുറെ പെണ്ണുങ്ങളെയാണ്. അപ്പോൾ അവൾക്കും തോന്നി ഇതൊക്കെ തന്നെ കൊണ്ടും പറ്റുമെന്ന്. ടെസയ്ക്ക് നഷ്ടപ്പെട്ടത് അവളെ വിറ്റുതിന്ന ഒരുത്തനെയാണ്. പക്ഷേ സിറലിന് നഷ്ടപ്പെട്ടത് അവനെ സ്നേഹിച്ച ഒരാളെയാണ്.

0: അതിജീവിക്കാനുള്ള ടെസയുടെ വാശിയാണ് പുതിയ കരുനീക്കങ്ങൾക്ക് അവളെ പ്രേരിപ്പിച്ചതും ഒരു പുതിയ ടെസയെ സൃഷ്ടിച്ചതും. മനസ്സിനേറ്റ മുറിവ് ഒരു പ്രചോദനമാണ്. വ്യവസ്ഥാപിത വഴികളിൽ നിന്ന് മാറി നടക്കാനുള്ള ധീരചിന്ത ടെസ പ്രകടിപ്പിക്കുന്നു. രണ്ട് വിഭിന്ന ജീവിത സംസ്കാരങ്ങളുടെ ചിഹ്നങ്ങൾ സിറിലിന്റെയും ടെസയുടെയും വാക്കിലും പ്രവൃത്തിയിലുമുണ്ട്. സിറിലിന് നേഴ്സ് എന്നുള്ളത് പുരുഷന് ഏതവസരത്തിലും ആസ്വദിക്കാനുള്ള ഒരു ഉപഭോഗ വസ്തു മാത്രമാണ്. എത്ര വന്നാലും നീയൊരു നേഴ്സാ, നീ വെറും പെണ്ണ. സിറിലിന്റെ വാക്കിന്റെ പിന്നിൽ ഒരു തകർന്ന സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാം. ചീയുന്ന സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളാണവ. ഉറക്കത്തിൽ സിറിലിന്റെ ലിംഗം മുറിച്ചു മാറ്റിയ ശേഷം അരികിൽ കാത്തിരുന്ന ടെസ ഒട്ടും രസിക്കാത്ത ജീവിത സത്യങ്ങൾ പറയുന്നു.
1: Good morning.
2: No. It's good afternoon, Cyril. Hangover alla. Cyril ippa sedated aanu. ഇന്നലത്തെ അവസാന ഗ്ലാസിൽ ഷാംപെയിൻ മാത്രമായിരുന്നില്ല. മയക്കത്തിൽ ഞാൻ സിറലിന്റെ മെയിൽ ഓർഗൻ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി. മെഡിക്കൽ ടേംസിൽ ഇതിന് പീനക്ടമി എന്ന് പറയും. യൂറിനേറ്റ് ചെയ്യാനൊരു ട്യൂബ് ഇട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ വിഷമമുണ്ടാവും, പിന്നെ ശീലാക്കുള്ളൂ. അധികം അനങ്ങരുത്. രണ്ട് ലെയർ സ്റ്റിച്ചുണ്ട്. ലോക്കൽ അനസ്തീഷ്യ എഫക്റ്റ് എന്തായാലും ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടാവും. സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവും അല്ലേ? വേദന മനസ്സിലാക്കാൻ ഇപ്പൊ കഴിയുന്നുണ്ടോ? വികാരം ഉണ്ടാവും നിനക്ക്, പക്ഷെ നീ സെലിബ്രേറ്റ് ചെയ്ത് ബിസിനസ് ആക്കിയ സെക്സിനെ നിനക്കില്ല. പൂർണ്ണ വിശ്വാസത്തോടു കൂടി നീ ഇനിയൊരു പെണ്ണിന്റെ മുന്നിൽ നിൽക്കില്ല. ഹലോ,
3: എന്തായി? കഴിഞ്ഞില്ലേ?
2: ഇല്ല, സിറിൽ എന്നോട് ചെയ്തത് എന്താണെന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കാതെ ഇത് തീരില്ല.
3: ഓക്കേ,
2: ഞാൻ വിളിക്കാം. കഴിച്ചോ? ആന്റിബയോട്ടിക്സ് ആണ്. ഇൻഫെക്ഷൻ വരാതിരിക്കാനോ? വേണ്ടേ?
4: എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് കൊല്ലാനാണോ നിന്റെ ഉദ്ദേശം?
2: അല്ല, എന്റെ ഉദ്ദേശം നടക്കണമെങ്കിൽ നീ ജീവിച്ചിരിക്കണം. ഈ മുറിവ് മാറുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ആൻഡ് ഐ വിൽ ടേക്ക് ഗുഡ് കെയർ ഓഫ് യു. ഒന്നില്ലേലും ഞാനൊരു കോട്ടയംകാരി നേഴ്സല്ലേ. നീ എപ്പോഴും ഒരാളെ കൊല്ലണ കാര്യം പറഞ്ഞില്ലേ?
4: എനിക്ക് അയാളെ കൊല്ലണം.
2: അയാളെ ഞാൻ കൊന്നു.
4: യു എൻജോയിങ് ദിസ്, റൈറ്റ്?
2: നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ. ജീവിതത്തിൽ ആദ്യം ഈ കാര്യങ്ങൾ കൺട്രോളിലല്ലാതെ വരുമ്പോ ദേഷ്യം വരും.
4: നിനക്കെന്നെ മനസ്സിലായിട്ടില്ല?
2: മനസ്സിലായിട്ടുണ്ട്. യു ആർ എ പിംപ്. ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തുലച്ചവൻ.
4: അതെ, ഒരുപാട് പേരെ. ഇനി ഞാൻ ചെയ്യും. ദിസ് ഈസ് മൈ മണി. എന്നെ ഇങ്ങനെ ആക്കിയിട്ട് നീ ജീവനോട് ഇവിടുന്ന് പോകുന്ന തോന്നുന്നുണ്ടോ?
2: എന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ടും നീ പോയി ജീവിച്ചിരിപ്പില്ല സിറിൽ.
5: സിറിൽ സാറ്, വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫാണ്.
2: ഞങ്ങൾ കുറച്ചു മുമ്പ് എത്തിയുള്ളൂ. സിറിൽ നല്ല ഉറക്കത്തില്ല, രണ്ടു ദിവസം എന്തായാലും ലീവിലായിരിക്കും.
6: അല്ല,
2: ശരി. ദൈവം എന്റെ കൂടിയാ സിറിൽ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും

0: മറക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ സിറിൽ? ഇപ്പൊ നിന്റെ മുന്നിലിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടാക്കിയത് നീ തന്ന. ഞാനിങ്ങനെ നല്ലായിരുന്നു. നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നെ ജയിലിലേക്ക് അയച്ചതാ. ഞാൻ ചുറ്റും നോക്കിയപ്പോ മുറിവേറ്റ മരണം മുന്നിൽ കണ്ട് കൊന്നിട്ടുള്ള കുറെ പെണ്ണുങ്ങൾ. ഇപ്പൊ എനിക്കും പറ്റുമെന്ന് എനിക്ക് വിശ്വാസമായി.
1: ജീവിതം ഒരു സ്വർഗവും താൻ അതിലെ ഒരു മാലാഖയുമാണെന്ന് ടെസ വിചാരിച്ചിരുന്നു. സിറിലിന്റെ വശീകരിക്കുന്ന ചിരിയുടെ പിന്നിലെ അപരിചിത ഭാവം ടെസയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. സിറിലിന്റെ ചിരിയിൽ മനുഷ്യന്റെ കപടമുഖത്തിന്റെ മുഴുവൻ ഭാവങ്ങളും തെളിഞ്ഞു കാണാം. ഒരു സന്ദേഹത്തിന്റെ നിഗൂഢതയും അതിലുണ്ട്. തത്വവിചാരത്തിന്റെ യുക്തിക്കപ്പുറമുള്ള ആഴമുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഈ ചിത്രം കടന്നുപോകുന്നു. കത്തിത്തീരുന്ന ജീവിതത്തിന്റെ പുക ഈ കഥയിലുണ്ട്. കോടിപ്പോയ ഒരു ചിരിയുടെ ദുരന്ത കാളിമയും ചിത്രത്തിൽ ആവിഷ്കരിക്കുന്നു. ഹെഗ്ഡേ ടെസയോട് പറയുന്നു, ഞാൻ ഒരു രോഗിയാണ്. നീ ഒരു നഴ്സല്ലേ? ടെസ പറഞ്ഞു, നീ എനിക്കൊരു രോഗിയാണ്. പക്ഷേ മരണം കൊണ്ട് മാറാവുന്ന രോഗമേ നിനക്കുള്ളൂ. കവറിൽ കോബ്രയാണ്, അധികമനങ്ങിയാൽ അത് കൊത്തും. വിഷം ബാധിക്കുന്നത് ശ്വസിക്കാൻ സഹായിക്കുന്ന ഡയഫ്രത്തിനെയാണ്. ശ്വാസം മുട്ടിയാണ് മരിക്കുക. മാക്സിമം ഒരു 30 മിനിറ്റ്സ്. കൊത്തി, പേടിക്കരുത്. ബ്ലഡ് പ്രഷർ കൂടിയാൽ മരണം പെട്ടെന്നുണ്ടാവും. എനിക്കറിയാം നീ പേടിച്ചു. ഇനി ഞാനിവിടെ ഇരുന്ന് നീ മരിക്കുന്നത് കാണും. അയാൾ മരിക്കുമ്പോൾ ടെസ അയാളുടെ മോക്ഷത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. നിസ്സഹായാവസ്ഥയിൽ ഹെഗ്ഡേ ടെസയെ രണ്ടാമട്ടവും ബലാത്സംഗം ചെയ്തപ്പോൾ അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റേണമേ. എങ്കിലും എന്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെയാവട്ടെ. ആ നിസ്സഹായത ഹെഗ്ഡേയുടെ മരണത്തിനു മുന്നിൽ വേറൊരവസ്ഥയിൽ പ്രതികരിക്കപ്പെടുന്നത് നമുക്ക് കാണാം. ടെസ വെറുതെ ഒരു കഥാപാത്രമാവുകയല്ല, കഥാപാത്രത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കടന്നുവരികയാണ്. അതുകൊണ്ട് തന്നെ തിരശീലയിൽ നിന്ന് ടെസ മാഞ്ഞുപോയാലും ജീവിതത്തിൽ നിന്ന് മാഞ്ഞുപോവുകയില്ല.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

പ്രത്യേക പോക്കുവെയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാഹ്ന ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവെയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എല്ലാർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8:30 വരെ.

0: മാനസിക ലോകം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, മനസ്സും മസ്തിഷ്കവും ഒന്നായിരിക്കുന്നുവെന്ന ശാസ്ത്രീയ പാതകളിലൂടെയുള്ള സഞ്ചാരങ്ങൾ, അനുഭവങ്ങൾ, മനസ്സും മനസ്സിന്റെ കണ്ണാടിയുമായി കുറച്ചു നേരം, മാനസികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും എങ്ങനെ നേരിടാമെന്നും അടിസ്ഥാനമെന്തെന്നും സംബന്ധിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി മാനസിക ലോകം കേൾക്കാം കരുണാസായി റേഡിയോയിൽ എല്ലാ തിങ്കളാഴ്ചയും 3 മണി മുതൽ. പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും രാത്രി 7 മണി മുതൽ. മാനസിക ലോകം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
0: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. മഹച്ചരിതമാല എന്നൊരു പുസ്തക ശൃംഖല ഉണ്ടായിരുന്നു. പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് ഓരോന്നായി ഞാൻ എടുത്തോണ്ടുവരും. എനിക്ക് വേണ്ടി മാത്രമല്ല, മാധവി അമ്മൂമ്മയും ആവേശത്തോടെ വായിക്കുമായിരുന്നു. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ പോരാളികളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ. അവർ പറയുമായിരുന്നു, എന്നാണോ നിന്റെ അമ്മ ഈ പെണ്ണുങ്ങളെ വിളിച്ച് അടുക്കളയിൽ കയറ്റി അർത്ഥമില്ലാത്ത വർത്തമാനം നിർത്തുന്നത്, അന്ന് നന്നാവും ഈ അടുക്കള. അടുക്കളയിൽ ഇരുന്ന് സംസാരിക്കേണ്ടത് ചോറിനും കറിക്കുമിടയിലുള്ള വിശേഷങ്ങളല്ല, മറിച്ച് നമ്മുടെ നാടിനെക്കുറിച്ച്, നാടിന്റെ രാഷ്ട്രീയ വികസനങ്ങളെക്കുറിച്ച്, വലുതുമൊക്കെ വായിച്ചതിനെക്കുറിച്ച്, സിനിമയെക്കുറിച്ചൊക്കെയാണ് എന്നായിരുന്നു മാധവി അമ്മൂമ്മയുടെ പക്ഷം. പക്ഷെ ആരോട് പറയാൻ, വട്ടം കൂടിയിരുന്ന് മറ്റുള്ളവരുടെ ദോഷം പറയുന്നതിന്റെ സുഖം ഇതിനൊന്നും കിട്ടില്ലല്ലോ. നിനക്കൊന്നും വേറെ പണിയില്ലേ പെണ്ണുങ്ങളെ എന്ന് എത്ര വട്ടം അവർ ചോദിച്ചിട്ടുണ്ടെന്നോ. എന്തെങ്കിലും വായിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഏറ്റവും കൂടുതൽ കലി പഞ്ഞിയമ്മയോടായിരുന്നു. നല്ല പഞ്ഞി പോലെ നീണ്ട വെളുത്ത മുടിയുണ്ടായിരുന്നു അവർക്ക്. ഞാൻ അവരെ പഞ്ഞിയമ്മ എന്ന് വിളിക്കുമ്പോൾ അത് കേട്ട് മാധവി അമ്മൂമ്മ ചിരിക്കും. ഇവരെ ആ പേര് പറഞ്ഞ് വിളിക്കരുതെന്ന് പറയും. അതെന്താ ഞാൻ ചോദിക്കും, അതൊക്കെ ഉണ്ട് എന്ന് പറയും. ഒരു ദിവസം പഞ്ഞിയമ്മയും ഓമനമാമിയും അമ്മയും പപ്പിനി മാമിയും ഒക്കെയുള്ള സദസ്. ഇതുപോലെ പഞ്ഞിയമ്മ എന്ന് ഞാൻ വിളിക്കുന്നത് കേട്ട് മാധവി അമ്മൂമ്മ ചിരിച്ചു. നീ എന്താടി മാധവി എന്നെ പഞ്ഞിയമ്മ എന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ നടന്ന് കിണിക്കുന്നേ എന്ന് പഞ്ഞിയമ്മ തന്നെ നേരിട്ട് ചോദിച്ചു. അപ്പോഴാണ് അവർ പറയുന്നത്, നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിലൊരു പഞ്ഞിയമ്മ ഉണ്ടായിരുന്നു എന്ന്. അതാരെന്നറിയാൻ ഞങ്ങൾക്കൊക്കെ താല്പര്യമായി. അല്ലെങ്കിലും മാധവി അമ്മൂമ്മ ചരിത്രം പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. അത് അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല, കുറെ പേരെക്കുറിച്ച് പറയാനുണ്ട്. എന്നാലേ അവരിലെത്തു. മാധവി അമ്മൂമ്മ പറഞ്ഞു തുടങ്ങിയതും എവിടെ നിന്നെന്നറിയാതെ ലതചേച്ചിയും ശ്രീജയും സാവിത്രിയും ഇന്ദിരയും തങ്കം ചേച്ചിയും സുജേടത്തിയും വന്ന് ഇരിപ്പിടിച്ചു. വടക്കേവിള ഒരു ക്ലാസ് മുറിയായി മാറുന്ന അത്യപൂർവ കാഴ്ച. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വന്തം ചോരയും മാംസവും നൽകിയ, എന്നാൽ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട സ്ത്രീകളെക്കുറിച്ച് അവർ പറഞ്ഞു. ചരിത്ര പുസ്തകങ്ങൾ നമുക്ക് പലരെയും പരിചയപ്പെടുത്തി തന്നു. എന്നാൽ നീര ആര്യ എന്ന പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അവർ ചോദിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ചാരവനിത, നേതാജിയുടെ വിശ്വസ്ത പോരാളി. അവരുടെ ജീവിതം ഒരു കനലാണ്. ഉത്തർപ്രദേശിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച നീരയ്ക്ക് വേണമെങ്കിൽ സുഖസൗകര്യങ്ങളിൽ ജീവിക്കാമായിരുന്നു. പക്ഷേ അടിമത്തത്തിന്റെ ചങ്ങലക്കെട്ടുകൾ അവരുടെ ഉറക്കം കെടുത്തി. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ആദർശങ്ങളിൽ ആകൃഷ്ടയായ അവർ ആസാദ് ഹിന്ദ് ഫൌജിന്റെ റാണി ഝാൻസി റെജിമെന്റിൽ ചേർന്നു. കേവലം ഒരു പട്ടാളക്കാരിയായല്ല, ശത്രുപാളയത്തിലെ രഹസ്യങ്ങൾ ചോർത്തുന്ന ഒരു ചാരവനിതയായാണ് അവർ നിയോഗിക്കപ്പെട്ടത്. നീരയുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകവും എന്നാൽ വിപ്ലവാത്മകവുമായ അധ്യായം തുടങ്ങുന്നത് അവരുടെ വിവാഹശേഷമാണ്. ബ്രിട്ടീഷ് CID ഓഫീസറായ ശ്രീകാന്ത് ജയരഞ്ജൻ ദാസിനെയാണ് അവർ വിവാഹം കഴിച്ചത്. തന്റെ ഭർത്താവ് ബ്രിട്ടീഷുകാരുടെ വിശ്വസ്തനാണെന്നും അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം നേതാജിയെ വധിക്കുക എന്നതാണെന്നും നീര വൈകാതെ തിരിച്ചറിഞ്ഞു. ഒരിക്കൽ നേതാജിയെ വെടിവയ്ക്കാൻ ലക്ഷ്യംവച്ച് തോക്കുമായി നിൽക്കുന്ന ഭർത്താവിനെ നീര കണ്ടു. തന്റെ പ്രസ്ഥാനത്തെയും നേതാവിനെയും രാജ്യത്തെയും രക്ഷിക്കാൻ അവർക്കു മുന്നിൽ മറ്റൊരു വഴിയുമില്ലായിരുന്നു. ഒട്ടും മടിക്കാതെ നീര സ്വന്തം ഭർത്താവിനെ കുത്തിക്കൊന്നു. മംഗല്യസൂത്രത്തെക്കാൾ വലുത് മാതൃഭൂമിയാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത നിമിഷമായിരുന്നു അത്. ഭർത്താവിനെ കൊന്ന കുറ്റത്തിന് നീര ജയിലിലായി. ബ്രിട്ടീഷ് ഭരണകൂടം അവരോട് ചെയ്തത് മൃഗീയമായ ക്രൂരതകളാണ്. നേതാജി എവിടെ എന്ന ചോദ്യത്തിന് മുന്നിൽ നീര മൗനം പാലിച്ചു. ആ മൗനത്തിന് പ്രതികാരമായി ഇരുമ്പ് കൊടിലുകൾ കൊണ്ട് അവരുടെ മാംസം അവർ പിച്ചു ചീന്തി. വിറയ്ക്കുന്ന കൈകളോടെയല്ലാതെ നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയില്ല ആ രംഗം. അവരുടെ സ്തനങ്ങൾ അറുത്തുമാറ്റപ്പെട്ടു. ബോധം മറയുമ്പോഴും ആ ചുണ്ടുകൾ മന്ത്രിച്ചത് ജയ് ഹിന്ദ് എന്ന് മാത്രമായിരുന്നു. 1947 ഇന്ത്യ സ്വതന്ത്രമായി. നീര ജയിൽ മോചിതയായി. പക്ഷേ സ്വതന്ത്ര ഇന്ത്യ അവർക്ക് എന്തു നൽകി? അധികാരത്തിന്റെ ഇടനാഴികളിൽ അവർക്കിരിക്കാൻ കസേരകൾ ലഭിച്ചില്ല, പെൻഷനോ ആദരവോ ലഭിച്ചില്ല. ഹൈദരാബാദിലെ തെരുവുകളിൽ ഒരു ചെറിയ കുടിലിൽ താമസിച്ച് പൂക്കൾ വിറ്റാണ് ആ വിപ്ലവകാരി തന്റെ വിശപ്പടക്കിയത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ വേട്ടയാടിയപ്പോഴും ഒരു നേരത്തെ മരുന്നിനു പോലും വകയില്ലാതെ ഹൈദരാബാദിലെ ഫുട്പാത്തിൽ വച്ച് 1998 അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. നമ്മൾ ഇന്ന് ശ്വസിക്കുന്ന ഈ സ്വതന്ത്ര വായുവിനു വേണ്ടി സ്വന്തം ജീവിതം ഹോമിച്ച ഒരു സ്ത്രീയുടെ അന്ത്യം എത്ര ദയനീയമായിരുന്നു. നീര ആര്യ ഒരു വ്യക്തിയല്ല, അതൊരു പാഠമാണ്. നമ്മൾ ആഘോഷിക്കുന്ന ചരിത്രങ്ങൾ പലപ്പോഴും അപൂർണമാണ്. അധികാരത്തിന് പിന്നാലെ പോകാതെ രാജ്യത്തിനു വേണ്ടി എല്ലാം ത്യാഗം ചെയ്ത ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് നീര ആര്യമാരുടെ കൂടി വിയർപ്പാണ് നമ്മുടെ സ്വാതന്ത്ര്യം. അടുക്കളയിൽ പണിത്തിരക്കുകൾക്കിടയിൽ റേഡിയോ കേൾക്കുന്ന ഓരോ അമ്മമാരും മക്കളും ഈ പേര് ഓർത്തുവയ്ക്കണം.

നാടിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് രാജാക്കന്മാരുടെയും വലിയ നായകന്മാരുടെയും പേരുകളാണ്. എന്നാൽ അടുക്കളയിലെ പുകയ്ക്കും കരിക്കും ഇടയിൽ ജീവിച്ച് രാജ്യം അപകടത്തിലായപ്പോ വീടിന്റെ ഉമ്മറപ്പടി കടന്ന് യുദ്ധക്കടത്തിലേക്ക് ഇറങ്ങിയ സാധാരണക്കാരായ സ്ത്രീകളെ നമ്മൾ എത്രത്തോളം ഓർക്കുന്നുണ്ട്. വയനാടൻ കാടുകളിൽ ബ്രിട്ടീഷ് പടയെ വിറപ്പിച്ച പഴശ്ശിരാജയുടെ വിശ്വസ്തയായ പടയാളി പഞ്ഞിയമ്മയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധിനിവേശത്തിനെതിരെ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു പഴശ്ശി വിപ്ലവം. തലയ്ക്കൽ ചന്തുവിന്റെ നേതൃത്വത്തിലുള്ള കുറിച്ചപ്പടയായിരുന്നു പഴശ്ശിയുടെ കരുത്ത്. ആ പടയിലെ ഒരു അംഗമായിരുന്നു പഞ്ഞിയമ്മ. അമ്പെയ്ത്തിലും ഒളിപ്പോരിലും പുരുഷന്മാരെക്കാൾ മികവ് കാട്ടിയ ഒരു ധീരവനിത. ഇന്ന് നമ്മൾ സ്പോർട്സ് ഷൂവും ട്രാക്ക് സ്യൂട്ടും ഇട്ട് വ്യായാമം ചെയ്യുമ്പോൾ അന്ന് കഠിനമായ കാട്ടുപാതകളിലൂടെ വെറും കാലാൽ ഓടി ശത്രുവിനെ വീഴ്ത്തിയവരാണ് പഞ്ഞിയമ്മയെ പോലുള്ളവർ. പഞ്ഞിയമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം പ്രതിരോധം എന്നതാണ്. സ്വന്തം മണ്ണിനുമേൽ അധിനിവേശ ശക്തികൾ പിടിമുറുക്കിയപ്പോൾ, നികുതി ഭാരം കൊണ്ട് ജീവിതം വഴിമുട്ടിയപ്പോൾ അവൾ അടങ്ങിയിരുന്നില്ല. മുള കൊണ്ടുള്ള വില്ലും വിഷം പുരട്ടിയ അമ്പുകളുമായി അവൾ കാടിന്റെ മറവിൽ പതിയിരുന്നു. അന്ന് ബ്രിട്ടീഷുകാരുടെ തോക്കുകൾക്ക് കാടിനുള്ളിൽ പ്രസക്തിയില്ലായിരുന്നു. പഞ്ഞിയമ്മയെ പോലുള്ളവർ തൊടുത്തുവിട്ട അമ്പുകൾ മരങ്ങൾക്കിടയിലൂടെ വന്ന് വെള്ളക്കാരന്റെ നെഞ്ചു തറച്ചു. പഞ്ഞിയമ്മയുടെ കഥ കേവലമൊരു യുദ്ധക്കഥയല്ല, അതൊരു രാഷ്ട്രീയമാണ്. സാധാരണക്കാരായ ജനങ്ങൾ വിചാരിച്ചാൽ ലോകശക്തികളെപ്പോലും വിറപ്പിക്കാൻ കഴിയുമെന്ന രാഷ്ട്രീയം. ഇന്നത്തെ കാലത്ത് നമ്മുടെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുമ്പോൾ നമ്മൾ പുലർത്തുന്ന മൗനത്തിന് ഒരു മറുപടിയാണ് പഞ്ഞിയമ്മ. ഒരു ആദിവാസി സ്ത്രീ എന്ന നിലയിൽ സാമൂഹികമായ എല്ലാ പരിമിതികൾക്കുള്ളിൽ നിന്നുമാണ് അവർ പോരാട്ടത്തിനിറങ്ങിയത് എന്നത് ശ്രദ്ധേയമാണ്. പുരോഗമനം എന്നത് വസ്ത്രത്തിലോ സംസാരത്തിലോ അല്ല, മറിച്ച് അനീതിക്കെതിരായ നിലപാടുകളിലാണെന്ന് അവർ കാണിച്ചു തന്നു. ചരിത്രം എപ്പോഴും എഴുതപ്പെട്ടത് വരേണ്യവർഗത്തിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് തലയ്ക്കൽ ചന്തുവിനെക്കുറിച്ചും എടച്ചേന കുങ്കനെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടും പഞ്ഞിയമ്മയെ പോലെയുള്ള സ്ത്രീകളെക്കുറിച്ച് അറിയാതെ പോയത്. തന്റെ ഗോത്രത്തിലെ സ്ത്രീകളെ സംഘടിപ്പിക്കാനും യുദ്ധത്തിൽ അവർക്ക് പങ്കാളിത്തം ഉറപ്പാക്കാനും അവർ മുന്നിട്ടിറങ്ങി. പഴശ്ശിരാജാവിന്റെ പതനത്തിന് ശേഷവും പഞ്ഞിയമ്മയെ പോലുള്ളവർ കാടിനുള്ളിൽ ചെറുത്തുനിൽപ്പുകൾ തുടർന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ അടുക്കളകളിൽ നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങൾക്ക് ഈ മണ്ണിന്റെ ഗന്ധമുണ്ട്. ആ മണ്ണിനു വേണ്ടി ചോര ചിന്തിയ പഞ്ഞിയമ്മമാരുടെ ഓർമ്മകൾക്ക് അവിടെ വലിയ സ്ഥാനമുണ്ട്. ചരിത്രം മറന്നുപോയ ഇത്തരം നായകരെ വീണ്ടെടുക്കുക എന്നത് നമ്മുടെ കടമയാണ്. ആധുനിക കാലത്തെ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവർക്ക് പഞ്ഞിയമ്മ ഒരു ഊർജമാണ്. തളരാത്ത മനസ്സും തറയ്ക്കുന്ന ലക്ഷ്യവുമുണ്ടെങ്കിൽ ഏത് ബ്രിട്ടീഷ് പടയെയും നമുക്ക് തോൽപ്പിക്കാം.

ബ്രിട്ടീഷുകാർ അവധരാജ്യം പിടിച്ചെടുക്കുകയും ഭർത്താവായ വാജിദ് അലി ഷായെ കൊൽക്കത്തയിലേക്ക് നാടുകടത്തുകയും ചെയ്തപ്പോൾ ബീഗം ഹസ്രത്ത് മഹൽ തളർന്നിരുന്നില്ല. തന്റെ പ്രായപൂർത്തിയാകാത്ത മകനെ രാജാവായി പ്രഖ്യാപിച്ച് അവർ ഭരണമേറ്റെടുത്തു. ഒരു രാജ്ഞി എന്നതിലുപരി ഒരു സൈന്യാധിപയുടെ മികവോടെ അവർ യുദ്ധക്കളത്തിൽ മുന്നിൽ നിന്നു. ലഖ്നൌവിലെ റെസിഡൻസി ബ്രിട്ടീഷുകാരിൽ നിന്നും തിരിച്ചുപിടിക്കാൻ അവർ കാട്ടിയ ധീരത സമാനതകളില്ലാത്തതാണ്. ബീഗം ഹസ്രത്ത് മഹലിന്റെ പോരാട്ടം കേവലമൊരു യുദ്ധമായിരുന്നില്ല, അതൊരു വലിയ രാഷ്ട്രീയ പാഠമായിരുന്നു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുപോലെ വിശ്വസിച്ചും സ്നേഹിച്ചും അവർ ഒപ്പം നിർത്തി. നാനാജി സാഹിബിനെ പോലെയുള്ള വിപ്ലവകാരികളുമായി ചേർന്ന് അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പടനയിച്ചു. നമ്മുടെ മതം അപകടത്തിലാണ്, നമ്മുടെ മണ്ണ് അപകടത്തിലാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ഉണർത്താൻ അവർക്ക് കഴിഞ്ഞു. അടുക്കളയിലെ ചെറിയ തർക്കങ്ങൾക്കിടയിൽ പോലും ഐക്യം നഷ്ടപ്പെടുന്ന ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു ജനതയെ ഒന്നിച്ചു നിർത്തിയ ബീഗത്തിന്റെ മാതൃക നാം കാണാതെ പോകരുത്. ലഖ്നൗ വീണ്ടും ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയപ്പോൾ അവർ ബീഗത്തിന് മുന്നിൽ വലിയ വാഗ്ദാനങ്ങൾ വെച്ചു. മാപ്പ് അപേക്ഷിച്ചാൽ വലിയ പെൻഷനും സുഖസൗകര്യങ്ങളും നൽകാമെന്ന് അവർ അറിയിച്ചു. എന്നാൽ രാജ്യത്തെ ഒറ്റുകൊടുത്ത് ലഭിക്കുന്ന സുഖത്തേക്കാൾ അഭിമാനത്തോടെയുള്ള മരണമാണ് ശ്രേഷ്ഠമെന്ന് അവർ പ്രഖ്യാപിച്ചു. കൊട്ടാരത്തിലെ പട്ടുനൂൽ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് നേപ്പാളിലെ കൊടുങ്കാടുകളിലേക്ക് അവർ പലായനം ചെയ്തു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും സങ്കടകരമായ കാഴ്ചകളിലൊന്നാണത്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന ബീഗം ഹസ്രത്ത് മഹൽ 1879 നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ വെച്ച് ആരുമറിയാതെ മരണപ്പെട്ടു. ഒരു നേരത്തെ അന്നത്തിനു പോലും കഷ്ടപ്പെട്ടാണ് അവർ അന്ത്യനാളുകൾ കഴിച്ചുകൂട്ടിയത്. ഇന്നും കാഠ്മണ്ഡുവിലെ ഒരു ചെറിയ പള്ളിയുടെ അങ്കണത്തിൽ അനാഥമായി കിടക്കുന്ന ആ കല്ലറ നമ്മളോട് ചോദിക്കുന്നത് ഒന്നുമാത്രം: എന്റെ ത്യാഗത്തിന് നിങ്ങൾ നൽകിയ വിലയെന്താണ്? ഒരു ദീർഘനിശ്വാസത്തോടെ മാധവി അമ്മുമ ചരിത്രം പറഞ്ഞു നിർത്തി. ഞാൻ നോക്കുമ്പോഴുണ്ട് ലതചേച്ചിയും ശ്രീജയും കരയുന്നു. സീരിയൽ മാത്രം കാണുന്ന ഓമനമാമി ഉറങ്ങിക്കഴിഞ്ഞു. വിശ്വസിക്കാനാവാതെ അന്തം വിട്ടിരിക്കുകയാണ് മറ്റെല്ലാവരും. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കിതൊക്കെ എങ്ങനെ അറിയാം? അവർ കൂളായി പറഞ്ഞു, നീ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവരുന്ന മഹച്ചരിതമാലയിൽ നിന്ന്. ഒന്നും പറയാനാവാതെ ഞാൻ നിന്നു. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന് സുപ്രീംകോടതി. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും ജില്ലാതലത്തിൽ സ്ഥാപിക്കണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് പുതിയ MLA വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. കൊച്ചിയിൽ മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനം ലക്ഷ്യമിടുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പേവിഷബാധയുള്ളതും അപകടകാരികളുമായ തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാൻ അനുമതി നൽകി സുപ്രീംകോടതി. വിഷയത്തിൽ സ്വമേധയാ എടുത്ത കേസിൽ വിധി പറയുകയായിരുന്നു കോടതി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ABC ചട്ടക്കൂട് നടപ്പിലാക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സാഹചര്യം വഷളാകില്ലായിരുന്നുവെന്ന് പരമോന്നത കോടതി വിമർശിച്ചു. ചട്ടക്കൂടിന് അനുസൃതമായി അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും ഓരോ ജില്ലയിലും പൂർണ്ണമായ പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും സ്ഥാപിച്ച് പരിശീലനം ലഭിച്ച വ്യക്തികളുടെ സേവനം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിയറ്റ്നാമുമായി ഇന്ത്യയുടെ പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലെമുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പുതിയ MLA സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച.

0: രാജീവും തീരങ്ങളും കൈമാറിയെന്നാണ് പ്രധാന പരാതി. മുട്ടം സ്വദേശി ബേബി ജോസഫാണ് മുൻമന്ത്രി റോഷി അഗസ്റ്റിനും ഏതാനും ഉദ്യോഗസ്ഥർക്കുമെതിരെ വിജിലൻസിനെ സമീപിച്ചത്. ടൂറിസം മേഖലയിൽ മുൻപരിചയമില്ലാത്ത കടലാസ് കമ്പനിക്ക് കരാർ നൽകിയെന്നും കേരളത്തിലെ മറ്റ് ചില ജലാശയങ്ങളിലെ ടൂറിസം കരാറുകളും ഇതേ കമ്പനിക്ക് ലഭിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. എല്ലാവിധ നിയമപരമായ നടപടിക്രമങ്ങളും പാലിച്ചാണ് പദ്ധതി നടപ്പാക്കിയതെന്നും വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി.
1: ഖത്തർ, സൌദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെ പദ്ധതിയിട്ട ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൌരവമായ ചർച്ചകൾ നടക്കുകയാണെന്നും ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ട്രംപ് പറഞ്ഞു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിച്ചു. ലിറ്ററിന് 90 പൈസയാണ് വർദ്ധിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണയുടെ വിലയിലുണ്ടായ വർധനവിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനവില ഈ മാസം 15 ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 314 പോയിന്റ് ഉയർന്ന് 75638 നിഫ്റ്റി 101 പോയിന്റ് നേട്ടത്തിൽ 23751 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 117160 രൂപയും ഗ്രാമിന് 14395 രൂപയുമാണ് ഇന്നത്തെ വില. തൃശൂരിൽ അത്യാധുനിക ആധാർ സേവാകേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. എറണാകുളത്തിന് ശേഷം സംസ്ഥാനത്തെ 2-ാമത്തെ ആധാർ സേവാകേന്ദ്രമാണ് തൃശൂർ പാട്ടുരായ്ക്കലിൽ തുടങ്ങിയത്. സെപ്റ്റംബറോടെ സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ഒരു കേന്ദ്രം എന്ന നിലയിൽ മൊത്തം കേന്ദ്രങ്ങളുടെ എണ്ണം 14 ഉയർത്തും. മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചതായി കൊച്ചി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാർ. കൊച്ചി DCP അശ്വതി ജിജി അന്വേഷണം നയിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പെൺകുട്ടികളെ ദുബായിലെത്തിച്ച് സെക്സ് റാക്കറ്റുകളിൽ അകപ്പെടുത്തിയ കേസിൽ 3 പേരെ എറണാകുളം മരട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശി അലീന, സിന്ധു, പൊന്നാനി സ്വദേശി മഞ്ജിമ എന്നിവരാണ് പിടിയിലായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. തിരുവനന്തപുരം പേട്ടയിൽ വഞ്ചിനാട് എക്സ്പ്രസിന് താൽക്കാലിക എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസ് വെള്ളിയാഴ്ച മുതൽ പേട്ടയിൽ രാവിലെ 9:30 എത്തിച്ചേരും. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വഞ്ചിനാട് എക്സ്പ്രസ് വൈകുന്നേരം 5:50 പേട്ടയിൽ നിർത്തും. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ വരുന്ന വിഴിഞ്ഞം, മതിപ്പുറം, പള്ളിവിളാകം പ്രദേശങ്ങളിൽ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകൾ മേയർ VV രാജേഷ് സന്ദർശിച്ചു. നഗരസഭയുടെ മേൽനോട്ടത്തിൽ 10 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഫ്ളാറ്റുകൾ തകർച്ചയുടെ വക്കിലെന്ന പരാതിയിലാണ് സന്ദർശനം. ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മേയർ പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നും നാളെയുമായി ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ കഥകളി അരങ്ങേറും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇന്നലെ കഥകളി ഗ്രാമത്തിലെ വിദ്യാർത്ഥികളും കലാകാരന്മാരും ചേർന്ന് 101 വിളക്കുകൾ തെളിയിച്ചാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് നവ കഥകളി ഗുരുസ്മരണ ഗീതം ചൊല്ലിയാട്ടം അവതരിപ്പിച്ചു. ഇന്ന് രാവിലെ സംഗീത കോളേജിൽ പുറപ്പാട് നടന്നു. തുടർന്ന് 9 മുതൽ 61 വയസ്സ് വരെയുള്ള വനിതകൾ കഥാപാത്രങ്ങളായി അരങ്ങിലെത്തുന്ന കഥകളികളാണ് അരങ്ങേറുന്നത്. നാളെ രാവിലെ ആഘോഷങ്ങളുടെ സമാപനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ദേവി മഹാത്മ്യം കഥകളി അരങ്ങേറും.
1: ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദ് നെസ്സിയെ നേരിടും. ഗുവാഹത്തിയിൽ ഇന്ന് വൈകിട്ട് 5 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ FC ഗോവയെ കേരള ബ്ലാസ്റ്റേഴ്സ് 1-2 പരാജയപ്പെടുത്തിയിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 അടയ്ക്കും. തന്ത്രി കണ്ഠരി മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന സഹസ്ര കലശാഭിഷേകം നടന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25 വീണ്ടും നട തുറക്കും. 26 പ്രതിഷ്ഠാദിനം.

0: മുസ്ലിം ലീഗ് നേതാവും കണ്ണൂർ പന്നിയന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ തിരുമൽ ടി കുഞ്ഞമ്മദ് മാസ്റ്റർ നിര്യാതനായി. 76 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്ന് പന്നിയന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. കോഴിക്കോട് വനമേഖലയിൽ യുവാവിനെ കാണാതായി. ആനക്കാംപൊയിൽ തമ്പുരാൻകൊല്ലി പ്രദേശത്താണ് സംഭവം. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് തെരച്ചിൽ ആരംഭിച്ചു. ഭവനങ്ങളുടെ പട്ടികപ്പെടുത്തലും ഭവന സെൻസസ് പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സെൻസസ് 2027 ആദ്യഘട്ടം ലക്ഷദ്വീപിൽ വിജയകരമായി പൂർത്തിയായി. സെൻസസിന്റെ രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ രാജ്യമെമ്പാടും നടത്തും. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന ആരംഭിക്കുന്നു. ഇരിട്ടി ഉപമേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന നാളെയും 23 മട്ടന്നൂർ ഉപമേഖലയിലെ ബസ്സുകളുടെ പരിശോധനയും നടത്തും. കണ്ണൂർ എടയന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് SP ഷുഹൈബ് വധക്കേസിന്റെ വിചാരണ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു. 5 പ്രതികളെ ഒന്നാം സാക്ഷി തിരിച്ചറിഞ്ഞു. 2018 February 12 എടയന്നൂർ തെരൂരിൽ വച്ചാണ് ഷുഹൈബ് കൊല്ലപ്പെട്ടത്. July 10 വരെ നടക്കുന്ന വിചാരണയിൽ 142 സാക്ഷികളെ വിസ്തരിക്കും. കണ്ണൂർ കാഞ്ഞിരോട് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. കണ്ണൂരിൽ നിന്ന് ഇരിട്ടിയിലേക്കും ഇരിട്ടിയിൽ നിന്ന് കണ്ണൂരിലേക്കും വരികയായിരുന്ന ബസ്സുകളാണ് രാവിലെ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂരിൽ ചുറ്റിക കൊണ്ട് അടിയേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. പാപ്പിനിശ്ശേരി സ്വദേശി പ്രശാന്തനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 18 സുഹൃത്ത് KP ഫെഫീഖാണ് ചുറ്റിക കൊണ്ട് പ്രശാന്തിനെ പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെടുന്നതിനിടെ ഫെഫീഖ് തീവണ്ടി തട്ടി മരണപ്പെട്ടിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. അപകടകാരികളായ തെരുവു നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന് സുപ്രീംകോടതി. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും ജില്ലാതലത്തിൽ സ്ഥാപിക്കണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് പുതിയ MLA വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. കൊച്ചിയിൽ മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദ് NSA നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: കരുണാസൈ റേഡിയോ 91.2 FM.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 19-ന്റെ ഹൃദയഭൂമികയിലാണ്. 1860 മെയ് 19, വിയറ്റ്നാം ജനതയുടെ വിമോചന നായകനും ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ മഹാനായ വിപ്ലവകാരിയുമായ ഹോച്ചിമിൻ ജന്മം കൊണ്ടിരിക്കുന്നു. 1935 മെയ് 19, ധീരസാഹസികനായ ഒരു നായക കഥാപാത്രത്തിൻ്റെ യഥാർത്ഥ ജീവിതത്തെ അതിശയിപ്പിക്കും വിധത്തിൽ അറബി നാടുകളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ലോറൻസ് ഓഫ് അറേബ്യ എന്ന പേരിൽ ധീര സാഹസികങ്ങളായ അനേകം പോരാട്ടങ്ങളിൽ ഐതിഹാസികമായ നേതൃത്വം നൽകിയ ടി.ഇ. ലോറൻസ് അന്തരിച്ചിരിക്കുന്നു. വീതി കുറഞ്ഞ നാട്ടുപാതയിലൂടെ രണ്ട് കുട്ടികൾ സൈക്കിളിൽ വളവ് തിരിഞ്ഞു വരുന്നത് കണ്ട ലോറൻസ് കുട്ടികളെ രക്ഷിക്കാൻ തന്റെ മോട്ടോർ സൈക്കിൾ വെട്ടിത്തിരിക്കുന്നതിനിടെ സൈക്കിളിൽ തട്ടി നിലത്ത് വീഴുകയും മസ്തിഷ്ക ആഘാതത്തിൽ മരണപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ബിസിനസ് സൌഹൃദ അന്തരീക്ഷവും പ്രതിഭാശാലികളായ യുവജനങ്ങളും നോർവീജിയൻ കമ്പനികൾക്ക് രാജ്യത്ത് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ 100 ബില്യൺ ഡോളറിന്റെ നിക്ഷേപവും 10 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിനായി ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപകർ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നോർവേ കിരീടാവകാശി പ്രിൻസ് ഹാക്കോൺ, പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറെ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കപ്പൽ നിർമ്മാണം, ഗ്രീൻ എനർജി, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്താൻ അദ്ദേഹം നോർവീജിയൻ കമ്പനികളെ ക്ഷണിച്ചു.
1: യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ കെ സാത്ത് ട്രേഡ് ആൻഡ് ഇക്കോണമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് ലാഗൂ കിയാ. യെ യൂണിക് ഓർ സ്പെഷ്യൽ അഗ്രിമെന്റ് ഹമാരെ ബീച്ച് ടാലന്റ് ടെക്നോളജി ഓർ മ്യൂച്വൽ ട്രസ്റ്റ് കാ അഗ്രിമെന്റ് ഹെ. ഇസി അഗ്രിമെന്റ് കെ മാധ്യമ സെ എഫ്ട കൺട്രീസ് സെ ഭാരത് മേ അഗലേ 15 വർഷോ മേ 100 ബില്യൺ ഡോളർ ഇൻവെസ്റ്റ്മെന്റ് ഓർ 1 മില്യൺ ജോബ്സ് ക്രിയേറ്റ് കന്നെ കാ ലക്ഷ്യ ഹെ.
0: ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 19 ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് ഇന്ത്യയ്ക്കും ഈ രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, ഫിൻലാൻഡ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നു വിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. ഇത്തരം നായ്ക്കളെ പ്രത്യേക അധികൃതർക്ക് കോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്ക് നേരെ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി, ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഉത്തരവുകൾ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. കേരളത്തിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനെയാണ് പ്രോടേം സ്പീക്കറായി നിയോഗിച്ചിരിക്കുന്നത്. ഈ മാസം 29-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിക്ക് പുറമെ 20 മന്ത്രിമാരാണ് പുതിയ മന്ത്രിസഭയിലുള്ളത്. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച വിജ്ഞാപനം വൈകാതെ പുറത്തിറങ്ങും. ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നത് സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിയറ്റ്നാം പ്രസിഡന്റ് ചോ ലാമുമായി ചർച്ച നടത്തി. പ്രതിരോധം, സുരക്ഷ, പരസ്പര വിശ്വാസം എന്നിവയിൽ വേരൂന്നിയ ശക്തമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും വിയറ്റ്നാമിനും ഇടയിൽ നിലനിൽക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീ രാജ്നാഥ് സിംഗ് വിയറ്റ്നാമിലെത്തിയത്. വിയറ്റ്നാം പ്രതിരോധ മന്ത്രി ജനറൽ ഫാൻ വാൻ ജോങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വം നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലെ ജഗ്ദൽപൂരിൽ പുരോഗമിക്കുന്നു. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. ഈ മാസം 15-ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഹൈക്കോടതി മുൻ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ പരിശോധിക്കുന്ന അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് അന്വേഷണം നടത്തിയത്. റിപ്പോർട്ട് വൈകാതെ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വയ്ക്കും. സാമ്പത്തിക ക്രമക്കേടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ കൊൽക്കത്തയിൽ ആർജികർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പശ്ചിമബംഗാൾ സർക്കാരിന്റെ അനുമതി. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
3: ബാവലിപ്പുഴയ്ക്ക് കുറുകെ മന്തഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിക്കുന്നത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് പുതിയ പാലം പണിയുന്നത്. ഗഡറുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ടൈലുകൾ വിരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തിയാണ് ബാക്കിയുള്ളത്. 2.5 കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ്. ഉത്സവം ആരംഭിക്കുന്നതിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുക്കാനാണ് കൊട്ടിയൂർ ദേവസ്വം ലക്ഷ്യമിടുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള കൂടുതൽ കേന്ദ്രങ്ങളും സജ്ജീകരിക്കുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:00

30-ന് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മുഹമ്മദൻ എഫ് സിയെ നേരിടും. ഗുവാഹത്തിയിൽ വൈകിട്ട് 5-ന് മത്സരം. കോംഗോയിൽ എബോള രോഗം വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. നിലവിൽ 118 മരണങ്ങളും 300 സംശയാസ്പദമായ കേസുകളും കോംഗോയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഖത്തർ, സൌദി അറേബ്യ, യുഎഇ എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ യുഎസ് സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിൽ കടലിൽ നീന്തുന്നതിനിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ശ്രീരാജ് അന്തരിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ ശ്രീരാജ് കവരത്തി ദ്വീപിലെ റഡാർ യൂണിറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന പ്രചാരണം നിഷേധിച്ച കേന്ദ്ര സർക്കാർ. ഈ വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ചലച്ചിത്ര ലോകത്തെ പുത്തൻ വിശേഷങ്ങൾ,

ലളിതാംബിക അന്തർജനത്തിന്റെ കൃതികളിൽ ഏറ്റവും പ്രശസ്തമായത് അഗ്നിസാക്ഷി. എത്ര വായിച്ചാലും മതിവരാത്ത ആ നോവലിനെ അതേ പേരിൽ ശ്യാമപ്രസാദ് ചലച്ചിത്രമാക്കി. നോവലിന്റെ അതിമനോഹരമായ ചലച്ചിത്രാവിഷ്കാരം, കുറെ മനുഷ്യരുടെ നേരായ ജീവിതം ലളിതാംബിക അന്തർജനം അക്ഷരങ്ങളിൽ ഒപ്പിയെടുത്തപ്പോൾ ശ്യാമപ്രസാദ് അതിനെ ദൃശ്യങ്ങളിലൂടെ കാണികൾക്ക് മുന്നിൽ കവിത പോലെ എത്തിച്ചു.

0: ഒരു നോവലിന് ചലച്ചിത്ര ഭാഷ്യം നൽകുമ്പോൾ സംവിധായകന് മുന്നിൽ നിരവധി കടമ്പകൾ ഉണ്ടാകും. വേദനിപ്പിക്കുന്ന സത്യങ്ങളും മനസ്സുമടുപ്പിക്കുന്ന ചട്ടങ്ങളും പറയുന്ന അഗ്നിസാക്ഷി പോലൊരു നോവൽ ചലച്ചിത്രമാകുമ്പോൾ യാഥാർത്ഥ്യത്തോട് എത്രമാത്രം നീതി പുലർത്തും എന്ന ആശങ്കയ്ക്ക് വിരാമമായിരുന്നു സംവിധായകന്റെ മികവ്.
1: അംഗം പോലത്തെ ഒരു ഇടത്തി ഇടത്തമ്മേ തങ്കത്തിന് ഇഷ്ടാവോ?
2: പിന്നെ അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കെ
1: പതുക്കെ പറയൂ, അപ്പൻ കേട്ടണ്ട. അമ്മ നല്ല ആളാ, ക്ഷീണം തോന്നി മുറിയിലേക്ക് തിരിച്ചു പോയാന്ന് തോന്നി എനിക്ക്.
3: ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ഓർത്ത്.
1: 200 രൂപയാ ചോദിച്ചത് ആ ശാസ്ത്രികൾ, കള്ളന്മാരാണെന്ന് ഇവരൊക്കെ.
0: ഉണ്ണി നമ്പൂതിരി, തേദിക്കുട്ടി, തങ്കം തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെയാണ് ചിത്രത്തിന്റെ കഥാഗതിയുടെ ഒഴുക്ക്. തേദിയായി ശോഭനയും ഉണ്ണി നമ്പൂതിരിയായി രജിത് കപൂറും, തങ്കമായി ശ്രീവിദ്യയും അഗ്നിസാക്ഷി എന്ന ചലച്ചിത്രത്തെ അവിസ്മരണീയമാക്കുന്നു.
1: ജീവിതം ഒരു യജ്ഞമാണ് കുട്ടി, അഗ്നിഹോത്രമാണ്. ഒടുവിൽ നിന്റെ ഇടത്തേക്കും അത് മനസ്സിലാവും.
2: നമ്മുടെ പുതുശ്ശേരി കുട്ടനുണ്ടല്ലോ, തേദിയുടെ ഉടപ്പുറന്നോനെ ഗുരുവായൂർ ആൾക്കറയിൽ ഒന്ന് പറയാ, ആത്തയന്മാർക്ക് കൊടയും തുണയൊന്നും വേണ്ടാന്ന്. ചെകിട് പൊട്ടിപ്പിടിച്ചോണ്ട് ഞാനിങ്ങോട്ട് പോരേ.
4: തമ്പൂരിക്ക് പൂണൂലും വേണ്ടാന്നാ പ്രസംഗം. ഐത്താചാരം വേണ്ട, ചക്രവർത്തിയുടെ ഭരണവും അവസാനിപ്പിക്കണ അത്രേ.
2: ശിവശിവ,
0: ആവർത്തിച്ചു കാണുമ്പോൾ ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ തങ്ങി നിൽക്കും. അഗ്നിസാക്ഷി എന്ന ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങൾക്കും തന്റേതായ വ്യക്തിത്വവും ഓജസ്സുമുണ്ട്. നോവലിലുള്ള അതേ ഓജസ്.
3: ഇതാ ഏട്ടത്തിയമ്മയ്ക്ക് വായിക്കാന് ഒരാഴ്ചത്തേക്കുള്ള വകയുണ്ട്. ഓപ്പയെ പറ്റി ചീത്ത പറഞ്ഞ് കേൾക്കാത്ത ഒരു ദിവസം ഇല്ല അവിടെ. എല്ലാവരും അർത്ഥം വെച്ച് നോക്കുക, കുത്തുവാക്കുകൾ പറയുക. ഓപ്പയുടെ പ്രസംഗവും പ്രവർത്തനവും ഒക്കെ അറിയുമ്പോ എനിക്ക് അസൂയ തോന്നാറ്. ഞാനൊരാണായിരുന്നെങ്കിലെന്ന് ചിലപ്പോൾ വിചാരിക്കും. എങ്കിൽ ഞാൻ എന്റെ ഭാര്യയ്ക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യം കൊടുത്തേനെ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി മരിച്ചേനെ.

0: ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ മുൻനിർത്തിയാണ് ചിത്രത്തിന്റെ കഥ പുരോഗമിക്കുന്നത്. തേദി എന്ന കേന്ദ്ര കഥാപാത്രം ഉണ്ണി നമ്പൂതിരിയുടെ ഭാര്യ. ആ ഭാര്യസ്ഥാനത്തു നിന്നും അവൾ സ്വാതന്ത്ര്യ സമര സേനാനിയായും പിന്നീട് സന്യാസിനിയായും മാറുന്നു. യാതനാപൂർണമായ ജീവിതത്തിന്റെ മൂന്ന് ഘട്ടങ്ങൾ, മൂന്ന് വേഷപകർച്ചകൾ. സ്വതന്ത്ര ചിന്താഗതിയുടെ ലോകത്ത് വളർന്ന ദേവകിക്ക് ഉണ്ണി നമ്പൂതിരിയുമായുള്ള വിവാഹത്തോടെ ഭൂതകാല ജീവിതത്തോട് വിട പറയേണ്ടി വരുന്നു. സമുദായത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങളിൽ നിന്നും ചട്ടങ്ങളിൽ നിന്നും അണുവിട പോലും മാറാൻ തയ്യാറാവാത്ത ഉണ്ണി നമ്പൂതിരി പൂജയും മന്ത്രവും മാത്രം ജീവിതചര്യയായി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു.
1: ദേവാരം കഴിഞ്ഞ ഒന്ന് ഇത്രത്തോളം വന്നിട്ട് പോവോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു.
2: ഒരു നിമിഷം നിൽക്കൂ, പോന്നതാ തീരാറായി. ഇനി ഭാഗ്യസൂക്തം കൂടി കഴിച്ചാ വരാം.
0: അഭന്റെ മകളായ തങ്കത്തിന് ദേവകിയോട് തോന്നുന്ന സ്നേഹം അവർ ഇരുവർക്കിടയിലും പിരിയാനാവാത്ത ബന്ധം വളർത്തുന്നു. ഇല്ലത്തെ ജീവിതം സഹിക്കാനാവാതെ ദേവകി തന്റെ ഭാര്യസ്ഥാനം ഉപേക്ഷിച്ചിറങ്ങുന്നു. പിന്നീട് ദേവി ബഹൻ എന്ന പേരിൽ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. തുടർന്ന് ആത്മീയ മാർഗത്തിലേക്ക് തിരിഞ്ഞ് സുമിത്രാനന്ദ എന്ന പേരിൽ സന്യാസിനിയാവുന്നു. വളരെ വർഷങ്ങൾ കഴിഞ്ഞ് ഉണ്ണി നമ്പൂതിരിയുടെ ഉദകക്രിയ ചെയ്യാൻ വരുന്ന തങ്കം ഗംഗാനദിയുടെ തീരത്ത് വെച്ച് തന്റെ തേദിയേട്ടത്തിയെ കാണുന്നു. ദുഃഖകരമായ ഒരു നെടുമാംഗല്യത്തിന്റെ മുദ്രയുണ്ട് എന്ന് പറഞ്ഞ് തങ്കമേൽപ്പിക്കുന്ന താലി സുമിത്രാനന്ദ എന്ന തേദിക്കുട്ടി മുന്നിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നികുണ്ഡത്തിലേക്കിടുന്നു. അഗ്നിയെ ഇദംന മമ, അഗ്നി ശുദ്ധീകരിച്ച ആ താലി തനി തങ്കമാണെന്ന് പറഞ്ഞ് തേദി തങ്കത്തിന്റെ പൗത്രി ദേവുവിനെ ഏൽപ്പിക്കുന്നിടത്ത് അഗ്നിസാക്ഷി എന്ന ചിത്രം പൂർണ്ണം.
1: ശ്രീപാദങ്ങൾ അറിയുവാൻ നമ്മൾ വളരെ ദൂരെയായിരുന്നു, എന്നാൽ ഇപ്പോൾ വളരെ വളരെ അടുത്തിരിക്കുന്നു. ദൂരമേ തോന്നുന്നില്ല. കാണാം, കേൾക്കാം, സ്പർശിക്കാം. ആ പാദത്തിൽ തലവെച്ചുകൊണ്ടല്ലാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല. തിരിച്ചു വരണമോ എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ തോന്നി, ഗംഗ ഹിമവാനിൽ നിന്നും പതിച്ചു, ഇനി ഒരു പിന്മടക്കം അസാധ്യം. ഒഴുകട്ടെ, ഒഴുകട്ടെ.
3: എനിക്ക് മാപ്പ് തരൂ അമ്മേ, ഞാൻ പിന്നെ എത്തി, എനിക്ക് വരാതെ വയ്യ.
1: എല്ലാം ഉപേക്ഷിച്ചു വന്ന എന്നെ നീ എന്തിനാണ് ഇങ്ങനെ പിന്തുടരുന്നത്? നിന്റെ ആഗ്രഹം എന്താ?
3: എനിക്കൊരു ഗുരു ഉണ്ടായിരുന്നു ദൂരെ, അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ നീ നിന്റെ ദേവിയെ കാണും.

പൊതുജീവിതത്തിൽ നാം കണ്ടുമറന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ ഭാവനാപൂർണമായ ആവിഷ്കാരം. കാലചക്രം മുന്നോട്ട് എത്ര തന്നെ കുതിച്ചാലും യാഥാർത്ഥ്യത്തിൽ ചാലിച്ചെഴുതിയ പച്ചയായ കഥയുടെ മാറ്റ് തന്നെ തങ്കം പോലെ നിലനിൽക്കും എന്നതിന്റെ കാലാതീത വർത്തിയായ ഉത്തമ ഉദാഹരണം തന്നെയാണ് അഗ്നിസാക്ഷി എന്ന ചലച്ചിത്രം. തേദിയേട്ടത്തി, ദേവകി മാനമ്പള്ളി, ദേവീബഹൻ, സുമിത്രാനന്ദ എന്നീ പേരുകളിൽ വരുന്നത് ഒരൊറ്റ കഥാപാത്രം തന്നെയാണ്. കഥാനായികയുടെ ജീവിതത്തിലെ മൂന്ന് ഘട്ടങ്ങൾ, അതിമനോഹരമായ ആവിഷ്കാരം, നമ്പൂതിരിമാരുടെ വിജാതീയ ഭാര്യമാരും മക്കളും അനുഭവിച്ചിരുന്ന യാതനകൾ ചിത്രത്തിലെ പ്രതിപാദ്യ വിഷയമാകുന്നുണ്ട്. ഐത്താചാരത്തിന്റെ ഭാഗമായി നിലനിന്നിരുന്ന അനാചാരങ്ങൾ ചിത്രത്തിൽ ആദ്യമൊരു വീർപ്പുമുട്ടലായി അനുഭവപ്പെടുകയും പിന്നീടത് ഒരു വേദനയിലേക്ക് വഴിമാറുകയും ചെയ്യുന്നു. ഒരു കാലഘട്ടത്തിന്റെയും സമുദായത്തിന്റെയും വൈകാരിക പ്രശ്നങ്ങൾ ശ്യാമപ്രസാദ് ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. അഗ്നിസാക്ഷി നോവൽ വായിച്ചവർ ഒരിക്കലെങ്കിലും അഗ്നിസാക്ഷി എന്ന ചിത്രം കണ്ടിരിക്കണം. ചിത്രം കണ്ടവർ ഒരാവർത്തിയെങ്കിലും നോവലും വായിച്ചിരിക്കണം. രണ്ടും മലയാളത്തിന്റെ അമൂല്യങ്ങളാണ്.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം.
0: 1895 ഒരു കൈയുടെ ചിത്രം പ്രസിദ്ധീകരിക്കപ്പെട്ടു. കണ്ടവരൊക്കെ അമ്പരന്നു, അത്ഭുതം കൂറി. ഇതെന്ത് കൈ? ഇത് ആരുടെ കൈ? ഇത് സാത്താന്റെ ഇടപെടലാണ്, അസ്ഥിക്കൈ. കൈയുടെ ഉടമസ്ഥൻ പറഞ്ഞത് ഞാൻ എന്റെ മരണം കണ്ടു എന്നാണ്. അങ്ങനെ ഒരു അസ്ഥിക്കൈയുടെ ചിത്രമായിരുന്നു അത്. തൊലിയില്ല, മസിലില്ല, മാംസമില്ല, എല്ല് മാത്രം ചിത്രത്തിൽ പതിഞ്ഞുകിടക്കുന്നു. ആരു കണ്ടാലും ഞെട്ടിപ്പോകും. ആഹാരം പോലും കഴിക്കാതെ പരീക്ഷണങ്ങളിൽ മാത്രം വ്യാപൃതനായിരുന്ന റോൺജനെ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടുപോയി അത്താഴം കഴിപ്പിക്കാൻ വന്ന ഭാര്യ വളരെ യാദൃച്ഛികമായി അവിടെ വച്ചിരുന്ന ഒരു ചെറിയ ഉപകരണത്തിനു മുകളിൽ കൈവച്ചു. അതാകട്ടെ ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിന് മുകളിലായിരുന്നു. ഉപകരണത്തിൽ നിന്നും പുറപ്പെട്ട പ്രകാശകിരണങ്ങൾ കാരണം ഫിലിമിൽ എന്തോ പതിഞ്ഞു. പിറ്റേന്ന് ഫിലിം ഡെവലപ്പ് ചെയ്തപ്പോൾ റോൺജൻ കാണാൻ കഴിഞ്ഞത് ഭാര്യയുടെ കൈപ്പത്തിയുടെ എല്ലിൻ രൂപത്തിന്റെ ചിത്രമായിരുന്നു. ഒരു പുതിയ തരം പ്രകാശകിരണങ്ങളെക്കുറിച്ച് പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്ന റോൺജന് അത് അത്ഭുതമായിരുന്നു. ലേഖനത്തോടൊപ്പം ആ ചിത്രവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ലോകത്തെ ആദ്യത്തെ എക്സ്റേ ചിത്രമായിരുന്നു അത്. ഭാര്യ ബെർത്ത ലുഡ്വിങ്ങിന്റെ കൈപ്പത്തിയായിരുന്നു ആദ്യം എക്സ്റേ കിരണങ്ങൾക്ക് മുകളിൽ പതിഞ്ഞത്. മഹത്തായ സംഭാവനയുടെ അടിസ്ഥാനത്തിൽ 1901 ഒന്നാമത്തെ ഫിസിക്സ് നൊബേൽ സമ്മാനം റോൺജന് ലഭിക്കുകയും ചെയ്തു. സൂറിച്ചിലെ ഫെഡറൽ പോളിടെക്നിയിലെ പ്രൊഫസർ ഓഗസ്റ്റ് കണ്ടിന്റെ ശിക്ഷണമാണ് റോൺജനെ ഭൗതിക ശാസ്ത്രജ്ഞനായി മാറ്റിയത്. കാഥോഡ് കിരണങ്ങളെ കുറിച്ചുള്ള അവഗാഹമായ പഠനങ്ങളും പരീക്ഷണങ്ങളുമാണ് എക്സ്റേയിൽ എത്തിച്ചേർന്നത്. കാഥോഡ് കിരണ പ്രവാഹം മൂലം അദൃശ്യമായ മറ്റൊരു കിരണം ട്യൂബിന് പുറത്തേക്ക് പ്രവഹിക്കുന്നു എന്ന കണ്ടെത്തൽ. ഗ്ലാസ് തുളച്ചു കയറാനും പുറത്തിറങ്ങാനും കഴിയുന്ന കിരണം, അത്ഭുത സ്വഭാവങ്ങളുള്ള അത്ഭുത കിരണം. രാപ്പകൽ പിന്നെയും പരീക്ഷണങ്ങൾ, വിശപ്പും ദാഹവും മറന്നുകൊണ്ടുള്ള പഠനങ്ങൾ. അങ്ങനെ സർവ്വതും മറന്ന് പരീക്ഷണങ്ങളിൽ മുഴുകിയിരുന്ന ഒരു രാത്രിയിലാണ് അത്താഴം കഴിക്കാൻ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടു പോകാൻ വന്ന ഭാര്യയുടെ കൈ ഫോട്ടോഗ്രാഫി ഫിലിമിൽ പതിയുന്നതും എല്ലിൻ രൂപത്തിന്റെ ചിത്രം ലഭിക്കുന്നതും. ധാരാളം അനുമോദനങ്ങളും മറ്റും റോൺജനെ തേടിയെത്തിയെങ്കിലും അതിലൊന്നും സമയം കളയാൻ റോൺജൻ തയ്യാറായില്ല. താൻ കണ്ടുപിടിച്ച കിരണങ്ങളെക്കുറിച്ച് അതിവിശദമായി പഠിച്ച് ശാസ്ത്ര പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നു. അടുത്ത 17 മറ്റാർക്കും ഒരു ഗവേഷണ പ്രബന്ധം പോലും പ്രസിദ്ധീകരിക്കാൻ പറ്റാത്തത്ര വിശദമായിരുന്നു അത്രേ റോൺജന്റെ പഠനം.
2: കണ്ടുപിടുത്തങ്ങളിലൂടെ അവതരണം ആദ്ര രവീന്ദ്രൻ, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഭിക്ഷാടനം ഒരു കുറ്റകൃത്യമാണ്. ഭിക്ഷ കൊടുക്കുമ്പോൾ കുറ്റകൃത്യം പ്രേരിപ്പിക്കപ്പെടുകയാണ്. ഭിക്ഷാടകരെ ഭിക്ഷ കൊടുത്ത് വീണ്ടും ഭിക്ഷാടകരാക്കരുത്. അവരെ തൊഴിലധിഷ്ഠിതമായി പുനരധിവസിപ്പിക്കുകയാണ് വേണ്ടത്. ഭിക്ഷാടന നിരോധനാർത്ഥം ഗാലക്സി സ്മൈൽ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

നമസ്കാരം, ഞാൻ സലിൻ മാങ്കുഴി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് ഗാനങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. എങ്കിൽ പോലും എനിക്ക് തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ തോന്നുന്ന ഒരു പാട്ട് നോട്ടം എന്ന സിനിമയിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി എം ജയചന്ദ്രൻ സംഗീതം പകർന്ന മെല്ലെ എന്ന് തുടങ്ങുന്ന ഗാനം, മെല്ലെ മെല്ലെയാണ് ഈ യാത്ര എന്ന് തുടങ്ങുന്ന ഈ ഗാനമാണ്. വ്യക്തിപരമായി ആ പാട്ടിനോട് എനിക്ക് ഒരു ആഭിമുഖ്യവും ഇഷ്ടവുമുണ്ട്. ആ സിനിമയുടെ കഥയും സംഭാഷണവും എഴുതിയ ആളെന്നുള്ള നിലയിൽ ആ സിനിമയോടും എനിക്ക് വൈകാരികമായ അടുപ്പമുണ്ട്. ആ സിനിമ എഴുതിയ ആള് എന്നത് മാറ്റി നിർത്തിയാൽ പോലും എൻ്റെ ഇഷ്ട ഗാനങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഈ ഗാനം തന്നെയാണ്. ആ പാട്ട് നമുക്ക് ഒരുമിച്ച് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

0: ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: മനസ്സോട് ചേർക്കാം

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇന്ന് ഇതിഹാസ ഭൂമിയിൽ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം കേൾക്കാം. അവതരണം ഇടക്കൊച്ചി സലിംകുമാർ.
1: ഇതിഹാസം, ചരിത്രം, ഇതിഹാസ ഭൂമിയിൽ, ഭൂമിയിലെ ചരിത്രം, ഭൂമിയില് ചരിത്രങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ലോകാരംഭം മുതലുള്ള ചരിത്രങ്ങൾ, ഭാരതത്തിൻ്റെതായി ചരിത്ര സ്മൃതി ഉൾക്കൊള്ളുന്ന മഹത് ഗ്രന്ഥമാണ് ബഹുമാന്യ സുഹൃത്തുക്കളെ മഹാഭാരതം. മഹത്വാത് ഭാരവത്വാത് ച മഹാഭാരതം ഉച്യതേ. മഹത്വം കൊണ്ട് ഭാരവത്വം കൊണ്ട് സിദ്ധിച്ചതാണ് ആ നാമം. ഭാരവത്വം എന്നുദ്ദേശിക്കുന്നത് മഹാഭാരതം ചുമക്കുവാൻ ചുമട്ട് തൊഴിലാളികൾ വേണമെന്ന അർത്ഥത്തിലല്ല. അത്രയും കാര്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു. വേദോപനിഷത്തുകളിലെ നിഗൂഢ രഹസ്യങ്ങൾ, പുരാണത്തിന്റെ സാരാംശം, നാല് യുഗങ്ങളുടെ വിവരണം, ഭൂതവർത്തമാന ഭാവിയുടെ ചരിത്രങ്ങൾ, ഇതെല്ലാം അടങ്ങുന്നതാണ് മഹാഭാരതം. അതുകൊണ്ടാണല്ലോ വ്യാസ ഭഗവാൻ പറഞ്ഞത്, യതിഹാസ്തി തദന്യത്ര യമ്നഹാസ്തി നത്തത് ക്വചിത്. ഇതിലുള്ളത് മറ്റ് പലതിലും കണ്ടേക്കാം, പക്ഷേ മഹാഭാരതത്തിൽ ഇല്ലാത്തത് ലോകത്തൊരിടത്തും കാണാൻ സാധ്യമല്ല. ബഹുമാന്യരെ, ഭാരതകഥയെ അവലംബമാക്കിക്കൊണ്ട് ഈ കഥ നിങ്ങളുടെ ഏവരുടെയും സഹർഷമായ പരിഗണനയ്ക്കായി ഞാൻ അവതരിപ്പിക്കുന്നു. ഇതിഹാസ ഭൂമിയിൽ

നമ്മളിൽ നിന്നെല്ലാം വിട്ടകന്ന് പ്രായമുള്ളൊരു മനുഷ്യൻ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. അദ്ദേഹം അതീവ ചിന്താധീനനാണ്. ജടാധാരിയും കൃഷകാത്രനുമായ ഒരു വന്യവയോധികൻ. അദ്ദേഹം ഇരിക്കുന്നത് നമ്മുടെ ഈ ഉത്സവ അന്തരീക്ഷത്തിലല്ല, അദ്ദേഹം ഇരിക്കുന്നത് ഗംഗയുടെ തീരത്താണ്. തപോധനനായ അദ്ദേഹത്തെ നമ്മൾ പൂവിട്ട് പൂജിക്കേണ്ട വ്യക്തിയാണ്. കൊട്ടും കുലവയും ആർപ്പുവിളിയുമായി വരവേൽക്കേണ്ട മനുഷ്യനാണ് ആ തീരഭൂമിയിലിരിക്കുന്നത്. ദുരഭിമാനമോ ആഭ്യാത്യ ബോധമോ ഇല്ലാതെ തൻ്റെതായ ദോഷവശങ്ങൾ ലോകദൃഷ്ടിയിൽ നിന്ന് മറച്ചു പിടിക്കാൻ നിൽക്കാതെ തീരം പ്രഖ്യാപിച്ച കവി വേദസാണ് ഗംഗയുടെ തീരത്തിരിക്കുന്ന മഹാനുഭാവൻ വേദവ്യാസൻ. പണ്ട് കാളന്തി നദിയുടെ തീരത്ത് കടത്തിറങ്ങാൻ വന്ന പരാശര മഹർഷിക്ക് മുക്കുവ കന്യായ സത്യവതിയിൽ പിറന്ന പുത്രനാണ് കൃഷ്ണദ്വൈപായനൻ എന്നു പേരുള്ള വേദവ്യാസൻ.

അഭ്യസിച്ചു വേദങ്ങളെല്ലാമേ വ്യാസനായത് കാരണാൽ. വേദങ്ങളെ പകുത്തത് കൊണ്ട് അദ്ദേഹത്തിന് പേര് കൈവന്നു വേദവ്യാസൻ. ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവം ഇതൊക്കെ പകുത്തത് കൊണ്ട് അദ്ദേഹത്തിന് പേരിന് കരഗതമായി വേദവ്യാസൻ. ബഹുമാനരെ, പ്രാർത്ഥനാ നിരതനായി ഗംഗയുടെ തീരഭൂമിയിൽ ഇരിക്കുന്ന വ്യാസ ഭഗവാന്റെ അരികിലേക്ക് മഹാഭാരത കഥയിലെ ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ നടന്നെടുക്കുകയായി. ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ഒരു സ്ത്രീ കഥാപാത്രം. അവളുടെ ചുരുണ്ട തലമുടി കെട്ടഴിഞ്ഞങ്ങനെ കിടക്കുകയാണ്. ഈ നീണ്ട തലമുടിയുള്ള അതിസുന്ദരിയായ മഹാഭാരത കഥയിലെ ഈ കഥാപാത്രത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട ബാധ്യത എനിക്കുണ്ട്. പ്രതിഷേധത്തോടുകൂടി, പ്രതികാര മനോഭാവത്തോടുകൂടി നിൽക്കുന്ന ഈ കഥാനായികയെ പരിചയപ്പെടുത്താൻ വേണ്ടി മഹാകവി വള്ളത്തോളിൻ്റെ രണ്ടു വരി കവിത ഞാൻ കടമെടുക്കുകയാണ്.

0: 13 സംവത്സരക്കാലമായി അഴിഞ്ഞുകിടക്കുന്ന തലമുടിയുമായി ആ സ്ത്രീ കഥാപാത്രം വ്യാസ ഭഗവാന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഈ സ്ത്രീ കഥാപാത്രം ദാ വ്യാസ ഭഗവാനെ അദ്ദേഹത്തെ വിചാരണ ചെയ്യുകയാണ്. അതെ, 13 സംവത്സരക്കാലമായി അഴിഞ്ഞുകിടക്കുന്ന തലമുടിയുടെ ഉടമയായ ആ സ്ത്രീ കഥാപാത്രം അത്യന്തം പ്രതിഷേധത്തോടുകൂടി അതീവ ഖിന്നയായി അവൾ വ്യാസ ഭഗവാന്റെ അരികിലേക്ക് മന്ദം നടന്നെടുക്കുന്നു. പാഞ്ചാല രാജ്യത്ത് ധ്രുപദ മഹാരാജാവിന്റെ ഓമനപുത്രിയായ പാർശ്വതി എന്ന പാഞ്ചാലി അതീവ ദുഃഖത്തോടുകൂടി തന്നെയാണ് വ്യാസ ഭഗവാനെ അവൾ സമീപിക്കുന്നത്. അത്യന്ത ഖിന്നയായ ആ പെൺകിടാവ് വ്യാസം ഭഗവാന്റെ അരികിലേക്ക് നടന്നു വരുമ്പോ ഒരു ഗാനശകലം എവിടെ നിന്നും ഒഴുകി വരുന്നു. മഹാഭാരത യുദ്ധത്തിന് കാരണക്കാരനായ ഭീമസേനനല്ല, വില്ലാളി വീരനായ അർജുനനല്ല, കൃഷ്ണ ഭഗവാനല്ല, പിന്നെ ആര്? ഈ അഴിഞ്ഞ തലമുടിയുമായി നിൽക്കുന്ന ഈ ഞാൻ, ഈ ദ്രൗപദി. അതല്ലേ ഈ കേൾക്കുന്ന ശ്ലോകത്തിന്റെ അർത്ഥം? ആ ശ്ലോകം 10 മടങ്ങ് അങ്ങ് ഉയർന്നു കഴിഞ്ഞപ്പോ പ്രതിഷേധത്തോടുകൂടി ദാ വ്യാസ ഭഗവാന്റെ അരികിലേക്ക് അവൾ നടന്നെടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തന്നെ ഒരുങ്ങുകയാണ് വ്യാസ ഭഗവാൻ. കേട്ടില്ലേ എന്നെ കുറിച്ചുള്ള പരാമർശം? ലോകം മുഴുവനും മുടങ്ങുകയാണ്. ലോകവാസകളും ഈ ശബ്ദം മുഴങ്ങുന്നു. ഒരു വലിയ യുദ്ധത്തിന് കാരണക്കാരി ഞാനാണെന്ന് ഈ ദ്രൗപദി. ഞാൻ എന്ത് അപരാധമാണ് അങ്ങയോട് ചെയ്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിനാണ് മഹാഭാരത കഥയിൽ അങ്ങനെ ഇത്തരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്? വ്യാസ ഭഗവാൻ, ധ്രുപദ മഹാരാജാവിന്റെ ഓമന പുത്രിയായി ഞാൻ ജനിച്ചതാണോ ചെയ്ത തെറ്റ്? അതല്ല എങ്കിൽ പാണ്ഡവരെ 5 വരെയും ഭട്ടാക്കന്മാരെ ഞാൻ സ്വീകരിച്ചതോ? അതല്ല കൃഷ്ണ ഭഗവാന്റെ സഹായം എനിക്ക് സ്വീകരിക്കാൻ പാടില്ലെന്നുണ്ടോ? പറയൂ ഭഗവാൻ, എന്റെ ചോദ്യത്തിന് എനിക്ക് മറുപടി തന്നാലും. വ്യാസ ഭഗവാൻ, എന്റെ വിവാഹത്തിന് മുൻപ് പാണ്ഡവരും കൗരവരും തമ്മിൽ സ്നേഹത്തിലായിരുന്നു ഭഗവാൻ.
1: അങ്ങനെയായിരുന്നെങ്കിൽ എന്തിനാ കൗരവരെല്ലാം ചേർന്ന് പാണ്ഡവരെ അരക്കില്ലത്തിന്റെ ചുട്ടുകൊല്ലാൻ ശ്രമിച്ചത്?
0: അങ്ങനെയായിരുന്നെങ്കിൽ ബന്ധമുണ്ടെങ്കിൽ അക്രമത്തെ ദുരിതമായിരുന്നു. പിന്നെ അങ്ങയുടെ മഹത്തായ ഈ മഹാഭാരത കഥയില് ഒരു ദ്രോഹം കൂടി അങ്ങ് ചെയ്തിട്ടുണ്ട്. എന്നെ ഒരു കാമചാരണിയായിട്ടാണ് അങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നെ നോക്കുന്നവർക്കെല്ലാം കാമം തോന്നുക. എന്നിട്ട് പതിവ്രത എന്ന മഹനീയമായ സ്ഥാനം എനിക്ക് നൽകുക, 5 പേരുടെ ഭാര്യയാക്കുക. എന്റെ ചോദ്യത്തിന് എനിക്ക് മറുപടി തന്നാലും. മോളെ, ദ്രൗപദി, നിന്റെ ചോദ്യങ്ങളെല്ലാം ശ്രേഷ്ഠമായിരുന്നു. 2000-ലധികം കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയവനാണ് ഈ വ്യാസൻ. പക്ഷേ നിന്നെക്കുറിച്ച് ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. നിന്റെ ജനനം മുതൽ അന്ത്യം വരെയുള്ള കഥ. അതെ, ഞാൻ ഈ ഗംഗയുടെ തീരത്തിരുന്ന് നിന്റെ കഥാഭാഗം മുഴുവൻ ഞാനൊന്ന്

ദ്രൗപദിയുടെ ജനനം മുതൽ അന്ത്യം വരെയുള്ള കഥാഭാഗം വ്യാസ ഭഗവാൻ ആ ഗംഗാ ഭൂമി തടത്തിലിരുന്നു കൊണ്ട് അദ്ദേഹം ഓർമ്മിക്കുകയാണ്. പാഞ്ചാല രാജ്യത്ത് ദ്രുപദ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു യാഗം നടക്കുന്നു. ദ്രുപദ മഹാരാജാവിന് ഒരാൺകുട്ടിയെ വേണം. അതിനുവേണ്ടിയാണ് ആ യാഗം. യാജനും ഉപയാജനും എന്ന രണ്ട് മഹർഷി സഹോദരന്മാർ യാഗമനുഷ്ഠിക്കുകയാണ്. യജ്ഞകുണ്ഠം ജ്വലിപ്പിച്ച് മന്ത്രകർമ്മങ്ങൾ അനുഷ്ഠിച്ച് അവർ യാഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദാ യാഗഭൂമിയിൽ നിന്നും ഒരു കുമാരൻ അങ്ങ് ഉണർന്നു വരുന്നു. ശിരസിൽ കിരീടവും ശരീരത്തിൽ കവചവും കയ്യിൽ വാളും അമ്പും വില്ലുമൊക്കെയായി ഒരു കുമാരൻ, ജ്വാലാവർണ്ണമുള്ള ഒരു യുവാവ് പിറന്നു വീഴുകയാണ്. രണ്ടാമത് മണിവേദിയുടെ മധ്യഭാഗത്ത് നിന്ന് മനുഷ്യരൂപമേന്തിയ ഒരു ദിവ്യ സുന്ദരിയും പിറന്നു വീഴുകയാണ്. ആ അതിമനോഹരനെ യജ്ഞഭൂമിയിൽ ജനിച്ച മാത്രയില് പെട്ടെന്ന് ഒരു അശരീരി അവിടമാകെ മാറ്റിക്കൊള്ളുകയായി.

0: യേശു മധ്യമ ഇവൾ മൂലം കൗരവർക്ക് കൈവരും പെരുതാം ഭയം. നാരിമാരിൽ രക്തമായ കൃഷ്ണ ഇവൾ ഈ കുലത്തിന്റെ അന്ത്യം മുടിപ്പിക്കാൻ പിറന്നവളാണ്. ഇവൾ സ്വരകാര്യം ചെയ്ത് ലോകരക്ഷ ചെയ്യും. പക്ഷെ ഇവൾ മുഖാന്തരം കൗരവർക്ക് വലുതായ ഭയം വന്നു കൂടുന്നതാണ്. ആ ശരീരം എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. ഭയവിഹ്വലരായും സന്തോഷത്തോടുകൂടിയും കഴിഞ്ഞുകൂടുന്ന മഹാരാജാക്കന്മാരും മഹത്തുക്കളും ഒക്കെ. സുഹൃത്തുക്കളെ, യാചനും ഉപയാചനും ചേർന്ന് ഈ യാഗഭൂമിയിൽ ജനിച്ച രണ്ട് മക്കൾ, ആ മകനും മകൾക്കും ചേർന്ന് അവർ നാമകരണം ചെയ്യുന്നു. ആദ്യം ജനിച്ച മകന് നൽകിയ പേര് ദൃഷ്ടദ്യുമ്നൻ. ആദ്യം ജനിച്ച മകന് നൽകിയ പേരാണ് ദൃഷ്ടദ്യുമ്നൻ. രണ്ടാമത് ജനിച്ച മകൾക്ക് നൽകിയ പേര് കൃഷ്ണ. അവൾക്ക് ആ പേര് മാത്രമല്ല ഉള്ളത്, കൃഷ്ണ, പാർശ്വതി, പാഞ്ചാലി, മാലിനി, സൈരന്ധ്രി, ഇതൊക്കെ ഈ കൃഷ്ണയ്ക്ക് അവകാശപ്പെട്ട പേരുകളാണ്. ദ്രൗപദി എന്ന പേരടക്കം കൃഷ്ണയ്ക്ക് അവകാശപ്പെട്ട പേരുകളാണ്. മക്കൾ അങ്ങ് വളർന്നു കഴിഞ്ഞപ്പോ ദ്രുപദ മഹാരാജാവ് അദ്ദേഹം ചിന്താധീനനാണ്. എന്നും വിഷണ്ണനായി ആ കൊട്ടാരത്തിൽ ഉലാത്തുന്ന ദ്രുപദ മഹാരാജാവ് ഒരു ദിവസം അദ്ദേഹത്തിന്റെ സഹധർമ്മിണി രാജാവിന്റെ അരികിലേക്ക് പതിയെ നടന്നെടുത്തു.
1: എന്താ എന്താ മുഖമല്ലാതിരിക്കുന്നത്?
0: ഒന്നുമില്ല.
1: ഈ മുഖം കണ്ടാൽ എനിക്കറിയാം, എനിക്ക് മനസ്സിലാകും നമ്മുടെ മകൾ കൃഷ്ണയുടെ സ്വയംവരം അതല്ലേ ചിന്തിക്കുന്നത്.
0: അതെ, കൃഷ്ണയുടെ പാണിഗ്രഹണ കർമ്മം. പാണ്ഡവ മധ്യമനായ അർജുനനെ കൊണ്ട് വിവാഹം ചെയ്യിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇനിയിപ്പോ അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. കാരണം കൗരവരെല്ലാം ചേർന്ന് പാണ്ഡവരെ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊന്നില്ലേ? ഇനിയിപ്പോ അർജുന പ്രതീക്ഷയ്ക്ക് എന്താ അർത്ഥമുള്ളത്? പക്ഷേ എന്റെ മകൾ കൃഷ്ണയുടെ സ്വയംവരം അതിഗംഭീരമായി എനിക്ക് നടത്തേണ്ടതുണ്ട്. ആ ദൃഢ തീരുമാനത്തിലാണ് ദ്രുപദ മഹാരാജാവ്. അതിന്റെ ഭാഗമായി ദ്രുപദ മഹാരാജാവിന്റെ കൊട്ടാരത്തിന് മുമ്പിൽ ആ സുന്ദരമായ മനോഹരമായ ഒരു പന്തലങ്ങ് ഉയർന്നിരിക്കുകയാണ്.

0: ആ സ്വയംവര വിവരം അറിഞ്ഞ് മാത്രമല്ലേ മഹാരാജാക്കന്മാർ നാടിന്റെ വിവിധ കോണുകളിൽ നിന്നും അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ സദസ്സിലേക്ക് മഹാരാജാക്കന്മാർ പലരും ഇരുപുറപ്പിച്ചു. ഈ സമയമുണ്ട് ഹസ്തിനപുരം കൊട്ടാരത്തിൽ നിന്ന് ദുര്യോധനൻ അടക്കം അവരൊക്കെ എത്തിയിരിക്കുകയാണ്. ദുര്യോധനൻ, ദുശാസനൻ, കർണൻ, വിവകർണൻ, യുവത്സു ഒക്കെ എത്തിയിരിക്കുകയാണ്. ഈ സമയമുണ്ട് സുഹൃത്തുക്കളെ, ബ്രാഹ്മണ വേഷധാരികളായ അഞ്ചു പേർ കൂടി ആ സദസ്സിൽ വന്ന് അവരെരിപ്പുറപ്പിച്ചു. ആ വന്നിരിക്കുന്ന അഞ്ചുപേരെയും അവിടെയുള്ള രാജാക്കന്മാർക്കോ മഹത്തുകൾക്കോ ആർക്കും മനസ്സിലായില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോ രണ്ടു പേർ കൂടി സദസ്സിൽ വന്നിരിപ്പുറപ്പിച്ചു. മറ്റാരുമല്ല, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ബലരാമനും കൂടി എത്തിയിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം വന്നിരിക്കുന്നത് ആ വിവാഹം മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയല്ല, വിവാഹ ചടങ്ങുകളൊന്ന് കണ്ട് ആസ്വദിക്കുന്നത് വേണ്ടി തന്നെയാണ് കൃഷ്ണ ഭഗവാനും ജ്യേഷ്ഠനും കൂടി എത്തിയിരിക്കുന്നത്. പ്രിയരെ, ആ വേദിയുടെ മധ്യഭാഗത്ത് സുദൃഢമായ ഒരു വില്ല് ദ്രുപദ മഹാരാജാവ് തീർപ്പിച്ചിരിക്കുകയാണ്. കാരണം ഈ സ്വയംവര ഒരു മത്സരമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ രാജാവ്. തൊട്ടടുത്ത് തറയിൽ അഞ്ചമ്പുകൾ, തറയിൽ തളം കെട്ട് നിർത്തിയിരിക്കുന്ന ജലം, ഈ ജലത്തിൽ നോക്കിക്കൊണ്ട് വില്ലുയർത്തി ഞാൻ ബന്ധിച്ച് അഞ്ചമ്പുകൾ ഞാനിനോട് ചേർത്ത് ആകാശത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ യന്ത്രത്തിന് നടുക്കുള്ള പക്ഷിയെ അമ്പ ചെയ്ത് വീഴ്ത്തിയാൽ ആ വ്യക്തിക്ക് ദ്രൗപദിയെ വിവാഹം ചെയ്തു കൊടുക്കും. ഇതാണ് നിബന്ധന. പക്ഷേ ആ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുൻപായി സർവാഭരണ ഭൂഷതിയായ പാഞ്ചാലി ദാ ഒരുങ്ങി രംഗമധ്യഭാഗത്തേക്ക് പതിയെ കടന്നു വരികയാണ്. സർവാഭരണ ഭൂഷതിയായ ദ്രൗപദി പട്ടുവസ്ത്രങ്ങളും രത്നഹാരങ്ങളും ഒക്കെ അണിഞ്ഞുകൊണ്ട് പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ആ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ സഹോദരൻ അരികിലേക്ക് വന്നു. ആ സദസ്സിനെയാകെ വന്നിച്ച് നിശ്ചലയായി നിൽക്കുന്ന ദ്രൗപദി ഈ സമയമുണ്ട് ദൃഷ്ടദ്യുമ്നൻ അരികിൽ വന്ന് പറയുന്നു, ഏയ് കൃഷ്ണ, നോക്കൂ, ഏതൊക്കെ രാജ്യത്തിന്റെ മഹാരാജാക്കന്മാർ വന്നിരിക്കുന്നത് ഞാൻ കണ്ടില്ലേ? ദുര്യോധനൻ, തൊട്ടടുത്ത് ദുശാസനൻ, അരികിലിരിക്കുന്നത് കർണൻ, യുയോത്സു, വികർണൻ, ഒരുപാട് രാജാക്കന്മാർ. എല്ലാവരെയും സഹോദരൻ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവരെല്ലാം വന്നിച്ചുകൊണ്ട് മധ്യഭാഗത്ത് ഒരുക്കിയിരിക്കുന്ന പീഠത്തിൽ ദ്രൗപദി ഇരിപ്പുറപ്പിച്ചു. ഈ സമയമുണ്ട് വിവാഹ സ്വയംവര വിവരം മത്സര വിവരം അറിയിക്കാൻ വേണ്ടി ദ്രുപദ മഹാരാജാവ് പതിയെ എഴുന്നേറ്റ് ആ രാജാക്കന്മാരുടെ മുൻപിലേക്ക് വരുന്നു. ബഹുമാന്യരായ മഹാരാജാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, എൻ്റെ മകൾ കൃഷ്ണയുടെ സ്വയംവര വേദിയാണിത്. ഈ വിവാഹം ഞാനൊരു മത്സരമാക്കി മാറ്റുവാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാവരും കണ്ടല്ലോ, സുദൃഢമായ ഒരു വില്ല് ഇത് ഞാൻ തീർപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആ തറയിൽ തളങ്ങിട്ട് കിടക്കുന്ന ജലം, തൊട്ടടുത്ത് അഞ്ചമ്പുകൾ, ഈ വില്ല് നിങ്ങൾ ഞാനിൽ ബന്ധിച്ച് ഉയർത്തി അഞ്ചമ്പുകൾ ഞാനിനോട് ചേർത്ത് തറയിൽ തളങ്ങിട്ട് കിടക്കുന്ന വെള്ളത്തിൽ നോക്കിക്കൊണ്ട് ആകാശത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ യന്ത്രക്കിളിയുണ്ടല്ലോ, അതിനെ അമ്പ ചെയ്ത് വീഴ്ത്തിയാൽ ആ വ്യക്തിക്ക് എൻ്റെ മോളെ ഞാൻ സ്വയംവരം ചെയ്തു കൊടുക്കുന്നതാണ്. എല്ലാവരും ഇത് അംഗീകരിച്ചു. പലർക്കും പേടി, ഈ വില്ല് ഉയർത്താൻ കഴിയുമോ എന്ന ഭയമാണ് പലരെയും ഭരിക്കുന്നത്. ഈ സമയമുണ്ട് നീണ്ടുയർന്ന് ഒരാൾ മത്സരം ആരംഭിച്ച വാടെ മുന്നിലേക്ക് വന്ന് ഒറ്റ കൈകൊണ്ട് ആ വില്ല് അങ്ങ് ഉയർത്താൻ ശ്രമിക്കുക. അയാൾക്ക് അല്പം പോലും അത് ഉയർത്താൻ കഴിയുന്നില്ല. അയാൾ ക്ഷീണിച്ച് അവശനായി അവിടെ നിന്ന് പിൻവാങ്ങുമ്പോൾ ഉരുണ്ടു വരുണ്ടൊരുത്തിനൊരു പൊണ്ണത്തടിയ മുന്നിലേക്ക് വന്ന് രണ്ട് കൈകൊണ്ടും അയാൾ ആ വില്ല് ഉയർത്താൻ ശ്രമിക്കുകയാണ്. അല്പം പോലും വില്ല് ഉയർത്താൻ സാധിക്കുന്നില്ല. ഓരോരുത്തരും പരാജിതരായി പരാജിതരായി അവിടെ നിന്ന് മടങ്ങുകയാണ്. ഇനി ആരാണാവോ? ഏത് മഹാരാജാവാണ് ഈ വില്ല് കൊലയേറ്റി എൻ്റെ മകളെ ഇവിടെ നിന്ന് മോചിപ്പിക്കാൻ പോകുന്നത്? അങ്ങനെ ചിന്താധീനായി നിൽക്കുമ്പോൾ സുഹൃത്തുക്കളേതാ സദസ്സിൽ നിന്നും ഒരുവൻ പതിയെ അങ്ങ് എഴുന്നേൽക്കുക. കവചകുണ്ഡലങ്ങളും കർണഭൂഷണങ്ങളുമുള്ള അതിതേജസ്വിയായ ഒരുവൻ ദാ മുന്നിലേക്ക് വന്ന് ആ സദസ്സിനെ വന്നിച്ച് വില്ല് നമസ്കരിച്ച നിഷ്പ്രയാസം ആ യുവരാജൻ അയാളുടെ ആ വില്ല് വില്ലിനെത്തി ഉയർത്തിക്കഴിഞ്ഞു. ആ ഞാൻ വിളിച്ച് ബന്ധിക്കുകയാണ്. തറയിൽ തളങ്ങിട്ട് കിടക്കുന്ന ജലം, അതിൽ നോക്കിക്കൊണ്ട് ആകാശത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന പക്ഷിയെ അമ്പ ചെയ്യാൻ ഒരുങ്ങുമ്പോ ഇടിമുഴക്കം പോലൊരു
1: ശബ്ദം,
0: കർണകഠോരമായ ആ ശബ്ദം കേട്ട് ഞാൻ അഴിച്ച് വില്ല് താഴേക്ക് വെച്ച് സൂര്യഭഗവാനെ ഒന്ന് നോക്കി. അവിടെ നിന്ന് നിഷ്പ്രഭനായി നടന്നു നീങ്ങുന്നു മഹാരഥനായ സൂര്യപുത്രൻ കർണൻ. അക്ഷോഭ്യനായി അതീവ ഖേദത്തോടെ അകലേക്ക് അകലേക്ക് നടന്നു നീങ്ങുന്ന കർണൻ ഇനി ആരാണാവോ? എൻ്റെ മോളെ, എന്റെ മോള് വില്ല് കുലിയേറ്റ് ഇവിടുന്ന് മോചിപ്പിക്കാൻ പോകുന്നത് ദുഃഖ നിമഗ്നമായി മിഴികളുമായി ദ്രുപദ മഹാരാജാവ് ഇരിക്കുമ്പോ ആ സദസ്സിൽ ബ്രാഹ്മണ വേഷധാരികളായ അഞ്ചുപേരുടെ ഒരാളനക്കം ഇന്ദ്രധ്വജ പ്രഭനായ അർജുനൻ. അർജുനനാണെന്ന് അവിടെ കൂടി ആർക്കും വ്യക്തമല്ല. ബ്രാഹ്മണ വേഷത്തിൽ അവരെല്ലാവരും വേഷപ്രച്ഛന്നരായി എത്തിയിരിക്കുകയാണ്. അർജുനൻ മുന്നിലേക്ക് വന്ന് ആ സദസ്സിനെ വന്ദിച്ചു. വില്ലുവടങ്ങി നിഷ്പ്രയാസം അർജുനൻ ലക്ഷ്യം ഭേദിച്ചു കഴിഞ്ഞു. ആഹ്ലാദാരം ഉയരുകയാണ്, പേരുവിളികളും ആർപ്പുവിളികളും മുടങ്ങുകയാണ്. ആർപ്പുവിളിയും പേരുവിളിയുമായി അന്തരീക്ഷം മുഖരിതമാകുന്ന നേരത്ത് സന്തോഷമതിയായ കൃഷ്ണ വരണമാല്യം എടുത്തുകൊണ്ട് മുന്നിലേക്ക് ഓടി വന്ന് അർജുന്റെ കഴുത്തിൽ ആ മാല അങ്ങ് അണിയിച്ചു കഴിഞ്ഞു. അത് അർജുനനാണെന്ന് കൃഷ്ണയ്ക്ക് അറിഞ്ഞുകൂടാ. അർജുനൻ ദാ കൃഷ്ണയുടെ ദ്രൗപദിയുടെ കരം ഗ്രഹിച്ച് ആ വേദിയിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ്. പക്ഷെ ഈ കാഴ്ച അവിടെ കൂടിയ മഹാരാജാക്കന്മാർക്ക് ആർക്കും തൃപ്തിയായില്ല. ദുര്യോധനടക്കം അവരെ ഗൂഢാലോചനയിലാണ്. ഈ സ്വയംവരം ക്ഷത്രിയൻ അവകാശപ്പെട്ടതാണ്. അതെ, നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പക്ഷേ ഈ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ ബ്രാഹ്മണർക്ക് എന്താ കാര്യമുള്ളത്? നമ്മൾ ആരെയും ബോധ്യപ്പെടാത്ത ഈ ദ്രുപദന്റെ മകൾ, ഈ കൃഷ്ണ, ഈ പാഞ്ചാലി, അവളെ നമ്മൾ തീയിട്ട് ചുട്ട് കരിക്കേണ്ടതാണ്. അവരാക്രമിക്കാൻ ഒരുങ്ങുകയാണ്. കർണനടകം, ദുശാസനടകം, ദുര്യോധനടകം, ആ നൂറ്റവര് അക്രമത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ അർജുനനും ഭീമനും അരികിലേക്ക് വന്നു. പേടിച്ചു മറച്ചു നിൽക്കുന്ന ദ്രുപദ മഹാരാജാവിനെ സമാധാനിപ്പിക്കുന്നു. അങ്ങ് പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങളൊരു ചെറിയ ഷോ നടത്താൻ പോവാണ്. ഒരു സവാരി ഗിരിഗിരി ഇപ്പൊ കാണിച്ചു തരാം. തന്റെ ശസ്ത്രവൈദഗ്ധ്യം എല്ലാം പ്രകടമാക്കുന്ന അർജുനൻ ഭീമൻ അതിന് നിന്നില്ല. ഒരു മരം പിഴുതെടുത്ത് ആ ജനക്കൂട്ടത്തിലേക്ക് അങ്ങ് വഴിച്ചെറിഞ്ഞു. ആ മരം ചെന്ന് വീണപ്പോ ആത്മരക്ഷാർത്ഥം അക്രമകാരികൾ അവിടെ നിന്ന് ഓടിപ്പായുകയാണ്. അങ്ങനെ ദ്രൗപദിയെയും ദ്രുപദ മഹാരാജാവിനെയും ആ കൊട്ടാരത്തിനെയും സുരക്ഷിതമാക്കി. ദ്രൗപദിയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് പാണ്ഡവർ അഞ്ചുപേര് അവർ പോകുന്നത് കുംഭകാര മന്ദിരം. അരക്കില്ലത്തു നിന്ന് രക്ഷപ്പെട്ട പാണ്ഡവർ ഒളിവിൽ കഴിയുന്ന സ്ഥലമാണ് ഈ കുശകാഗ്രഹം. ആ ഗ്രഹത്തിലേക്ക് അവർ കടന്നു വരികയാണ്. പക്ഷേ അമ്മ കുന്തി മാതാവ് ആ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ആലോചിക്കുന്നു.
2: എൻ്റെ ദൈവമേ, എൻ്റെ മക്കള് രാവിലെ പോയതാ ഭിക്ഷാടനത്തിനെന്ന് പറഞ്ഞ്. ഇതുവരെ അവർ മടങ്ങി വന്നില്ല. നേരെ മിരിച്ചുന്നു. ഈശ്വര, എൻ്റെ മക്കൾക്ക് എന്താ സംഭവിച്ചിരിക്കുക?
0: മക്കളെയും ചിന്തിച്ച് കുന്തി മാതാവ് ആ ഭവനത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ ആ വീട്ടിലേക്ക് നടന്നെടുക്കുന്ന പാണ്ഡവർ, ദ്രൗപദിയുടെ കൂടെ കടന്നു വരുന്ന പാണ്ഡവർ ധർമ്മപുത്രർ വിളിച്ചു പറയുന്നു,
2: അമ്മേ, ഞങ്ങൾക്ക് ഭിക്ഷ കിട്ടിയിട്ടുണ്ട്.
0: ആ ഭിക്ഷ എന്തെന്നറിയാതെ അകത്ത് നമ്മ വിളിച്ചു പറയുന്നു,
2: എൻ്റെ മക്കളെ, നിങ്ങൾക്ക് കിട്ടിയ ഭിക്ഷ നിങ്ങൾ അഞ്ചുപേരും കൂടി പങ്കിട്ടെടുത്തുകൊള്ളൂ.
0: അത് പറഞ്ഞു തീർന്നേ മക്കളുടെ കൂടെ പാണ്ഡവർ അഞ്ചുപേരുടെയും കൂടെ കടന്നു വരുന്ന ആ സൗന്ദര്യ ദേവതയെ കണ്ട് കുന്തി മാതാവ് അത്ഭുത പരിതന്ത്രയായി നിൽക്കുകയാണ്.
2: എന്റെ ദൈവമേ, ഞാൻ എന്ത് അബദ്ധമാണ് പറഞ്ഞു കൂട്ടിയത്?

0: എന്റെ ദൈവമേ, ഞാൻ എന്ത് അബദ്ധമാണ് പറഞ്ഞു കൂട്ടിയത്? മോനെ യുധിഷ്ഠിര, നിങ്ങൾക്ക് കിട്ടിയ ഭിക്ഷ ഈ സതീരത്നമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ മക്കളെ, എന്റെ വാക്ക് തെറ്റാതിരിക്കാൻ വല്ല വഴിയുമുണ്ടോ? എന്താ നീ ഒന്ന് മിണ്ടാത്തത്? എന്റെ വാക്ക് തെറ്റാതിരിക്കാൻ വല്ല മാർഗമുണ്ടോ?
1: അമ്മേ, അമ്മക്കറിയാതെ, ഞങ്ങളുടെ അമ്മ വിഷമിക്കാതെ, വില്ല് കുലിയേറ്റി ദ്രൗപദിയെ സ്വന്തമാക്കിയത് ഞാനോ ഭീമനോ നകലനോ സഹദേവനോ അല്ല. നാം നിൽക്കുന്നു വില്ലാളി വീരൻ അർജുനൻ. അർജുനനല്ലേ വില്ല് കുലിയേറ്റി ദ്രൗപദിയെ സ്വന്തമാക്കിയത്? അതുകൊണ്ട് അമ്മ പേടിക്കേണ്ട, മുറയനുസരിച്ച് ദ്രൗപദി അർജുനന്റെ ഭാര്യയായി തീരുന്നതാണ്. അത് പറഞ്ഞു തീർന്ന പാടെ അർജുനൻ മുന്നിലേക്ക് ചാടി വീണു.
0: ജേസൻ എന്തായി പറയുന്നത്? അങ്ങയുടെ അരുജന്മാരായി ഞങ്ങൾ നാലുപേരുണ്ടല്ലോ, ഞങ്ങൾ നാലുപേരും അങ്ങേക്ക് ഭൃത്യരാണ്. അതുകൊണ്ട് ഈ നിൽക്കുന്ന ദ്രൗപദി നമുക്ക് അഞ്ചു പേർക്കും അവകാശപ്പെട്ടതാണ്.
1: അതാ ആ മനുഷ്യനെ വല്ലാതെ ദുഃഖാകുലനാക്കി. ചിന്താഭരിതനായി നിൽക്കുന്ന യുധിഷ്ഠിര മഹാരാജാവ് പെട്ടെന്നാണ് അദ്ദേഹം ഓർമ്മിച്ചത് വ്യാസ ഭഗവാനെ കണ്ട കാര്യം. മക്കളെ, നിങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടൊക്കെ പോകുന്നു. അന്ന് ഭിക്ഷാടനത്തിൽ ഇറങ്ങുമ്പോൾ വ്യാസ ഭഗവാൻ മുന്നിൽ വന്ന് പെടുകയുണ്ടായി.
0: എല്ലാവരും കൂടി ഇത്ര രാവിലെ അങ്ങോട്ടൊക്കെ പോകുന്നു, ദ്രൗപദി സ്വയംവരത്തിന് വേണ്ടി പോവുകയാണ്
1: എങ്കിൽ ദ്രുപദന്റെ മകൾ ദ്രൗപദി നിങ്ങൾക്ക് അഞ്ചു പേർക്കും ഭാര്യയായി തീരുന്നതാണ്. ആ വാക്കുകളാണ് ധർമ്മപുത്രർക്ക് അല്പം ആശ്വാസം പകർന്നത്. എല്ലാവരും രാത്രി ഭക്ഷണം കഴിഞ്ഞ് നിദ്രയ്ക്ക് കീഴ്പ്പെട്ടു. ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് അവരെല്ലാവരും ദാ ഉറങ്ങാൻ കിടക്കുകയാണ്. ക്ഷത്രിയ ധർമ്മം എന്ന് പറഞ്ഞാൽ അമ്മയെ പരിരക്ഷിക്കുക. അമ്മ പരിരക്ഷണത്തിന്റെ ഭാഗമായി തലഭാഗത്ത് മക്കൾ കിടത്തിയിരിക്കുകയാണ്. അഞ്ചു പേര് നീണ്ടു നിവർന്നു കിടക്കുന്നു. കാൽക്കീഴിൽ കിടക്കുന്നത് ദ്രൗപദി, ഭാര്യ കാൽക്കീഴില്, അമ്മ തലഭാഗത്ത്. ഇവിടെ പുരാണം പഠിപ്പിക്കുന്നത് ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് അമ്മയുടെ പരിരക്ഷ മാതാവിനെ സംരക്ഷിച്ചിരിക്കുന്നു തലഭാഗത്ത്. ഈ സമയമുണ്ട് സുഹൃത്തുക്കളെ, ഇരുട്ടിന്റെ മറപറ്റി കുംഭകാര മന്ദിരത്തിന് പുറത്ത് ഒരു മനുഷ്യൻ പരിങ്ങി പതുങ്ങി നിൽക്കുകയാണ്. മറ്റാരുമല്ല, ദൃഷ്ടദ്യുമ്നൻ, ദ്രൗപദിയുടെ സഹോദരൻ. അയാൾ പരിങ്ങി പതുങ്ങി കുംഭകാരത്തിന് ചുറ്റും നടക്കുന്നു. തന്റെ പെങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത് ശൂദ്രനോ വൈശ്യനോ മേൽജാതിക്കാരനോ കീഴ്ജാതിക്കാരനോ ഇല്ലെങ്കിൽ പാണ്ഡവ മധ്യമനായ അർജുനൻ തന്നെയായിരിക്കുമോ തന്റെ പെങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത്? ഇതറിയാൻ വേണ്ടി പിതാവ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അവരുടെ ജീവിത രീതി സംസ്കാരം ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ദൃഷ്ടദ്യുമ്നൻ ദ്രുപദ മഹാരാജാവിന്റെ അരികിൽ എത്തിയിരിക്കുന്നു. പിതാവേ, പിതാവേ, എനിക്കൊരു സന്തോഷ വാർത്ത അങ്ങയോട് പറയാനുണ്ട്. നമ്മുടെ ആഗ്രഹം സഫലമായിരിക്കുന്നു പിതാവേ, നമ്മുടെ ആഗ്രഹം പരിപൂർണമായിരിക്കുന്നു. നമ്മുടെ ദ്രൗപദിയെ കൊണ്ടുപോയത് ശൂദ്രനോ വൈശ്യനോ മേൽജാതിക്കാരനോ കീഴ്ജാതിക്കാരനോ അല്ല, പാണ്ഡവ മധ്യമനായ അർജുനൻ തന്നെയാണ് നമ്മുടെ ദ്രൗപദിയെ കൊണ്ടുപോയിരിക്കുന്നത്. സത്യം, ഞാൻ കുംഭകാര മന്ദിരത്തിൽ ചെന്നു, അവരെല്ലാവരെയും കണ്ട് ബോധ്യപ്പെട്ടു. അതിനുശേഷം എത്തിയിരിക്കുകയാണ്. അത് കേട്ടപാടെ ദ്രുപദ മഹാരാജാവിന്റെ ആഹ്ലാദത്തിന് പിന്നെ അതിലില്ലായിരുന്നു.

0: വിവരമറിഞ്ഞപാടെ അത്യാഹ്ലാദത്തോടു കൂടി ആ ദ്രുപദ മഹാരാജാവും പരിവാരവും അവർ കുംഭകാര മന്ദിരത്തിലേക്ക് വരികയാണ്. അവരുടെ ക്ഷണപ്രകാരം പാണ്ഡവർ അഞ്ചുപേര്, കുന്തി മാതാവ് അടക്കം, ദ്രൗപദി അടക്കം ദ്രുപദ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് അവരെല്ലാവരും കടന്നു വരുന്നു. അന്തപുര സ്ത്രീകൾ പുറത്ത് കൂടി ഇറങ്ങി അല്ല വന്നാട്ടെ, എല്ലാവരും അന്തപുരത്തിലേക്ക് പ്രവേശിച്ചാട്ടെ, അകത്തേക്ക് കടന്നിരുന്നാട്ടെ, എല്ലാവരും സ്വീകരിച്ചു കൊണ്ടുപോകുന്നു. അവരെല്ലാം ഉപവിഷ്ടരായി. ശുഭമായ മുഹൂർത്തമാണിത്. മഹർഷിമാർ വന്നിരിക്കുന്നു, രാജാക്കന്മാർ ഏതൊക്കെ സ്ഥലത്ത് നിന്നാണ് എത്തിയിരിക്കുന്നത്. ഈ മുഹൂർത്തം ഇതൊരിക്കലും പാഴുവരാൻ പാടില്ല, ഒരിക്കലും ഇത് പാഴാവാൻ പാടില്ല. അതുകൊണ്ട് ഈ നല്ല മുഹൂർത്തത്തിൽ വെച്ച് തന്നെ എൻ്റെ മകൾ ദ്രൗപദിയുടെ കഴുത്തിൽ പാണ്ഡവ മധ്യമനായ അർജുനൻ വരണമാല്യം അണിയിക്കട്ടെ. അത് പറഞ്ഞ് തീർന്നപാടെ ധർമ്മപുത്രൻ മുന്നിലേക്ക് ചാടി വീണു. അരുത് മഹാരാജാവേ, ഈ നിൽക്കുന്ന ദ്രൗപദി ഞങ്ങൾ കാച്ചുപേർക്കും ഭാര്യയായി തീരുന്നതാണ്.
1: എന്തായി കേൾക്കുന്നത്? എന്റെ ഒരേ ഒരു മകൾ അഞ്ചുപേർക്ക് ഭാര്യയായി തീരണമെന്നു. ഒരു പുരുഷന് അനവധി ഭാര്യമാരുണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരു സ്ത്രീക്ക് അനവധി ഭർത്താക്കന്മാർ ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അങ്ങ് അങ്ങ് ധർമ്മവേദ വിരുദ്ധമായി സംസാരിക്കുന്നു.
0: ഇല്ല ദ്രുപദ മഹാരാജൻ, ഞാൻ ധർമ്മപുത്രനാണ്, ധർമ്മം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഗുരുക്കളിൽ വലിയ ഗുരു അമ്മയാണ്. അമ്മ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയ ഭിക്ഷ അഞ്ചുപേർ കൂടി പങ്കിട്ടെടുത്തു കൊള്ളുവാൻ. അതുകൊണ്ട് ഈ നിൽക്കുന്ന ദ്രൗപദി ഞങ്ങൾക്ക് അഞ്ചുപേർക്കും ഭാര്യയായി തീരുന്നതാണ്. അന്തസംഘർഷം നിറഞ്ഞ മുഹൂർത്തത്തിലേക്ക് പ്രിയരെ ഒരാൾ കടന്നു വരുന്നു. വ്യാസ ഭഗവാൻ കടന്നു വരികയാണ്. എന്താണ് വലിയ ചർച്ചയിലാണെന്ന് തോന്നുന്നല്ലോ അന്തരീക്ഷം കണ്ടിട്ട്. വ്യാസ ഭഗവാൻ, എന്റെ ഒരേ ഒരു മകൾ കൃഷ്ണ അഞ്ചുപേരുടെ ഭാര്യയാകണമെന്ന് ധർമ്മപുത്രർ പറയുന്നു. ഓ, ഇതാണോ വിഷയം? നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാം. വരൂ ദ്രുപദ മഹാരാജാവേ, എന്തിനും പരിഹാരമുണ്ടല്ലോ, നിങ്ങൾ എന്റെ കൂടെ വരൂ. ദ്രുപദ മഹാരാജാവിനെയും കൊണ്ട് അകത്തളത്തിലേക്ക് തിരിക്കുന്നു. മഹാരാജൻ, ഞാനൊരു കഥ നിങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. എന്തിനും പരിഹാരം വേണമല്ലോ. ഒരു താപസ കന്യകയുടെ കഥ, അത് നിങ്ങൾ കേട്ടുകൊള്ളൂ.

ഭഗവാൻ അനുഗ്രഹിച്ചത് അവൾ അറിഞ്ഞില്ല. അവൾ പിന്നെയും പറയുന്നു, ഭർത്താവിന് ദഹി എനിക്ക് ഭർത്താവിനെ തരണേ. ശിവഭഗവാൻ പിന്നെയും അനുഗ്രഹിച്ചു, നിനക്ക് ഭർത്താവ് ഉണ്ടാവട്ടെ. അങ്ങനെ 5 പ്രാവശ്യം അവൾ ആവശ്യപ്പെട്ടു, 5 പ്രാവശ്യം ശിവഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ആ താപസ കന്യകയാണ് അങ്ങ് നടത്തിയ യാഗത്തിൽ ജനിച്ച ഈ നിൽക്കുന്ന കൃഷ്ണ. അതുകൊണ്ട് ഈ നിൽക്കുന്ന കൃഷ്ണ പാണ്ഡവർ 5 പേരുടെയും ഭാര്യയായി തീരുന്നതാണ്. അത് പറഞ്ഞു തീർന്നപാട് അദ്ദേഹത്തിന് സന്തോഷമായി. വ്യാസ ഭഗവാൻ പറഞ്ഞാൽ ഞാൻ എതിരെ നിന്നിട്ട് കാര്യമുണ്ടോ? ഇനി വ്യാസ ഭഗവാന്റെ അഭിപ്രായ പ്രകാരം പാണ്ഡവർ 5 പേര് ചേർന്ന് എന്റെ മകൾ ദ്രൗപദിയുടെ കഴുത്തിൽ അവരൊരുമിച്ച് ഒരുമിച്ചങ്ങളിൽ വരണമാല്യം ചാർത്തിക്കോട്ടെ.

മുറജപപ്രകാരമുള്ള പാണിഗ്രഹണ കർമ്മത്തിന് മുറജപപ്രകാരമുള്ള പാണിഗ്രഹണ കർമ്മത്തിനായി ആ കൊട്ടാരം ഉടുത്തൊരുങ്ങിയിരിക്കുകയാണ്. ഒരു വലിയ മനോഹരമായ പന്തലങ്ങ് വീണ്ടും ഉയർന്നു കഴിഞ്ഞു. ശരിയായ വിവാഹകർമ്മം നടക്കാൻ പോവുകയാണ്. ദാ മഹർഷിമാരും മഹത്തുക്കളും ഒരുപാട് ശ്രേഷ്ഠ പ്രമുഖരൊക്കെ അങ്ങോട്ട് ഗതിയിട്ടുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആ മംഗളകർമ്മം നടക്കാൻ പോകുന്നു. അഗ്നികൂട്ടി ആഹൂതി ചെയ്ത മന്ത്രവിധി പ്രകാരമുള്ള പാണിഗ്രഹണ കർമ്മം ദാ സർവാഭരണ ഭൂഷതിയായി എത്തിയിരിക്കുന്ന ദ്രൗപദിയുടെ കഴുത്തിൽ അഞ്ചുപേർ വരണമാല്യമണിയിക്കുന്നു. പാണ്ഡവർ അഞ്ചുപേര്, കൃഷ്ണ ദ്രൗപദിയായി തീർന്ന സുന്ദര മുഹൂർത്തം. അതെ, ഇപ്പോഴാണ് ദ്രൗപദി ആ പേരിന് അർഹനയായി തീരുന്നത്. ദ്രൗ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അഞ്ച്, പതി ഭർത്താവ്, അഞ്ച് ഭർത്താക്കന്മാരുള്ളവൾ ആരോ അവൾ ദ്രൗപദി. അങ്ങനെ കൃഷ്ണയ്ക്ക് ദ്രൗപദി എന്ന പേര് കൂടി കരഗതമായിരിക്കുകയാണ്. എന്തൊക്കെ സമ്മാനങ്ങൾ, സമ്മാനങ്ങളുടെ പ്രവാഹമാണ് അവിടെ. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ രാജാക്കന്മാർ സമ്മാനം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഈ സമ്മാനമാണ് സുഹൃത്തുക്കളെ ആധുനികതയിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീധനം എന്ന മഹാവിപത്ത്. ഇവിടെ സ്ത്രീധനം കൊടുക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല. ഇതൊക്കെ ജനാധിപത്യ വ്യവസ്ഥയിൽ രേഖയുള്ളതാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് കൃത്യമായി നടന്നു പോവുകയാണ്. ആ മഹാഭാരത കഥയിൽ സമ്മാനങ്ങളുടെ പ്രവാഹമാണ്. അതിസമ്പുഷ്ടമായ രീതിയിൽ വിവാഹ ചടങ്ങൾ പര്യവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഒരാൾ അത്യധികം ദുഃഖത്തോടുകൂടി ഖേദത്തോടുകൂടി കഴിഞ്ഞുകൂടുന്നു. ഹസ്തിനപുരം കൊട്ടാരത്തിൽ, അതെ, ദുര്യോധനൻ. അവന്റെ അമർഷത്തിന് കാരണം മറ്റൊന്നുമല്ല, വില്ലു കുലിയേറ്റി ദ്രൗപദിയെ സ്വന്തമാക്കിയത് അർജുനനാണെന്ന് ദുര്യോധനൻ അറിഞ്ഞിരിക്കുന്നു. അതാണ് അയാളുടെ ദേഷ്യത്തിന് കാരണം. എന്റെ മന്ത്രി പുരോചനൻ, അവനോട് ഞാനാണ് കൽപ്പിച്ചത് അവരെല്ലാവരെയും അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലാൻ, എന്നിട്ട് അവർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയല്ലേ ഇത്? പാണ്ഡവര് ദ്രൗപദിയുടെ കൂടെ ദ്രുപദ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. അമർഷം സഹിക്കവയാതെ കഴിഞ്ഞുകൂടുന്ന ദുര്യോധനൻ ഈ സമയമുണ്ട് സുഹൃത്തുക്കളെ, ഒരാൾ അതീവ സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൂടുന്നു. മറ്റാരുമല്ല, അന്ധനായ ധൃതരാഷ്ട്ര, ദുര്യോധനന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ ആഹ്ലാദത്തിന് കാരണം മറ്റൊന്നുമല്ല, പാണ്ഡവർ ജീവിച്ചിരിക്കുന്നു എന്ന സന്തോഷമാണ് അദ്ദേഹത്തെ ഉത്സുഖരാക്കിയിരിക്കുന്നത്. വിവരം അറിഞ്ഞപാടെ പാണ്ഡവരെല്ലാവരെയും അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ആ വിവരം കിട്ടിയ മാത്രയില് ക്ഷണപത്രം ലഭിച്ച പാടെ പാണ്ഡവരെല്ലാവരും ദ്രൗപദിയുടെ കൂടെ, കുന്തി മാതാവിന്റെ കൂടെ ഹസ്തിനപുരം കൊട്ടാരത്തിലേക്ക് അവരെ എഴുന്നള്ളുകയാണ്. അവരെല്ലാവരും സ്വീകരിച്ച് അകത്ത് കൊണ്ടുപോകുന്നു. ദ്രൗപദി അകത്തങ്ങ് പ്രവേശിക്കും മുമ്പ് പ്രപിതാമഹന്മാരെ എല്ലാവരെയും വന്ദിക്കുന്നു. ഭാരത ഗജകേസരികളെല്ലാം നിരന്നിരിക്കുന്ന ആ സഭാതലം, ഭീഷ്മ പിതാമഹൻ, ദ്രോണാചാര്യർ ഇതായിരിക്കുന്നു, കൃതവർമാവ്, കൃപാചാര്യർ, എത്രയെത്ര മഹത്തുക്കൾ എല്ലാവരെയും വന്ദിച്ചുകൊണ്ട് ദ്രൗപദി അകത്തേക്ക് കടക്കുമ്പോൾ അന്ധനായ ധൃതരാഷ്ട്രർ പാണ്ഡവരെ അരികിലേക്ക് ക്ഷണിച്ചു. മക്കളെ, നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നറിയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. നമ്മളിങ്ങനെ ശത്രുക്കളായി കഴിയേണ്ടവരല്ലേ? എൻ്റെ സഹോദരൻ്റെ പൊന്നു മക്കളാണ് നിങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് മറ്റൊന്നുമല്ല, ഈ രാജ്യം ഹസ്തിനപുരം ഞാൻ രണ്ടായി പകുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ പകുതി ഭാഗം നിങ്ങൾ സ്വീകരിച്ച് ഖാണ്ഡവനം എന്ന സ്ഥലത്തൊരു കൊട്ടാരം നിർമ്മിച്ച് രാജ്യം ഭരിച്ച് നിങ്ങൾ സുഖസമ്പന്നമായി എൻ്റെ മക്കൾ ജീവിക്കുക. അതിനുവേണ്ടിയാണ് നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത്. അത് കേട്ടപാട് പിന്നെ താമസമുണ്ടായിരുന്നില്ല. രാജ്യത്തിൻ്റെ അളന്നു കുറിക്കൽ, തിട്ടപ്പെടുത്തൽ ഒക്കെ വളരെ വേഗത്തിൽ നടക്കുകയായിരുന്നു. പാണ്ഡവരെല്ലാവരും ഖാണ്ഡവനത്തിൻ്റെ ഭാഗത്തെത്തി സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി. അതിൻ്റെ ഹൃദയതലത്തിൽ അവരു ഒരു കൊട്ടാരം അങ്ങ് പണിതീർത്തിരിക്കുന്നു. അതിമനോഹരമായ ഒരു കൊട്ടാരം, ഇന്ദ്രപ്രസ്ഥം, ആ കൊട്ടാരം അങ്ങ് പണിതീർത്തിരിക്കുകയാണ്.

0: അതിമനോഹരമായ ഒരു കൊട്ടാരം, ഇന്ദ്രസഭയ്ക്ക് തുല്യമായ ഒരു കൊട്ടാരം, ഇന്ദ്രപ്രസ്ഥം ദേവേന്ദ്രന്റെ സഭയ്ക്ക് തുല്യമായ ഒരു കൊട്ടാരം അവരങ്ങ് പണിതീർത്തിയിരിക്കുകയാണ്. സ്ഫടിക സങ്കാശമായ കൊട്ടാരം, കുംഭാകാരവും കുംഭമന്ദിരവും രാജസഭയും ഒക്കെയുള്ള വർണ്ണഖചിതമായ ആ കൊട്ടാരം, രത്നം പകർന്ന ആ കൊട്ടാരം. ആ കൊട്ടാരത്തിൽ ആ പാണ്ഡവർ അഞ്ചുപേരുടെ കൂടെ ദ്രൗപദി അങ്ങ് കഴിഞ്ഞുകൂടുകയാണ്. സന്തോഷത്തിന്റെ നാളുകൾ അടർന്നു വീണുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസമുണ്ട്, പുറത്ത് ഒരു ശബ്ദം കേൾക്കാം, നാരായണ നാരായണ. വിളി കേട്ടപ്പോ ആളെ മനസ്സിലായല്ലോ, നമ്മുടെ നാരദ മഹർഷി, സപ്തർഷികളിൽ ഒരാൾ നാരദ മഹർഷി. കയ്യിലൊരു വീണ, മറുകയിലൊരു ചപ്പളാങ്കട്ട. ആദ്യത്തെ കഥാപ്രസംഗകനാണ് സുഹൃത്തുക്കളെ കടന്നു വരുന്നത്. നമ്മുടെ ഇതിഹാസ ഗ്രന്ഥമായ മഹാഭാരതത്തിലെ ആദ്യത്തെ കാഥകൻ കടന്നു വരുന്നു. അവിടെ കേട്ടത് ഇവിടെ പറയുക, ഇവിടെ കേട്ടത് അവിടെ പറയുക. ഇതാണല്ലോ നാരദ മഹർഷി. സത്യം വിളിച്ചു പറഞ്ഞ ആ മഹർഷി വര്യനെ കണ്ടപാടെ ദ്രൗപദി മുന്നിലേക്ക് വന്ന് ആ പാദം വന്നിച്ച് അന്തപുരത്തിലേക്ക് മടങ്ങുകയാണ്. എന്താണ് നാരദ മഹർഷി അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എഴുന്നള്ളിയത്? മക്കളെ, ഞാൻ ഇവിടെ എത്തിയത് നിങ്ങളോട് ഒരു സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. നിങ്ങൾ അഞ്ചു പേർക്ക് ഒരു ഭാര്യ ദ്രൗപദി, അതൊരു കുഴപ്പം പിടിച്ച കാര്യമാണ്. നിങ്ങൾ ഒരുമിച്ച് അങ്ങ് കഴിഞ്ഞുകൂടുക എന്ന് പറഞ്ഞാൽ വലിയ സംഘർഷം ഈ കൊട്ടാരത്തിലുണ്ടാകും. അതുകൊണ്ട് ഞാനൊരു ഉപാധി നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. നിങ്ങളൊരു മുറപ്രകാരം ഇവിടെ ജീവിച്ചാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഒരാള് ആദ്യം ധർമ്മപുത്രരുടെ കൂടെ ജീവിക്കുക, ഒരു വർഷം നിങ്ങൾ കഴിഞ്ഞുകൂടണം. അതിനുശേഷം അടുത്തയാളിന്റെ കൂടെ കഴിയാം. ഈ കാലയളവിൽ മറ്റൊരാൾ അങ്ങോട്ടും കടന്നു വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ആ വ്യക്തി ആരോ, അവൻ ഒരു വർഷം വനവാസം അനുഷ്ഠിക്കണം. ഈ നിബന്ധന നിങ്ങൾക്ക് സമ്മതമാണോ? അവരെല്ലാവരും അംഗീകരിച്ചു. ഒരു നല്ല കാര്യമാണ് അദ്ദേഹം മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഒരു വർഷം ഒരാളോടത്ത് ദ്രൗപദിക്ക് കഴിയാം. ഈ കാലയളവിൽ മറ്റൊരാൾ അങ്ങോട്ടേക്ക് വരാൻ പാടില്ല. വന്നാൽ ആ വ്യക്തി ഒരു വർഷം വനവാസം അനുഷ്ഠിക്കണം. അടുത്തത് ആദ്യത്തത് ധർമ്മപുത്രൻ, രണ്ടാമത്തത് ഭീമൻ, മൂന്നാമത്തത് അർജുനൻ, നകുലൻ, സഹദേവൻ. ക്രമം അനുസരിച്ച് ഓരോ വർഷം അവർക്ക് അങ്ങനെ കഴിഞ്ഞുകൂടാം. ആദ്യം താമസിക്കേണ്ടത് ആരുടെ കൂടെ? ഒരു വർഷക്കാലം ജീവിക്കേണ്ടത് ധർമ്മപുത്രർ യുധിഷ്ഠിരന്റെ കൂടെയാണ് കഴിഞ്ഞുകൂടേണ്ടത്. അവരങ്ങനെ സന്തോഷത്തോടുകൂടി ആ മണവറയ്ക്കകത്ത് രാജ്യകാര്യങ്ങളൊക്കെ പറഞ്ഞ് സല്ലപിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ മാസങ്ങൾ അടർന്നു വീഴുന്നു. ദാ ഒരു ദിവസം പുറത്തൊരു കരച്ചു കേൾക്കാം, ബ്രാഹ്മണരുടെ കരച്ചു കേൾക്കാം.
1: പാണ്ഡവരെ, ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളുടെ പശുക്കളെല്ലാം കട്ടോണ്ട് പോകുന്നു. ഞങ്ങളുടെ ഗോക്കളെല്ലാം കട്ടോണ്ട് പോകുന്നു. ഞങ്ങൾ രക്ഷിക്കണേ. പാണ്ഡവരെ, ഞങ്ങളെ സഹായിക്കണേ.
0: ആ കരച്ചിൽ വന്ന് പതിച്ചത് അർജുനന്റെ കഥകളിലാണ്. ബ്രാഹ്മണനെ സഹായിക്കേണ്ട ബാധ്യത ഈ ക്ഷത്രിയനുണ്ട്. രണ്ടു കൽപ്പിച്ച് ആയുധം എടുക്കാൻ വേണ്ടി ഇതാ ആ മുറിയിലേക്ക് കയറുമ്പോ അയാൾ സ്തംഭിച്ചു നിന്നുപോയി. കാരണം മുറിക്കകത്തിരിക്കുന്നു ധർമ്മപുത്രരും ദ്രൗപദിയും. അകത്തേക്ക് കടക്കാൻ പാടില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്തൊരവസ്ഥയാണ്! അകത്തേക്ക് കടന്നാൽ ഒരു വർഷം വനവാസം ഉറപ്പ്, പുറത്തേക്ക് ഇറങ്ങിയാലോ ബ്രഹ്മഹത്യാദി ശാപം, ബ്രാഹ്മണരുടെ ശാപം. എന്തോ ചെയ്യും. രണ്ടും കൽപ്പിച്ച് അർജുനൻ തീരുമാനിച്ചു ബ്രാഹ്മണരെ സഹായിക്കേണ്ട ബാധ്യതയാണ് ഈ ക്ഷത്രിയനുള്ളത്. ദാ കണ്ണടച്ചുപൂട്ടി നേരെ ആ ശയ്യാഗ്രഹത്തിലേക്ക് പ്രവേശിച്ചു. ആയുധം എടുത്തുകൊണ്ട് അർജുനൻ പുറത്തേക്ക് ഓടുകയാണ്. ആ ഗോക്കളെല്ലാം സംരക്ഷിച്ച് ബ്രാഹ്മണരെ അങ്ങ് ഏൽപ്പിച്ചു. അതോടുകൂടി വ്യവസ്ഥ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അർജുനൻ വേഷപ്രച്ഛന്നനായി ധർമ്മപുത്രർ മൂത്ത സഹോദരന്റെ അരികിലേക്ക് പതിയെ നടന്നെടുക്കുന്നു. അർജുന, എന്തൊരു വേഷം ഇത്! ഇതെന്താ ഈ വേഷത്തില് വനവാസത്തിനൊക്കെ പോകുന്നത് പോലെ? ജ്യേഷ്ഠ, ഞാൻ ഒരു അബദ്ധം ചെയ്തു. എന്തബദ്ധമാണ് നീ ചെയ്തത്? ജ്യേഷ്ഠനും ഭാര്യയും ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ വരാൻ പാടില്ലായിരുന്നു. അങ്ങനെയല്ലേ നാരദ മഹർഷി നമ്മളോട് പറഞ്ഞു പോയത്? ഞാൻ ശയ്യാഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിരിക്കുകയാണ്, ഞാൻ വനവാസത്തിനൊരുങ്ങുകയാണ്. ഇല്ല, നീ തെറ്റ് ചെയ്തിട്ടില്ല, നീ അപരാധമൊന്നും ചെയ്തിട്ടില്ല. ജ്യേഷ്ഠനും ഭാര്യയും ഇരിക്കുന്ന സ്ഥലത്തേക്ക് അന്യജൻ വന്നാൽ അതൊരിക്കലും ഒരു അപരാധമല്ല. കാരണം ജ്യേഷ്ഠനും ഭാര്യയും അച്ഛനും അമ്മയ്ക്ക് തുല്യമാണ്. ഒരു കുറ്റവും നീ ചെയ്തിട്ടില്ല. പക്ഷേ അന്യജനും ഭാര്യയും ഇരിക്കുന്ന സ്ഥലത്തേക്ക് ജ്യേഷ്ഠന്റെ കണ്ണെന്ന് പാളി വീണാൽ അത് പാടില്ലാത്തതാണ്, അരുതാത്തതാണ്. അതുകൊണ്ട് നീ അപരാധമൊന്നും ഞങ്ങളുടെ മുമ്പിൽ ചെയ്തിട്ടില്ല. ജ്യേഷ്ഠൻ എന്താ ഈ പറയുന്നത്? നിങ്ങൾ ധർമ്മപുത്രൻ തന്നെയാണോ? ധർമ്മം മാറ്റി വ്യാഖ്യാനിക്കുന്ന ഈ നടപടി ഉണ്ടല്ലോ, ഇത് നല്ല ശീലമല്ല. അതുകൊണ്ട് ഞാൻ തെറ്റു ചെയ്തു, ഞാൻ വാക്കുപാലിക്കുകയാണ്, ഞാൻ വനവാസത്തിനൊരുങ്ങുകയാണ്.

0: ഒരു വർഷത്തെ വനവാസത്തിനായി ദാ അർജുനൻ ഇറങ്ങിയിരിക്കുകയാണ്. എവിടൊക്കെയാണ്? നൈമിഷാരണ്യം, ഗയ, ബുദ്ധഗയ, കൗശികി, ഹിമാലയം, ദ്വാരക, ഇവിടൊക്കെ ഇറങ്ങി ഒരു വർഷം കഴിഞ്ഞ് അർജുനൻ മടങ്ങി വന്നപ്പോഴോ മൂന്ന് പെണ്ണുങ്ങളാ പുറകെ കൂടിയിരിക്കുന്നത്. ആള് മോശക്കാരനല്ല, ദേവേന്ദ്രന്റെ മോനല്ലേ. അർജുനന്റെ പിന്നാലെ മൂന്ന് സ്ത്രീകൾ ആരൊക്കെയാണ്? ഉലൂബി, ചിത്രാംഗദ, കൃഷ്ണന്റെ സഹോദരി സുഭദ്ര. മൂന്ന് പെണ്ണുങ്ങളെ കൊണ്ട വനവാസം കഴിഞ്ഞ് പുള്ളിക്കാരെ വന്നിരിക്കുന്നത്. ആ വിവരം അറിഞ്ഞ പാടെ ദ്രൗപദി വല്ലാത്ത പരിഭവത്തിലാണ്. അർജുനൻ പിന്നാലെ കൂടി, ഏയ് ദ്രൗപദി, എന്നോട് പരിഭവം ഒന്നും തോന്നരുത്, എന്നോട് വിരോധം ഒന്നും തോന്നരുത്.
1: വേണ്ട, എന്നോടൊന്നും പറയണ്ട, എനിക്കിതൊന്നും കാണാനും കേൾക്കാനും വയ്യ. നിങ്ങൾ ബുദ്ധിമാനാണ് അർജുന, നിങ്ങൾ നല്ല ബുദ്ധിയുള്ളവനാ. എനിക്കറിയാം, ധർമ്മപുത്രന്റെ കൂടെ ഒരു വർഷം കഴിഞ്ഞാൽ അടുത്തത് ഭീമന്റെ കൂടെ, രണ്ടു വർഷം നിങ്ങൾ കാത്തിരുന്നാൽ മൂന്നാമത്തെ വർഷം നിങ്ങളോട് തിരിക്ക് കഴിയാമായിരുന്നല്ലോ. ഇപ്പൊ ഒരു അബദ്ധം നിങ്ങൾ ചെയ്തപ്പോ നിങ്ങൾ വലിയ ആളായി. നിങ്ങൾക്ക് മൂന്ന് പെണ്ണുങ്ങളല്ലേ കിട്ടിയത്? ഉലൂബി, ചിത്രാംഗദ, കൃഷ്ണന്റെ സഹോദരി സുഭദ്ര. ചെല്ല്, അവരുടെ കൂടെ ചെന്ന് ജീവിച്ചോളൂ, എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കാൻ വരുന്നത്?
0: അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എന്നോട് ക്ഷമിക്കുക, മാപ്പാക്കുക. മാപ്പിന്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അർജുനൻ. ദ്രൗപദിക്ക് വേറെ വിരോധമൊന്നുമില്ല, ചെറിയ പരിഭവം മാത്രം. കാരണം എന്താ? ദ്രൗപദി പതിവ്രതയായതുകൊണ്ട്. മഹാഭാരത കഥയിലും പുരാണത്തിലും ഒരുപാട് പതിവ്രതാരത്നങ്ങൾ ഉണ്ടല്ലോ. സതി, സാവിത്രി, ശീലാവതി, ഇവരൊക്കെ പതിവ്രതാരത്നങ്ങളാണ്. ശീലാവതിയുടെ കഥ നമുക്ക് എല്ലാവർക്കും പരക്കെ അറിയാം. കുഷ്ഠരോഗിയായ ഭർത്താവ്, അതെ ഉച്ചൈ സ്രവസ് ഭർത്താവിന്റെ പേര്, കുട്ടയിൽ ചുമന്നുകൊണ്ട് നടന്ന സതിരത്നമാണ് പുരാണത്തിലെ നായിക ശീലാവതി. അങ്ങനെ നടന്ന് രാജ്യം മുഴുവൻ നടന്ന് ഭിക്ഷ യാചിച്ച് ആ കിട്ടുന്ന ആ ഭിക്ഷ രണ്ടുപേരും കൂടി പങ്കിട്ട് അനുഭവിച്ച് അങ്ങനെ ജീവിതം കഴിച്ചവരാണ് ശീലാവതിയും ഭർത്താവ് ഉച്ചൈ സ്രവസും. ഒരിക്കൽ ഭർത്താവിനെയും കുട്ടയും ചുമന്നുകൊണ്ട് ശീലാവതി അങ്ങ് നടന്നു പോകുമ്പോൾ ഒരു അഴുക്ക് ചാല് കാണാനിടയായി. ആ അഴുക്ക് ചാലിൽ ചവിട്ടാതിരിക്കാൻ വേണ്ടി ശീലാവതി കാലല്പം നീട്ടി വെച്ചു. അപ്പൊ കുട്ടയുടെ അകത്ത് കിടന്ന് ഉച്ചൈ സ്രവസും ഭർത്താവ് ചോദിക്കുന്നു, ശീലാവതി നീ എന്താ കാല് നീട്ടി വെച്ചത്?
1: അത് ആര്യപുത്ര, ഇവിടെ ഒരഴുക്ക് ചാൽ ഒഴുകുന്നു. ഒരു ഗണികാ ഗ്രഹത്തിൽ നിന്ന് ഒഴുകുന്ന അഴുക്ക് ചാലാണ്, അഭിസാരിക ഗ്രഹത്തിൽ നിന്ന് ഒഴുകുന്ന അഴുക്ക് ചാലാണ്.
0: എന്ത് ശീലാവതി, അഭിസാരിക ഗ്രഹവും? എനിക്ക് അവിടം വരെ ഒന്ന് പോകണം ശീലാവതി. ആള് കുഷ്ഠരോഗിയാണെങ്കിൽ ആഗ്രഹം മോശമല്ല. കൊട്ടയോടുകൂടി തന്നെ ശീലാവതി ചുമന്ന് ഭർത്താവിനെ അഭിസാരികാലയത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു. ഇവിടെ ദ്രൗപദിക്ക് വേറെ പരാതിയൊന്നുമില്ല, വിരോധമില്ല, ചെറിയ പരിഭവം മാത്രം. പാദത്തിൽ കെട്ടി വീഴുന്ന കൃഷ്ണ സഹോദരി സുഭദ്ര, ഞാൻ ഇന്നു മുതൽ ഇവിടുത്തെ ദാസിയ. അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. മോളെ, നിനക്ക് എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ, എല്ലാ നന്മകളും നിനക്കുണ്ടാകട്ടെ. സുഭദ്രയും പിടിച്ചുകൊണ്ട് അകത്തളത്തിലേക്ക് മടങ്ങുന്ന ദ്രൗപദി കാലത്തിന്റെ പല്ലു ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നാളുകൾ അനവധി അങ്ങ് കഴിഞ്ഞപ്പോ ദ്രൗപദി അഞ്ചു മക്കളുടെ അമ്മയായി തീർന്നിരിക്കുകയാണ്. ധർമ്മപുത്രനിൽ നിന്ന് പ്രതിവിന്ധ്യൻ, തടിമാറനായ ഭീമനിൽ നിന്ന് സുദസോമൻ, അർജുനിൽ നിന്ന് ശ്രുതകർമാവ്, നകുലിൽ നിന്ന് ശതാനികൻ, ദാ സഹദേവനിൽ നിന്ന് ശ്രുതസേനൻ, വീരന്മാരായ ധീരന്മാരായ അഞ്ച് ചുണക്കൂട്ടന്മാർ, വീരസൂര്യ പരാക്രമികളായ അഞ്ചാൺമക്കളുടെ അമ്മയായി തീർന്നിരിക്കുന്നു ദ്രൗപദി. രാജ്യകാര്യങ്ങൾ വളരെ ഭംഗിയായി നടന്നു പോവുകയാണ്. ജനഹിതമനുസരിച്ച് രാജ്യം ഭരിച്ചുകൊണ്ട് ധർമ്മപുത്ര മഹാരാജാവ് രാജ്യം ഭാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദാ ഈ അവസരത്തിൽ മഹാന്മാരും മഹർഷികരും അങ്ങോട്ടേക്ക് കടന്നു വന്നു. അല്ലയോ ധർമ്മപുത്ര മഹാരാജാവേ, അങ്ങ് ജനഹിതമനുസരിച്ച് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി ഒട്ടും വൈകാൻ പാടില്ല. അതുകൊണ്ട് എത്രയും വേഗം രാജസൂയ യാഗം അങ്ങ് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അത് കേട്ടപാടെ പിന്നെ താമസമുണ്ടായില്ല.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇതിഹാസ ഭൂമിയിൽ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. അവതരിപ്പിച്ചത് ഇടക്കൊച്ചി സലിംകുമാർ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സ്നേഹിക്കാൻ എളുപ്പമാണ്, ജീവിക്കാൻ പ്രയാസവുമില്ല. പക്ഷേ ഒരാളെ അയാളുടെ അന്തരംഗങ്ങൾക്ക് സമം സമമായി നിന്ന് മനസ്സിലാക്കുക എന്നത് എളുപ്പമല്ല, പ്രയാസവുമാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: സായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിൻ്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിൻ്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: നമസ്കാരം. പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് സ്വാഗതം. തുടക്കത്തിലെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ തിങ്കൾ വെള്ളി ദിവസങ്ങളിലായിരുന്നു പോക്കുവെയിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഈ അടുത്തിടെയായി ഇപ്പോൾ നമ്മളത് ചൊവ്വ ശനി ദിവസങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ സ്കൂൾ കുട്ടികൾക്കൊക്കെ വിളിക്കാനും ഒക്കെ ഉള്ള മുമ്പേ ആവശ്യപ്പെട്ടിരുന്നു അവർ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ പരിഗണിച്ചിട്ടാണ് നമ്മൾ ചൊവ്വ ശനി ദിവസങ്ങളിലേക്ക് പോക്കുവെയിൽ മാറ്റിയിരിക്കുന്നത്. ശ്രോതാക്കൾ ഇതൊരു അറിയിപ്പായി കരുതണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പകലുളികൾ മാഞ്ഞു തുടങ്ങുന്ന ഈ പോക്കുവെയിൽ സമയത്ത് മനസ്സിൻ്റെ ആഴങ്ങളിൽ സന്തോഷവും സങ്കടവും ഒരുപോലെ തിരയടിക്കുന്ന നിമിഷത്തിൽ നിങ്ങളുടെ കാതുകളിലേക്ക്, ചോദ്യങ്ങളിലേക്ക്, ആശങ്കകളിലേക്ക്, പ്രതീക്ഷകളിലേക്ക് പോക്കുവെയിൽ എത്തിയിരിക്കുകയാണ്. ഒരു പകൽ അവസാനിക്കുന്നതിൻ്റെ സൗന്ദര്യവും മറ്റൊരു അധ്യായം തുടങ്ങുന്നതിൻ്റെ പ്രതീക്ഷയും ഇടകലരുന്ന ഈ മാന്ത്രിക നിമിഷത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ വാക്കുകൾക്ക് ഞങ്ങൾ കാതോർക്കുന്നു. വിളിക്കാം, ഹൃദയം തുറന്ന് സംസാരിക്കാം. പറയാൻ ബാക്കി വെച്ച വാക്കുകൾക്ക്, ഹൃദയങ്ങൾ പങ്കുവയ്ക്കുന്ന സംഭാഷണത്തിന് സൗഹൃദത്തിൻ്റെ സ്വരമായി സാന്ത്വനമായി പോക്കുവെയിൽ തത്സമയ പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ, ഞാൻ നടരാജനാണ്.
0: ആ നടരാജ വിളിച്ചേട്ടോ, പറയൂ, എന്നാണ് പോക്കുവെയിലെന്ന് അറിയാമായിരുന്നോ?
1: ഓ, ഇന്ന് രണ്ടോ മണി ഞാൻ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നു.
0: എന്തായാലും മാറ്റിയതിൽ ആദ്യത്തെ കോളറാണ്.
1: പിന്നെ
0: എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചേട്ടന് സന്തോഷമല്ലേ? ശരി, പറയണം, എന്തൊക്കെയാണ്? സുഖമാണോ? വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കാലിന് വേദനയോ?
1: ഓ, കാല് തേയ്മാനമാണ്. ഞാൻ ഈ കിണറ് കുടിക്കാനൊക്കെ പോയപ്പോ കയറി ഇറങ്ങി കാലിന്റെ മുട്ട് രണ്ടും തേയ്മാനമാണ്. ഓ, അത് ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. ഇഞ്ചക്ഷൻ ഇടങ്ങി 12,000 രൂപയാവും. അത് അത്ര ശരിയാവുന്ന തോന്നണില്ല.
0: ശരിയാവുന്ന ഒരു പ്രതീക്ഷയില്ല.
1: പിന്നെ അല്ലെങ്കിൽ മുട്ട് മാറ്റി വെക്കല്ലേ. മുട്ട് മാറ്റി വെക്കല്ലെന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം ഉള്ള ആൾക്കാരൊക്കെ വേണമല്ലോ.
0: സർജറി വെക്കുമ്പോ നമ്മൾ അതിന്റെ ആ സർജറിയുടെ റെസ്റ്റിംഗ് സമയത്ത് നമുക്ക് നോക്കാനും ഒപ്പം ആൾക്കാരും
1: വേണം.
0: മുട്ട് മാറ്റി വെക്കണ്ടെന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത്. നല്ല പെയിൻ ഉണ്ടോ? ഇറങ്ങിക്കയറി നടക്കാൻ പറ്റാത്ത തരത്തിൽ വേദന ഉണ്ടോ?
1: രാവിലെ ആവുമ്പം പിന്നെ നടക്കാൻ പോകില്ല. നല്ല
0: വേദനയായിരിക്കും.
1: ഞാൻ ഒരു പിള്ളേർക്ക് വേണ്ടി ഒരു ചെറിയ കഥ
0: പറയാം.
1: ഒരിടത്ത് ഒരു ആറ്റിന്റെ കരയില് ഒരു അത്തിമരം ഉണ്ടായിരുന്നു.
0: ആറ്റിന്റെ കരയിൽ അത്തിമരം ഉണ്ടായിരുന്നു.
1: ആ, ശരിക്കും അത്തി പഴവും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കുരങ്ങനെ എന്നും വന്ന് ഈ അത്തിപ്പഴമൊക്കെ പറിച്ച് തിന്നിട്ട് കുറച്ച് ഉളിച്ചിടും. അത് ഒരു ആമ വന്ന് സ്ഥിരമായിട്ടത് കഴിക്കുമായിരുന്നു.
0: ആമ
1: അത് കഴിച്ചിട്ട് ബാക്കി വരുന്നതിന് നേരെ വീട്ടിൽ കൊണ്ടുപോയി ആമയുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും ആമയുടെ കുഞ്ഞുങ്ങള് ആമയോട് പറഞ്ഞ, അമ്മ, ഈ അത്തിപ്പഴം നമുക്ക് ഉളിച്ചിട്ടിരുന്ന ആള് തിന്നയല്ലേ? അപ്പോ ആ ആളിന്റെ കരളും കൊമ്പും നമുക്ക് തിന്നയും കൊള്ളായിരുന്നു. അതിനെ തിരിച്ച് എങ്ങനെയെങ്കിലും ഈ ആളെ കഴിഞ്ഞ് കൊണ്ടുവരാമെന്ന് ചോദിച്ചു. അത് ആരാണ് അങ്ങനെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നാള് കഴിഞ്ഞ് ഒരു ദിവസം ഈ ആമ കുരങ്ങനടുക്കെന്ന് പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം നിങ്ങളെ കാണുന്ന ഭയങ്കര ആഗ്രഹമാണ്, ഒരു എന്നെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പൊ കുരങ്ങ ആലോചിച്ചിട്ട് പറഞ്ഞ്, ഞാൻ എനിക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പോകില്ല, ഞാൻ പിന്നെ എങ്ങനെ വരും? അപ്പോ ആമ പറഞ്ഞ്, എന്നാൽ നിങ്ങളെ സുഖമായിട്ട് ഞാൻ കൊണ്ടുപോവാം, എന്റെ മുതുകില് കയറി ഇരുന്നോണ്ടാവാതെ ഞാൻ വെള്ളത്തിൽ കൂടെ തുഴഞ്ഞ അങ്ങ്
0: പൊയ്ക്കോളാം.
1: പക്ഷെ ശരിക്കും പിടിച്ചിരിക്കണം.
0: വെള്ളത്തിൽ വീഴുന്ന വെള്ളം കുടിക്കും.
1: വെള്ളം കുടിക്കും. അപ്പൊ പകുതി ആറ്റിന്റെ പകുതി ചെന്നപ്പോഴ് ആമ പറഞ്ഞ്, നിങ്ങളെ കൊണ്ടുപോകുന്നതിന് വേറൊന്നിനും അല്ല കൊണ്ടുപോകണത്,
0: എന്റെ
1: കുഞ്ഞുങ്ങൾക്ക്.
0: സത്യസംഭവം ഇതാണ്. എന്തിനാണ് കൊണ്ടുപോണെന്ന് പറഞ്ഞു.
1: ആ, അപ്പോഴവിടെ വെച്ച് പറഞ്ഞതുപോലെ, എന്റെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളെ കൂമ്പും കല്ലെന്നതിനോട് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ പിന്നെ യഥാർത്ഥത്തില് പിന്നെ കുരങ്ങനൊന്നും ചെയ്യാ, കുലാറ്റിന് ഇറങ്ങാൻ കൂലല്ലോ.
0: അതെ,
1: പെട്ടെന്ന് കുരങ്ങൻ ഒരു ബുദ്ധി ഉപയോഗിച്ച് കുരങ്ങൻ പറഞ്ഞിത് നേരത്തെ നിങ്ങൾ പറയാറുണ്ട് നിങ്ങൾക്ക് മടത്തനം പറ്റി, എന്റെ കൂമ്പങ്ങളിലും എല്ലാം അച്ചമരത്തിൽ കെട്ടി തൂങ്ങിട്ടകയാണ്.
0: പറഞ്ഞത് ഞാൻ നേരത്തെ എടുത്തോണ്ട് വരുവായിരുന്നല്ലോ.
1: ആ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എടുത്തോണ്ട് വന്നനെ. എന്നെ തിരിച്ചുകൊണ്ടാക്കിയാൽ ഞാൻ എടുത്തുകൊണ്ട് നിങ്ങളെ കൂടെ വരാം.
0: ഓ
1: ആമ തിരിച്ചു കൊണ്ടുപോയി. പിന്നെ
0: തിരിച്ചു കൊണ്ടുപോയി അത്തിമരത്തിൽ കൊണ്ടാക്കി
1: കൊണ്ടാക്കി ആക്കിയിട്ട് ഒടുവില് കുരങ്ങ് പറഞ്ഞ് എന്തായാലും ശരി ഇനി ഒരു ഒറ്റ കാണാന്ന് പറഞ്ഞ് നിങ്ങൾ പോയി എന്ന് പറഞ്ഞു.
0: ഗുഡ് ബൈ. നമ്മള് പണ്ട് സ്കൂളിൽ പഠിച്ച ഈ കഥ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പഠിച്ചത് ആമയല്ല, മുതലായിരുന്നു. മുതലയിലെ പുറത്തിരുന്ന് പോവാൻ പറ്റും, കടിച്ചു തിന്നില്ലെങ്കിൽ
1: പോവാം.
0: ഇല്ല ഇല്ല അങ്ങനെ തിന്നൂല, കാരണം ഇതിങ്ങനെ കൊടുത്തു കൊടുത്ത് അവര് തമ്മില് കൂട്ടുകാരായല്ലോ. അപ്പോഴാണ് മുതലയുടെ, ഞാൻ പഠിച്ച കഥയിൽ മുതലയുടെ ഭാര്യയാണ് പറയണത്, ഈ കുരങ്ങ് ഇത്രയും രുചികരമായ ഈ പഴങ്ങൾ എന്നും തിന്നുന്ന കുരങ്ങന്റെ ഹൃദയത്തിന് എത്ര മധുരമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അപ്പോഴാണ് പറഞ്ഞ എന്റെ ഹൃദയം അത്തിമരത്തിൽ കെട്ടിവെച്ചിട്ടാണ് വന്നത്, പൊത്തിൽ വെച്ചിരിക്കുകയാണ്, ഞാൻ എടുത്തോണ്ട് വരാം. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. രണ്ട് കഥയായാലും സംഭവം ശരി തന്നെയാണ്. എലിയുടെ കഥയാ? ആ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾ കേൾക്കുമായിരിക്കും, പെട്ടെന്ന്
1: പറഞ്ഞോളൂ. എലി ഉണ്ടല്ലോ.
0: അതെ, ചുണ്ടലി, നച്ചലി,
1: നച്ചലി, പിന്നെ അവസാനം പെരിച്ചാഴി.
0: ആ പെരിച്ചാഴി, യെസ്.
1: തുരപ്പനും ഉണ്ട്.
0: തുരപ്പൈ.
1: തുരപ്പലി എന്ന് പെരിച്ചാഴിയുടെ ചോദിച്ച് ചേട്ടാ നിങ്ങളെ ശരീരം വൈത്രിയും തടിച്ചു കൊടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ആഹാരം എന്ന് പറഞ്ഞപ്പോൾ പെരിച്ചാഴി പറഞ്ഞു എല്ലാ ആൾക്കാരും കൃഷി ചെയ്തിട്ടിരിക്കുന്നത് എനിക്ക് തിന്നാനായിട്ട്.
0: പിന്നല്ല, മരച്ചീനിയൊക്കെ എന്തിനാണ് പിന്നെ കൃഷി ചെയ്യുന്നത്?
1: അപ്പൊ എനിക്ക് തിന്നാനാണ്. അപ്പൊ തുരപ്പൻ ചോദിച്ച് നിങ്ങൾ വരുത്ത് കേസൊന്നും കൊടുക്കൂലേ, പരാതി ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴ് പെരിച്ചാടി പറഞ്ഞു എന്റെ പേരൊക്കെ കേസ് കൊടുക്കണ അങ്ങനെ
0: എന്താ കൊടുത്താല്?
1: എന്നെ പിടിക്കാൻ പോലീസുകാർ വരില്ലല്ലോ. എന്നെ വാർത്ത കിട്ടുമോ? ഞാൻ അവരെ അടിച്ചു പോയി. അപ്പൊ അങ്ങനെ ഇരിക്കവേ തുരപ്പൻ ഒരു പാട്ട് പാട്ടുപാടി ഈ പെരിച്ചാടിയെ കുറിച്ച്.
0: എന്തായിരുന്നു ആ പാട്ട്?
1: പാട്ടിങ്ങനെയാണ്, പെരിച്ചാഴി പൂക്ക പെരിച്ചാഴി മരിച്ചിനി വിളയിലെ രാജാവ് കുളിരും കൊണ്ടുങ്ങി മറ്റേ കൂടെ കുളിരും കൊണ്ടുങ്ങി നടക്കുന്ന ഒരു മുലനാടൻ ചരക്കാണ്.
0: ശരി, അപ്പൊ അതാണ് കഥ.
1: അതാണ് കഥ.
0: ശരി, അപ്പൊ ഇന്ന് നമുക്ക് ഏത് പാട്ടാ കേക്കണ്ടേ?
1: പാട്ട് ഞാൻ ചോദിച്ചത് ഇങ്ങനെയാണ്, തുളസി തുളസി ഇനക്കുയിലേ ഇനക്കുയിലേ ഇനി എവിടെ കൂടു കൂട്ടും ഇനക്കുയിലേ തേങ്ങിക്കരഞ്ഞു ഞാൻ തേൻമൊഴി നിന്നെ
0: ശരി. കാട്ടുതുളസി എന്ന ചിത്രത്തിലെ എം എസ് ബാബുരാജ് സംഗീതം പകർന്ന ഒരുപാട് പഴയ പാട്ടാണ്.
1: നല്ല പാട്ടാണ്.
0: എന്തായാലും ഈ പറഞ്ഞ കഥകളെല്ലാം കുട്ടികൾ കേട്ടിട്ടുണ്ടാവും. ഇനി പുതിയ കഥകളുമായി വീണ്ടും വരിക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആവശ്യപ്പെട്ട ഈ പാട്ടൊന്ന് കേട്ടാലോ?
1: ഓക്കെ.
0: പോക്കുവൽ തത്സമയ പരിപാടിയിൽ നടരാജുള്ള ചേട്ടനാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. അങ്ങനെ കുറേ കഥകളും പണ്ട് നമ്മൾ കേട്ട മുതലക്കഥ ചേട്ടൻ്റെ കഥയിൽ ആമയായി മാറിയെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ആ മുതലക്കഥയും നമ്മുടെ പെരിച്ചാഴി കഥയും അതിൻ്റെ പാട്ടും ഒക്കെ വളരെ രസകരമായിരുന്നു. അതേ ആവശ്യപ്പെട്ട കാട്ടുതുളസി എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891881. 4912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് ഏഴ് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് രണ്ട്. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ.

0: മൂക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിതം എന്നത് ഒരു ഒറ്റയടി പാതയല്ല, മറിച്ച് സന്തോഷത്തിൻ്റെ പൂക്കളും സങ്കടത്തിൻ്റെ മുള്ളുകളും നിറഞ്ഞ ഒരു മനോഹരമായ ഉദ്യാനമാണ്. ഓരോ നിമിഷവും നമുക്ക് ഓരോ പാഠങ്ങളാണ്, ഓരോ വീഴ്ചകളും നമുക്ക് തിരിച്ചറിവുകളുമാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ദാരാ.
1: ഞാൻ ഷാജിമ്മ.
0: ആ, ഞാൻ ഷാജിമ്മ. പറയൂ. പാട്ട് തരേ? ഏത് പാട്ടാ വേണ്ടേ? എപ്പോഴെങ്കിലും പാട്ട് തരൂല നമ്മൾ പറഞ്ഞിട്ടുണ്ടോ?
1: ഇല്ല.
0: അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: കാട്ടുകുറിഞ്ചി പൂവിൻചോടി സ്വപ്നം കണ്ട ആ പാട്ട്.
0: എന്താണ് കാട്ട്?
1: കാട്ടുകുറിഞ്ചി പൂവിൻചോടി സ്വപ്നം കണ്ട.
0: കാട്ടുകുറിഞ്ചി പൂവല്ല, കാട്ടുകുറിഞ്ചി പൂവിൻ ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്. കരയാറില്ല കരഞ്ഞാലൊരു പൂങ്കുഴലി, തളിരും കോരി കുളിരും ചൂടി നൂറും പാലും വച്ചു നടക്കും പെണ്ണ്. അന്നാണ് പാട്ട്.

0: കാട്ടു കുറിഞ്ഞി.
1: കുറിഞ്ഞി,
0: നമ്മൾ കുറിഞ്ഞി പൂച്ച എന്നൊക്കെ വിളിക്കൂലേ,
1: കുറിഞ്ഞി പൂച്ച.
0: ആ കുറിഞ്ഞാണ് സുഖം തന്നെ. തിരുത്തി എന്താ വിളിക്കാത്തേ? ഞാൻ ഇവിടെ പോയി, ഇവിടെ ഇല്ലാതെ ഇന്നലെ മാത്രമല്ലേ ഇല്ലാതിരുന്നുള്ളൂ. ഇന്നലെ പോയപ്പോ ഞാൻ ഇല്ല. ചെറിയ വിഷമം എന്തെങ്കിലും തോന്നിയ ഇല്ലാത്തോണ്ട്
1: വിഷമങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചപ്പൊ എനിക്കിപ്പോ വിളിക്കാനും പറ്റുന്നില്ല അങ്ങോട്ട്.
0: തിരക്കാണോ?
1: തിരക്കല്ല, വിളിച്ചിട്ട് കിട്ടണില്ല.
0: കിട്ടുന്നില്ല. ഇന്ന് എന്തായാലും ഇന്ന് ചൊവ്വാഴ്ച, നമ്മൾ തിങ്കളിൽ നിന്ന് ചൊവ്വയിലേക്ക് മാറ്റി ചില സാങ്കേതിക കാരണങ്ങളാൽ. അപ്പൊ എന്തായാലും അതിന്റെ രണ്ടാമത്തെ കോളറായിട്ട് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കല്ലേ. ചൊവ്വയും ശനിയും ആക്കി മാറ്റി.
1: അയ്യോ
0: വേണ്ടായിരുന്ന, വെള്ളി തന്നെ മതിയാ. കുഴപ്പമില്ലല്ലോ, ശബ്ദം കേട്ടാ പോരെ. നമ്മള് സൗണ്ട് നമ്മള് വർത്തമാനം പറയണു, നമ്മള് ചിരിക്കണു, പാട്ട് പാടുന്നു. പിന്നെ തിരുവല്ലത്ത് എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ?
1: തിരുവല്ലത്ത് ഇപ്പൊ ഇടയ്ക്ക് മുടക്കിയ മഴ ഉണ്ട്, ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു.
0: അതുകൊണ്ട് ചൂടിനൊരു ശമനമുണ്ട്.
1: ചൂടിന് കുഴപ്പമില്ല. ഇന്നലെ ഞാൻ പിന്നെ തീരെ വിളിക്കാതെ ഇന്നലെ എന്റെ വെടുത്തതായിരുന്നു.
0: അയ്യോ,
1: അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇല്ലെന്ന് പറഞ്ഞു.
0: അപ്പൊ എന്തായാലും കരുണാസായി റേഡിയോയുടെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ, ആയിരാരോഗ്യ സൗഖ്യം ഒക്കെ ഞങ്ങൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഇന്നലെ ഇത് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്.
0: ആ അത് കുഴപ്പമില്ല, ഒരു ദിവസം അല്ലേ കഴിഞ്ഞുള്ളൂ.
1: നീ
0: വർഷം ഫുള്ള് ബർത്ത്ഡേ അല്ലേ, അടുത്ത ബർത്ത്ഡേ വരുന്നത് വരെ ഓരോ ദിവസങ്ങളും നമ്മുടെ ബർത്ത്ഡേകളാണ്. ആ അങ്ങനെ ബർത്ത്ഡേ ആയിട്ട് എങ്ങനെയൊക്കെ ആഘോഷിച്ചു? ഹാപ്പി ബർത്ത്ഡേ ഷാജിമ എന്ന് എഴുതി വെച്ചോ? എനിക്ക് വയ്യ. കേക്ക് വാങ്ങിച്ചത് ഷാജിമ ചേട്ടനാണോ? പിള്ളേരെ അങ്ങനെ ഏത് കേക്ക്? ഓക്കെ, ഏത് കേക്കായിരുന്നു? ചോക്ലേറ്റ് കേക്ക്. ആ കഴിച്ച അതൊക്കെ? ഷുഗർ ആണെന്നൊക്കെ ഒരു ഓർമ്മ വേണം. പായസമൊക്കെ വെച്ചാ? ബിരിയാണി വെച്ചാ?
1: ബിരിയാണി.
0: അങ്ങനെ ഇന്നലെ മൊത്തത്തില് പൊളിയായിരുന്നു. എന്റെ കോള് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ എല്ലാം കൊണ്ടും അടിച്ചു പൊളിച്ച്. പുതിയ ഡ്രസ്സൊക്കെ എടുത്തന്ന? നിങ്ങളൊരു സംഭവം തന്നെ. ഷാജിമ ഒരു സംഭവം ആയതുകൊണ്ടാണ് എല്ലാരും ഇത്രയൊക്കെ ചെയ്ത് തന്നത്. എനിക്ക് ചെറിയ അസൂയ ഇല്ലാതില്ല. ഓ പിന്നില്ലേ, അസൂയ ഉണ്ടെന്ന് അറിയാമോ? അസൂയ ഉണ്ടെന്ന് അറിയാമോ? അങ്ങനെയായി കാര്യങ്ങൾ. എനിക്ക് സന്തോഷം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയണത്. ഇങ്ങനെയൊക്കെ വേണം, ഇങ്ങനെ പരിഗണിക്കണം. നമ്മുടെ വീട്ടിലുള്ളവരെ നമ്മൾ ഇത്രയും രാവിലെ എഴുന്നേറ്റ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പം നമ്മളെ ഇത്രയും പരിഗണിച്ചാ പോരാ. ഇന്നലെ പറ്റുമെങ്കിൽ ടൂർ വരെ കൊണ്ടുപോവേണ്ടതാണ്.
1: മഴയായിരുന്നു. ബിരിയാണി ഞാൻ വെച്ചതെല്ലാം കുഴിമന്തി വാങ്ങിച്ചത് കടയിൽ വാങ്ങിച്ചു.
0: മതി, ഇത്രയൊക്കെ ധാരാളം.
1: ഓ
0: അപ്പൊ ഒരിക്കൽ കൂടി ഹൃദ്യമായ ജന്മദിന ആശംസകൾ നേരുന്നു. കാട്ടുകുറിഞ്ഞി പൂവിൻ ചൂടി എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്.
1: ഓ അപ്പൊ മാഡത്തിന് ആന്ധ്രയ്ക്ക് ശാന്തിനി ചാച്ചി, പിന്നെ ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ
0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ഷാജിമയുടെ ജന്മദിനമായിരുന്നു ഇന്നലെ. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ ഷാജിമയ്ക്ക് നിങ്ങളുടെ ആശംസകൾ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു പാട്ടിലേക്ക് പോവാം. ഓക്കേ
1: ഓക്കേ
0: ശരി. തിരുവല്ലത്ത് നിന്ന് ഷാജിമയാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പൊ ഇന്നലത്തെ പോക്കുവേൽ തത്സമയ പരിപാടി തിങ്കളെന്നുള്ള നമ്മൾ ചൊവ്വയിലേക്കും വെള്ളി എന്നുള്ളത് നമ്മൾ ശനിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാലും ശ്രോതാക്കൾ അത് ഓർത്ത് വിളിക്കുന്നു, ഷാജിമ ഇന്നലെ ഒരുപാട് വിഷമിച്ചു, ബർത്ത്ഡേക്ക് വിളിച്ച് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട്. ഒരു കുഴപ്പമില്ല, ഒരു ദിവസം കഴിഞ്ഞ് പോയതല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ എല്ലാം ഹൃദ്യമായ സ്നേഹനിർഭരമായ ജന്മദിനാശംസകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും കാട്ടുകുറിഞ്ഞി പൂവിൻചൂടി എന്ന രാധ എന്ന പെൺകുട്ടി എന്ന ചിത്രത്തിലെ പാട്ട് ഷാജിമയ്ക്ക് വേണ്ടി നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ലോകവേൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. പരിഭവങ്ങളില്ലാതെ, പരാതികളില്ലാതെ നമുക്ക് മുന്നോട്ട് പോവാം. വരാനിരിക്കുന്ന ദിനങ്ങളെ ആത്മവിശ്വാസത്തോടെയും പുഞ്ചിരിയോടെയും നമുക്ക് സ്വീകരിക്കാം. കാരണം ജീവിതം വളരെ മനോഹരമായ ഒന്നാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ലേഖ, ഞാൻ ശശികല, സൈമൺ റോഡ്.
0: ആ, പറഞ്ഞോളൂ.
1: എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
0: വിശേഷങ്ങൾ നല്ല വിശേഷങ്ങളാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്.
1: അവിടെ ഒരു ക്യാമ്പ് ഉണ്ടല്ലേ, എന്റെ കൊച്ചുമോൻ അവിടെ ഉണ്ട്.
0: ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് വിളപ്പിൽ ഏരിയ കമ്മിറ്റിയുടെ ബാലസംഘത്തിന്റെ ക്യാമ്പ് നടക്കും.
1: എന്റെ കൊച്ചുമോൻ അവിടെ ഉണ്ട്.
0: ഞാൻ അങ്ങോട്ട് ഇറങ്ങിയില്ല, കുറച്ച് അവിടെ കുട്ടികളുടെ പ്രോഗ്രാം ഒക്കെ നടക്കുന്നു, അങ്ങോട്ട് പോയില്ല. അതെ അതെ, ഇന്ന് കഴിയല്ലേ? ക്യാമ്പൊക്കെ നല്ലതല്ലേ, കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള വേനൽ സമ്മർ ക്യാമ്പുകളിലൊക്കെ
1: പങ്കെടുപ്പിക്കണം.
0: അവരുടെ സ്വഭാവ രൂപീകരണത്തിനൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. സമ്മറിലെന്നുള്ളല്ലേ, ഇവിടെ എന്ത് ഇപ്പൊ NSS, NCC, സ്കൗട്ട്സ്, ഗൈഡ് അതുപോലെ എന്തിനെങ്കിലും കുട്ടികളെ ചേർക്കണം. SPC അതൊക്കെ എന്താണ് ഈ മൊബൈൽ അഡിക്ഷൻ പോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ കുട്ടികളെ പിന്തിരിപ്പിക്കും, ലഹരി അഡിക്ഷനിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കും. അതൊരു നല്ല കാര്യമല്ലേ? രണ്ടു ദിവസം കൊണ്ട് വളരെ അടിപൊളി പരിപാടികളാണ്
1: നടന്നുകൊണ്ടിരിക്കുന്നത്.
0: വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്.
1: അവരെൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇവിടെ സമത ഇവിടെ ഉണ്ടല്ലോ, ലൈബ്രറി, അതിലും ഉണ്ടായിരുന്നു അവരുടെ ക്യാമ്പൊക്കെ.
0: അത് ഈ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു, ഇനി ഒരു ക്യാമ്പ് കൂടെ ഉണ്ടെന്ന്
1: തോന്നുന്നു.
0: മൂന്ന് പ്രോഗ്രാം കഴിഞ്ഞു, ഒരു പ്രോഗ്രാം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു വരുന്ന ഞായറാഴ്ച. അങ്ങനെ തോന്നി, ഓർമ്മിക്കുന്നില്ല, ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം.
1: തന്നെ തോന്നുന്നു.
0: അതിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ?
1: അതിന് എല്ലാത്തിലും ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ അനിയത്തിയുടെ മോനാണ് ഇതിന്റെ എല്ലാ പേരെയൊക്കെ കൊണ്ടു പോണതൊക്കെ. അവരിങ്ങനെ വിളിച്ച് പറയുമ്പോഴാണ് നമ്മൾ അറിയണത്.
0: വീട്ടിലിരുന്ന് നമ്മളെ വഴക്കൊക്കെ കേൾക്കാതെ അവര് സ്വസ്ഥമായിട്ട്.
1: അല്ല, ഞാനിങ്ങനെ എവിടെ അറിയണമെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു വിടാറുണ്ട്.
0: അല്ലെ, വീട്ടിലിരുന്ന് അച്ഛൻ്റെ അമ്മേനെ വഴക്കും അടിയൊക്കെ കണ്ടു.
1: അത്
0: കൊറേ പുതിയ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റും, പുതിയ കൊറേ ആൾക്കാരെ പരിചയപ്പെടാം.
1: അപ്പൊ
0: അതൊക്കെ അങ്ങനെ നടക്കട്ടെ. ഒരു AI ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്. അങ്ങനെ അത് ഞായറാഴ്ചയായിരുന്നു.
1: ഓ, ഞായറാഴ്ച ഇവരുടെ സമത അവിടുത്തെ ഇതിന്റെ സമാപനമായിരുന്നു.
0: ഓ, അത് ഇവിടുത്തെ ലൈബ്രറിയുടെ പ്രോഗ്രാമാണ്. ഞാനീ പറഞ്ഞത്
1: ഇവിടുത്തെ വിളപ്പിൽ
0: വെള്ളനാട് ലൈബ്രറി, അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം. കഴിഞ്ഞതിന് AI ക്ലാസ് ആയിരുന്നു കുട്ടികൾക്ക് കൊടുത്തെ. ഇങ്ങനെ രണ്ടു മൂന്ന് ആഴ്ചകളായി അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഇന്ന് കേക്കേണ്ടത് മീനത്തിൽ താലികെട്ട് എന്ന സിനിമയിലെ ഒരു പൂവിലെ നിശാശലഭം.
0: ഓക്കെ,
1: ഷാജിമ പറഞ്ഞതുപോലെ May 15 എന്റെ ബർത്ത്ഡേ ആയിരുന്നു, വിളിക്കാൻ പറ്റിയില്ല.
0: എല്ലാം കഴിഞ്ഞു, എന്താ ചെയ്യാ,
1: എല്ലാം കവിഞ്ഞു പോയി. ഷാജിമയ്ക്ക് ആരൊക്കെ എന്തൊക്കെയും വാങ്ങിച്ചു കൊടുത്തു, എനിക്കാരും ഒരു മുട്ടായി പോലും വാങ്ങിച്ചു തന്നില്ല.
0: ഇതൊക്കെ സ്വന്തമായിട്ട് അങ്ങ് വാങ്ങിക്കണം, എന്നിട്ട് ആരെങ്കിലും വാങ്ങിച്ചതെന്ന് അങ്ങ് പറയണം. ഒരു നല്ല സാരിയൊക്കെ നേരത്തെ വാങ്ങിച്ചു, ഇത് എന്റെ ഫ്രണ്ട് എന്നെ ആൾ എടുത്തു തന്നതാണ് എന്നൊക്കെ അങ്ങ് പറയണം.
1: അല്ല, അതൊരു കൂട്ടുകാരി രണ്ട് ചുരിദാർ എടുത്തിരുന്നിട്ടുണ്ട്,
0: എന്നിട്ടാണ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു.
1: അത് ഇതിന് വേണ്ടിയല്ല, ഞങ്ങളൊരു ടൂർ പോകുന്നുണ്ട് July 19 വിശാഖപട്ടണം. അപ്പൊ അതിന് വേണ്ടി വാങ്ങിച്ചു തന്നതാണ്.
0: ശരി, അതൊക്കെ അടിപൊളിയായിട്ട് ഈ ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് വിചാരിച്ച് അങ്ങ് പോയാ മതി.
1: പിന്നെ 24 ഞങ്ങളുടെ SLC ബാച്ചിന്റെ ഒരു ടൂറുണ്ട്. അങ്ങനെ പോവേണ് ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമായിട്ട്.
0: വെറുതെ വീട്ടിനകത്ത് തന്നെ ഒതുങ്ങിയിരുന്നാ പറ്റൂലല്ലോ.
1: പറ്റില്ല,
0: മാക്സിമം പുറത്തേക്ക് ഇറങ്ങി യാത്ര.
1: ഇതൊക്കെ തന്നെ സന്തോഷം.
0: അതെ, യാത്ര ചെയ്യാ, സന്തോഷിക്കുക, എൻജോയ്. അതെ അതെ. അപ്പൊ ഇന്ന് കേൾക്കേണ്ട എന്തായിരുന്നു ആ പാട്ട്?
1: മീനത്തിൽ താലികെട്ട്.
0: ഒരു ഈ ജൂണിലെ നിശാന്തല്ലേ, ജൂണിലെ നിശാശലഭ അല്ല,
1: ഒരു പൂവിലെ നിശാശലഭം.
0: ഒരു പൂവിലെ, ഒരു പൂവിനെ നിശാശലഭം. പാട്ട് നമുക്ക് കേൾക്കാമോ?
1: എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ശരി, അപ്പൊ കഴിഞ്ഞു പോയെങ്കിലും 15 ആയിരുന്നില്ലേ ബർത്ത്ഡേ?
1: അതെ.
0: SI റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണ്, ഞങ്ങളുടെ ഒരു നല്ല ശ്രോതാവാണ്. അപ്പോ ശശീല ചേച്ചി, കരുണാസായി റേഡിയോയുടെ ഹൃദ്യമായ കഴിഞ്ഞു പോയെങ്കിലും സ്നേഹം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി,
0: അപ്പോൾ തത്സമയ പരിപാടിയിൽ ശശികല ചേച്ചിയാണ് സൈമൺ റോഡ് എന്ന് ഇപ്പോൾ വിളിച്ചത്. അപ്പോൾ ഇങ്ങനെ ടൂറൊക്കെ പോകാൻ റെഡിയായി, വളരെ ഹാപ്പിയായി എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 15-ാം തീയതി ആയിരുന്നു ജന്മദിനം. അന്നിപ്പോൾ പോക്കുവേൽ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കേൾപ്പിക്കാനായില്ല. അപ്പോൾ ഇന്ന് ആ ഒരു സ്നേഹം നിറഞ്ഞ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഒരു പൂവിനെ നിശാശലഭം എന്ന് തുടങ്ങുന്ന മീനത്തിൽ താലികെട്ടുന്ന ചിത്രത്തിലെ പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891 8849412. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ

0: കോയിൽ തത്സമയ പരിപാടിയാണ്. പാട്ടിൻ്റെ ഇമ്പവും സ്നേഹത്തിൻ്റെ മധുരവും ജീവിതാനുഭവങ്ങളുടെ വെളിച്ചവും പങ്കുവയ്ക്കുന്ന നിങ്ങളുടെ സ്വന്തം പരിപാടിയാണ് കോയിൽ തത്സമയ പരിപാടി. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ആ ശശിര ചേട്ടാ പറഞ്ഞോളൂ.
1: പാട്ട് വാതിൽ തുറക്കുന്ന കാലമേ എന്നുള്ള പാട്ടാണ്.
0: വാതിൽ തുറക്കുന്ന കാലമേ കേൾക്കാലോ. എന്തൊക്കെ ഉണ്ട് വിശേഷം അവിടെ? പാട്ട് കേട്ട് വർത്തമാനം ഒക്കെ പറഞ്ഞോണ്ടിരിക്കയാണ്. ചോറൊക്കെ ഇന്ന് പൊതിച്ചോറ് വാങ്ങിച്ചോ? പൊതിച്ചോറ് കിട്ടുമോ അവിടെ?
1: കൊണ്ടുവരും
0: അവിടെ, നമ്മുടെ കടയിൽ
1: കൊണ്ടുവരും.
0: ഓ ശരി ശരി. എന്തൊക്കെ വിഭവങ്ങൾ
1: ഉണ്ടാവും? കൂട്ടാനെല്ലാം കാണും, പിന്നെ പൊരിച്ച മീൻ കാണും.

0: അയ്യമ്പത് രൂപ വരാം.
1: രണ്ടൂർക്ക് കൂടെ ഒരു പൊതി മതിയല്ലോ.
0: ഓ ഓ രണ്ടൂർക്ക് കൂടെ വരാം, ഒരു പൊതി മതി.
1: ഇപ്പോഴത്തെ കാലത്ത് അത് തന്നെയാണ് നല്ലത്.
0: ഓ
1: അതിനനുസരിച്ച് സൈക്കിൾ വർക്ക്ഷോപ്പിൽ അതിനനുസരിച്ച് വർക്കൊക്കെ വരുന്നുണ്ടോ?
0: ഇപ്പൊ മഴ ആയത് കുറവ് അല്ലേ, വർക്കുണ്ട്.
1: വർക്കുണ്ട്. സൈക്കിൾ മെക്കാനിക്കാണ്.
0: ഓ മെക്കാനിക്കല്ല, സൈക്കിളിന്റെ സ്പെയർ ഒക്കെ ഉണ്ട്.
1: കടയിൽ തന്നെ ഉണ്ട് സ്പെയർ ഒക്കെ. ഇതൊക്കെ എങ്ങനെ പഠിച്ചു? സൈക്കിൾ മെക്കാനിസം എങ്ങനെ പഠിച്ചു?
0: അത് 17 വയസ്സ് 18 വയസ്സൊക്കെ ആയിരുന്നപ്പോൾ കൂഴനാട് പോയി പഠിച്ചു.
1: കൂഴനാട് ഒരു സൈക്കിൾ വർക്ക്ഷോപ്പിൽ പോയി നിന്ന് പഠിച്ചു.
0: അത് ഡെയിലി വരും, പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും. മൈലക്കരയ്ക്ക് അപ്പുറമാണെങ്കിൽ കൂഴനാടെന്ന് പറയുന്നത്.
1: എനിക്ക് ഞാൻ പോയിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്.
0: മൈലക്കര കഴിഞ്ഞിട്ട് എന്താ തുടങ്ങിയിട്ടാണ് കൂഴനാട്.
1: ഇവിടുന്ന് അതുവരെ പോയി പഠിച്ചു സൈക്കിൾ മെക്കാനിസം.
0: കുറച്ച് ദിവസം നടന്നൊക്കെ പോകുന്നു. അപ്പൊ ഈ വണ്ടി വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ എങ്ങനെയായപ്പോ എന്റെ ആശ അവര് സൈക്കിൾ വാങ്ങിച്ചു 45 രൂപയ്ക്ക്. അതിൽ പിന്നെ പോകുമായിരുന്നു
1: 45 രൂപയ്ക്ക്.
0: അന്ന് സൈക്കിളിന് വില ഇല്ലല്ലോ.
1: ഈശ്വര, ഇന്ന് 4500 രൂപ കൊടുക്കണ്ടേ സൈക്കിളിന്?
0: അന്ന് പുതിയ പുതിയ സൈക്കിളിന് 900 രൂപയേ ഉള്ളൂ.
1: പഴയ സൈക്കിളിന് 45 രൂപ.
0: പഴയ സൈക്കിൾ 45 രൂപ.
1: ഇന്നൊരു പുതിയ സൈക്കിളൊക്കെ വാങ്ങണമെങ്കിൽ എത്ര രൂപയാവും?
0: പുതിയ സൈക്കിള് നാടൻ സൈക്കിളൊക്കെ ആണെങ്കിൽ 8-9 ഒക്കെ ആവും. അല്ല പിള്ളേരൊക്കെ ചവിട്ടുന്ന 12, 18, 35.
1: 8-9 എന്ന് പറഞ്ഞാൽ 8000.
0: അല്ല 8000, 9000, പിന്നെ 35000. 35000 വാങ്ങിക്കാൻ ചവിട്ടാതെ പോവാ.
1: ഓ ക്ലച്ച് ഒക്കെ ഉള്ള
0: എല്ലാം ഉണ്ട്. ഗിയറും എല്ലാം ഉണ്ട്.
1: ഗിയറും എല്ലാം ഉള്ള ക്ലച്ച് അല്ല, ഗിയർ ഉള്ള സൈക്കിൾ.
0: അതിന് ക്യാമ്പ് മാത്രം 2 ചവിട്ടി 40 മൈൽ പോയാണ്ടിരിക്കും.
1: സൈക്കിളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി.
0: ഡിസ്ക് ബ്രേക്കൊക്കെയാണ്.
1: ജീവിതത്തിൽ മാറ്റങ്ങൾ അതൊക്കെ നന്നാക്ക അറിയാമോ? ആധുനിക സൈക്കിളൊക്കെ
0: നന്നാക്കും. നമ്മളെ ഈ സെമിനാറിനൊക്കെ വിളിക്കുമ്പോഴൊക്കെ അതിന്റെ ഇതൊക്കെ തരുമല്ലോ. അപ്പൊ എങ്ങനെ
1: ക്ലാസ്? ക്ലാസ്സിന് വിളിക്കും അല്ലേ?
0: ക്ലാസ് ഉണ്ട്.
1: ഓക്കെ. സൈക്കിൾ എന്ന് പറയുന്ന സംഭവം ചേട്ടനൊരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ദൂരത്ത് പോയി സൈക്കിൾ മെക്കാനിസം പഠിക്കൂലല്ലോ. അത് മാത്രമല്ല, അന്നൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹനവും സൈക്കിൾ ആയിരുന്നു. അത്രയും ഡിമാൻഡ് ആയിരുന്നു.
0: നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ആ ഏരിയ സൈക്കിൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ.
1: അത് ശരി. ചേട്ടാ അന്നത്തെ ഒരു സ്റ്റാർ ആയിരുന്നു. അപ്പൊ സൈക്കിൾ ഓടിക്കുക മാത്രമല്ല, സൈക്കിൾ നന്നാക്കുകയും ചെയ്യും. എന്തായാലും വളരെ അടിപൊളിയായി മുന്നോട്ട് പോട്ടെ. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? പറഞ്ഞല്ലോ പറഞ്ഞല്ലോ, വാതിൽ തുറക്കൂ നീ കാലമേ, 5-സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിലെ പാട്ട്. ആർക്കാ?
0: ടീച്ചറിന്, സാറിനും, പിന്നെ സ്റ്റുഡിയോളും.
1: ശരി ശരി. അപ്പോ ചേച്ചിയുടെ പേരെന്തായിരുന്നു, മറന്നുപോയല്ലോ.
0: ജസീന്ത.
1: ജസീന്ത. അപ്പൊ ജസീന്ത ചേച്ചിക്ക് എന്റെ പ്രത്യേക സ്നേഹം അറിയിക്കണം.
0: അപ്പോ നമുക്ക്
1: ശരി ശരി. അപ്പൊ ഇപ്പൊ ആവശ്യപ്പെട്ട ഈ വാതിൽ തുറക്കൂ നീ കാലമേ എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ ശരി. പൊകുവൽ തത്സമയ പരിപാടിയിൽ ശശിധരൻ ചേട്ടനാണ് വിളിച്ചത്. നമ്മുടെ ഒരു സ്പെഷ്യൽ ശ്രോതാവാണ്, കാരണം സൈക്കിൾ മെക്കാനിക്കാണ്. അപ്പോൾ ഒരുപാട് സൈക്കിളുകൾ സ്ഥിരം ഇങ്ങനെ കാണുകയും അത് പണി കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഒപ്പം ജസീന്ത ചേച്ചിയും രണ്ടുപേരും ഒരുമിച്ചാണെന്നും ജോലി സ്ഥലത്തേക്ക് വരാറുള്ളത്. അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു കോളറാണ്. അപ്പോൾ നമുക്ക് അതേ ആവശ്യപ്പെട്ട വാതിൽ തുറക്കൂ നീ കാലമേ എന്നുള്ള പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849 2. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739 1. ഇത് കരുണാസായ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

കോവിൽ തത്സമയ പരിപാടിയാണ്. ഓരോ കോളുകളിലൂടെയുമാണ് നമ്മുടെ ഈ പരിപാടി വളരെ പൂർണ്ണമാകുന്നത്. നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങളുടെ കോവിൽ തത്സമയ പരിപാടിയിൽ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. തുളസീധരൻ പഴഞ്ചിറയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈശ്വര ചിന്തയിതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിലെന്ന ഭക്തകുചേല എന്ന ചിത്രത്തിലെ പാട്ടാണ് അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പാർക്കിൻസൺസ് ബാധിച്ച എല്ലാവർക്കുമായിട്ടാണ് ഈ പാട്ട് സമർപ്പിക്കുന്നത്. അദ്ദേഹം കരുണാസായിയുടെ ഒരു സ്ഥിരം ശ്രോതാവ് കൂടിയാണ്. നമുക്ക് ആ ഒരു പാട്ട് പോക്കുകയിലൂടെ കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM.

0: നോക്കുകയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം ഇടമാണ്. മനസ്സ് തുറന്ന് നമുക്ക് സംസാരിക്കാം. അനുഭവങ്ങളും പാട്ടും ഒക്കെ നമുക്ക് ഈ സായനത്തിൽ പരസ്പരം പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചറേ.
0: നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: സുഖമാണല്ലോ.
0: കുറേ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് എന്നെ വിളിക്കണം, കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ടാണ്. ചോറ് കഴിച്ചു? എല്ലാവർക്കും സുഖം. അവിടെ എന്താ വിശേഷം? എന്നായിരുന്നു?
1: 14-ാം തീയതി അങ്ങ് വിളിച്ചായിരുന്നു, വിളിച്ചിട്ട് കിട്ടിയില്ല.
0: അന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നോ?
1: അല്ല, അതിന് മുമ്പ് വിളിച്ചിട്ട് കിട്ടിയില്ല,
0: കോള് കിട്ടിയില്ല അല്ലേ. പക്ഷെ ഒരു പാട്ടൊന്ന് ചോദിച്ചിരുന്നല്ലോ എന്നോട്.
1: അന്ന് ഞാൻ ഒരിക്കൽ വിളിച്ചവൻ ടീച്ചർന്ന് ഞാൻ പറഞ്ഞു, അപ്പോഴും ഒരിക്കൽ കൂടെ വിളിക്കാൻ പറഞ്ഞു.
0: ആ ശരിയാണ് ശരിയാണ്, അതിന് മുന്നായിട്ട് ഒന്നുകൂടെ വിളിക്കണേന്ന് ഞാൻ പറഞ്ഞിരുന്നു.
1: ഓ ഓ.
0: പക്ഷെ അതിന് മുമ്പേ വിളിച്ചിട്ട് ഒരു പാട്ട് ചോദിച്ചു എന്നോട്. പക്ഷെ അന്ന് അന്ന് 14-ാം തീയതി വേറെ, അന്ന് പ്രോഗ്രാം ഉള്ള ദിവസമാണോന്ന് എനിക്ക് അറിഞ്ഞൂട, കലണ്ടർ നോക്കിയാ.
1: വ്യാഴാഴ്ച,
0: പിന്നെ വെള്ളി ആയിരുന്നു ഉണ്ടായ. പക്ഷെ ഞാൻ പിന്നെ ഓർത്തില്ല. അതിന്റെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നോ? അപ്പോ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: ഇന്ന് നീർപ്പളങ്ങുകൾ ചിതറി വീഴുമ്പോൾ നിമിഷ സാഗരം.
0: നീർപ്പളങ്ങുകൾ ചിതറി വീഴുമേ, നിമിഷ സാഗരം സാന്ദ്രമാകുന്നു. വേറൊരു നാല് പേര് പാട്ട് പാടിത്തർത്ത. വേറെ നാല് പേര് പാട്ട് പാടിത്തർത്ത. സാധാരണ എന്നോട് ചോദിക്കാറുണ്ടല്ലോ എപ്പോഴും.
1: അതെ,
0: പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ലേ?
1: കിട്ടിയില്ല, അങ്ങനെ എനിക്ക് പാട്ടും തെറ്റി എല്ലാം തെറ്റി.
0: ഇല്ല, ആകെപ്പാടെ എല്ലാം കൺഫ്യൂഷൻ ആയല്ലോ.
1: അതെ.
0: ആ കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെ ആയില്ലേ? ആദ്യായിട്ടല്ലല്ലോ വിളിക്കണേ, ടെൻഷൻ ആവാൻ.
1: ആദ്യായിട്ടല്ല, പിന്നെ കിട്ടുമെന്ന് വിചാരിച്ചില്ല ടീച്ചറെ.
0: വെറുതെ വിളിച്ചങ്ങ് കിട്ടി. അപ്പൊ എന്ത് ചെയ്യണോന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലായി.
1: അതെ, പാട്ടും തെറ്റി, സിനിമയും തെറ്റി, എല്ലാം തെറ്റി,
0: ആളും തെറ്റി, പേരും തെറ്റി, എല്ലാം
1: തെറ്റി. എല്ലാം പറഞ്ഞു തരും.
0: നീർപ്പളങ്ങുകൾ ചിതറി വീഴുമെന്നുള്ളത് ഗോഡ് ഫാദർ എന്ന ചിത്രത്തിലെ പാട്ടാണ്.
1: ഞാൻ പറഞ്ഞ വന്ദനം.
0: അതാണ്, ഞാൻ ഇവിടെ അതൊക്കെ അറിയുന്നുണ്ട്. ഞാൻ ചിരിച്ചില്ല, സത്യം ചിരിച്ചില്ല. ആതിരയാണ് ചിരിച്ചെന്നോ? ആതിര ചിരിച്ചല്ലേ? ആതിര വിചാരിക്കുന്നത് എന്തൊക്കെയാണ് ഈ പറയണെന്ന് ഓർത്താണ് ആ കുറ്റി ചിരിച്ചത്. ദേഷ്യം വന്നില്ല, ചിരി വന്നു. ദേഷ്യപ്പെടാൻ വേണ്ടി ഒന്നുമില്ല. നീർപ്പളങ്ങുകൾ ചിതറി വീഴുമെന്നുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതല്ലേ? അപ്പൊ അതുകൊണ്ട് അതൊരു വിഷയമല്ല. അതല്ല, അറിഞ്ഞൂടാത്ത പാട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോ ദേഷ്യം വന്നാലേ പറയാൻ പറ്റില്ല.
1: ഇപ്പോഴൊക്കെ
0: മനുഷ്യരല്ലേ, ദേഷ്യം വരാത്ത ആൾക്കാരുണ്ടോ? ദേഷ്യമൊക്കെ വരും ചില സമയത്ത്, കട്ട ദേഷ്യം വരും.
1: ഞാൻ ഇതുവരെ
0: റേഡിയോയിൽ വന്നിട്ട് ദേഷ്യപ്പെടാൻ പറ്റും, തെറ്റില്ലേ?
1: നല്ല ശാന്ത സ്വഭാവം.
0: ശാന്ത സ്വഭാവമാണ്, ചില സമയത്ത് കൈവിട്ട് പോകും. സാധാരണ മനുഷ്യരല്ലേ, അപ്പൊ സ്വാഭാവികമല്ലേ അതൊക്കെ. അതെ അതെ, നമ്മുടെ മൂഡും നമ്മുടെ എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ. ശാന്തമായി ഇരിക്കാനാണ് ആഗ്രഹം, പക്ഷെ പലപ്പോഴും നടക്കാറില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ചുറ്റുപാടും പലതരത്തിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ വരുമ്പോ സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. ഞാൻ കോള് വിളിക്കുമ്പോഴൊന്നും ഞാൻ ദേഷ്യപ്പെടാറില്ല കേട്ടോ. ദേഷ്യപ്പെട്ടുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഞാനൊരു നാലുപേര് പാട്ട് പാടിത്തരാവേ.

0: ഓക്കെ, എന്നെ കൂടെ കാണിച്ചല്ല മതിയെ, പാട്ടുകാർ എന്നെ കൂടെ കാണിച്ചല്ല. പിന്നെ ഡെഡിക്കേഷൻ എന്റെ ടീച്ചറിന്, സാറിന്, മോക്ക്, പിന്നെ സ്റ്റുഡിയോ ഇരിക്കുന്ന ആതിരയ്ക്ക്, അവിടെ എല്ലാവർക്കും, പിന്നെ എന്റെ
1: ആതിരയ്ക്ക്
0: ഒരാതിരല്ലേ ഉള്ളു.
1: പിന്നെ തെറ്റ് പറയുമ്പോ പിന്നെ ചിരിക്കണ്ട്, നല്ലത് ചിരിക്കുകയാണ്, അപ്പൊ അതങ്ങ് പോവും. അപ്പോ എന്തായാലും
0: എന്റെ മക്കൾക്ക്, എന്റെ കൊച്ചുമക്കൾക്ക്, എല്ലാവർക്കും,
1: മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിക്കണം. അപ്പോ ഇപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, ശരി, ബൈ. ഓക്കുവയിൽ തത്സമയ പരിപാടിയിൽ ഉത്തരം കൂടുന്ന വത്സല ചേച്ചിയാണിപ്പോ നമ്മളോട് സംസാരിച്ചത്. അപ്പൊ മെയ് 14 ഒരു അത് ഹസ്ബൻഡിൻ്റെ ആണ്ടായിരുന്നു അന്ന്, അതിൻ്റെ പിറ്റേന്ന് വിളിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇന്ന് വീണ്ടും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നീർപ്പളുങ്കുകൾ ചിതറി വീഴുമേ, നിമിഷ സാഗരം സാന്ദ്രമാകുമോ എന്നുള്ള പാട്ടാണ് ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലെ. ആ പാട്ട് പോക്കുവയിലൂടെ കേട്ടിട്ട്

0: ഫോക്കുവിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഈ ഫോക്കുവിൽ നേരത്തെ നിങ്ങളുടെ സ്നേഹ വർത്തമാനം കേട്ട് സന്തോഷിക്കാനും അതിൽ പങ്കുചേരാനും സന്തോഷമുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ,
0: ആ പറഞ്ഞോളൂ, ആരാണ്?
1: എടാ, ഞാൻ ഉറിയാക്കോട്ടിൽ നിന്ന് ഷാഹിദാണ്.
0: ആ പറഞ്ഞോളൂ ഷാഹിദ.
1: കൊറേ നാളായല്ലേ ഞാൻ വിളിച്ചിട്ട്.
0: എന്താ വിളിക്കാത്തേ?
1: ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, മോളെ വീട്ടിലായിരുന്നു.
0: അതെവിടെയാണ് സ്ഥലം? കൊല്ലത്ത് പോയിരിക്കായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ റേഡിയോ ഒന്നും കേക്കാൻ പറ്റിയില്ലല്ലോ.
1: റേഡിയോ കേക്കാൻ പറ്റിയില്ല.
0: എന്നാ തിരിച്ചു വന്നേ? എന്നിട്ട്
1: ഞാൻ ഒരു കഴിഞ്ഞ ആഴ്ചയിലാണ് വന്നത്.
0: കഴിഞ്ഞ ആഴ്ചയില് തിരിച്ചു വന്നു. ഇനി തിങ്കൾ മാറ്റി നമ്മള് ചൊവ്വയും ശനിയും ആക്കിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്റെ ഭ്രമ പോകുന്നുണ്ട്, കേട്ടാ മതി.
1: പിന്നെ സുഖം തന്നെ.
0: സുഖമാണല്ലോ.
1: ചോറൊക്കെ കഴിച്ചോ?
0: ചോറൊക്കെ കഴിച്ചു. അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചോ? എല്ലാവർക്കും സുഖമാണ്. ജോലിക്കൊന്നും പോകുന്നില്ലേ? ഇപ്പൊ
1: എനിക്ക് ജോലിക്കാൻ പറ്റൂല,
0: വയ്യാതിരിക്കുകയാണ്.
1: ഇയർ ബാലൻസിന്റെ കുഴപ്പമുണ്ട്. ഇയർ ബാലൻസിന്റെ
0: ചേട്ടൻ ജോലിക്ക് പോകുന്നുണ്ടോ?
1: ആ ചേട്ടൻ പോകുന്നു വെള്ളനാട്ട്.
0: വെള്ളനാട്ട് ജോലിക്ക് പോകുന്നുണ്ടോ?
1: ആ മീൻ്റെ കൂടെ പോകും.
0: ഓ ശരി ശരി ശരി. ഇതിന് ചികിത്സ ചെയ്യുന്നില്ലേ ഇപ്പൊ?
1: ചികിത്സ ഒന്നും, ഗുളിയൊക്കെ കറക്കം വരുമ്പോ ഗുളിയ ആയിട്ടായിരിക്കും.
0: എന്നും അങ്ങനെ ഉണ്ടാവാറുണ്ടോ?
1: ഇടയ്ക്കിടയ്ക്ക്
0: ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ ഇയർ ബാലൻസിന്റെ പ്രശ്നം വീഴുന്നു പോകുന്നൊക്കെ തോന്നും അല്ലേ? നമ്മളിങ്ങനെ ചുറ്റി കറങ്ങണായിട്ട്
1: തോന്നും. കട്ടിലും എല്ലാം എടുത്ത് മറിച്ച് ചെവിടെയൊക്കെ അടിക്കും പോലെ തോന്നും.
0: ഇരുന്ന് ഉറങ്ങുമ്പോ പ്രശ്നമില്ല?
1: ഇരുന്നുറങ്ങുമ്പോ
0: ആശ്വാസം ഉണ്ടല്ലേ.
1: ചെലപ്പോ ഒരാഴ്ച വരെ ഇരുന്നങ്ങ് ഉറങ്ങും ഞാൻ.
0: വല്ലാത്തൊരു അസുഖമാണ്.
1: വല്ലാത്തൊരു അസുഖമാണ്. അപ്പൊ ഞാൻ മൂന്ന് തലങ്ങണി വെച്ചാണ് കിടക്കുന്നത്.
0: പാട്ടാണ് വേണ്ടേ?
1: ബന്ധുത്ത ശത്രുക്കൾ എന്ന ബന്ധുവാരി ശത്രുവാരെന്നുള്ള
0: പാട്ട്. കിളിമകളെ പറയൂ ബന്ധുവാരെ ശത്രുവാരെ. ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ പാട്ടാണല്ലേ? വളരെ അർത്ഥവത്തായ ഒരു പാട്ടാണ്. അരങ്ങത്ത് ബന്ധുക്കൾ, അവർ അണിയറയിൽ ശത്രുക്കൾ. നേരിട്ട് കാണുമ്പോ ഭയങ്കര ചിരിയും സംസാരവും ഒക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ പറഞ്ഞു അതെ അതെ അതെ. പിന്നെ ആ അലിയുന്ന സ്നേഹമില്ല നമ്മൾ തിരിച്ചറിയണം അല്ലേ.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ അസുഖമൊക്കെ ഭേദമായി ഇരിക്കട്ടെ. നമുക്കിപ്പോ ഈ പാട്ട് കേൾക്കാം. ശരി, എല്ലാവർക്കും വേണ്ടി പാട്ട്
1: കേൾക്കാം. ശ്രീജ നാലുമൊക്കെ ശ്രീജ ഉണ്ടല്ല.
0: അതെ,
1: തയ്യത് ശ്രീജക്ക് എല്ലാവർക്കും വേണ്ടി.
0: ശരി, എല്ലാവർക്കും ആയിട്ട് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, ഫോക്കുവിൽ തത്സമയ പരിപാടിയിൽ ഇപ്പൊ ഷാഹിദയാണ് നമ്മളോട് സംസാരിച്ചത്, കുറിയക്കൂട് നിന്നും. അപ്പോ വയ്യായ്മയുടെ കുറച്ച് വിഷമതകളെ കൊണ്ട് വർത്തമാനത്തിൽ നമുക്ക് അറിയാം. ബന്ധുവാരെ ശത്രുവാരെ എന്നുള്ള പാട്ടാണ് ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ഡെഡിക്കേഷനുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷാജി മാക്കുക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ. നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8899 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM കാതോർത്ത് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ, ഞാൻ കണ്ണമ്പള്ളിയിൽ നിന്ന് ജിജിയാണ്.
0: ആ, പറഞ്ഞോളൂ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അവിടെയോ? അങ്ങനെയൊക്കെ പോണു. ശരി, അങ്ങനെയൊക്കെ പോട്ടെ, അങ്ങനെയൊക്കെ പോണല്ലോ. ഇവിടെ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല. ഇന്നലെയൊക്കെ നല്ല മഴയും കറണ്ട് കട്ടും ഒക്കെ ഉണ്ടായിരുന്നു. എപ്പോഴാ? റേഡിയോയുടെ പ്രശ്നമായിരിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുമായിരുന്നല്ലോ. എന്തെങ്കിലും വോൾട്ടേജ് ഫ്ലക്ച്വേഷനോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ വിട്ടുവിട്ട് കേൾക്കുന്നത്. വിളിക്കാലോ എന്ന് വിചാരിച്ചു. ഇതൊരു ശ്രമം നടത്തി കിട്ടി.
1: പിന്നെ
0: എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. തീർച്ചയായും അറിയിച്ചേക്കാം. അവരൊക്കെ കേൾക്കുന്നുണ്ടാവും റേഡിയോ.
1: സൈക്കോ പാർക്കിലുള്ളവരെയും പിന്നെ നേഴ്സ് അവിടെ ഉള്ള എല്ലാരെയും എന്റെ അന്വേഷണം
0: അറിയിച്ചേക്കണം.
1: പിന്നെ ഊമപ്പെട്ടിനെ ഉരിയാടാ കയ്യെന്നുള്ള ഇന്നലെ പാട്ടാണ് ചോദിക്കുന്നത്.
0: ഏത് പാട്ടായിരുന്നു?
1: ായി ശോകങ്ങൾ നിലനിലാവിൽ
0: പുതിയ പാട്ടിലേക്കാണല്ലോ ഒരു
1: ശോകഗാനമായിട്ടിരിക്കട്ടെ.
0: ശോകമായ അവസ്ഥയിലാണോ ഇപ്പൊ ഇരിക്കുന്നത്? വിളിച്ചപ്പോ പറഞ്ഞല്ലോ. തീർച്ചയായും ഓർമ്മകൾ വരുമ്പോ നമുക്കൊരു സങ്കടം ഉണ്ടാവുമല്ലോ.
1: ഓ ശരിയാ, എല്ലാരും എന്റെ അന്വേഷണം അറിയിച്ചേക്കണം. സാറിനെയും മോളെയും
0: എല്ലാരും അന്വേഷണം അറിയിച്ചേക്കാം. നമുക്കിപ്പോ ഈ പാട്ട് കേൾക്കാം. ശരി, ഓക്കെ ഓക്കെ. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് മുളേർ എന്ന ഗിരിജ അമ്മയാണ് ഇപ്പോൾ സംസാരിച്ചത്. അപ്പോൾ ഊമ പെണ്ണിന് ഉരിയാടപ്പയൻ എന്ന ചിത്രത്തിലെ നീലനിലാവേ നീ കേഴുകയാണോ എന്നുള്ള പാട്ടാണ് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരു വിഷമകരമായ ഒരു മാനസികാവസ്ഥയിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പാട്ട് ആവശ്യപ്പെടുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തതായി ആ ഒരു ഗാനം കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിൽ ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ ഇനി ചൊവ്വയും ശനിയും ദിവസങ്ങളിലാണ് വിളിക്കേണ്ടത്. അത് എല്ലാവരും ഓർമ്മയിൽ വയ്ക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു പാട്ട് കേൾക്കാം.

പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. നിങ്ങളുടെ ഓർമ്മകളുടെ താളുകളിലൂടെ ഒഴുകിയെത്തുന്ന പ്രിയ ഗാനങ്ങളും പ്രിയ വർത്തമാനങ്ങളുമായി പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വെള്ളനാട് നിന്ന് ജയകുമാർ ചേട്ടനാണ്. രാഷ്ട്രം എന്ന ചിത്രത്തിലെ ഒരു കോടി മംഗളം എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പൂക്കുവയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായിട്ട് നമുക്കത് ഒരുപാട് ശ്രോതാക്കൾ പ്രിയ ഗാനങ്ങൾ കേൾക്കാനും വിശേഷങ്ങൾ വർത്തമാനങ്ങളൊക്കെ പങ്കുവയ്ക്കുവാനുമായിക്കോ നമ്മളെ വിളിച്ചിരുന്നു. ഇന്ന് ഏകദേശം തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമസ്തേ മലയാളത്തിലൊരു ചോദ്യമുണ്ടായിരുന്നു, ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം എത്ര എന്നായിരുന്നു ചോദ്യം ചോദിച്ചിരുന്നത്. എൻ്റെ ശരി ഉത്തരം 8 എന്നാണ്. ഒരുപാട് പേർ ശരി ഉത്തരം വാട്സപ്പിലൂടെ നമ്മളെ എഴുതി അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സരയുമാണ്, പച്ചയിൽ നിന്നാണ് ഉത്തരം അറിയിച്ചിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. എല്ലാ ദിവസവും നമസ്തേ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളുണ്ടാവും. ശ്രോതാക്കൾക്ക് അതിൻ്റെ ശരി ഉത്തരങ്ങൾ നമ്മളെ എഴുതി അറിയിക്കാവുന്നതാണ്. എന്തായാലും ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. സമയം പോയത് വർത്തമാനങ്ങളിലൂടെയും പാട്ടിലൂടെയും സുന്ദരമായ ഈ ഒരു നിമിഷം സമയം കടന്നുപോയത് നമ്മൾ അറിഞ്ഞില്ല. ഓരോ പാട്ടിലൂടെയും വർത്തമാനത്തിലൂടെയും ഒന്നായ സുന്ദര നിമിഷങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സന്തോഷം അറിയിക്കുന്നു. നിങ്ങളുടെ മനസ്സിലെ പ്രകാശവും സങ്കടങ്ങളും സന്തോഷവും ഒക്കെ പാട്ടിൻ്റെ ചിറകിലേറി ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. അപ്പോൾ ഇന്നിനി നമുക്ക് വിട വാങ്ങാനുള്ള സമയമായിരിക്കുന്നു. ഈ സായാഹ്നത്തെ യാത്രയാക്കി സന്ധ്യ വരവേൽക്കാൻ നമുക്ക് തിരികെ പോകാം. ഇത് നിങ്ങളുടെ സ്വന്തം ലേഖ. പുതിയ പാട്ടുകളും കഥകളുമായി ഇനി നമുക്ക് ശനിയാഴ്ച വീണ്ടും എത്താം. പൂക്കുവയിൽ തത്സമയ പരിപാടിയുടെ ദിവസങ്ങൾ നമ്മൾ മാറ്റിയിരിക്കുന്ന വിവരം എല്ലാ ശ്രോതാക്കളെയും അറിയിക്കുന്നു. ചൊവ്വയും ശനിയും ദിവസങ്ങളിലാണ് ഇനി പൂക്കുവയിൽ തത്സമയ പരിപാടി ഉണ്ടായിരിക്കുക. എന്തായാലും വിളിച്ചവർക്കും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കിട്ടവർക്കും സന്ദേശമയച്ചവർക്കും എല്ലാം സന്തോഷമറിയിക്കുന്നു. അതുവരെ ഈ വരുന്ന ദിവസം വരെ എല്ലാവരും വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പോക്കുവിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് 7 മണി മുതൽ 8:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. എന്തായാലും വിളിച്ച എല്ലാവർക്കും ഉള്ള സന്തോഷം പങ്കിട്ടുകൊണ്ട് ജയകുമാർ ചേട്ടൻ ആവശ്യപ്പെട്ട ഈ ഒരു ഗാനത്തോടുകൂടി പോക്കുവിൽ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയും.

ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: മനുഷ്യ പുരോഗതിയുടെ അളവുകോൽ എന്താണ്? കൂടുതൽ വേഗതയുള്ള യന്ത്രങ്ങളാണോ, ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളാണോ, അതോ നാം വെട്ടിപ്പിടിക്കുന്ന സൗകര്യങ്ങളാണോ? ഈ ചോദ്യത്തിന് മുന്നിൽ കാലം കാത്തുവച്ച ഏറ്റവും വലിയ മറുപടിയാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ വരികൾ. നശിപ്പിക്കുന്നതാണോ നിലനിർത്തുന്നതാണോ പുരോഗതി എന്ന് ലളിതമെന്ന് തോന്നാവുന്ന, എന്നാൽ പ്രപഞ്ചത്തോളം ആഴമുള്ള ആ ചോദ്യം ഇന്ന് നമ്മുടെ ശ്വാസത്തോളം പ്രസക്തമാണ്. പച്ചപ്പിന്റെ നിലനിൽപ്പും പുരോഗതിയുടെ മിഥ്യാബോധവും തമ്മിലുള്ള ആ വലിയ വേർതിരിവിലേക്ക് നമ്മുടെ എല്ലാം ചിന്ത വ്യാപരിച്ചേ മതിയാകൂ. ടാഗോറിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി എന്നത് വെറുമൊരു കാഴ്ചയായിരുന്നില്ല, അത് ഈശ്വരൻ മനുഷ്യനയച്ച പ്രേമലേഖനമായിരുന്നു. ശാന്തിനികേതനിലെ മരച്ചുവട്ടിലിരുന്ന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞത് മനുഷ്യൻ പ്രകൃതിയിൽ നിന്നകലുമ്പോൾ അവൻ അവനിൽ നിന്ന് തന്നെ അകലുന്നു എന്നാണ്. ഇന്ന് നാം പുരോഗതി എന്ന് വിളിക്കുന്ന പലതും യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ മേലുള്ള കടന്നു കയറ്റങ്ങളാണ്. ഒരു വലിയ മരം വെട്ടിമാറ്റി അവിടെ ഒരു കോൺക്രീറ്റ് സൌധം പണിയുമ്പോൾ നാം ചിന്തിക്കുന്നത് നാം വളരുകയാണെന്നാണ്. എന്നാൽ ഒരു വലിയ പ്രാണവായുവിന്റെ സ്രോതസ്സിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പണിയുന്ന ആ കെട്ടിടം എങ്ങനെയാണ് പുരോഗതിയുടെ അടയാളമാകുന്നത്? നശിപ്പിക്കുന്നത് എളുപ്പമാണ്, പക്ഷേ നിലനിർത്തുന്നതിലാണ് സർഗാത്മകതയും കരുണയും വേണ്ടത്. യഥാർത്ഥ പുരോഗതി എന്നത് പ്രകൃതിയുടെ താളം തെറ്റിക്കാത്ത വികസനമാണ്. ടാഗോറിന്റെ ദർശനത്തിൽ ഒരു പൂവ് വിരിയുന്നത് കാണുന്നതും ഒരു പുഴ അതിന്റെ ഒഴുക്ക് തുടരുന്നതും ലോകത്തിലെ ഏറ്റവും വലിയ പുരോഗതിയാണ്. കാരണം അവിടെ ജീവൻ നിലനിൽക്കുന്നു. ജീവനെ കൊന്നുകൊണ്ടുള്ള ഏത് വളർച്ചയും ആത്മഹത്യാപരമായ ഒന്നാണ്. നാം കെട്ടിപ്പൊക്കുന്ന നഗരങ്ങൾ ശ്വാസം മുട്ടുന്ന ശവപ്പറമ്പുകളായി മാറുമ്പോൾ, ശുദ്ധവായുവിന് വേണ്ടി നാം പരക്കം പായുമ്പോൾ ടാഗോർ ചോദിച്ച ആ ചോദ്യം നമ്മുടെ നെഞ്ചിൽ വന്ന് തറയ്ക്കും. നശിപ്പിക്കുന്നതാണോ അതോ നിലനിർത്തുന്നതാണോ യഥാർത്ഥ പുരോഗതി? പഴയ കാലത്തെ മനുഷ്യർ പ്രകൃതിയെ ഭയത്തോടെയും ഭക്തിയോടെയുമാണ് കണ്ടിരുന്നത്. അവർ കാവുകളെ സംരക്ഷിച്ചു, പുഴകളെ പുണ്യമായി കരുതി. അതൊരു അന്ധവിശ്വാസമല്ലായിരുന്നു, മറിച്ച് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള വലിയൊരു കരുതലിന്റെ രാഷ്ട്രീയമായിരുന്നു. ഇന്ന് നാം ആധുനികരായി, ശാസ്ത്രം വളർന്നു. പക്ഷേ ആ വളർച്ചയിൽ നമുക്ക് നമ്മുടെ വിവേകം നഷ്ടമായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പുഴകളെ അഴുക്കുചാലുകളാക്കിയും കുന്നുകൾ ഇടിച്ചു നിരത്തിയും നാം നേടുന്ന നേട്ടങ്ങൾ മണലിൽ തീർത്ത കൊട്ടാരങ്ങൾ പോലെയാണ്. ഒരു ചെറിയ പ്രകൃതിക്ഷോഭത്തിന് മുന്നിൽ തകർന്നടിയുന്നവ മാത്രമാണ്. നമ്മുടെ അഹങ്കാരങ്ങളെന്ന സമീപകാല ദുരന്തങ്ങൾ നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഭൂമി നമുക്ക് നൽകുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിന് തിരിച്ചും സ്നേഹം നൽകുക എന്നതാണ് നിലനിർത്തുക എന്ന വാക്കിന്റെ അർത്ഥം. ഒരു വിത്ത് നടുമ്പോൾ നാം ഭൂമിയുടെ സ്നേഹത്തെ നിലനിർത്തുകയാണ്. ഒരു കിണർ റീചാർജ് ചെയ്യുമ്പോൾ നാം വരും തലമുറയുടെ ദാഹം തീർക്കാനുള്ള വഴി നിലനിർത്തുകയാണ്. ഇത് കേവലം പരിസ്ഥിതി പ്രവർത്തനമല്ല, ഇതൊരു ജീവിത ദർശനമാണ്. ടാഗോർ തന്റെ കവിതകളിലൂടെയും ഗീതാഞ്ജലിയിലൂടെയും പാടിയത് പ്രകൃതിയുടെ ഈ ഈശ്വര ചൈതന്യത്തെക്കുറിച്ചാണ്. പുരോഗതി എന്നത് പുറമെയുള്ള മിനുക്കുപണികളല്ല, മറിച്ച് ഉള്ളിലുള്ള മനുഷ്യത്വത്തിന്റെ വികാസമാണ്. ആ വികാസം പ്രകൃതിയെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ളതാകണം. നമുക്ക് ചുറ്റുമുള്ള പച്ചപ്പിനെ ഒന്ന് നോക്കൂ. ഓരോ പുൽക്കുടിയും നമ്മോട് സംസാരിക്കുന്നത് നിലനിൽപ്പിനെ കുറിച്ചാണ്. നശിപ്പിക്കാൻ ഒരു കോടാലി മതി, എന്നാൽ ഒരു ചെടി വളർത്തിയെടുക്കാൻ പ്രകൃതിയുടെ ക്ഷമയും മനുഷ്യന്റെ കരുതലും ആവശ്യമാണ്. നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? ലാഭകൊതിയോടെ പ്രകൃതിയെ കൊള്ളയടിക്കുന്ന വിനാശകരമായ പുരോഗതിയോ, അതോ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന സുസ്ഥിരമായ പുരോഗതിയോ? നമ്മുടെ വീട്ടുമുറ്റത്തെ ഒരു ചെറിയ മരമെങ്കിലും വെട്ടാതിരിക്കാൻ, ഒരു പ്ലാസ്റ്റിക് കവർ പുഴയിൽ എറിയാതിരിക്കാൻ നമുക്ക് സാധിക്കണം. ടാഗോർ വിഭാവനം ചെയ്ത ആ മഹത്തായ ലോകം പച്ചപ്പുള്ളതായിരുന്നു. അവിടെ മനുഷ്യരും പക്ഷികളും മൃഗങ്ങളും ഒരേ താളത്തിൽ ശ്വസിച്ചിരുന്നു. ആ ലോകത്തെ തിരിച്ചുപിടിക്കലാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പുരോഗതി. ഭൂമി ആകാശത്തെഴുതുന്ന കവിതകളാണ് മരങ്ങളെങ്കിൽ, ആ കവിതകൾ നശിപ്പിക്കുന്നവർ സംസ്കാരശൂന്യരാണ്. നിലനിർത്തുന്നതാണ് പുരോഗതി എന്ന് തിരിച്ചറിയുന്നിടത്താണ് പുതിയൊരു മനുഷ്യൻ ജനിക്കുന്നത്. വരും തലമുറ നമ്മോട് ചോദിക്കാൻ പോകുന്നത് നമുക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്നുള്ളതല്ല, മറിച്ച് അവർക്ക് ശ്വസിക്കാൻ എത്രമാത്രം ശുദ്ധവായു നാം ബാക്കി വെച്ചു എന്നതാണ്. ആ ചോദ്യത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ നമുക്ക് സാധിക്കണം. പ്രകൃതിയെ സ്നേഹിക്കുക, അതിനെ സംരക്ഷിക്കുക. കാരണം ഈ ഭൂമി നമുക്ക് കടം കിട്ടിയതല്ല, നമ്മുടെ മക്കളിൽ നിന്ന് നാം കടമെടുത്തതാണ്. പച്ചപ്പുള്ള സ്നേഹത്തിലേക്ക് നമുക്ക് തിരിച്ചു നടക്കാം. നിലനിർത്തുന്നതാണ് പുരോഗതി എന്ന വലിയ പാഠം. നമുക്ക് ജീവിതം കൊണ്ട് അത് തെളിയിക്കാം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

മികച്ചത് തേടി മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും മിച്ചമുള്ള ജീവിതത്തിന് തിരശീല വീഴാൻ തുടങ്ങിയിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നഷ്ടപ്പെട്ട ഏതൊരു വസ്തുവും നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പക്ഷേ നഷ്ടപ്പെട്ട ജീവിതം അതൊരിക്കലും പിന്നീട് കണ്ടെത്താനാവില്ല. പൊതുജന ശ്രവണാർത്ഥം കരുണസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് തിണ്ണൈ സ്വാമിയെ കുറിച്ച് കേൾക്കാം. ഒരുപക്ഷെ നമ്മളിൽ പലരും കേട്ടിട്ടില്ലാത്ത, എന്നാൽ അരുണാചലത്തിന്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന ഒരു മഹാത്മാവാണ് തിണ്ണൈ സ്വാമി. 1912 ഒരു തെലുങ്ക് ബ്രാഹ്മണ കുടുംബത്തിലാണ് രാമസ്വാമി എന്ന തിണ്ണൈ സ്വാമി ജനിച്ചത്. ഉയർന്ന വിദ്യാഭ്യാസം നേടിയവരും ഔദ്യോഗിക രംഗത്ത് ഉന്നത നിലയിൽ ശോഭിച്ചവരുമായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധുക്കളെല്ലാം. രാമസ്വാമി മദ്രാസ് മെഡിക്കൽ കോളേജിൽ ബയോകെമിസ്റ്റായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. വിവാഹവും 4 മക്കളുമായി ലൗകിക ജീവിതത്തിൽ അദ്ദേഹം സന്തുഷ്ടനായിരുന്നു. എന്നാൽ 1940 രമണ മഹർഷിയെ 3 തവണ സന്ദർശിക്കാനിടയായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റിമറിച്ചു. 1948 ഉപരിപഠനത്തിനായി അമേരിക്കയിൽ പോകാൻ രാമസ്വാമി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ഔദ്യോഗിക രംഗത്തെ ഈഗോയും ഉപജാപങ്ങളും കാരണം ആ അവസരം അദ്ദേഹത്തിന് നഷ്ടമായി. ദുഃഖിതനായ അദ്ദേഹം മഹർഷിയുടെ അടുക്കൽ തന്റെ സങ്കടം ബോധിപ്പിച്ചു. അവിടെ വെച്ച് മഹർഷി നൽകിയ ഉപദേശം 2 വാക്കുകളായിരുന്നു: ചുമ്മാതിരി. പിന്നീട് അദ്ദേഹം അരുണാചലം വിട്ടുപോയില്ല. ഇതിനിടയിൽ പോണ്ടിച്ചേരിയിൽ നിന്ന് ജോലി വാഗ്ദാനം വന്നപ്പോഴും മഹർഷി ഇരി എന്നാവർത്തിച്ചു. അതോടെ രാമസ്വാമി പൂർണമായും അന്തർമുഖനായി. ഭൗതികമായ എല്ലാ തിരക്കുകളിൽ നിന്നും അദ്ദേഹം പിൻവാങ്ങി. മഹർഷിയുടെ സമാധിക്ക് ശേഷം രമണനഗറിലെ CP നാഥൻ എന്ന വ്യക്തിയുടെ വീടിന്റെ തിണയിൽ അദ്ദേഹം ഇരിപ്പുറപ്പിച്ചു. പിന്നീട് 50 വർഷക്കാലം അദ്ദേഹം ആ തിണയിൽ നിന്ന് എവിടേക്കും പോയില്ല. നാട്ടുകാർ അദ്ദേഹത്തെ സ്നേഹത്തോടെ തിണ്ണൈ സ്വാമി എന്ന് വിളിച്ചു. അദ്ദേഹം ഒന്നും പഠിപ്പിച്ചില്ല, പ്രസംഗിച്ചില്ല. ബാഹ്യമായ എല്ലാ വിഷയങ്ങളും ഉപേക്ഷിച്ച് പ്രാണനെയും മനസ്സിനെയും അടക്കി അരുണാചല ധ്യാനത്തിൽ അദ്ദേഹം ലയിച്ചു. കുളിക്കുകയോ നഖം മുറിക്കുകയോ ചെയ്യാതെ 10 ആണ്ടുകളോളം ആ ഒരിടത്ത് തന്നെ ഇരുന്നിട്ടും അദ്ദേഹത്തിൽ നിന്ന് ദുർഗന്ധമല്ല, മറിച്ച് പവിത്രമായൊരു ശാന്തതയാണ് പ്രവഹിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. കടുത്ത വിഷാദം വന്നിട്ടാണോ അങ്ങനെ തിണ്ണയിൽ തന്നെ ഇരുന്നത് എന്നൊന്നും അറിഞ്ഞുകൂടാ. രമണ മഹർഷിയുടെ അരുണാചല പഞ്ചരത്നത്തിലെ 4ാം ശ്ലോകം അർത്ഥമാക്കുന്നത് പോലെ, ബാഹ്യവിഷയങ്ങൾ വെടിഞ്ഞ് ജീവൻ മുക്തനായി മാറിയ ഒരു യോഗിയായിരുന്നു അദ്ദേഹം. 2003 ഡിസംബർ 7 ഒരു കാർത്തിക ദീപം നാളിൽ അദ്ദേഹം തന്റെ ശരീരം ഉപേക്ഷിച്ചു എന്ന് ആധ്യാത്മവാദികൾ പറയുന്നു. ഇന്ന് രമണാശ്രമത്തിന് സമീപം വിശറി ബാവയുടെ ആശ്രമത്തിനടുത്തായി തിണ്ണൈ സ്വാമിയുടെ സമാധി മന്ദിരം സ്ഥിതി ചെയ്യുന്നു. വലിയ ആരവങ്ങളില്ലാതെ ലളിതമായി മൗനത്തിന്റെ തീപ്തമായൊരു പുഞ്ചിരി പോലെ ആ സമാധി ഇന്നും ധ്യാനാത്മകമായി അവിടെയുണ്ട്. ലോകം മുഴുവൻ തിരക്കുകൾക്ക് പിന്നാലെ ഓടുമ്പോൾ ഒരിടത്ത് ചുമ്മാതിരുന്ന് പ്രപഞ്ച സത്യം കണ്ടെത്തിയ ആ മഹാത്മാവിന്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം ലളിതമാണ്: സമാധാനം തേടി ദൂരേക്ക് പോകേണ്ടതില്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

രണ്ട് ചെകിടും തീപ്പൊള്ളലേറ്റ ഒരു മുഴുക്കുടിയനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ സുഹൃത്ത് ചോദിച്ചു, നിന്റെ മുഖം എങ്ങനെയാണ് പൊള്ളലേറ്റത്? എന്റെ ഭാര്യ തേപ്പ് പെട്ടി ഓണാക്കി വെച്ചിരുന്നു. ഫോൺ ബെല്ലടിച്ചപ്പോ അത് ഫോണാണെന്ന് കരുതി ഞാനെടുത്ത് ചെവിയിൽ വച്ചു. അപ്പോ മറ്റേ ചെകിടോ? സുഹൃത്ത് ചോദിച്ചു. അതോ, അവൻ ആ ദ്രോഹി വീണ്ടും ഫോൺ വിളിച്ചെന്നേ. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലും പഠിക്കാത്ത ഏറെ പേരുണ്ട്. മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ട് അജ്ഞതയുടെ ഇരുട്ടിൽ തപ്പിത്തടയുന്നവർ. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: പ്രത്യേക പോക്കുവെയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാഹ്ന ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവെയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എൽആർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8 വരെ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: പ്രബോധന ചിന്ത.
3: മതിമറക്കുന്നവരോട് സാധാരണ മറവിയേക്കാൾ കഠിനമാണ് മതിമറക്കൽ. അതായത് തന്നെത്താൻ മറക്കൽ. അവനവൻ ആരാണെന്നും സ്വന്തം കഴിവ് എത്രയുണ്ടെന്നും താൻ വിചാരിച്ചാൽ സാധിക്കാവുന്നത് എത്രത്തോളമാണെന്നുമൊക്കെ മറന്നിട്ട് സ്വയം അപകടത്തിൽപ്പെടുന്ന ഒരവസ്ഥ. വെളുത്തിടൻ കലക്കി വെച്ചിരുന്ന നീലത്തിൽ വീണ കകുദ്രുമൻ എന്ന കുറുക്കന് തോന്നി തനിക്കു പറ്റിയ അബദ്ധം പുറത്തറിയിക്കാതെ രാജാവായി വാഴാമെന്ന്. അങ്ങനെ അവൻ മൃഗരാജാവായി വാണു. പക്ഷെ ജന്മവാസന മറക്കുമോ? ദൂരെ കാട്ടിൽ കുറുക്കന്മാർ ഓരിയിടുന്നത് കേട്ടപ്പോൾ അവന് മതിമറന്ന് ഓരിയിടാൻ തുടങ്ങി. കള്ളി വെളിച്ചത്തായതോടെ കഥയും കഴിഞ്ഞു. കുറുക്കന് ഏതു കാലത്താണ് സിംഹമാകാൻ കഴിയുക? പ്രകൃതിയിൽ അങ്ങനെയും ചില സത്യങ്ങളുണ്ട്. മതിമറക്കുന്നവർ അത് മറക്കരുത്. മറവിയില്ലാതെ നിതാന്ത ജാഗ്രതയോടുകൂടി മനസ്സാകുന്ന ഉപകരണം ശ്രദ്ധാപൂർവം വിനിയോഗിച്ച് ഓരോന്നും സൂക്ഷ്മമായി ചെയ്യുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം പരാജയഭീതി എന്നൊന്ന് അവന് തീണ്ടുകയില്ല. ഏതു രംഗത്തും അവൻ നിഷ്പ്രയാസം വിജയിക്കുക തന്നെ ചെയ്യും. മഹാജ്ഞാനികൾ നീതിശാസ്ത്രങ്ങളും മറ്റും പുകഴ്ത്തി പറയുന്ന സത്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവരാണ്. മറ്റുള്ളവർ നിഷ്ഠയോടെ അത് ചെയ്യാനുള്ള അവസരങ്ങൾ ഉദാസീനതയാലും മറവിയാലും നഷ്ടപ്പെടുത്തുന്നു. അത്തരക്കാർക്ക് വരുന്ന 7 ജന്മത്തിലും പുണ്യമില്ല എന്നാണ് വള്ളുവരുടെ പക്ഷം. കയ്യിൽ വന്ന ജന്മം സത്കർമ്മങ്ങൾ കൊണ്ട് നിറയ്ക്കുക തന്നെ വേണം. അതിനുള്ള അവസരങ്ങൾ സ്വയം നിഷേധിക്കുന്നത് വലിയ പാപമാകുന്നു. ഒരു നിമിഷത്തെ മറവി 7 ജന്മങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 19-ന്റെ ഹൃദയഭൂമികയിലാണ്. 1860 മെയ് 19, വിയറ്റ്നാം ജനതയുടെ വിമോചന നായകനും ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ മഹാനായ വിപ്ലവകാരിയുമായ ഹോച്ചിമിൻ ജന്മം കൊണ്ടിരിക്കുന്നു. 1935 മെയ് 19, ധീരസാഹസികനായ ഒരു നായക കഥാപാത്രത്തിൻ്റെ യഥാർത്ഥ ജീവിതത്തെ അതിശയിപ്പിക്കും വിധത്തിൽ അറബി നാടുകളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ലോറൻസ് ഓഫ് അറേബ്യ എന്ന പേരിൽ ധീര സാഹസികങ്ങളായ അനേകം പോരാട്ടങ്ങളിൽ ഐതിഹാസികമായ നേതൃത്വം നൽകിയ TE ലോറൻസ് അന്തരിച്ചിരിക്കുന്നു. വീതി കുറഞ്ഞ നാട്ടുപാതയിലൂടെ രണ്ട് കുട്ടികൾ സൈക്കിളിൽ വളവ് തിരിഞ്ഞു വരുന്നത് കണ്ട ലോറൻസ് കുട്ടികളെ രക്ഷിക്കാൻ തന്റെ മോട്ടോർ സൈക്കിൾ വെട്ടിത്തിരിക്കുന്നതിനിടെ സൈക്കിളിൽ തട്ടി നിലത്ത് വീഴുകയും മസ്തിഷ്ക ആഘാതത്തിൽ മരണപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്.

ലക്ഷ്യം ഉയർന്നതാണെങ്കിൽ, ഉറച്ചതാണെങ്കിൽ, തീവ്രമാണെങ്കിൽ, വിജയിക്കാൻ ഒരു വാശിയുണ്ടെങ്കിൽ വെട്ടിപ്പിടിക്കാൻ നിങ്ങൾക്കു മുന്നിൽ ഒരു ലോകമുണ്ടാകും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സാന്ത്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും ഇത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം, സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ സൂര്യഗായത്രി പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ടു പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റു കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച, വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ചു പറന്നുപോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇട്ടുവീഴുന്നതുപോലെ അരയന്ന പിടകൾ ചിറകടിക്കുന്നു. ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം ഉത്തരാ ഉണ്ണികൃഷ്ണൻ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരി മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി എം എസ് സുബ്ബലക്ഷ്മി പാടിയ ഗാനം കേൾക്കാം.

സന്ധ്യയുടെ സുഖത ചാരുത, പാട്ടിലൂടെ ആനന്ദാമൃതമാകുന്ന മധുരിമ. സായന്തനമെന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീറിറ്റുവീഴുന്ന പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം കെ ജി മാർക്കോസ് ആലപിച്ച ഗാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യം കരിച്ച തെരുവ് നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യ, പുനരുപയോഗ ഊർജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ടായിരുന്നു ഉച്ചകോടി. ഇന്ത്യക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ വർദ്ധിച്ചുവരുന്ന സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങൾ, മനുഷ്യ കേന്ദ്രീകൃത വികസനം എന്നിവയിൽ ഇന്ത്യയും ഈ രാജ്യങ്ങളും സമാന കാഴ്ചപ്പാടുകൾ പിന്തുടരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് രണ്ടു ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും, രമേശ് ചെന്നിത്തലയ്ക്ക് പമ്പയും, സണ്ണി ജോസഫിന് അശോകയും, കെ മുരളീധരന് സാനഡുവും ഉൾപ്പെടെ 20 ഔദ്യോഗിക വസതികളാണ് മന്ത്രിമാർക്കായി അനുവദിച്ചിരിക്കുന്നത്. അജന്ത എം ലിജുവിനും തൈക്കാട് ഹൌസ് ബിന്ദുകൃഷ്ണയ്ക്കും, മൻമോഹൻ ബംഗ്ലാവ്, ഒ ജെ ജനീഷിനും, റോസ് ഹൌസ്, CP ജോണിനുമാണ് അനുവദിച്ചത്. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLA യുമായ ജി സുധാകരനാണ് പ്രോടേം സ്പീക്കർ. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, CDS ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1,070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. പേ വിഷബാധയുള്ളതും അപകടകാരികളുമായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം തെരുവ് നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്കു നേരെ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടുതൽ അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ABC ചട്ടക്കൂട് നടപ്പാക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സാഹചര്യം വഷളാകില്ലായിരുന്നു എന്നും പരമോന്നത കോടതി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള ആരോഗ്യ സർവകലാശാലയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൃശൂരിൽ നടന്ന പരിപാടിയിൽ ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗവർണർ ആശംസകൾ നേർന്നു. തൃശൂർ പാട്ടിരായ്ക്കലിൽ

ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്രകലശാഭിഷേകം ഇന്നുച്ചയ്ക്ക് നടന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25 വീണ്ടും നട തുറക്കുക. 26 പ്രതിഷ്ഠാദിനം. ഈ വർഷത്തെ ഹജ്ജിനുള്ള അവസാന വിമാനം കൊച്ചി എംബാർക്കേഷനിൽ നിന്നും ഇന്ന് പുലർച്ചെ ജിദ്ദയിലേക്ക് യാത്രയായി. 21 വിമാനങ്ങളിലായി ആകെ 8341 ഹാജിമാരാണ് കൊച്ചിയിൽ നിന്നും ഇത്തവണ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും 4519 പേരും കോഴിക്കോട് നിന്നും 968 പേരും ഉൾപ്പെടെ 13828 പേരാണ് സംസ്ഥാനത്തെ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹജ്ജിന് ഇതിനകം യാത്രയായത്. തിരുവനന്തപുരം നന്ദാവനം റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നാളെ രാവിലെ 7 മുതൽ രാത്രി 7 വരെ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. വാട്ടർ അതോറിറ്റിയുടെ PTP നഗറിലുള്ള ജലസംഭരണിയിൽ വ്യാഴാഴ്ച വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ തിരുമല കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന വാർഡുകളിൽ വെള്ളിയാഴ്ച വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻ SCയെ നേരിടുകയാണ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഏകപക്ഷീയമായ 2 മുന്നിലാണ്. അടുത്ത മാസം നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ ടീമിനെ നയിക്കും. ടെസ്റ്റിൽ KL രാഹുലും ഏകദിന ടീമിൽ ശ്രേയസ് അയ്യരുമാണ് വൈസ് ക്യാപ്റ്റന്മാർ. മലയാളി താരം സഞ്ജു സാംസണ് ടീമിൽ ഇടം പിടിക്കാനായില്ല. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 114 താഴ്ന്ന് 75201, നിഫ്റ്റി 32 നഷ്ടത്തിൽ 23618 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില ഉയർന്നു. പവന് 600 വർദ്ധിച്ച് 115160 ഗ്രാമിന് 14395 ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2 വില വർദ്ധിക്കുന്നത്. കോംഗോയിൽ എബോള രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 131 ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ലോയിൽ നടന്ന 3 ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യം കരിച്ച തെരുവ് ായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരിപ്പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. തുടക്കത്തിലെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ തിങ്കൾ വെള്ളി ദിവസങ്ങളിലായിരുന്നു പോക്കുവയിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഈ അടുത്തിടെയായി ഇപ്പോൾ നമ്മളത് ചൊവ്വ ശനി ദിവസങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ സ്കൂൾ കുട്ടികൾക്കൊക്കെ വിളിക്കാനും ഒക്കെ ഉള്ള മുമ്പേ ആവശ്യപ്പെട്ടിരുന്നു അവർ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ പരിഗണിച്ചിട്ടാണ് നമ്മൾ ചൊവ്വ ശനി ദിവസങ്ങളിലേക്ക് പോക്കുവയിൽ മാറ്റിയിരിക്കുന്നത്. ശ്രോതാക്കൾ ഇതൊരു അറിയിപ്പായി കരുതണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പകലുളികൾ മാഞ്ഞു തുടങ്ങുന്ന ഈ പോക്കുവയിൽ സമയത്ത് മനസ്സിന്റെ ആഴങ്ങളിൽ സന്തോഷവും സങ്കടവും ഒരുപോലെ തിരയടിക്കുന്ന ഈ നിമിഷത്തിൽ നിങ്ങളുടെ കാതുകളിലേക്ക്, ചോദ്യങ്ങളിലേക്ക്, ആശങ്കകളിലേക്ക്, പ്രതീക്ഷകളിലേക്ക് പോക്കുവയിൽ എത്തിയിരിക്കുകയാണ്. ഒരു പകൽ അവസാനിക്കുന്നതിൻ്റെ സൗന്ദര്യവും മറ്റൊരു അധ്യായം തുടങ്ങുന്നതിൻ്റെ പ്രതീക്ഷയും ഇടകലരുന്ന ഈ മാന്ത്രിക നിമിഷത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ വാക്കുകൾക്ക് ഞങ്ങൾ കാതോർക്കുന്നു. വിളിക്കാം, ഹൃദയം തുറന്ന് സംസാരിക്കാം. പറയാൻ ബാക്കി വെച്ച വാക്കുകൾക്ക്, ഹൃദയങ്ങൾ പങ്കുവയ്ക്കുന്ന സംഭാഷണത്തിന് സൗഹൃദത്തിൻ്റെ സ്വരമായി സാന്ത്വനമായി പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ, ഞാൻ നടരാജനാണ്.
2: ആ നടരാജ വിളിച്ചേട്ടോ, പറയൂ, എന്നാണ് പോക്കുവയിലെന്ന് അറിയാമായിരുന്നോ?
3: ഓ, ഇന്ന് രണ്ടു മണി ഞാൻ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നു.
2: എന്തായാലും മാറ്റിയതിൽ ആദ്യത്തെ കോളറാണ്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചേട്ടന് സന്തോഷമല്ലേ? ശരി, പറയണം, എന്തൊക്കെയാണ് സുഖമാണോ? വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കാലിന് വേദനയോ?
3: ഓ, കാല് ജയ്മാനമാണ്. ഞാൻ ഈ കിണറ കുടിക്കാനൊക്കെ പോയപ്പോ കയറി ഇറങ്ങി കാലിന്റെ മുത്ത് രണ്ടും ജയ്മാനമാണ്. ഓ, അത് ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. ഇഞ്ചക്ഷൻ ആണെങ്കിൽ 2000 രൂപയാകും. അത് അത്ര ശരിയാവുന്ന തോന്നണില്ല.
2: ശരിയാവുന്ന ഒരു പ്രതീക്ഷയില്ല.
3: പിന്നെ അല്ലെങ്കിൽ മുട്ട് മാറ്റി വെക്കല്ലോ. മുട്ട് മാറ്റി വെക്കലെന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം ഉള്ള ആൾക്കാരൊക്കെ വേണമല്ലോ.
2: ആ മുട്ട് സർജറി വെക്കുമ്പോ നമ്മൾ അതിന്റെ ആ സർജറിയുടെ റെസ്റ്റിംഗ് സമയത്ത് നമുക്ക് നോക്കാനും ഒപ്പം ആൾക്കാരും വേണം.
3: അതുകൊണ്ട്
2: മുട്ട് മാറ്റി വെക്കണ്ടെന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത്. നല്ല പെയിൻ ഉണ്ടോ? ഇറങ്ങിക്കേറി നടക്കാൻ പറ്റാത്ത തരത്തില് വേദന ഉണ്ടോ?
3: അല്ല, ഈ രാവിലെ ആവുമ്പം ശകലം നടക്കാം. അത് കഴിഞ്ഞ പിന്നെ നടക്കാവൂല.
2: അത് ശരി.
3: ആ, നല്ല വേദനയായിരിക്കും. ഞാന് ഒരു പിള്ളേർക്ക് വേണ്ടി ഒരു ചെറിയ കഥ പറയാം.
2: പറഞ്ഞോളൂ.
3: ഒരു ഒരു ആറ്റിന്റെ കരയില് ഒരു അത്തിമരം ഉണ്ടായിരുന്നു.
2: ആറ്റിന്റെ കരയിൽ അത്തിമരം ഉണ്ടായിരുന്നു.
3: ആ, ശരിക്കും അത്തി പഴവും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കുരങ്ങൻ എന്നും വന്ന് ഈ അത്തിപ്പഴമൊക്കെ പറിച്ച് തിന്നിട്ട് കുറച്ച് ഉളിച്ചിടും. അത് ഒരു ആമ വന്ന് സ്ഥിരമായിട്ട് കഴിക്കുമായിരുന്നു.
2: ഒരാമ
3: അത് കഴിച്ചിട്ട് ബാക്കി വരുന്നതിന് നേരെ വീട്ടിൽ കൊണ്ടുപോയി ആമയുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ആമയുടെ കുഞ്ഞുങ്ങള് ആമയോട് പറഞ്ഞു, അമ്മ, ഈ അത്തിപ്പഴം നമുക്ക് ഉരുക്കിച്ചേരുന്ന ആള് തിന്നയല്ലേ? അപ്പോ ആ ആളിന്റെ കരളും കൊമ്പും നമുക്ക് തിന്നയും കൊള്ളായിരുന്നു. അതിനെ തിരിച്ച് എങ്ങനെയെങ്കിലും ഈ ആള് കഴിഞ്ഞ് കൊണ്ടുവരാം ചോദിച്ചു. അത് ഇത്തിരി പാടാണ്. അങ്ങനെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നാള് കഴിഞ്ഞ് ഒരു ദിവസം ഈ ആമ കുരങ്ങനടുക്കെന്ന് പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം നിങ്ങളെ കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ്, ഒരു എന്റെ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പൊ കുരങ്ങ ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ എനിക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല, ഞാൻ പിന്നെ എങ്ങനെ വരും? അപ്പോ ആമ പറഞ്ഞു, എന്നാൽ നിങ്ങളെ സുഖമായിട്ട് ഞാൻ കൊണ്ടുപോവാം, എന്റെ മുതുകില് കയറി ഇരുന്നോണ്ടാവാതെ ഞാൻ വെള്ളത്തിൽ കൂടെ തുഴഞ്ഞങ്ങ് പൊയ്ക്കോളാം. പക്ഷെ ശരിക്കും പിടിച്ചിരിക്കണം.
2: പിടിച്ചിരിക്കണം അല്ലെ, വെള്ളത്തിൽ വീഴുന്ന വെള്ളം കുടിക്കും.
3: പിള്ള പിടിച്ചു. അപ്പൊ പകുതി ആറ്റിന്റെ പകുതിയിൽ ചെന്നപ്പോഴ് ആമ പറഞ്ഞ് നിങ്ങളെ കൊണ്ടുപോകുന്നതിന് വേറെ ഒന്നിനും അല്ല കൊണ്ടുപോകണത്,
2: സത്യസംഭവം ഇതാണ്, എന്തിനാണ് കൊണ്ടുപോണെന്ന് പറഞ്ഞു.
3: അപ്പോഴേ അവിടെ വെച്ച് പറഞ്ഞതുപോലെ എന്റെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളെ കൂമ്പുങ്കല്ലെന്ന് എന്നോട് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ പിന്നെ യഥാർത്ഥത്തില് പിന്നെ കുരങ്ങനൊന്നും ചെയ്യാൻ കുലാറ്റിന്റെ ഇറങ്ങാൻ കൂല്ലല്ലോ.
2: അതെ,
3: പെട്ടെന്ന് കുരങ്ങൻ ഒരു ബൊച്ചു ഉപയോഗിച്ച് കുരങ്ങൻ പറഞ്ഞിത് നേരത്തെ ഞങ്ങൾ പറയാറുണ്ട് നിങ്ങൾക്ക് മടത്തരം പറ്റി, എന്റെ കൂമ്പുങ്കല്ലും എല്ലാം അച്ചമരത്തിൽ കെട്ടിത്തൂക്കിട്ടാണ്.
2: ശരി, പറഞ്ഞത് ഞാൻ നേരത്തെ എടുത്തോണ്ട് വരുമായിരുന്നല്ലോ.
3: നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എടുത്തോണ്ട് വന്നനെ, എന്നെ തിരിച്ചുകൊണ്ട് നാക്കിയാൽ ഞാൻ എടുത്തുകൊണ്ട് നിങ്ങളെ കൂടെ വരാം.
2: ഓ,
3: ആമ തിരിച്ചു കൊണ്ടുപോയി. പിന്നെ
2: തിരിച്ചു കൊണ്ടുപോയി അത്തിമരത്തിൽ കൊണ്ടാക്കി
3: കൊണ്ടാക്കി ആക്കിയിട്ട് ഒടുവില് കുരങ്ങ് പറഞ്ഞ് എന്തായാലും ശരി ഇനിയൊരു ഉച്ച കാണാന്ന് പറഞ്ഞ് നിങ്ങൾ പോയി എന്ന് പറഞ്ഞു
2: ഗുഡ് ബൈ. നമ്മള് പണ്ട് സ്കൂളിൽ പഠിച്ച ഈ കഥ പഠിച്ചിട്ടുണ്ട്.
3: പക്ഷെ
2: ഞാൻ പഠിച്ചത് ആമയല്ല, മുതലായിരുന്നു. മുതലയിലെ പുറത്തിരുന്ന് പോവാൻ പറ്റും, കടിച്ചു തിന്നില്ലെങ്കിൽ
3: പോവാം.
2: ഇല്ല ഇല്ല, അങ്ങനെ തിന്നൂല, കാരണം ഇതിങ്ങനെ കൊടുത്തു കൊടുത്ത് അവര് തമ്മില് കൂട്ടുകാരായല്ലോ. അപ്പോഴാണ് ഞാൻ പഠിച്ച കഥയിൽ മുതലയുടെ ഭാര്യയാണ് പറയണത്, ഈ കുരങ്ങ് ഇത്രയും രുചികരമായ ഈ പഴങ്ങൾ എന്നും തിന്നുന്ന കുരങ്ങന്റെ ഹൃദയത്തിന് എത്ര മധുരമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അപ്പോഴാണ് പറഞ്ഞ എന്റെ ഹൃദയം അത്തിമരത്തിൽ കെട്ടിവെച്ചിട്ടാണ് വന്നത്, പൊത്തിൽ വെച്ചിരിക്കുകയാണ് ഞാൻ എടുത്തോണ്ടുവരാം. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. രണ്ട് കഥയായാലും സംഭവം ശരി തന്നെയാണ്. എലിയുടെ കഥയാ? ആ, വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾ കേൾക്കുമായിരിക്കും, പെട്ടെന്ന്
3: പറഞ്ഞോളൂ.
2: അതെ, ചുണ്ടലി, നച്ചലി,
3: പിന്നെ അവസാനം പെരിച്ചാഴി.
2: ആ, പെരിച്ചാഴി, യെസ്.
3: തുരപ്പനും ഉണ്ട്,
2: തുരപ്പൻ.
3: തുരപ്പ എലി എന്ന് പെരിച്ചാഴിയുടെ ചോദിച്ചു ചേട്ടാ നിങ്ങളെ ശരീര വൈത്രിയും തടിച്ചു കൊടുത്തിരിക്കുന്നത് എവിടുന്നാണ് ആഹാരം എന്ന് പറഞ്ഞപ്പോഴും പെരിച്ചാഴി പറഞ്ഞു എല്ലാ ആൾക്കാരും കൃഷി ചെയ്തിട്ടിരിക്കുന്നത് എനിക്ക് തിന്നാനല്ലേ.
2: പിന്നല്ല, മരച്ചീനിയൊക്കെ എന്തിനാണ് പിന്നെ കൃഷി ചെയ്യുന്നത്?
3: അപ്പൊ എനിക്ക് തിന്നാനാണ്. അപ്പൊ തുരപ്പൻ ചോദിച്ച് നിങ്ങൾ വരുന്ന കേസൊന്നും കൊടുക്കൂലേ, പരാതി ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴ് പെരിച്ചാഴി പറഞ്ഞു എന്റെ പേരൊക്കെ കേസ് കൊടുക്കണ അങ്ങനെ
2: എന്താ കൊടുത്താല്?
3: എന്നെ പിടിക്കാൻ പോലീസ് വരില്ലല്ലോ. പിന്നെ വാക്ക് കിട്ടുമെങ്കിൽ അവരെ അടിച്ചു പോലി. അപ്പൊ അങ്ങനെ ഇരിക്കവേ തുരപ്പൻ ഒരു പാട്ട് പാട്ട് പാടി ഈ പെരിച്ചാടിയെ കുറിച്ച്.
2: എന്തായിരുന്നു ആ പാട്ട്?
3: പാട്ട് ഇങ്ങനെയാണ്, പെരിച്ചാഴി പൂക്ക പെരിച്ചാഴി മരിച്ചി നീ വിളയിലെ രാജാവ് കുളിരും കൊണ്ട് മരിച്ചടെ കൂടെ കുളിരും കൊണ്ടു ഉണങ്ങി നടക്കുന്ന ഒരു മുലനാടൻ തരക്കാണി.
2: ശരി, അപ്പൊ അതാണ് കഥ.
3: അതാണ് കഥ.
2: ശരി, അപ്പൊ ഇന്ന് നമുക്ക് ഏത് പാട്ടാ കേക്കണ്ടേ?
3: പാട്ട് ഞാൻ ചോദിച്ച ഇങ്ങനെയാണ്, തുളസി തുളസി ഇണക്കുയിലേ ഇണക്കുയിലേ ഇനി എവിടെ കൂട് കൂട്ടും ഇണക്കുയിലേ തേങ്ങിക്കരഞ്ഞു ഞാൻ തേൻമൊഴി നിന്നെ തേടാത്ത കാടുക എല്ലിവിടെ.
2: ഈ പാട്ടാണ്. ശരി, കാട്ടുതുളസി എന്ന ചിത്രത്തിലെ എം എസ് ബാബുരാജ് സംഗീതം പകർന്ന ഒരുപാട് പഴയ പാട്ടാണ്.
3: നല്ല പാട്ടാണ്.
2: അപ്പൊ എന്തായാലും പറഞ്ഞ കഥകളെല്ലാം കുട്ടികൾ കേട്ടിട്ടുണ്ടാവും. ഇനി പുതിയ കഥകളുമായി വീണ്ടും വരിക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആവശ്യപ്പെട്ട ഈ പാട്ടൊന്ന് കേട്ടാലോ?
3: ഓക്കെ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിതം എന്നത് ഒരു ഒറ്റയടി പാതയല്ല, മറിച്ച് സന്തോഷത്തിന്റെ പൂക്കളും സങ്കടത്തിന്റെ മുള്ളുകളും നിറഞ്ഞ ഒരു മനോഹരമായ ഉദ്യാനമാണ്. ഓരോ നിമിഷവും നമുക്ക് ഓരോ പാഠങ്ങളാണ്, ഓരോ വീഴ്ചകളും നമുക്ക് തിരിച്ചറിവുകളുമാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ദാരാ.
1: ഞാൻ ഷാജിമ്മ.
0: ആ, ഞാൻ ഷാജിമ്മ. പറയൂ.
1: പാട്ട് കാണായിരുന്നു.
0: പാട്ട് തരേ? ഏത് പാട്ടാ വേണ്ടേ? എപ്പോഴെങ്കിലും പാട്ട് തരൂല നമ്മൾ പറഞ്ഞിട്ടുണ്ടോ?
1: ഇല്ല.
0: അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്കിന്ന് കാട്ടുകുറിഞ്ചി പൂവിഞ്ചോടി സ്വപ്നം കണ്ട ആ പാട്ട്.
0: എന്താണ് കാട്ട്?
1: കാട്ടുകുറിഞ്ചി പൂവിഞ്ചോടി സ്വപ്നം കണ്ട.
0: കാട്ടുകുറിഞ്ചി പൂവല്ല, കാട്ടുകുറിഞ്ചി പൂവിഞ്ചോടി

0: നടക്കും പെണ്ണ്. അന്നാണ് പാട്ട്. കാട്ടുകുറിഞ്ഞി,
1: കാട്ടുകുറിഞ്ഞി,
0: നമ്മള് കുറിഞ്ഞി പൂച്ച എന്നൊക്കെ വിളിക്കൂലേ,
1: കുറിഞ്ഞി പൂച്ച.
0: ആ കുറിഞ്ഞിയാണ്
1: മാഡത്തിന്. സുഖം തന്നെ?
0: ആ സുഖം തന്നെ. തിരുത്തി
1: തരണ്ടായി.
0: എന്താ വിളിക്കാത്തേ? ഞാൻ എവിടെ പോയി? ഇവിടെ ഇല്ലാതെ ഇന്നലെ മാത്രമല്ലേ ഇല്ലാതിരുന്നുള്ളൂ.
1: ഇന്നലെ ഇല്ല, ഇന്നലെ ഞാൻ ഇത്തപ്പഴി ഇന്ന് ചൊവ്വാഴ്ച.
0: ഇന്നലെ പോയപ്പോ ഞാൻ ഇല്ല. ചെറിയ വിഷമം എന്തെങ്കിലും തോന്നിയേ ഇല്ലാത്തോണ്ട്.
1: വിഷമങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചപ്പ എനിക്കിപ്പോ വിളിക്കാനും പറ്റുന്നില്ല. അങ്ങോട്ട്
0: തിരക്കാണോ?
1: തിരക്കല്ല, വിളിച്ചിട്ട് കിട്ടണില്ല.
0: കിട്ടുന്നില്ല. അപ്പൊ ഇന്ന് എന്തായാലും ഇന്ന് ചൊവ്വാഴ്ച, നമ്മള് തിങ്കളിൽ നിന്ന് ചൊവ്വയിലേക്ക് മാറ്റി ചില സാങ്കേതിക കാരണങ്ങളാൽ. അപ്പൊ എന്തായാലും അതിന്റെ രണ്ടാമത്തെ കോളറായിട്ട് നമ്മള് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ചൊവ്വയും ശനിയും ആക്കി മാറ്റി.
1: അയ്യോ,
0: വേണ്ടായിരുന്ന,
1: വേണായിരുന്നു.
0: വെള്ളി തന്നെ മതിയാ?
1: കുഴപ്പമില്ല,
0: കുഴപ്പമില്ലല്ലോ. ശബ്ദം കേട്ടാ പോരെ. നമ്മള് സൗണ്ട്, നമ്മള് വർത്താനം പറയണു, നമ്മള് ചിരിക്കണു, പാട്ട് പാടുന്നു. പിന്നെ തിരുവല്ലത്ത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: തിരുവല്ലത്ത് ഇപ്പൊ ഇടയ്ക്ക് മുടങ്ങിയൊക്കെ മഴ ഉണ്ട്. ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു.
0: അതുകൊണ്ട് ആ ചൂടിനൊരു ശമനമുണ്ട്.
1: ഓ, ചൂടിന് കുഴപ്പമില്ല,
0: കുഴപ്പമില്ല.
1: ഇന്നലെ ഞാൻ പിന്നെ തീരെ വിളിക്കാതെ ഇന്നലെ എന്റെ വരുത്തതായിരുന്നു.
0: അയ്യോ,
1: അതുകൊണ്ടാണ് ഞാൻ ഇന്ന്. അപ്പൊ ഇല്ലെന്ന് പറഞ്ഞു.
0: അപ്പൊ എന്തായാലും കരുണാസായി റേഡിയോയുടെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ, ആയിരാരോഗ്യ സൗഖ്യം ഒക്കെ ഞങ്ങൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഇന്നലെ ഇത് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്.
0: ആ, അത് കുഴപ്പമില്ല, ഒരു ദിവസമല്ലേ കഴിഞ്ഞുള്ളൂ. നീ വർഷം ഫുള്ള് ബർത്ത്ഡേ അല്ലേ? അടുത്ത ബർത്ത്ഡേ വരുന്നത് വരെ ഓരോ ദിവസങ്ങളും നമ്മുടെ ബർത്ത്ഡേകളാണ്. ആ, അങ്ങനെ ബർത്ത്ഡേ ആയിട്ട് എങ്ങനെയൊക്കെ ആഘോഷിച്ചു?
1: പായസം വെച്ച്.
0: ഹാപ്പി ബർത്ത്ഡേ ഷാജിമ എന്ന് എഴുതി വെച്ചോ? എനിക്ക് വയ്യ. ആ, കേക്ക് വാങ്ങിച്ചത് ഷാജിമ ചേട്ടനാണോ?
1: ഇല്ലല്ല,
0: പിള്ളേരെ. അങ്ങനെ ഏത് കേക്ക്? ഓക്കെ, ഏത് കേക്കായിരുന്നു?
1: ചോക്ലേറ്റ്
0: കേക്ക്. ആ, കഴിച്ചാ അതൊക്കെ? ഷുഗർ ആണെന്നൊക്കെ ഒരു ഓർമ്മ വേണം. പായസമൊക്കെ വെച്ചാ?
1: പായസം, പാൽപ്പായസം വെച്ചാ, അത് കുടിച്ചില്ല.
0: ബിരിയാണി വെച്ചാ?
1: ഓ, ബിരിയാണി.
0: അങ്ങനെ ഇന്നലെ മൊത്തത്തില് പൊളിയായിരുന്നു. എന്റെ കോള് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ എല്ലാം കൊണ്ടും അടിച്ചു പൊളിച്ച്. പുതിയ ഡ്രസ്സൊക്കെ എടുത്തന്ന?
1: പുതിയ ഡ്രസ്സൊക്കെ എടുത്തിരുന്നു.
0: ചുരിദാർ?
1: ചുരിദാർ നൈറ്റി എടുത്തിരുന്നു.
0: ഓ, എനിക്ക് വയ്യ, നിങ്ങളൊരു സംഭവം തന്നെ.
1: സംഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഉരിക്കാൻ പറഞ്ഞു.
0: ഷാജിമ ഒരു സംഭവം ആയതുകൊണ്ടാണ് എല്ലാരും ഇത്രയൊക്കെ ചെയ്ത് തന്നത്.
1: ഓ,
0: എനിക്ക് ചെറിയ അസൂയ ഇല്ലാതില്ല. ഓ, പിന്നില്ലേ,
1: മേഡത്തിന് അസൂയ ഉണ്ടെന്ന് എനിക്ക്.
0: അസൂയ ഉണ്ടെന്ന് അറിയാമോ? അസൂയ ഉണ്ടെന്ന് അറിയാമോ? ഓഹോ, അപ്പൊ അങ്ങനെയായി കാര്യങ്ങൾ.
1: ഞാൻ വെറുതെ പറഞ്ഞു, മേഡത്തിന് അസൂയൊന്നുമില്ല.
0: എനിക്ക് സന്തോഷം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയണത്. ഇങ്ങനെയൊക്കെ വേണം, ഇങ്ങനെ പരിഗണിക്കണം.
1: അതെന്നെ,
0: നമ്മുടെ വീട്ടിലുള്ളവരെ നമ്മൾ ഇത്രയും രാവിലെ എഴുന്നേറ്റ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പം നമ്മളെ ഇത്രയും പരിഗണിച്ചാ പോരാ. ഇന്നലെ പറ്റുമെങ്കിൽ ടൂറ് വരെ കൊണ്ടുപോവേണ്ടതാണ്.
1: മഴയായിരുന്നു. ഞാൻ ബിരിയാണി ഞാൻ വെച്ചതെല്ലാം കുഴിമന്തി വാങ്ങിച്ചത് കടയിൽ വാങ്ങിച്ചു.
0: മതി, ഇത്രയൊക്കെ ധാരാളം.
1: ഓ,
0: അപ്പൊ ഒരിക്കൽ കൂടി ഹൃദ്യമായ ജന്മദിന ആശംസകൾ നേരുന്നു. കാട്ടുകുറിഞ്ഞി പൂവിൻ ചൂടി എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ട.
1: ഓ,
0: അപ്പൊ
1: മാഡത്തിന് ആന്ധ്രയ്ക്ക് ശാന്തിനി ചാച്ചി, പിന്നെ ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ സാധാരണ വേണ്ടി
0: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ഷാജിമയുടെ ജന്മദിനമായിരുന്നു ഇന്നലെ. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ വിശദമായി. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായി അദ്ദേഹം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
2: ഡെമോക്രസി, റൂൾ ഓഫ് ലോ ഓർ മൾട്ടിലേറ്ററിസം കെ പ്രതി ഹമാരി സാജാ പ്രതിബദ്ധത ഹമേ നേച്ചുറൽ പാർട്ട്നേഴ്സ് ബനാതി ഹൈ. 10 വർഷോ മേ ഹമാര ബയോലേറ്ററൽ ട്രേഡ് ലഗ്ഭഗ് 4 ഗുണ ബഢാ ഹൈ. പിച്ചലെ 1 ദശക് മേ നോർഡിക് ദേശോ സേ ഭാരത് മേ നിവേശ് മേ ലഗ്ഭഗ് 200% കി ബഢോത്തരി ഹുയി ഹൈ.
1: ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നോർവേ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഐസ്ലൻഡ്, സ്വീഡൻ പ്രധാനമന്ത്രിമാരും പങ്കെടുത്തു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ബിസിനസ് റിഫോം സമ്മിറ്റ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ ഭൌമ രാഷ്ട്രീയ പ്രതിസന്ധികളെ രാജ്യത്തെ ബിസിനസ് പ്രക്രിയകൾ വേഗത്തിലാക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കണക്കാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന 1800 ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്ററുകൾ വഴി 20 ലക്ഷം പേർക്ക് നേരിട്ടും 1 കോടി ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്നുണ്ടെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി.
3: Or so global capability centers that operate in India, and they're growing very, very rapidly. Within these centers, the number of people engaged are growing very rapidly. Today, almost 2 million jobs have been created in these GCCs directly, and possibly 10 million jobs indirectly, with the entire ecosystem benefiting. Real estate, the entire sale of equipment, sale of automobiles, the list is endless.
1: ഈ വർഷം സെപ്റ്റംബർ 12-13 തീയതികളിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഉച്ചകോടിയിൽ പുടിൻ പങ്കെടുക്കുമെന്ന് ദക്ഷിണാഫ്രിക്കയിലെ റഷ്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 1 വർഷത്തിനിടെ പുടിൻ നടത്തുന്ന 2-ാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. 3-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് 2025 ഡിസംബറിലാണ് അവസാനമായി ഇന്ത്യയിലെത്തിയത്. മനുഷ്യജീവനും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അപകടകാരികളായ തെരുവ് നായകൾക്ക് ദയാബന്ധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ജസ്റ്റിസ് സന്ദീപ് മേത്ത, ജസ്റ്റിസ് എൻ.വി. അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ച് രാജ്യത്തുടനീളം തെരുവ് നായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന നഗരസഭകൾക്ക് ദയാബന്ധം നടപ്പാക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഡൽഹിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് അടിയേൽക്കുന്നതും പേവിഷബാധ ഏൽക്കുന്നതും മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂലൈ കോടതി സ്വമേധയായി എടുത്ത കേസിലാണ് ഉത്തരവ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ ബന്ധീകരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനും സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായം ഉണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും മന്ത്രിമാർക്കായി 20 ഔദ്യോഗിക വസതികളുമാണ് അനുവദിച്ചിരിക്കുന്നത്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനാണ് പ്രോടെം സ്പീക്കർ. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, സി ഡി എസ് ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ പൂർണ്ണമായ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്ന്, മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ടായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ ക്രമീകരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെയും പോലീസ് സൂപ്രണ്ടുമാരുടെയും അടിയന്തര ഏകോപന ചർച്ചകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. 3 ഔദ്യോഗിക സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയയിലെ സിയോളിലെത്തി. ഇന്ത്യയും കൊറിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സന്ദർശനവേളയിൽ ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ആൻ ഗ്യു ബാക്കുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ കൊറിയ ബിസിനസ് റൌണ്ട് ടേബിളിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. സൈനിക കൃത്യത, വിവര നിയന്ത്രണം, നയതന്ത്ര സൂചനകൾ, സാമ്പത്തിക നിശ്ചയദാർഢ്യം എന്നിവ ഒത്തുചേർന്ന സമഗ്ര ദേശീയ മുന്നേറ്റമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഈ സൈനിക നടപടി ഭീകരവാദികൾക്ക് വൻ തിരിച്ചടിയായതായി അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിൽ സംഘടിപ്പിച്ച സുരക്ഷയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് സുസ്ഥിര ദേശീയ വളർച്ചയ്ക്കായി സ്മാർട്ട് പവർ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു കരസേനാ മേധാവി.
5: Operation Sindoor delivered military precision, information control, diplomatic signaling and economic resolve as one coherent national act. It struck deep, dismantled terror infrastructure, punctured a long-standing strategic assumption and then stopped deliberately and purposefully. The deliberate halt after 88 hours was smart power in its most complete expression, knowing exactly which instrument to apply, at what intensity and precisely when to convert a military moment into a strategic.
1: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. അടുത്ത മാസം ആരംഭിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ തന്നെയാണ് നയിക്കുക. ടെസ്റ്റിൽ ഋഷഭ് പന്തിനെ ഒഴിവാക്കി കെ എൽ രാഹുലിനെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചു. പന്തിനെ ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശ്രേയസ് അയ്യരായിരിക്കും ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. മുൻനിര പേസർ ജസ്പ്രീത് ബുംറയ്ക്കും ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കും വിശ്രമം അനുവദിച്ചു. ഇംഗ്ലണ്ട് പര്യടനത്തിൽ ബുംറ തിരിച്ചെത്തുമെന്ന് ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. രണ്ട് ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
6: 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. പരിഭവങ്ങളില്ലാതെ, പരാതികളില്ലാതെ നമുക്ക് മുന്നോട്ട് പോവാം. വരാനിരിക്കുന്ന ദിനങ്ങളെ ആത്മവിശ്വാസത്തോടെയും പുഞ്ചിരിയോടെയും നമുക്ക് സ്വീകരിക്കാം. കാരണം ജീവിതം വളരെ മനോഹരമായ ഒന്നാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ഹലോ, ആരാണ്?
2: അലേഖ, ഞാൻ ശശികല, സൈമൺ റോഡ്.
1: ആ, പറഞ്ഞോളൂ.
2: ആ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: വിശേഷങ്ങൾ നല്ല വിശേഷങ്ങളാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്.
2: അവിടെ ഒരു ക്യാമ്പ് ഉണ്ടല്ലേ, എന്റെ കൊച്ചുമോൻ അവിടെ ഉണ്ട്.
1: ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്, വിളപ്പിൽ ഏരിയ കമ്മിറ്റിയുടെ ബാലസംഘത്തിന്റെ ക്യാമ്പ് നടക്കും.
2: എന്റെ കൊച്ചുമോൻ അവിടെ ഉണ്ട്.
1: ഞാനങ്ങോട്ട് ഇറങ്ങിയില്ല, കുറച്ച് അവിടെ കുട്ടികളുടെ പ്രോഗ്രാം ഒക്കെ നടക്കുന്നു, അങ്ങോട്ട് പോയില്ല.
2: ഇന്നലെ വന്നത്, അവിടെ സ്റ്റേ ആയിരുന്നു.
1: അതെ അതെ, ഇന്ന് കഴിയല്ലേ?
2: ആ, ഇന്ന് കഴിയും.

0: അല്ലേ? രണ്ടു ദിവസം കൊണ്ട്
1: നല്ലത്
0: വളരെ അടിപൊളി പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്.
1: അവരെൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇവിടെ സമത ഇവിടെ ഉണ്ടല്ലോ ലൈബ്രറി, അതിലും ഉണ്ടായിരുന്നു അവരുടെ ക്യാമ്പൊക്കെ.
0: അത് ഈ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഇനി ഒരു ക്യാമ്പ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. മൂന്ന് പ്രോഗ്രാം കഴിഞ്ഞു, ഇനി ഒരു പ്രോഗ്രാം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു വരുന്ന ഞായറാഴ്ച. അങ്ങനെ തോന്നുന്നു, ഞാൻ ഓർമ്മിക്കുന്നില്ല, ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം.
1: തന്നെ തോന്നണു, പറഞ്ഞില്ല.
0: അതിനൊക്കെ പങ്കെടുക്കുന്നുണ്ടോ?
1: അതിന് എല്ലാത്തിലും ഉണ്ടെന്ന് തോന്നണു. ഇവിടെ അനിയത്തിയുടെ മോനാണ് ഇതിന്റെ എല്ലാ പേരെയൊക്കെ കൊണ്ടുപോണതൊക്കെ.
0: ഓക്കെ,
1: അവരിങ്ങനെ വിളിച്ച് പറയുമ്പോഴാണ് നമ്മൾ അറിയണത്.
0: കുട്ടികൾ വീട്ടിലിരുന്ന് നമ്മളെ വഴക്കൊക്കെ കേൾക്കാതെ അവര് സ്വസ്ഥമായിട്ട്.
1: അല്ല, ഞാനിങ്ങനെ എവിടെ അറിയണമെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു വിടാറുണ്ട്.
0: അല്ലെ, വീട്ടിലിരുന്ന് അച്ഛൻ്റെ അമ്മേനെ വഴക്കും അടിയൊക്കെ കണ്ട്
1: അതെ,
0: കുറേ പുതിയ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പുതിയ കുറെ ആൾക്കാരെ പരിചയപ്പെടാം,
1: പരിചയപ്പെടാൻ പറ്റും.
0: അതൊക്കെ അങ്ങനെ നടക്കട്ടെ. ഒരു AIയുടെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്.
1: അതെന്തായിരുന്നു?
0: അങ്ങനെ അത് ഞായറാഴ്ചയായിരുന്നു.
1: ഓ, ഞായറാഴ്ച ഇവരുടെ സമത അവിടുത്തെ ഇതിന്റെ സമാപനമായിരുന്നു.
0: ഓ, അത് ഇവിടത്തെ ലൈബ്രറിയുടെ പ്രോഗ്രാമാണ് ഞാനീ പറഞ്ഞത്.
1: ഇവിടുത്തെ വിളപ്പിൽ
0: വെള്ളനാട് ലൈബ്രറി, അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം. കഴിഞ്ഞതിന് AIയുടെ ക്ലാസ് ആയിരുന്നു കുട്ടികൾക്ക് കൊടുത്തെ. ഇങ്ങനെ രണ്ടു മൂന്ന് ആഴ്ചകളായി അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഇന്ന് കേക്കേണ്ടത് മീനത്തിൽ താലികെട്ട് എന്ന സിനിമയിലെ ഒരു പൂവിലെ നിശാശലഭം.
0: ഓക്കെ,
1: നേരത്തെ ഷാജിമ പറഞ്ഞതുപോലെ May 15 എന്റെ ബർത്ത്ഡേ ആയിരുന്നു, വിളിക്കാൻ പറ്റിയില്ല.
0: എല്ലാം കഴിഞ്ഞു, എന്താ ചെയ്യാ,
1: എല്ലാം കവിഞ്ഞു പോയി. ഷാജിമയ്ക്ക് ആരൊക്കെ എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്തു, എനിക്ക് ആരും ഒരു മുട്ടായി പോലും വാങ്ങിച്ചു തന്നില്ല.
0: ഇതൊക്കെ സ്വന്തമായിട്ട് അങ്ങ് വാങ്ങിക്കണം, എന്നിട്ട് ആരെങ്കിലും വാങ്ങിച്ചതെന്ന് അങ്ങ് പറയണം. ഒരു നല്ല സാരിയൊക്കെ നേരത്തെ വാങ്ങി, ഇത് എന്റെ ഫ്രണ്ട് ഇന്ന ആൾ എടുത്തു തന്നതാണ് എന്നൊക്കെ അങ്ങ് പറയണം. അല്ല,
1: അതൊരു കൂട്ടുകാരി രണ്ട് ചുരിദാർ എടുത്തു തന്നിട്ടുണ്ട്,
0: എന്നിട്ടാണ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു.
1: അത് ഇതിനു വേണ്ടിയല്ല, ഞങ്ങളൊരു ടൂർ പോകണുണ്ട് July 19.
0: ആയിക്കോട്ടെ,
1: ഇഷ്ടപ്പെട്ടണം, അപ്പൊ അതിനു വേണ്ടി വാങ്ങിച്ചു തന്നതാണ്.
0: ശരി, അതൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഈ ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് വിചാരിച്ച അങ്ങ് പോയാ മതി.
1: പിന്നെ 24 ഞങ്ങളുടെ SLC ബാച്ചിന്റെ ഒരു ടൂറുണ്ട്. അങ്ങനെ പോവേണ് ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമായിട്ട്.
0: വെറുതെ വീട്ടിനകത്ത് തന്നെ ഒതുങ്ങി ഇരുന്നാ പറ്റൂലല്ലോ,
1: പറ്റില്ല.
0: മാക്സിമം പുറത്തേക്ക് ഇറങ്ങി യാത്ര ചെയ്യുക,
1: ഇതൊക്കെ തന്നെ സന്തോഷം.
0: അതെ, യാത്ര ചെയ്യുക, സന്തോഷിക്കുക, എൻജോയ്
1: എൻജോയ്.
0: അതെ അതെ. അപ്പൊ ഇന്ന് കേൾക്കേണ്ട എന്തായിരുന്നു ആ പാട്ട്?
1: മീനത്ത് താലികെട്ട്.
0: ഒരു ഈ ജൂണിലെ നിശാന്തല്ലേ, ജൂണിലെ നിശാശലഭം അല്ല,
1: ഒരു പൂവിലെ നിശാശലഭം.
0: ഒരു പൂവിലെ നിശാശലഭം. ഓക്കെ, അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാമോ?
1: എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യുന്നു.
0: ശരി, അപ്പൊ കഴിഞ്ഞു പോയെങ്കിലും 15 ആയിരുന്നില്ലേ ബർത്ത്ഡേ?
1: അതെ,
0: റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണ്, ഞങ്ങളുടെ ഒരു നല്ല ശ്രോതാവാണ്. അപ്പോ ശശീല ചേച്ചി, കരുണാസായി റേഡിയോയുടെ ഹൃദ്യമായ കഴിഞ്ഞു പോയെങ്കിലും സ്നേഹം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട്
1: താങ്ക് യു.
0: നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി ശരി ശരി ശരി, ഓക്കെ.

0: ക്വയിൽ തത്സമയ പരിപാടിയാണ്. പാട്ടിന്റെ ഇമ്പവും സ്നേഹത്തിന്റെ മധുരവും ജീവിതാനുഭവങ്ങളുടെ വെളിച്ചവും പങ്കുവെക്കുന്ന നിങ്ങളുടെ സ്വന്തം പരിപാടിയാണ് പോക്വയിൽ തത്സമയ പരിപാടി. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഞാൻ
0: ശശിര ചേട്ടാ, പറഞ്ഞോളൂ.
1: പാട്ട് വാതിൽ തുറക്കുന്ന കാലമേ എന്നുള്ള പാട്ടാണ്.
0: വാതിൽ തുറക്കുന്ന കാലമേ കേക്കാലോ. എന്തൊക്കെ ഉണ്ട് വിശേഷം അവിടെ?
1: രണ്ടുപേരും
0: ഇവിടെ പാട്ട് കേട്ട് വർത്താനം ഒക്കെ പറഞ്ഞോണ്ടിരിക്കാണ്. ചോറൊക്കെ ഇന്ന് പൊതിച്ചോറ് വാങ്ങിച്ചോ? പൊതിച്ചോറ് കിട്ടുമോ അവിടെ?
1: ഓ, കൊണ്ടുവരും.
0: ഓ ശരി, അവിടെ നമ്മുടെ കടയിൽ
1: കൊണ്ടുവരും.
0: ഓ ശരി ശരി. അതിൽ എന്തൊക്കെ വിഭവങ്ങൾ
1: ഉണ്ടാവും? പിന്നെ പൊരിച്ച മീൻ കാണും.
0: രണ്ടുപേർക്ക് കൂടെ ഒരു പൊതി മതിയല്ലോ.
1: ഇപ്പോഴത്തെ
0: കാലത്ത് അത് തന്നെയാണ് നല്ലത്. അതിനനുസരിച്ച് സൈക്കിൾ വർക്ക്ഷോപ്പിൽ അതിനനുസരിച്ച് വർക്കൊക്കെ വരുന്നുണ്ടോ? വർക്കുണ്ട്. സൈക്കിൾ മെക്കാനിക്കാണ്? കടയിൽ തന്നെ ഉണ്ട് സ്പെയർ ഒക്കെ. ഇതൊക്കെ എങ്ങനെ പഠിച്ചു? സൈക്കിൾ മെക്കാനിസം എങ്ങനെ പഠിച്ചു?
1: അത് 17 വയസ്സ് 18 വയസ്സൊക്കെ ആയിരുന്നപ്പോ പൂഴനാട് പോയി പഠിച്ചു.
0: പൂഴനാട് ഒരു സൈക്കിൾ വർക്ക്ഷോപ്പിൽ പോയി നിന്ന് പഠിച്ചു.
1: അത് ഡെയിലി വരും, പോയിട്ട് വൈകുന്നേരം ആവുമ്പോ തിരിച്ചു വരും. മൈലക്കരയ്ക്ക് അപ്പുറമാണ് പൂഴനാടെന്ന് പറയുന്നത്.
0: എനിക്ക് ഞാൻ പോയിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്.
1: മൈലക്കര കഴിഞ്ഞിട്ട് രണ്ടാം തോടം കഴിഞ്ഞിട്ടാണ് പൂഴനാട്.
0: ഇവിടുന്ന് അതുവരെ പോയി പഠിച്ചു സൈക്കിൾ മെക്കാനിസം.
1: കുറച്ച് ദിവസം നടന്നൊക്കെ പോകുന്നു. അപ്പൊ ഈ വണ്ടി വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ എങ്ങനെയായപ്പോ അതിന്റെ ആശ അവര് സൈക്കിൾ വാങ്ങിച്ചു 45 രൂപയ്ക്ക്. അതിൽ പിന്നെ പോകുവായിരുന്നു
0: 45 രൂപയ്ക്ക്.
1: ഓ, അന്ന് സൈക്കിളിന് വില ഇല്ലല്ലോ.
0: ഈശ്വര, ഇന്ന് 4500 രൂപ കൊടുക്കണ്ടേ സൈക്കിളിന്?
1: അന്ന് പുതിയ പുതിയ സൈക്കിളിന് 900 രൂപയേ ഉള്ളൂ.
0: പഴയ സൈക്കിളിന് 45 രൂപ.
1: പഴയ സൈക്കിൾ 45 രൂപ.
0: ഇന്നൊരു പുതിയ സൈക്കിളൊക്കെ വാങ്ങണമെങ്കിൽ എത്ര രൂപയാവും?
1: പുതിയ സൈക്കിള് നാടൻ സൈക്കിളൊക്കെ ആണെങ്കിൽ 8-9 ഒക്കെ. അല്ല, പിള്ളേരൊക്കെ 12, 18, 35.
0: 8-9 പറഞ്ഞാൽ 8000.
1: അല്ല, 8000, 9000, പിന്നെ 35000. 35000 വാങ്ങിക്കാൻ ചവിട്ടാ പോവാ.
0: ഓ, ക്ലച്ച് ഒക്കെ ഉള്ള
1: ഗിയറും എല്ലാം ഉള്ള.
0: ക്ലച്ച് അല്ല, ഗിയർ ഉള്ള സൈക്കിള്.
1: അതിന് ക്യാമ്പ് മാത്രം 2 ചവിട്ടി 40 മൈൽ സ്പീഡിന് പോകാണ്ടിരിക്കും.
0: സൈക്കിളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി.
1: ഡിസ്ക് ബ്രേക്കൊക്കെയാണ്.
0: അതെ, ജീവിതത്തിൽ മാറ്റങ്ങൾ. അതൊക്കെ നന്നാക്ക അറിയാമോ? ആധുനിക സൈക്കിളൊക്കെ
1: നന്നാക്കും. നമ്മളെ ഈ സെമിനാറിനൊക്കെ വിളിക്കുമ്പോഴൊക്കെ അതിന്റെ ഇതൊക്കെ തരുമല്ലോ. അപ്പൊ എങ്ങനെ
0: ക്ലാസ്സിന് വിളിക്കും അല്ലേ? ഓക്കെ. എന്ന് പറയാൻ സൈക്കിൾ എന്ന് പറയുന്ന സംഭവം ചേട്ടനൊരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ദൂരത്ത് പോയി സൈക്കിൾ മെക്കാനിസം പഠിക്കൂലല്ലോ. അത് മാത്രമല്ല, അന്നൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹനവും സൈക്കിൾ ആയിരുന്നു.
1: അത്രയും
0: ഡിമാൻഡ് ആയിരുന്നു.
1: നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ആ ഏരിയയിൽ സൈക്കിൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുവാണ്.
0: അത് ശരി. ചേട്ടാ അന്നത്തെ ഒരു സ്റ്റാർ ആയിരുന്നു. അപ്പം കാരണം സൈക്കിൾ ഓടിക്കുക മാത്രമല്ല, സൈക്കിൾ നന്നാക്കുകയും ചെയ്യും. എന്തായാലും വളരെ അടിപൊളിയായി മുന്നോട്ട് പോട്ടെ. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: പറഞ്ഞല്ലോ,
0: വാതിൽ തുറക്കൂ നീ കാലമേ, 5-star ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിലെ പാട്ട്. ആർക്കാ?
1: ടീച്ചറിന്,
0: ശരി ശരി. അപ്പോ ചേച്ചിയുടെ പേരെന്തായിരുന്നു, മറന്നുപോയല്ലോ. ജസീന്ത. അപ്പൊ ജസീന്ത ചേച്ചിക്ക് എന്റെ പ്രത്യേക സ്നേഹം അറിയിക്കണം. അപ്പോ നമുക്ക് ശരി ശരി. അപ്പൊ ഇപ്പൊ ആവശ്യപ്പെട്ട ഈ വാതിൽ തുറക്കൂ നീ കാലമേ എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ ശരി.

പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. ഓരോ കോളുകളിലൂടെയുമാണ് നമ്മുടെ ഈ പരിപാടി വളരെ പൂർണ്ണമാകുന്നത്. നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങളുടെ ഊർജം. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. തുളസീധരൻ പഴഞ്ചിറയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈശ്വര ചിന്തയിതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ എന്ന ഭക്തകുചേല എന്ന ചിത്രത്തിലെ പാട്ടാണ് അദ്ദേഹം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പാർക്കിൻസൺസ് ബാധിച്ച എല്ലാവർക്കുമായിട്ടാണ് ഈ പാട്ട് സമർപ്പിക്കുന്നത്. അദ്ദേഹം കരുണാസായിയുടെ ഒരു സ്ഥിരം ശ്രോതാവ് കൂടിയാണ്. നമുക്ക് ആ ഒരു പാട്ട് പൂക്കുവയിലൂടെ കേൾക്കാം.

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം ഇടമാണ്. മനസ്സ് തുറന്ന് നമുക്ക് സംസാരിക്കാം. അനുഭവങ്ങളും പാട്ടും ഒക്കെ നമുക്ക് ഈ സായനത്തിൽ പരസ്പരം പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചറെ.
0: നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: സുഖമാണല്ലോ.
0: കുറെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് എന്നെ വിളിക്കണം, കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ടാണ്. ചോറ് കഴിച്ച്? എല്ലാവർക്കും സുഖം. അവിടെ എന്താ വിശേഷം?
1: ഇവിടെ എന്റെ ചേട്ടന്റെ ആണ്ട് കഴിഞ്ഞായിരുന്നു.
0: എന്നായിരുന്നു?
1: 14-ാം തീയതി. അങ്ങ് വിളിച്ചായിരുന്നു, വിളിച്ചിട്ട് കിട്ടിയില്ല.
0: അന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നോ?
1: അല്ല, അതിന് മുമ്പേ വിളിച്ചിട്ട് കിട്ടിയില്ല,
0: കോള് കിട്ടിയില്ല അല്ലേ. പക്ഷെ ഒരു പാട്ടൊന്ന് ചോദിച്ചിരുന്നല്ലോ എന്നോട്.
1: അന്ന് ഞാൻ ഇവർക്കെ വിളിച്ചതെന്ന് ടീച്ചർ ഞാൻ പറഞ്ഞു, അപ്പോഴും ഒരു കൂടെ വിളിക്കാൻ പറഞ്ഞു.
0: ശരിയാണ്, ശരിയാണ്. അതിന് മുന്നായിട്ട് ഒന്നുകൂടെ വിളിക്കണേന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അതിന് മുമ്പേ വിളിച്ചിട്ട് ഒരു പാട്ട് ചോദിച്ചു എന്നോട്. പക്ഷെ അന്ന് അന്ന് 14-ാം തീയതി വേറെ, അന്ന് പ്രോഗ്രാം ഉള്ള ദിവസമാണോന്ന് എനിക്ക് അറിഞ്ഞൂടെ. കലണ്ടർ നോക്കിയാൽ
1: വ്യാഴാഴ്ച.
0: അപ്പൊ പിന്നെ വെള്ളി ആയിരുന്നു ഉണ്ടായി, പക്ഷെ ഞാൻ പിന്നെ ഓർത്തില്ല.
1: ഓക്കെ.
0: അപ്പൊ അതിന്റെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നോ? അപ്പോ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: ഇന്ന് നീർ പളങ്ങുകൾ ചിതറി വീഴുമ്പോൾ നിമിഷ സാഗരൻ.
0: നീർപ്പളങ്ങുകൾ ചിതറി വീഴുമേ നിമിഷ സാഗരം സാന്ദ്രമാകുമോ. വേറൊരു 4 പേര് പാട്ട് പാടിത്തർത്ത. വേറെ 4 പേര് പാട്ട് പാടിത്തർത്ത. സാധാരണ എന്നോട് ചോദിക്കാറുണ്ടല്ലോ എപ്പോഴും.
1: അതെ, ഇപ്പോഴും അങ്ങനെ ടെൻഷൻ കിട്ടിയപ്പോഴേ.
0: ടെൻഷൻ അടിക്കണ്ടല്ലോ,
1: ഞാൻ പാട്ട് ചോദിച്ചപ്പോഴേ എനിക്ക് ടെൻഷൻ.
0: ആണോ? പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ലേ?
1: കിട്ടിയില്ല, കിട്ടുമെന്ന് വിചാരിച്ചില്ല. അങ്ങനെ എനിക്ക് പാട്ടും തെറ്റി എല്ലാം തെറ്റി.
0: ഇല്ല, ആകെപ്പാടെ എല്ലാം കൺഫ്യൂഷൻ ആയല്ലോ.
1: അതെ.
0: ആ, കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെ ആയില്ലേ?
1: പിന്നെ
0: ആദ്യമായിട്ടല്ലല്ലോ വിളിക്കണേ, ടെൻഷൻ ആവാൻ.
1: വെറുതെ
0: വിളിച്ചങ്ങ് കിട്ടി. അപ്പൊ എന്ത് ചെയ്യണോന്ന് അറിയാൻ
1: പറ്റാത്തൊരവസ്ഥയിലായി.
0: ആളും തെറ്റി, പേരും തെറ്റി, എല്ലാം
1: ടീച്ചറെല്ലാം പറഞ്ഞു തരും.
0: നീർപ്പളങ്ങുകൾ ചിതറി വീഴുമെന്നുള്ളത് ഗോഡ് ഫാദർ എന്ന ചിത്രത്തിലെ പാട്ടാണ്.
1: ഞാൻ പറഞ്ഞ വന്ദനം.
0: അതാണ്, ഞാൻ ഇവിടെ അതൊക്കെ അറിയുന്നുണ്ട്. ഞാൻ ചിരിച്ചില്ല, സത്യമായിട്ടും ചിരിച്ചില്ല. ആതിരയാണ് ചിരിച്ചെന്നുള്ളു. ആതിര ചിരിച്ചല്ലേ? ആതിര വിചാരിക്കുന്നത് എന്തൊക്കെയാണ് ഈ പറയണെന്ന് ഓർത്താണ് ആ കൊച്ചു ചിരിച്ചത്. ദേഷ്യം വന്നില്ല, ചിരി വന്നു.
1: അല്ല,
0: ദേഷ്യപ്പെടാൻ വേണ്ടി ഒന്നുമില്ല. നീർപ്പളുങ്ങൾ ചിതറി വീഴുമെന്നുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് അതൊരു വിഷയമല്ല. അതല്ല, അറിഞ്ഞൂടാത്ത പാട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോ ദേഷ്യം വന്നാലേ പറയാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ മനുഷ്യരല്ലേ, ദേഷ്യം വരാത്ത ആൾക്കാരുണ്ടോ? ദേഷ്യമൊക്കെ വരും ചില സമയത്ത്, കട്ട ദേഷ്യം വരും.
1: ഞാൻ ഇതുവരെ
0: അത് റേഡിയോയിൽ വന്നിട്ട് ദേഷ്യപ്പെടാൻ പറ്റൂ, തെറ്റല്ലേ?
1: നല്ല ശാന്ത സ്വഭാവം.
0: ശാന്ത സ്വഭാവമാണ്, ചില സമയത്ത് കൈവിട്ടു പോകും. ഹലോ, മനുഷ്യ സാധാരണ മനുഷ്യരല്ലേ, അപ്പൊ സ്വാഭാവികമല്ലേ അതൊക്കെ. അതെ അതെ, നമ്മുടെ മൂഡും നമ്മുടെ എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ. ശാന്തമായി ഇരിക്കാനാണ് ആഗ്രഹം, പക്ഷെ പലപ്പോഴും നടക്കാറില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ചുറ്റുപാടും പലതരത്തിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ വരുമ്പോ സ്വാഭാവികം.

0: മായിട്ടും ദേഷ്യം വരും. ഞാൻ കോൾ വിളിക്കുമ്പോഴൊന്നും ഞാൻ ദേഷ്യപ്പെടാറില്ല കേട്ടോ.
1: ശരിയാ,
0: ഇതിലൂടെയൊക്കെ ദേഷ്യപ്പെട്ടുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഞാനൊരു നാലുപേര് പാട്ട് പാടിത്തരാവേ.

0: ஓகே, என்ன கூட காரியம் தெரியல, அம்மாவே
1: வேற காரியம் என்ன,
0: பாட்டாரு என்ன கூட காரியம் தெரியல,
1: கரெக்ட் கரெக்ட் எடுத்துட்டு வேற காரியம் நல்லதா.
0: பின்ன டெடிக்கேஷன்,
1: ஆர்க்க டெடிக்கேஷன்,
0: எந்த டீச்சர்னு சாமி மோக்கு சுடியரிக்கணும் ஆதிரைக்கு, அவ்வளோ எல்லாருக்கும்
1: இப்ப சிரிச்ச ஆதிரைக்கு
0: ஒரு ஆதிரையிலே உள்ளது,
1: പിന്നെ തെറ്റു പറയുമ്പോ പിന്നെ ചിരിക്കണ്ടേ, തെറ്റു പറയുമ്പോ മടുപ്പ് പറയണേക്കാൾ നല്ല ചിരിക്കുകയാണ്, അപ്പൊ അതങ്ങ് പോവും. ശരി, അപ്പോ എന്തായാലും
0: വല്ലപ്പോഴും
1: മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിക്കണം. അപ്പോ ഇപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കേ
0: ഓക്കേ,
1: ശരി, ബൈ. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ ഉത്തരം കൂടുന്ന വത്സല ചേച്ചിയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പൊ മെയ് 14 ഒരു അത് ഹസ്ബൻഡിന്റെ ആണ്ടായിരുന്നു അന്ന്, എന്റെ പിറ്റൊന്ന് വിളിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാന്നും പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. ഇപ്പൊ ഇന്ന് വീണ്ടും വിളിച്ചിട്ടുണ്ട്. അപ്പോ നീർപ്പളുങ്കുകൾ ചിതറി വീഴുമേ, നിമിഷ സാഗരം സാന്ദ്രമാകുമോ എന്നുള്ള പാട്ടാണ് ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലെ. ആ പാട്ട് പോക്കുവയിലൂടെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: പോക്കുവിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഈ പോക്കുവിൽ നേരത്ത് നിങ്ങളുടെ സ്നേഹവർത്തമാനം കേട്ട് സന്തോഷിക്കാനും അതിൽ പങ്കുചേരാനും സന്തോഷമുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ.
0: ആ, പറഞ്ഞോളൂ, ആരാണ്?
1: എടാ, ഞാൻ ഉറിയാക്കോട്ടിൽ നിന്ന് ഷാഹിദാണ്.
0: ആ, പറഞ്ഞോളൂ ഷാഹിദ.
1: കൊറേ നാളായല്ലേ ഞാൻ വിളിച്ചിട്ട്.
0: എന്താ വിളിക്കാത്തേ?
1: ഞാൻ അവിടെ ഇല്ലായിരുന്നു, മോളെ വീട്ടിലായിരുന്നു.
0: അതെവിടെയാണ് സ്ഥലം? കൊല്ലത്ത് പോയിരിക്കായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ റേഡിയോ ഒന്നും കേക്കാൻ പറ്റിയില്ലല്ലോ.
1: റേഡിയോ കേക്കാൻ പറ്റിയില്ല.
0: എന്നാ തിരിച്ചു വന്നേ? എന്നിട്ട്
1: കഴിഞ്ഞ ആഴ്ചയിലാണ് വന്നത്.
0: കഴിഞ്ഞ ആഴ്ചയില് തിരിച്ചു വന്നു. ഇനി തിങ്കൾ മാറ്റി നമ്മള് ചൊവ്വയും ശനിയും ആക്കിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്റെ ഭ്രമ പോകുന്നുണ്ട്, കേട്ടാ മതി.
1: പിന്നെ സുഖം തന്നെ.
0: സുഖമാണല്ലോ.
1: ചോറൊക്കെ കഴിച്ചോ?
0: ചോറൊക്കെ കഴിച്ചു. അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: കഴിച്ചു.
0: ആ,
1: പിന്നെ മോക്കൊക്കെ സുഖം തന്നെ.
0: എല്ലാവർക്കും സുഖമാണ്.
1: അറിഞ്ഞു. പിന്നെ
0: അപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ലേ ഇപ്പൊ?
1: എനിക്ക് ജോലിക്കാൻ പറ്റൂല, ഇയർ ബാലൻസിന്റെ കുഴപ്പമുണ്ട്. ഇയർ ബാലൻസിന്റെ.
0: അപ്പൊ ചേട്ടൻ ജോലിക്ക് പോകുന്നുണ്ടോ?
1: ആ, ചേട്ടൻ പോകുന്നു വെള്ളനാട്ട്.
0: വെള്ളനാട്ട് ജോലിക്ക് പോകുന്നുണ്ടോ?
1: ആ, മീനിന്റെ കൂടെ പോകും.
0: ഓ, ശരി ശരി ശരി. അപ്പൊ ഈ ഇതിന് ചികിത്സ ചെയ്യുന്നില്ലേ ഇപ്പൊ?
1: ചികിത്സ ഒന്നും, ഗുളിയൊക്കെ കറക്കം വരുമ്പോ ഗുളിയ ആഴ്ച കഴിക്കും.
0: എന്നും അങ്ങനെ ഉണ്ടാവാറുണ്ടോ?
1: ഇടയ്ക്കിടയ്ക്ക്.
0: ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ ഇയർ ബാലൻസിന്റെ പ്രശ്നം വീഴുന്നു പോകുന്നൊക്കെ തോന്നും അല്ലേ? കിടക്കുമ്പോ നമ്മളിങ്ങനെ ചുറ്റി കറങ്ങണായിട്ട് തോന്നും.
1: കട്ടിലും എല്ലാം എടുത്ത് മറിച്ച് അങ്ങ് ചെവിരയിലൊക്കെ ചെന്ന് അടിക്കും പോലെ തോന്നും.
0: ഇരുന്നുറങ്ങുമ്പോ പ്രശ്നമില്ല?
1: ഇരുന്നുറങ്ങുമ്പോ നമുക്ക്
0: ആശ്വാസം ഉണ്ടല്ലേ.
1: ചെലപ്പോ ഒരാഴ്ച വരെ ഇരുന്നങ്ങ് ഉറങ്ങും ഞാന്.
0: വല്ലാത്തൊരു അസുഖാണിത്.
1: ആ, വല്ലാത്തൊരു അസുഖാണ്. അപ്പൊ ഞാൻ മൂന്ന് തലങ്ങണി വെച്ചാണ് കിടക്കുന്നത്.
0: ഒരു ആശ്വാസം ഉണ്ടല്ലേ.
1: ആശ്വാസം.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: ബന്ധുത്ത ശത്രുക്കളെന്ന് ബന്ധുവാരി ശത്രു അറിഞ്ഞുള്ള പാട്ട്.

0: ശത്രുവാര് ശത്രുവാര് ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ പാട്ടാണല്ലേ.
1: ഭയങ്കര ഇഷ്ടമാണ്
0: വളരെ അർത്ഥവത്തായ ഒരു പാട്ടാണ്. അരങ്ങത്തു ബന്ധുക്കൾ, അവർ അണിയറയിൽ ശത്രുക്കൾ. നേരിട്ട് കാണുമ്പോ ഭയങ്കര ചിരിയും സംസാരവും ഒക്കെ ആയിരിക്കും, പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞു അതെ അതെ അതെ
1: നമ്മള് തന്നെ അലിഞ്ഞു പോവും. ഞാൻ കാണുന്നു
0: ശരി, പിന്നിൽ ആ അലിയുന്ന സ്നേഹമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ അസുഖമൊക്കെ ഭേദമായി ഇരിക്കട്ടെ, നമുക്കിപ്പോ ഈ പാട്ട് കേൾക്കാം.
1: എല്ലാവർക്കും വേണ്ടി
0: ശരി, എല്ലാവർക്കും വേണ്ടി പാട്ട് കേൾക്കാം.
1: തായ്മാക്ക് വേണ്ടി
0: ഓ
1: ശ്രീജ, ശ്രീജ നാലുമൊക്കെ ശ്രീജ ഉണ്ടല്ലോ.
0: അതെ,
1: ആ സയ്യദ് ശ്രീജക്ക് എല്ലാവർക്കും വേണ്ടി.
0: ശരി, എല്ലാവർക്കും ആയിട്ട് ഈ പാട്ട് കേൾക്കാം. ഓക്കേ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ, ഞാൻ കണ്ണപ്പള്ളിയിൽ നിന്ന് ആണ്.
0: ആ, പറഞ്ഞോളൂ.
1: സുഖമാണ്,
0: എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ പോണു. ശരി, അങ്ങനെയൊക്കെ പോട്ടെ, അങ്ങനെയൊക്കെ പോണല്ലോ. ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇന്നലെയൊക്കെ നല്ല മഴയും കറണ്ട് കട്ടും ഒക്കെ ഉണ്ടായിരുന്നു. എപ്പോഴാ?
1: ഇപ്പഴേ തന്നെ പാട്ട് കേട്ടോണ്ടിരുന്നപ്പോ ഇടയ്ക്ക് കോള് ഒന്നും ശരിക്കൊന്നും കേൾക്കാതെ പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് കേൾക്കുന്നത്. റേഡിയോയുടെ കുഴപ്പമാണ്, അവിടെ
0: റേഡിയോയുടെ പ്രശ്നമായിരിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുമായിരുന്നല്ലോ.
1: ആ, ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഞാൻ ആയിരിക്കും കറണ്ട് പോയെന്ന്.
0: അപ്പൊ അവിടെ എന്തെങ്കിലും വോൾട്ടേജ് ഫ്ലക്ച്വേഷനോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ വിട്ട് വിട്ട് കേൾക്കുന്നത്.
1: ഇന്നും ഇനി ശരിയാഴ്ചയാണ് പോക്കുവയിലുള്ളതെന്ന് വിളിച്ച് പറഞ്ഞു. നേരത്തെ റേഡിയോ വെച്ചപ്പോ കേട്ട്, ഞാൻ വിചാരിച്ചു ഇന്ന് കിട്ടിയില്ലെങ്കിൽ ശനിയാഴ്ച എങ്കിലും
0: വിളിക്കാലോ എന്ന് വിചാരിച്ചു.
1: ആ, വിളിക്കാന്ന് വിചാരിച്ചു.
0: ഒരു ശ്രമം നടത്തി കിട്ടി.
1: പിന്നെ വേറെ എല്ലാവർക്കും അവിടെ എല്ലാവർക്കും സുഖം തന്നെ.
0: എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
1: ഉള്ളവരെയും അവിടുത്തെ സ്റ്റാഫുകള്, സൂര്യ, ആശ, രഞ്ജിനി, മറ്റേ അപ്പുറത്തെ ഓഫീസിലായിരുന്ന പേരാണ്, എല്ലാരെയും എന്റെ അന്വേഷണം അറിയിച്ചേക്കണം.
0: തീർച്ചയായും അറിയിച്ചേക്കാം. റേഡിയോ
1: ആ സൈക്കോ പാർക്കിലുള്ളവരെയും പിന്നെ നേഴ്സും അവിടെ ഉള്ള എല്ലാരെയും എന്റെ അന്വേഷണം അറിയിച്ചേക്കണം. പിന്നെ എന്റെ ഊമപ്പെട്ടിനെ ഉരിയാടാ കയ്യെന്നുള്ള ഇന്നലെ പാട്ടാണ് ചോദിക്കുന്നത്.
0: ഏത് പാട്ടായിരുന്നു?
1: നീല നീലാണോ നീ കേരുകയാണോ നിന്നെഞ്ചതമെന്നും.

0: എന്താ പുതിയ പാട്ടിലേക്കാണല്ലോ ഒരു മാറ്റം. ശോകഗാനമായിട്ട് ഇരിക്കട്ടെ. ശോകമായ അവസ്ഥയിലാണോ ഇപ്പൊ ഇരിക്കുന്നത്? വിളിച്ചപ്പോ പറഞ്ഞല്ലോ. അതെ അതെ, തീർച്ചയായും ഓർമ്മകൾ വരുമ്പോ നമുക്കൊരു സങ്കടം ഉണ്ടാവുമല്ലോ. ഓ
1: ശരിയാ,
0: എല്ലാരും അന്വേഷണം അറിയിച്ചേക്കാം.
1: നമുക്കിപ്പൊ
0: പാട്ട് കേൾക്കാം.
1: കേൾക്കാം.
0: ശരി, ഓക്കെ ഓക്കെ
1: ശരി, ഓക്കെ ബൈ.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. നിങ്ങളുടെ ഓർമ്മകളുടെ താളുകളിലൂടെ ഒഴുകിയെത്തുന്ന പ്രിയ ഗാനങ്ങളും പ്രിയ വർത്തമാനങ്ങളുമായി പോക്കുവയിൽ തത്സമയ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വെള്ളനാട് നിന്ന് ജയകുമാർ ചേട്ടനാണ്. രാഷ്ട്രം എന്ന ചിത്രത്തിലെ ഒരു കോടി മംഗളം എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പോക്കുവയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായിട്ട് നമുക്കത് ആസ്വദിക്കാം. ഒരുപാട് ശ്രോതാക്കൾ പ്രിയ ഗാനങ്ങൾ കേൾക്കാനും വിശേഷങ്ങൾ വർത്തമാനങ്ങളൊക്കെ പങ്കുവയ്ക്കുവാനുമായൊക്കെ നമ്മളെ വിളിച്ചിരുന്നു. ഇന്ന് ഏകദേശം തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമസ്തേ മലയാളത്തിലൊരു ചോദ്യമുണ്ടായിരുന്നു. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം എത്ര എന്നായിരുന്നു ചോദ്യം ചോദിച്ചിരുന്നത്. എന്റെ ശരി ഉത്തരം 8 എന്നാണ്. ഒരുപാട് പേർ ശരി ഉത്തരം വാട്സപ്പിലൂടെ നമ്മളെ എഴുതി അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സരയുമാണ്. പച്ചയിൽ നിന്നാണ് ഉത്തരം അറിയിച്ചിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. എല്ലാ ദിവസവും നമസ്തേ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ഉണ്ടാവും. ശ്രോതാക്കൾക്ക് അതിന്റെ ശരി ഉത്തരങ്ങൾ നമ്മളെ എഴുതി അറിയിക്കാവുന്നതാണ്. എന്തായാലും ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. സമയം പോയത് വർത്തമാനങ്ങളിലൂടെയും പാട്ടിലൂടെയും സുന്ദരമായ ഈ ഒരു നിമിഷം സമയം കടന്നുപോയത് നമ്മൾ അറിഞ്ഞില്ല. ഓരോ പാട്ടിലൂടെയും വർത്തമാനത്തിലൂടെയും ഒന്നായ സുന്ദര നിമിഷങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സന്തോഷം അറിയിക്കുന്നു. നിങ്ങളുടെ മനസ്സിലെ പ്രകാശവും സങ്കടങ്ങളും സന്തോഷവും ഒക്കെ പാട്ടിന്റെ ചിറകിലേറി ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. അപ്പൊ ഇന്നിനെ നമുക്ക് വിട വാങ്ങാനുള്ള സമയമായിരിക്കുന്നു. ഈ സായാഹ്നത്തെ യാത്രയാക്കി സന്ധ്യയെ വരവേൽക്കാൻ നമുക്ക് തിരികെ പോകാം. ഇത് നിങ്ങളുടെ സ്വന്തം ലേഖ. പുതിയ പാട്ടുകളും കഥകളുമായി ഇനി നമുക്ക് ശനിയാഴ്ച വീണ്ടും എത്താം. പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ ദിവസങ്ങൾ നമ്മൾ മാറ്റിയിരിക്കുന്ന വിവരം എല്ലാ ശ്രോതാക്കളെയും അറിയിക്കുന്നു. ചൊവ്വയും ശനിയും ദിവസങ്ങളിലാണ് ഇനി പോക്കുവയിൽ തത്സമയ പരിപാടി ഉണ്ടായിരിക്കുക. എന്തായാലും വിളിച്ചവർക്കും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കിട്ടവർക്കും സന്ദേശമയച്ചവർക്കും എല്ലാം സന്തോഷം അറിയിക്കുന്നു. അതുവരെ ഇനി വരുന്ന ദിവസം വരെ എല്ലാവരും വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും വിളിച്ച എല്ലാവർക്കും ഉള്ള സന്തോഷം പങ്കിട്ടുകൊണ്ട് ജയകുമാർ ചേട്ടൻ ആവശ്യപ്പെട്ട ഈ ഒരു ഗാനത്തോടുകൂടി പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.

ആകാശത്തിന്റെ അപാരതകളിൽ നിന്ന് അത്ഭുതകരമായി തുണയ്ക്കാൻ ഒരു കൈയും നീണ്ടുവരികയില്ല. അധ്വാനമേ അഭയമാകൂ എന്നോർക്കണം. കഠിന അധ്വാനികളാണ് ഈ ലോകം പഠിതത്. ഈ ലോകത്തിന്റെ എല്ലാ വികസനങ്ങളും അധ്വാനത്തിലൂടെ ആർജിച്ചതാണ്. അവനവന്റെ വികാസവും സമൂഹത്തിന്റെ വികസനവും എല്ലാം അധ്വാനത്തിന്റെ പരിണത ഫലങ്ങളാണ്. അധ്വാനിക്കുന്ന മനുഷ്യനാണ് ചരിത്രത്തിന്റെ ചക്രം തിരിച്ചിട്ടുള്ളത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രത്യേക പോക്കുവെയിൽ. ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാഹ്ന ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവെയിൽ. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എല്ലാർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ. പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8 വരെ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് മോഹൻ സിത്താരെ കുറിച്ച് കേൾക്കാം. ചിലരുണ്ട് പ്രശസ്തിയുടെ കരം ഗ്രഹിക്കാതെ കർമ്മമണ്ഡലങ്ങളിലൂടെ നടന്നുകൊണ്ടേയിരിക്കുന്നവർ. അവർ പകർന്ന ചിരാതകളുമായി മറ്റുള്ളവർ പ്രശംസകളുടെയും പുരസ്കാരങ്ങളുടെയും ആകാശഗോപുരങ്ങൾ കീഴടക്കും. അപ്പോഴും അവർ അതേ ഭൂമികയിലൂടെ മാത്രമായിരിക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹൻ സിത്താര ഈണമിട്ട ഗാനങ്ങൾ പാടിയവരൊക്കെ പ്രശസ്തിയുടെ മട്ടുപ്പാവുകൾ കീഴടക്കി. അപ്പോഴും അയാൾ മാത്രം വിസ്മൃതിയുടെ ഇരുട്ടുവീണ നാട്ടുവഴികളിലേക്ക് ഈണങ്ങൾ ഏറെ വിരിഞ്ഞ തന്റെ ഹാർമോണിയം പെട്ടിയും തൂക്കി പിന്തിരിഞ്ഞു നടക്കുന്നു. മലയാളത്തിൽ ഇന്നോളമുണ്ടായിട്ടുള്ള താരാട്ടുപാട്ടുകളിൽ ഏറ്റവും സുഖദമായ പാട്ട് ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം രാരീ രാരീരം രാരോ തന്നെയല്ലേ. മോഹൻ സിത്താര മലയാള ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിച്ചത് ഈ താരാട്ടുപാട്ടുമായിട്ടാണ്. പിന്നീട് എത്രയെത്ര ഹിറ്റ് പാട്ടുകൾ. എന്നിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാന പുരസ്കാരം ലഭിക്കാൻ 25 വർഷം കാത്തിരിക്കേണ്ടി വന്നത്? എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, 1 മുതൽ 0 വരെ എന്ന ചലച്ചിത്രത്തിലെ ആ ഒറ്റപ്പാട്ടിന് ജനഹൃദയങ്ങൾ നൽകിയ പുരസ്കാരത്തോളം വരില്ല ഒരു സംസ്ഥാന പുരസ്കാരവും. അത് ആ കലാകാരന് അറിയാമായിരുന്നിരിക്കണം.

അഭിമുഖത്തിലെപ്പോഴോ മോഹൻ സിതാരയോട് ചോദിക്കുന്നു, എന്തേ ഒരു സംസ്ഥാന പുരസ്കാരം ലഭിക്കാൻ 25 വർഷമെടുത്തു? വിനയപൂർവം അയാൾ മറുപടി പറയുന്നു, ഞാനിപ്പോഴായിരിക്കും ഒരു നല്ല പാട്ട് ചെയ്തത് എന്ന് അവർക്ക് തോന്നിയത്. ഒന്നിനും പരാതികളില്ല, പരിഭവങ്ങളുമില്ല. സ്വന്തം കഴിവിലും പ്രതിഭയിലും വിശ്വാസക്കുറവുള്ള പാവം മനുഷ്യരിൽ ഒരാൾ, താൻ ഇത് ചെയ്താൽ ശരിയാവില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചുപോയ ഒരാൾ, സംവിധായകന്റെ നിർബന്ധപ്രകാരം ഒരു താരാട്ടുപാട്ടിന്റെ ഈണമുണ്ടാക്കാൻ വിധിക്കപ്പെടുന്ന ഒരാൾ. സംവിധായകൻ രാജീവ് കുമാറാണ്. പിന്തുണയുടെ ഹൃദയം പകർന്ന കരുത്ത്, അതിന്റെ ആത്മബലത്തിലാവണം അനശ്വരമായ ആ ഈണം ഹാർമോണിയം പെട്ടിയിൽ നിന്ന് ഉതിർന്നു വീഴാൻ തുടങ്ങിയത്. മലയാള ചലച്ചിത്ര ലോകത്തേക്ക് ഒരു പാദസ്പർശം കൂടി സാർത്ഥകമായത്, സംഗീതം മോഹൻ സിതാരയെന്ന് റേഡിയോയിൽ കേൾക്കാൻ തുടങ്ങിയത്. താരാട്ടുപാട്ടിന്റെ ഈണം കുരുക്കാൻ മോഹൻ സിതാരയെ കഴിഞ്ഞിട്ടേ മറ്റാരുമുള്ളൂ എന്ന തിരിച്ചറിവ് കൊണ്ടായിരിക്കുമോ അത്യുദാത്തമായ താരാട്ടുഗീതികൾക്ക് ആവശ്യമായ സംഗീത അമൃതം പിന്നെയും അയാളുടെ ഹാർമോണിയത്തിൽ നിന്ന് ചുരന്നത്.

കോലം താനേ താരാട്ടും. മിണ്ടാതടിക്കുയിലെ കണ്ണനുണ്ണി ഉറങ്ങണ നേരത്ത്, കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ എന്നിങ്ങനെ സ്നേഹത്തിന്റെ കണ്ണീർ നനവുള്ള സുഖതസുന്ദരമായ താരാട്ടുപാട്ടുകൾ, ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നീളുകൾ, ഈണങ്ങളെ പൊതിയുന്നതുകൊണ്ടാവുമോ മോഹൻ സിത്താരയുടെ പാട്ടുകൾ കൂടുതലും ശോകാർദ്രമാണ്. മോഹൻ രൂപ് ഒരു ചിത്രമെടുക്കുന്നു 1987. വർഷങ്ങൾ പോയതറിയാതെ. അതിലൊരു വിരഹഗാനം വേണം. കോട്ടയ്ക്കൽ കുഞ്ഞിമൊയ്തീനെ കൊണ്ട് വരികൾ എഴുതിപ്പിക്കണം. അതിനു പാകമായ സംഗീതം വേണം. മോഹൻ സിത്താരയെ ഈണം പകരാൻ മോഹൻ രൂപ് ഏൽപ്പിക്കുന്നു. കാലം എത്ര കഴിഞ്ഞാലും ഇതേക്കാൾ ഹൃദ്യമായി ഒരു വിരഹഗാനം ഉണ്ടാകരുതെന്ന് മോഹൻ സിത്താരയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നുവോ? ഉണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ചിത്രവും കഥാപാത്രങ്ങളുമൊക്കെ മറന്നുപോയിട്ടും ആ പാട്ട് മലയാളി മറന്നുപോകാത്തതെന്ത്? ഇതേക്കാൾ മെച്ചമായ മറ്റൊരു വിരഹഗാനം കണ്ടെത്താൻ നമുക്ക് കഴിയാത്തതെന്ത്? അത്രമേൽ പ്രിയതരളിതമായ വിരഹസംഗീതം അതിൽ അന്തർലീനമായിരിക്കുന്നതുകൊണ്ട് തന്നെയല്ലേ?

ആഹാരം കഴിക്കുന്നിടത്തു നിന്ന് അപമാനിച്ചിറക്കിവിടുന്ന രംഗങ്ങൾ പല ചലച്ചിത്രങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ സമയം അയാൾ അനുഭവിക്കുന്ന മാനസിക വ്യഥ, നെഞ്ചു പൊട്ടിപ്പോകുന്ന അവസ്ഥ, അതെല്ലാം ഉൾച്ചേർത്തുകൊണ്ട് ഒരു പാട്ട്. അതായിരുന്നു സംവിധായകൻ വിനയൻ മോഹൻ സിത്താരയോട് ആവശ്യപ്പെടുന്നത്. ഓർമ്മകളിൽ തളം കെട്ടിക്കിടക്കുന്ന അപമാനങ്ങൾ തനിക്കുമുണ്ടല്ലോ ധാരാളം. അതൊക്കെ അന്നേരം ആ ഹൃദയ തമ്പുരുവിൽ തികട്ടി വന്നിരിക്കണം. അതുകൊണ്ടായിരിക്കും ആത്മാവ് പോലും കരഞ്ഞുപോകും വിധം ദുഃഖകരമായ പാട്ട് ഹാർമോണിയത്തിൽ നിന്ന് കണ്ണീർ തുള്ളികളായി ഒഴുകി നിറഞ്ഞത്. മനസ്സിന്റെ ഉള്ളിൽ പാട്ടു നിറയുമ്പോഴും കാതിൽ അതെപ്പോഴെങ്കിലും അലയടിച്ചെത്തുമ്പോഴും ദുഃഖത്തിന്റെ ഒരു കാർമേഘം അനുഭവവേദ്യമാകുന്നതും അതുകൊണ്ടാണ് അത്രമേൽ അത് ദുഃഖഭരിതമായിരിക്കുന്നത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: പിന്നിട്ട കാലത്തിന്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഓർക്കുന്ന, ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഈണം, അതായിരുന്നു സംവിധായകൻ കമലിന്റെ ആവശ്യകത. അതേക്കുറിച്ച് മോഹൻ സിത്താര പറയുന്നത് ഇങ്ങനെയാണ്. പണ്ട് യേശുദാസ് സാറിന്റെ തരംഗിണി സ്കൂളിൽ ഫ്രീ ആയി വയലിൻ പഠിക്കുന്ന കാലത്ത് കൂടെയുള്ളവരെല്ലാം നന്നായി വയലിൻ വായിക്കുന്നത് കേട്ടിട്ട് തനിക്കും അതുപോലെ വായിക്കണമെന്ന വാശിയിൽ രാവു വെളുക്കുവോളം പ്രാക്ടീസ് ചെയ്തു. ഒടുവിൽ ആ സ്കൂളിൽ തന്നെ വയലിൻ അധ്യാപകനാവുകയും ചെയ്തു. ഓർക്കുമ്പോൾ അതെത്ര മധുരകാലം, എന്ത് സുഖമാണ് ഈ നിലാവ്, എന്ത് രസമാണ് ഈ സന്ധ്യ. കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുമുണ്ടായിരുന്നില്ലേ അങ്ങനെ ഓർക്കാൻ ഓരോരോ കാര്യങ്ങൾ.

സ്കൂൾ കാലം. അധികം കൂട്ടുകാരില്ല. ആവശ്യത്തിന് ഉച്ചഭക്ഷണവുമില്ല. ഡെസ്കിൽ മുഖം മറച്ചു കിടന്ന കുട്ടിക്കാലം. സ്കൂളിന്റെ ആവശ്യത്തിന് നീ ഒരു പാട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞ സുനന്ദ ടീച്ചർ. കുട്ടിക്കാലം ചിത്രീകരിക്കുന്നതിന് ഒരു പാട്ട് വേണമെന്ന് സംവിധായകൻ ബ്ലസ്സി ആവശ്യപ്പെടുമ്പോൾ തന്റെ കുട്ടിക്കാലത്തെ വ്യഥകൾ മോഹൻ സിത്താര ഓർത്തിട്ടുണ്ടാവണം. അതെല്ലാം ചേർത്തിട്ടാണ് അണ്ണാറ കണ്ണാവാ എന്ന പാട്ടുണ്ടാകുന്നത്. ഇത്രയേറെ കുട്ടികളെ ആകർഷിച്ച ഒരു പാട്ട് വേറെ ഉണ്ടാവില്ല. ഇപ്പോഴും അത് നമ്മളെ ഇഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. പറഞ്ഞപ്പോൾ തന്നെ ഒരു വെണ്ണിലാവിന്റെ ചന്തമായി അത് ചുണ്ടിലെത്തിക്കഴിഞ്ഞു.

ഏത് പാട്ട് കേൾക്കുമ്പോഴും നമ്മൾ താളം പിടിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ പാട്ട് കേൾക്കുന്നവരെല്ലാം താളം പിടിക്കുന്ന പാട്ടൊരെണ്ണം വേണമെന്ന് കെ ബി മധു പറയുമ്പോൾ, സിതാര മ്യൂസിക് ട്രൂപ്പിന് വേണ്ടി അങ്ങനെയൊരു പാട്ട്, വയലിൻ വായിച്ചു പോലും ആളുകളെ തുള്ളിക്കാനറിയുന്ന ഒരാൾക്ക് അങ്ങനെയൊരു പാട്ടുണ്ടാക്കുക എന്നത് നിസാരം തന്നെയായിരുന്നു. അങ്ങേയറ്റം ദുഃഖകരമായ പാട്ടുകൾ ഉണ്ടാക്കിയ മോഹൻ സിതാര തുള്ളാട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പാട്ടുകളും സൃഷ്ടിച്ചു. എങ്ങനെയും എപ്പോൾ വേണമെങ്കിലും പാട്ടുകൾ സൃഷ്ടിക്കുവാൻ പോകുന്ന ജീനിയസായ സംഗീത സംവിധായകനാണ് മോഹൻ സിതാര. 150-ലേറെ ചിത്രങ്ങൾ, അവയിലായി 400-ലേറെ പാട്ടുകൾ, അവയിൽ ഏറെ പങ്കും സൂപ്പർ ഹിറ്റ് പാട്ടുകൾ. അങ്ങനെയൊക്കെ ആയിരുന്നിട്ടും എന്തുകൊണ്ടാവും മോഹൻ സിതാര എന്ന അനുഗ്രഹീത സംഗീതജ്ഞൻ മറവിയുടെ കാണാക്കയങ്ങളിലേക്ക് മുങ്ങിപ്പോയത്?

പ്രിയനന്ദന്റെ സൂഫി പറഞ്ഞ കഥയിലെ ഗാനങ്ങൾക്ക് മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2009 മോഹൻ സിത്താരയ്ക്ക് ലഭിച്ചു. 1959 മെയ് 30 തൃശൂരിൽ പെരുവള്ളൂർ ഗ്രാമത്തിലാണ് മോഹൻ സിത്താര ജനിക്കുന്നത്. സിത്താര ട്രൂപ്പിലെ വയലിനിസ്റ്റായാണ് ജീവിതം കരുപ്പിടിപ്പിക്കുന്നത്. ആ പേര് സ്വീകരിച്ചുകൊണ്ടാണ് മോഹൻ സിത്താരയായത്. 1984 കളിയിൽ അല്പം കാര്യം എന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിക്കൊണ്ടാണ് മോഹൻ സിത്താര ചലച്ചിത്രത്തിലേക്ക് കടക്കുന്നത്. എന്നാൽ ആദ്യമായി സംഗീതം ചെയ്ത ഗാനം 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിലേതായിരുന്നു. രാരി രാരീരം രാരോ എന്ന ആ പാട്ട് ജി വേണുഗോപാലിന്റെയും ആദ്യഗാനമായിരുന്നു. 1989 മികച്ച സംഗീത സംവിധായകനുള്ള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ പുരസ്കാരം ലഭിച്ചു. അതിമനോഹരവും ഗംഭീരവുമായ പാട്ടുകൾ മലയാളിക്ക് വേണ്ടി സമർപ്പിച്ച സംഗീതജ്ഞനായിരുന്നു മോഹൻ സിത്താര. എന്നിട്ടും എന്തുകൊണ്ടാവും ഒരേ ഒരു തവണ മാത്രം സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് അറിഞ്ഞുകൂടാ. മോഹൻ സിത്താരയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതു മതിയെന്ന് അവർ തീരുമാനിച്ചു കാണും.

ഇനിയും എത്രയോ വൈവിധ്യമാർന്ന പാട്ടുകൾ മോഹൻ സിതാരയിൽ നിന്ന് കൈരളിക്ക് കിട്ടാനിരിക്കുന്നു. ആ പ്രതിഭയിൽ നിന്നുതിരുന്ന ഗാന അമൃതധാര കൊണ്ട് അഭിഷിക്തമാക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണമെന്ന് മാത്രം. അങ്ങനെ വരുമ്പോൾ കൃത്യമായും നീൽമിഴി പീലിയിൽ നീർമണി തുളുമ്പി പോലുള്ള ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി പോലെയുള്ള പാട്ടുകൾ ഇനിയും നമുക്ക് കേൾക്കാനാകും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ പുഴകൾ ഒഴുകുന്നത് വാസ്തവത്തിൽ പുറകോട്ടല്ലേ, ചരിത്രത്തിലേക്കല്ലേ? വയലാർ പറയുന്നു, നദികൾക്ക് എന്നെക്കാളും ഓർമ്മ കാണണം. അവർ കടലിൽ ചിറകുള്ള സംഗീതപ്രിയർ, നിലത്തെഴുതാൻ പഠിച്ചവർ, പറയാൻ പഠിച്ചവർ. ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്, മലയാളത്തിൽ നദികളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് വയലാറാണെന്ന്. നദികളിൽ സുന്ദരി യമുന, ഗംഗായമുന സംഗമ സമതല ഭൂമി, പെരിയാറേ പെരിയാറേ, ആയിരം പാദസരങ്ങൾ കിലുക്കി ആലുവ പുഴ പിന്നെയും ഒഴുകി. ഞാൻ പറയുമ്പോൾ വേറെയും ചില പാട്ടുകൾ നിങ്ങളുടെ ചുണ്ടത്തെത്തുന്നുണ്ട് എനിക്കറിയാം. എവിടെ നിന്നോ ഒഴുകി വരുന്ന പുഴകൾ, എത്ര കാലങ്ങളായി അവ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്തിനൊക്കെ സാക്ഷിയായിട്ടുണ്ടാവും അല്ലേ? മാമാങ്കങ്ങൾക്ക്, മഹത്തായ സംസ്കാരങ്ങൾക്ക്, മഹോന്നതമായ പ്രണയങ്ങൾക്ക്, എന്തിനെല്ലാം പുഴകൾ സാക്ഷിയാവുന്നു. എത്രയെത്ര വീഴ്ചകൾക്ക്, എടുപ്പുകൾക്ക്, ദുരന്തങ്ങൾക്ക്, ഉരുൾപൊട്ടലുകൾക്ക്. അതുകൊണ്ടാവും എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് പുഴകൾക്ക് പുറകോട്ടും പ്രവാഹമുണ്ടെന്ന്. കരമനയാറിന് കുറുകെ കൂവക്കുടിപ്പാലം, ജർമ്മനിയിലെ സായിപ്പന്മാര് പണിത പാലം, അതിനു മുമ്പ് അവിടെ അപ്പോൾ കടത്തായിരുന്നിരിക്കുമോ, അതോ ഏലിയാവൂർ കടത്തായിരുന്നിരിക്കുമോ ആകെ ഉണ്ടായിരുന്നത്, അറിഞ്ഞുകൂടാ. പക്ഷെ പുഴകൾക്ക് എല്ലാം അറിയാം. കരമനയാറിന് അവിടെ കടത്തുണ്ടായിരുന്നോ ഇല്ലയോ എല്ലാം അറിയാം. എല്ലാറ്റിനും സാക്ഷിയാവുന്ന പുഴകൾ.

ഇരുളിന്റെ കൂടാരമാകെ കുലുങ്ങുമാറ് അരിയ പുഞ്ചിറകുകൾ വീശി വരുമൊരു ഷസ്സിന്റെ തേരുരുൾ പാട്ടിന്റെ ശ്രുതിയൊത്തു പാടുകയാലു എന്ന് ONV. എത്ര രസമുള്ള വരികളാണല്ലേ. ചിറകുകൾ വീശി പറന്നു വരുന്ന ഉഷസ് എന്ന പ്രയോഗം തന്നെ എത്ര ചാരുതയാർന്നിരിക്കുന്നു. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന അക്കിത്തം പറയുന്നതിൽ വെളിച്ചത്തിന്റെ വിശാലതയാണുള്ളത്. വെളിച്ചമല്ല കവിക്ക് ദുഃഖമുണ്ടാക്കുന്നത്, വെളിച്ചത്തിൽ കാണേണ്ടി വരുന്ന കാഴ്ചകളാണ് വാസ്തവത്തിൽ കവിയെ ദുഃഖിതനാക്കുന്നത്. മാധവി അമ്മമ്മ ഇടയ്ക്കിടെ പറയുമായിരുന്നു, നാരായണ നാരായണ എന്തൊക്കെ കണ്ടാലാ കണ്ണടയ്ക്കാൻ പറ്റണത് എന്ന്. ഈ പരിദേവനത്തിന്റെ കാവ്യഗഹനതയാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്നത്. അതേതാണ്ട് ഏതുപോലെയാണെന്നറിയുമോ, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ മരിക്കണം എന്ന് തോന്നില്ലേ, അതുപോലെയാണ്. മരിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, അനുഭവിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യരെല്ലാവരും സത്യം പറഞ്ഞാൽ ഒരുപോലെയാണ്.

പഠിക്കുന്ന കാലം മുതലേ സിനിമ പ്രാന്ത് തന്നെയായിരുന്നു. ഇന്നും അതെ, എന്നും അതെ. ഞാനും അജിയും അന്ന് കണ്ട സിനിമകൾക്കൊന്നും കയ്യും കണക്കുമില്ല എന്ന് വേണം പറയാൻ. നെടുമങ്ങാട് അന്ന് 3 തിയേറ്ററുകളാണ് ഉണ്ടായിരുന്നത്. സൂര്യ വലിയ തിയേറ്ററായിരുന്നു. എന്നാൽ ഓലമേഞ്ഞ റാണി തിയേറ്ററിന്റെ ആംബിയൻസ് അതൊന്ന് വേറെ തന്നെയായിരുന്നു. രണ്ടു വശങ്ങളിലും കവുങ്ങുകൊണ്ടുള്ള തൂണുകൾ. 5,000 ഓലയെങ്കിലും വേണമായിരുന്നു ആണ്ടോടാണ്ട് കൂര കെട്ടാൻ. ശരിക്കും ഓലക്കൊട്ടക. റാണി ഇന്ന് പക്ഷേ മൾട്ടിപ്ലക്സായി. റാണി തിയേറ്ററിന്റെ ആദ്യത്തെ പേര് ഭുവനേശ്വരി എന്നാണെന്ന് കേട്ടിട്ടുണ്ട്. പെട്രോൾ പമ്പിനടുത്ത് സരസ്വതി തിയേറ്റർ, അതിനുമുണ്ടായിരുന്നു മറ്റൊരു പേര്. സരസ്വതി തിയേറ്റർ എന്ന സ്ഥലം വലിയൊരു സൂപ്പർ മാർക്കറ്റ് വന്നു. സ്വന്തം നാട്ടിലെ ഒരേ ഒരു തിയേറ്റർ ഭദ്ര ടാക്കീസായിരുന്നു. 50 പൈസ ടിക്കറ്റ് നിരക്കുണ്ടായിരുന്ന കാലം എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. അതിന്റെ പിന്നിലെ ബെഞ്ചിന് 1 രൂപ, മരക്കസേരയ്ക്ക് 2 രൂപ. പുറകോട്ട് പോകുന്തോറും നിരക്ക് കൂടുന്നതിന്റെ ഗുട്ടൻസ് അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല. 2 രൂപ കൊടുത്ത് പിറകിലിരിക്കുന്നവർ ഞങ്ങളെ സംബന്ധിച്ച് വെറും പൊട്ടന്മാരായിരുന്നു. സ്ത്രീകൾ അധികമൊന്നും അന്ന് സിനിമ കാണാൻ വരാറില്ല. വന്നാൽ തന്നെ കുടുംബത്തോടെയാവും വരവ്. വലിയ പത്രാസാവും അവരുടെയൊക്കെ മുഖങ്ങളിൽ. ഒറ്റയ്ക്ക് സിനിമയ്ക്ക് വന്നവരൊക്കെ കുടുംബത്തോടെ വന്നവരുടെ മുമ്പിൽ 7 കുലികളായിരുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവർ എന്ന രീതിയിലുള്ള നോട്ടം കാണുമ്പോഴാണ് എവിടെ നിന്നില്ലാതെ ഇരച്ചു കയറുന്നത്. പിന്നെ ആകെയുള്ള ആശ്വാസം ഇവരൊക്കെ മസിൽ പിടിച്ചിരുന്ന് സിനിമ കാണുമ്പോൾ ഞങ്ങൾ 7 കുലികൾ ബഹുസ്വതന്ത്രരായിരുന്നു എന്നുള്ളതാണ്. കൂവാം, വിസിലടിക്കാം, വേണമെന്ന് വെച്ചാൽ സ്ക്രീനിന്റെ മുമ്പിൽ ചെന്ന് 2 ചാട്ടവും ചാടാം. ഇതെല്ലാം ആ കുടുംബത്തിൽ പിറന്നവർക്ക് വിലക്കപ്പെട്ട കനികളാണ്. ഒരു കണക്കിന് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാല്യകൗമാരം മുതൽ യൗവനാരംഭം വരെ എല്ലാവരും കുറച്ച് ദാരിദ്ര്യപ്പെട്ട് ജീവിക്കണമെന്നാണ്. ദാരിദ്ര്യമുണ്ടാക്കിത്തരുന്ന സ്വാതന്ത്ര്യം പ്രഭുത്വമുണ്ടാക്കിത്തരും എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അടിച്ചു പൊളിച്ച് കളിച്ച് തിമിർക്കുന്ന ബാല്യമുണ്ടല്ലോ, അതൊരനുഭവം തന്നെയാണ്.

ഒരു കവിത വായിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഈ കവിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് എഴുതിയത് 11-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പേര് സിനേഷ. കാഞ്ഞങ്ങാട് ബെല്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന സിനേഷ ഇതിനോടകം ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 17 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. സിനേഷ വായിച്ച ലോകപ്രശസ്തമായ പുസ്തകങ്ങളെക്കുറിച്ചുള്ള വായനാ കുറിപ്പുകളും പ്രസിദ്ധീകരിച്ചു. സത്യം പറഞ്ഞാൽ അമ്പരപ്പിക്കുന്നൊരു പുസ്തകമാണത്. ബുക്കർ പ്രൈസ് പോലെ വലിയ സമ്മാനങ്ങൾ സിനേഷയെ തേടിവരും എന്നതിൽ സംശയമില്ല. അത്രത്തോളം ഗഹനമാണ് സിനേഷയുടെ രചനകൾ. സിനേഷയുടെ അടിമയുടെ അനാട്ടമി എന്ന കവിത ഞാൻ വെറുതെ ഒന്ന് വായിക്കാം. നിങ്ങളെ ഉണർത്താൻ എനിക്ക് കഴിയും. എന്റെ വീടിനെ നിങ്ങൾ ശ്മശാനമാക്കി മാറ്റിവരച്ചു. എന്റെ ഈ കറുത്ത കാലുകളെ നിങ്ങൾ സൂര്യന് വിറ്റു. എന്റെ ഭൂമിയെ അച്ചുതണ്ടൊടിച്ച് കുഴിച്ചുമൂടി. എന്നിട്ടും ഈ മിന്നലുകളിൽ എന്റെ മുറിവുകൾ ഇരുട്ടിലേക്ക് ഇളിച്ചു കാട്ടുന്നു. ഭൂഖണ്ഡങ്ങൾ തോറും എന്റെ ശരീരം പരന്നൊഴുകുന്നു. കറുപ്പിന്റെ കൂതറലുകളിൽ കവിതയുടെ പ്രതികാരം പുകഞ്ഞു വിങ്ങുന്നു. പാതാളത്തിന്റെ ശബ്ദം എന്റെ തൊണ്ടയിലെ മുൾപടർപ്പുകളിലൂടെ നിങ്ങളുടെ ബദ്ധ്രതയിലേക്ക് അലറി വിളിക്കുകയാണ്. ശവപ്പെട്ടികളിൽ നിന്നും വെളിച്ചം നിറഞ്ഞൊഴുകുന്നു. ഇരുട്ടുകൊണ്ട് നിങ്ങൾ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യത്തിന്റെ അടിത്തറയിൽ കിടന്ന് എന്റെ പൂർവികരുടെ നട്ടല്ലുകൾ പുളയുന്നു. കാരണം നിങ്ങൾ എന്റെ ചരിത്രത്തെ അത്രമേൽ മരണം കൊണ്ട് വെളുപ്പിച്ചു കളഞ്ഞു. വെയിൽ കൊണ്ട് പിളർന്നുപോയ എന്റെ മസ്തിഷ്കത്തെ നോക്കുക. നിങ്ങളുടെ ഉറക്കത്തിന്റെ ചർമ്മത്തിനടിയിലേക്ക് എനിക്കെന്റെ വണ്ടുകളെ തിരികെ കയറ്റണം. എന്റെ ഭാഷയുടെ ഉമിനീരിൽ നിങ്ങളുടെ കൽപ്പനകളെ ഒന്നൊന്നായി മുക്കിക്കൊല്ലണം. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചുവട്ടിൽ മരിച്ചു കിടക്കുന്ന കറുത്ത കുഞ്ഞുങ്ങളെ മഴവില്ലിന്റെ ഉറവയിലേക്ക് വിളിച്ചുകൊണ്ടുവരണം. ഞാൻ കരയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ അസ്ഥികൾക്ക് ഓരോന്നിനും നിങ്ങളുടെ ചാട്ടവാറിന്റെ ചിരികളുടെ കണക്കറിയാം. എനിക്ക് നിങ്ങളെ ഉണർത്തിയേ തീരൂ. ഈ ഉടലിന്റെ രാഷ്ട്രീയം നിങ്ങളെ വെളിച്ചത്തിലേക്ക് തൂക്കിയെറിയണം. നിങ്ങളുടെ ചക്രവാളത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട് എന്റെ കറുത്ത മാലാഖമാർ ഉദിച്ചു പൊന്തണം. തകർന്ന കിരീടത്തിനുമേൽ ചവിട്ടി നിൽക്കാൻ വേണ്ടി എന്റെ കാലുകൾ തിരിച്ചു വരണം. ഋതുഭേദങ്ങളെ കടത്തിവെട്ടി എന്റെ ഭൂമി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈ കോശങ്ങളുടെ പ്രത്യാശയെ ആവാഹിച്ച് ഞാൻ പാടുന്ന കറുത്ത പാട്ടിന് എനിക്ക് നിങ്ങളെ കൊണ്ട് നൃത്തം ചെയ്യിക്കണം. ഋതുഭേദങ്ങളെ കടത്തിവെട്ടി എന്റെ ഭൂമി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈ കോശങ്ങളുടെ പ്രത്യാശയെ ആവാഹിച്ച് ഞാൻ പാടുന്ന കറുത്ത പാട്ടിന് എനിക്ക് നിങ്ങളെ കൊണ്ട് നൃത്തം ചെയ്യിക്കണം.

സിനിമയും കഥയും കവിതയും പാട്ടും ശില്പങ്ങളൊന്നുമില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ വയ്യ തന്നെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കോഴിക്കോട് സർവകലാശാലയിൽ പഠിക്കുമ്പോൾ ഈ കഥയും കവിതയും ഒക്കെ കൂട്ടിനുണ്ട്. ഒരു സെമിനാറിന് ഒരു കവിതയുടെ മനഃശാസ്ത്ര നിരൂപണം ഞാൻ തയ്യാറാക്കി അവതരിപ്പിച്ചു. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ നന്നായി പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ ഒരു ടീച്ചർ, അവരെന്നോട് ചോദിച്ചത് എങ്കിൽ പിന്നെ എം എക്ക് ലിറ്ററേച്ചർ എടുത്താൽ പോരായിരുന്നു എന്നാണ്. എന്തു പറയാനാണ് അവരെക്കുറിച്ച്? കലയെയും സാഹിത്യത്തെയും അങ്ങനെ ജോലിയായി കാണുന്നവരുണ്ട്. ഈ ടീച്ചറുണ്ടല്ലോ, അവരൊരു പുസ്തകം പോലും വായിച്ചിട്ടില്ല. പഠിച്ചു പരീക്ഷ എഴുതി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി, അധ്യാപികയായി. ക്ലാസ്സിൽ നന്നായി പാട്ടുപാടുന്ന കൂട്ടുകാരനോട് അവർ ചോദിച്ചത് എങ്കിൽ പിന്നെ സംഗീതം പഠിക്കാൻ പോയാൽ പോരായിരുന്നു എന്നായിരുന്നു. അവർ കരുതി വച്ചിരിക്കുന്നത് സൈക്കോളജി പഠിക്കുന്നവർക്ക് സാഹിത്യത്തിലോ സംഗീതത്തിലോ അഭിരുചിയുടെ ആവശ്യകത എന്താണ് എന്നാണ്. കലയുടെ ആവശ്യകത എന്താണ് എന്നൊക്കെ ചിന്തിക്കുന്നവരെക്കുറിച്ച് എന്തു പറയാനാണ്? അവരെന്തോ കരുതട്ടെ, ഹോസ്റ്റൽ മുറിയിൽ ബാബുക്കയുടെ പാട്ട് കേൾക്കാതിരിക്കാൻ ഞങ്ങൾക്കാവതില്ല. ചുവരിൽ മൈക്കൽ ജാക്സന്റെയും വാൻഗോഗിന്റെയും ചിത്രങ്ങൾ തൂക്കാതിരിക്കാൻ ഞങ്ങൾക്കാവതില്ല. എന്തെങ്കിലും വായിക്കാത്തൊരു ദിവസം അതെങ്ങനെയാണ് കടന്നുപോകുന്നത്? കഴിയില്ല തന്നെ. ഞാനിപ്പോൾ സനിഷയുടെ പുസ്തകം വായിച്ചുകൊണ്ടേയിരിക്കുന്നു.

ഇരിഞ്ചയം ഒരു ഗ്രാമമാണ്. അവിടെ ഒരു ഗ്രന്ഥശാലയുണ്ട്, യുണൈറ്റഡ് ലൈബ്രറി. എന്നെ ഏറെ ഇഷ്ടമുണ്ടായിരുന്ന സെബാസ്റ്റ്യൻ സാറിനെ കാണാൻ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന കാലത്തെ ഞാനവിടെ പോകുമായിരുന്നു. എന്റെ ഗ്രാമത്തിലെ ലൈബ്രറി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ അടുത്തിടപഴകിയിട്ടുള്ള ലൈബ്രറി ഇരിഞ്ചയം ലൈബ്രറിയാണ്. എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെയായി ഒരു കൂട്ടം ആളുകൾ പണ്ടുപണ്ടേയുള്ള ഗ്രാമമാണ് ഇരിഞ്ചയം. ഒരു ഗ്രന്ഥശാലയ്ക്ക് എങ്ങനെ ഒരു നാടിന്റെ ഭാഗമാകാം എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇരിഞ്ചയം യുണൈറ്റഡ് ലൈബ്രറി. ഇരിഞ്ചയത്ത് ഞാൻ ആദ്യം പരിചയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകൻ സെബാസ്റ്റ്യനാണ്. ആദ്യം പരിചയപ്പെടുന്ന എഴുത്തുകാരൻ ഇരിഞ്ചയം രവിയാണ്. അദ്ദേഹം വലിയ വിജ്ഞാനകോശമൊക്കെ എഴുതി. എന്നാലും എനിക്കിഷ്ടം ഇരിഞ്ചയം രവി എന്ന നോവലിസ്റ്റിന്റെ നാർമുടിപ്പുടവ എന്ന കൃതിയാണ്. ഇരിഞ്ചയം യുണൈറ്റഡ് ലൈബ്രറി വായനയുടെ വേനലവധി എന്നൊരു പരിപാടി നടത്തി. കുട്ടികളെ തകർത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. രണ്ടു മാസം കൊണ്ട് 73 പുസ്തകം മുതൽ 2 പുസ്തകം വരെ വായിച്ചവരുണ്ടായിരുന്നു. ഒരു വായനശാല ഒരു ദേശത്തെ നിർമ്മിച്ചതിന്റെ 75 വർഷങ്ങൾ. ഇരിഞ്ചയത്തെ എഴുത്തുകാർ എന്ന് വേണമെങ്കിൽ ഒരു പുസ്തകം തന്നെ എഴുതാമെന്ന് തോന്നിയിട്ടുണ്ട്. ഭീഷണിലാൽ, അസീം താനിമൂട്, ഷിനു, അങ്ങനെ ഇരിഞ്ചയം തൊട്ടും തലോടിയും വളർത്തി വലുതാക്കിയ എത്ര പേർ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്രന്ഥശാല എങ്ങനെയാണ് ഒരു ദേശത്തെ സ്വാധീനിക്കുന്നത്? അങ്ങനെ എത്രയോ ഗ്രന്ഥശാലകളുണ്ട്. എന്നാലും എന്തുകൊണ്ടോ പ്രിയം ഇരിഞ്ചയം യുണൈറ്റഡ് ലൈബ്രറിയോട് തന്നെയാണ്.

പുറകോട്ടൊഴുകുന്ന പുഴകൾ എന്ന പേരിൽ ഒരു കഥ എഴുതണം. കവിതയായാലും മതി. ഇനി ഒരാൾ ഇങ്ങനെ ഒരു നോവൽ എഴുതുകയാണെന്ന് കരുതൂ. പുറകോട്ടൊഴുകുന്ന ഗംഗ എത്ര എഴുതിയാലാണ് തീരുക? എന്തൊക്കെ എഴുതിയാലാണ് തീരുക? എഴുതി എഴുതി ഈ നദി ഇതാ എന്നെ ഭഗീരഥന് മുന്നിൽ കൊണ്ടു നിർത്തുന്നു. ഞാൻ അയാളോട് ചോദിക്കുന്നു, എന്തിനായിരുന്നു ഇത്രയും യജ്ഞം? പ്രയത്നത്തിന് അർത്ഥമുണ്ടായി എന്ന് തോന്നുന്നുണ്ടോ? നോക്ക്, കാലങ്ങൾ താണ്ടിപ്പോയ ഗംഗ എത്രമേൽ മലിനമായിരിക്കുന്നു. ഒരു തിരിച്ചുപോക്ക് അത് കൊതിക്കുന്നുണ്ട്. ഭയം നിന്നെയാണ്. ഭഗീരഥ, വീണ്ടും നീ ഒരു ദുരന്തത്തിന് കൂട്ടുനിൽക്കരുത്. ആകാശത്തിന്റെ അപാരതകളിൽ എവിടെയോ വിശുദ്ധിയോടെ മേഘക്കൂടാരങ്ങളിലൂടെ ഒഴുകിയ ഒരു പുഴ, മലിനമായ പുളിനോപാന്തങ്ങളിലേക്ക് നീ അതിനെ തിരിച്ചു വിളിക്കരുത്. ആകാശം ഗംഗയെ തിരിച്ചു വിളിക്കുന്നു. ഭഗീരഥ, തിരിച്ചു കയറാനുള്ള വാതിലുകളെ വിലക്കാതിരിക്കുക. അത് ഉറവിടം തേടി തിരിച്ചു പൊയ്ക്കൊള്ളട്ടെ. സ്വയം വിശുദ്ധമാകട്ടെ.

ഒരു തിരിച്ചുപോക്ക് എല്ലാവരും കൊതിക്കുന്നുണ്ടാകുമോ? പറഞ്ഞുകൂടാ. മരത്തിനെ തിരിച്ചു വിളിക്കുന്ന വിത്ത് എന്നൊരു കവിതാ സമാഹാരമുണ്ട്. പ്രിയ കവി അസീം താന്നിമൂടിൻ്റെതാണ്. കവിതയുടെ ശീർഷകം ഒന്നുകൂടി കേട്ടു നോക്കൂ. മരത്തിനെ തിരിച്ചു വിളിക്കുന്ന വിത്ത്. എന്തൊരെഴുത്താണ്! കവിതയുടേതല്ലാത്ത തരത്തിൽ വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ. കെട്ട ലോകത്ത് ചില്ല വീശി സ്വയം പൂത്തു നിന്നിട്ട് അർത്ഥമെന്ത്? വരിക, തിരികെ വരിക, ഈ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചെത്തുക. ജന്മം കൊടുത്ത ഓരോന്നും അങ്ങനെ തിരികെ വിളിക്കപ്പെട്ടാൽ എങ്ങനെയാവും? മരത്തിനെ തിരിച്ചു വിളിക്കുന്ന വിത്ത് എന്ന അസീം താന്നിമൂടിൻ്റെ കവിത വീണ്ടും വീണ്ടും വായിക്കാൻ എന്നെ തിരികെ വിളിക്കുന്നു. ആവർത്തനത്തിൽ ഒട്ടും വിരസമല്ലാതെ ഞാനത് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടേയിരിക്കുന്നു.

അസൂയയായിരുന്നു. തീക്കും കാറ്റിനും സൂര്യചന്ദ്രന്മാർക്കൊക്കെയും എത്ര പേരുകളാണ് നിനക്കെന്ന് പർവ്വതങ്ങൾ ചോദിക്കും. സിന്ധു, യാങ്സി, യമുന, തേജസ്വിനി, നൈൽ, ഗംഗ, എല്ലാം നീ തന്നെ. വളഞ്ഞും തിരിഞ്ഞും കുറെ നേർത്തും നിറഞ്ഞു പെരുത്തും പ്രയാണത്തിന്റെ നാനാർത്ഥങ്ങൾ. ഒഴുകുന്നതിന്റെ സുഖം വീശുന്നതേക്കാൾ വലുതാണെന്ന് പറഞ്ഞ് കാറ്റിനോട് തർക്കിച്ചു. ഏതു ജ്വാലയും അണയ്ക്കാൻ പോന്ന കരുത്തുണ്ടെന്ന് തീയോട് അഹങ്കാരം. എന്നിട്ടാണിപ്പോൾ അണകൊണ്ട് തടഞ്ഞ് അപ്പുറം പോകാൻ പാടില്ലെന്ന് വിധിച്ച് കരാറുകൾ എടുത്തു കാണിച്ച് ലംഘിക്കാൻ പോവുകയാണെന്ന് കൽപ്പിച്ച് കാറ്റായാൽ മതിയായിരുന്നു. മലയായിരുന്നെങ്കിലും വെയിലായിരുന്നെങ്കിലും മതിയായിരുന്നു. അണകെട്ടി തടയില്ലായിരുന്നല്ലോ. ഇതിപ്പോ ഏറാൻ മൂളിക്കൊണ്ട് തടഞ്ഞു ചുറ്റിക്കൊണ്ട് ഇതിനൊക്കെ വേണ്ടി ഞാൻ എന്തു വിഴച്ചെന്നേ? കൊന്നവരോടും കൊല്ലാൻ പോകുന്നവരോടും അങ്ങനെ എനിക്ക് ചോദിക്കാനുള്ളൂ. ഒരു പുഴയുടെ വിലാപമെന്ന് കവിതയ്ക്ക് പേരിടാൻ തോന്നി. പക്ഷേ സൈന്ധവശോകം എന്ന കവിതയാണ്. ഞാനത് രണ്ടു മൂന്ന് വട്ടം വായിച്ചു. എന്തൊക്കെയോ എവിടെയൊക്കെയോ കൊള്ളുന്നുണ്ട്. വായിച്ചാൽ നിങ്ങൾക്കും കൊള്ളും, കൊള്ളാതിരിക്കില്ല. കാരണം കൊന്നവരോടും കൊല്ലാൻ പോകുന്നവരോടും എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, ഞാൻ എന്തു പിഴച്ചു.